ആകാശവാണി അനന്തപുരി എഫ് എം 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948, ആഷാഢം 29, കൊല്ലവർഷം 1201, കർക്കിടകം 4, 2026 ജൂലൈ 20, തിങ്കളാഴ്ച. ഇപ്പോൾ സമയം 5 മണി.

കഴിഞ്ഞ് 53 മിനിറ്റും 41 സെക്കൻഡും 101.9 MHz-ൽ FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സുഭാഷിതം കേൾക്കാം. അവതരിപ്പിക്കുന്നത് ഡോക്ടർ കായംകുളം യൂനുസ്.
1: ഭൂമിയും ഇതര ഗോളങ്ങളുമടങ്ങുന്ന പ്രപഞ്ചത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അനേകം പ്രതിഭാസങ്ങളുടെ നിയന്ത്രണത്തിലാണ് മനുഷ്യനും അതുൾക്കൊള്ളുന്ന ആവാസ വ്യവസ്ഥയും. സൂര്യനും ഭൂമിയും മറ്റനേകം ഗ്രഹങ്ങളും നക്ഷത്രങ്ങളുമൊക്കെയുള്ള മനുഷ്യന് ലോകത്തുണ്ടാകുന്ന ചെറുചലനം പോലും അനുഭവവേദ്യമാകുന്നത് അതുകൊണ്ടാണ്. ഇന്തോനേഷ്യയിൽ കടലിനടിയിൽ സുനാമി രൂപം കൊണ്ട് തിരമാലകൾ ശക്തിയാർജിച്ച് ആഫ്രിക്കൻ തീരം വരെ നാശങ്ങൾ വിതച്ചത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ചൈനയിൽ തുടക്കം കുറിച്ച കോവിഡ് രോഗാണുക്കൾ ലോകം മുഴുവൻ വ്യാപിച്ച് ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിയ സംഭവവും നമ്മുടെ മുന്നിലുണ്ട്. പ്രകൃതിയുടെ അത്യന്തം ഭീകരമായ ചൂഷണം പ്രകൃതിയെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഫ്രിക്കൻ കാടുകൾ മുതൽ കൊച്ചു സഹ്യപർവ്വതത്തിലെ കാടുകൾ വരെ മനുഷ്യർ തന്നെ വെട്ടിവെളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഫലമോ, കാട്ടിലെ ജീവികൾ നാട്ടിലേക്ക് കടന്ന് മനുഷ്യന് കടുത്ത ഭീഷണിയായി മാറിയിരിക്കുന്നു. കൃഷിയും മനുഷ്യജീവനും ഇല്ലായ്മ ചെയ്യാൻ വന്യജീവികൾ ഒരുമ്പെടുന്ന അവസ്ഥയാണ്. അതുപോലെ ജലത്തിൻ്റെ ദൗർലഭ്യവും നമ്മെ തുറച്ചു നോക്കുകയാണ്. എപ്പോഴും വികസനത്തിൻ്റെ പേരിൽ നടത്തപ്പെടുന്ന പ്രകൃതി വിഭവങ്ങളുടെ വൻതോതിലുള്ള ചൂഷണം വലിയ പ്രത്യാഘാതമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ കടന്നാക്രമണം കണക്കെ പാറയും മണലും മരവും ഉപയോഗിച്ചുള്ള നിർമ്മാണം അനേക ലക്ഷം വർഷം കൊണ്ട് പ്രകൃതി മനുഷ്യ ജീവിതത്തിന് വേണ്ടി ഒരുക്കിയ ആവാസ വ്യവസ്ഥയെ തന്നെ ഇല്ലായ്മ ചെയ്യുകയാണ്. അനേകം ജന്തുജാലങ്ങളുടെ സ്പീഷീസുകൾ ഭൂമുഖത്തുനിന്ന് തന്നെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇക്കണക്കിന് പോയാൽ മാനവരാശി അതിൻ്റെ നിലനിൽപ്പിന് തന്നെ പോരാട്ടം നടത്തേണ്ടി വരുമെന്ന് സംശയമുണ്ടോ? മനുഷ്യനും പ്രകൃതിയും ഒരേ ചരടിൽ കോർത്തിണക്കപ്പെട്ടതുപോലെ തന്നെയാണ് മറ്റു ജീവജാലങ്ങളും വിഭവങ്ങളും. ഇവയെല്ലാം പരസ്പര സഹവർത്തിത്വത്തിലൂടെ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ മനുഷ്യജീവിതം ഈ ഗ്രഹത്തിൽ സാധ്യമാകൂ. വിവേകവും ബുദ്ധിയുമുള്ള ഏകജീവി മനുഷ്യനാണെന്ന നിലയ്ക്ക് നമ്മുടെ ഭൂഗോളത്തെ സംരക്ഷിച്ചു നിർത്തേണ്ടത് മനുഷ്യരുടെ മാത്രം ചുമതലയാണ്. അതിന് നാം എന്തു ചെയ്യണം? ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി എല്ലാ വർഷവും നാം കൊണ്ടാടുന്നുണ്ടല്ലോ. നമ്മുടെ വിദ്യാലയങ്ങളിലും പൊതുസ്ഥലങ്ങളിലും വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിച്ചുകൊണ്ട് നാം പ്രകൃതിയെ സംരക്ഷിക്കുമെന്ന പ്രതിജ്ഞ പുതുക്കുന്നു. ഓരോ വർഷവും കൂടുതൽ ഫലവൃക്ഷങ്ങളും മറ്റും വെച്ചുപിടിപ്പിക്കാനും സംരക്ഷിക്കാനും കാടുകൾ വളർത്തിയെടുക്കാനും നാം ഒരു സമൂഹമെന്ന നിലയിൽ തന്നെ പ്രവർത്തിക്കണം. പ്ലാസ്റ്റിക് പോലുള്ള മാലിന്യങ്ങളും മറ്റും നമ്മുടെ നീരൊഴുക്കുകളെയും മണ്ണിനെയും നശിപ്പിക്കുകയും അതിൻ്റെ ജൈവികതയെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതാണ്. ഓരോ ദിവസവും നമ്മുടെ വീട്ടിലും വിദ്യാലയങ്ങളിലും പരിസരത്തും ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് പ്രകൃതി സംരക്ഷണത്തിനായി ചെയ്യാനുണ്ട്. മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സംഘർഷങ്ങൾ നമ്മുടെ നാട്ടിലൊരു ദൈനംദിന പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആഹാരവും വെള്ളവും പോലെ വാസസ്ഥലവും ഇരു കൂട്ടർക്കും അനിവാര്യമാണ്. ബുദ്ധിയുള്ള മനുഷ്യൻ വന്യജീവികൾക്ക് അധിവാസത്തിനുള്ള ആവാസ വ്യവസ്ഥ സൃഷ്ടിച്ച് സംരക്ഷിക്കുക തന്നെ വേണം. അല്ലെങ്കിൽ മനുഷ്യർ അവരോട് മല്ലടിക്കുവാനും പരാജയപ്പെടാനുമാണ് ഇടവരുത്തുക. ജലാശയങ്ങളെയും നീരൊഴുക്കുകളെയും പൂർണ്ണമായും സംരക്ഷിക്കുകയും തണ്ണീർത്തടങ്ങളെ പരിപോഷിപ്പിച്ച് നിലനിർത്തുകയും ചെയ്യുക എല്ലാ മനുഷ്യരും ഏറ്റെടുക്കേണ്ട പ്രകൃതി സംരക്ഷണ ദൗത്യമാണ്. ചുരുക്കത്തിൽ, നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുവാൻ നാം ചെയ്യുന്ന പരിശ്രമങ്ങൾ നമ്മുടെ ഭൂമിയെയും നാം മനുഷ്യരെ തന്നെയും ജീവജാലങ്ങളെയും നിലനിർത്താൻ ഏറ്റെടുക്കേണ്ട ചുമതലകളാണ്. ആർക്കും ഇതിലൊഴിഞ്ഞു നിൽക്കാനാവില്ല. നമുക്ക് കൂട്ടായി അതിനുവേണ്ടി പരിശ്രമിക്കാം.
0: ഡോക്ടർ കായംകുളം യൂനുസ് അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇപ്പോൾ കേട്ടത്. ഈ സുഭാഷിതം വീണ്ടും രാത്രി 11 മണിക്ക് കേൾക്കാം.

0: സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് ആരംഭിക്കും. അടുത്ത മാസം 13 വരെ നീളുന്ന സമ്മേളനത്തിൽ 19 സിറ്റിംഗുകൾ ഉണ്ടാകും. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം ഭേദഗതി ബിൽ ലോക്സഭയും, ദേശീയ ബഹുമതികളെ അവഹേളിക്കുന്നത് തടയൽ ഭേദഗതി ബിൽ രാജ്യസഭയും ഇന്ന് പരിഗണിക്കും. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ, ആദായനികുതി ഭേദഗതി ബിൽ, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ വികസന ഭേദഗതി ബിൽ എന്നിവയും സമ്മേളനത്തിൽ ചർച്ച ചെയ്തേക്കും. ഫിഫ ലോകകപ്പ് കിരീടം സ്പെയിനിന്. കലാശപ്പോരാട്ടത്തിൽ മറുപടിയില്ലാത്ത ഒരു ഗോളിന് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയെ തോൽപ്പിച്ചാണ് സ്പെയിനിന്റെ കിരീട നേട്ടം. നാഷണൽ ആക്ഷൻ ഫോർ മെക്കനൈസ്ഡ് സാനിറ്റേഷൻ ഇക്കോസിസ്റ്റം നമസ്തേ പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കും. രാജ്യത്തുടനീളം യന്ത്രവൽകൃത ശുചീകരണ രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം ശുചീകരണ തൊഴിലാളികളുടെ സുരക്ഷ, അന്തസ്, സാമൂഹിക സുരക്ഷ എന്നിവ ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെ PSCയുടെ നിർണായക യോഗം ഇന്ന് ചേരും. ചോദ്യപേപ്പർ മാറിയതിനെ തുടർന്ന് പരീക്ഷ റദ്ദാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട നടപടികളും യോഗം ചർച്ച ചെയ്യും. സംസ്ഥാനത്ത് ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കോട്ടയം അയർക്കുന്നം മാറ്റുപ്പള്ളിയിൽ ഒരു കുടുംബത്തിലെ 4 പേർ വിഷം ഉള്ളിൽ ചെന്ന് അവശനിലയിലായ സംഭവത്തിൽ ഒരാൾ കൂടി മരിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ തോമസ് എബ്രഹാമാണ് ഇന്നലെ മരിച്ചത്. ഇന്ന് അന്താരാഷ്ട്ര ചെസ് ദിനം. 1924 ഫിഡെ സ്ഥാപിതമായതിന്റെ സ്മരണയ്ക്കാണ് എല്ലാ വർഷവും ജൂലൈ 20 ആഗോള ചെസ് ദിനമായി ആചരിക്കുന്നത്. പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക് കേൾക്കാം.

കുട്ടമത്ത് എഴുതിയ കവിത കേരളവിലാസം. ആലാപനം ആദർശ്. അധ്യാത്മരാമായണ പാരായണം നാലാം ദിവസം. കാവലം ശ്രീകുമാർ പാരായണം ചെയ്തത്. തുടർന്ന് ഉദയഗീതം വിമല മേനോൻ പാടിയത്. പ്രഭാതഭേരി 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, രാമായണ പൊരുൾ, ഡോക്ടർ MM ഉണ്ണികൃഷ്ണൻ അവതരിപ്പിച്ചത്. കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന് മക്കാച്ചിയുടെ പായസക്കട ഗ്രാമകേരളം. 7:15 ആരണ്യകം ആയുരാരോഗ്യം. തൊഴിൽ ദർശനം, നല്ല മലയാളം. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബ്ബയ്യ ജ്വലേഴ്സ് നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 84 ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജ്വലേഴ്സ് സ്മൃതി മധുരം. 8:45 യോഗ സൗഖ്യം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങളും കേൾക്കാം. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. അധ്യാപികയും വിദ്യാഭ്യാസ വിചക്ഷണയുമായ ജോളി സക്കറിയ പങ്കെടുക്കുന്നു. 10:30 റീഗൽ ജ്വലേഴ്സ് ഇന്നത്തെ സ്വർണവില. 10:31 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ തുടർന്ന് കേൾക്കാം. 11:02 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. ഇതിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നടത്തുന്ന വിവിധ കോഴ്സുകളും സാധ്യതകളും, ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് വൈസ് ചാൻസലർ പ്രൊഫസർ VP ജഗതിരാജ് മറുപടി നൽകുന്നു. 12:02 ചിത്രമഞ്ജുഷ, തുടർന്ന് തിരൈപ്പൂക്കൾ. 12:40 പ്രകാശധാര, പ്രായം കൂടുന്തോറും തലച്ചോറിനുണ്ടാകുന്ന വ്യതിയാനങ്ങളും അനുബന്ധ ആരോഗ്യ പ്രശ്നങ്ങളും, ഡോക്ടർ രമ്യ പ്രകാശ് സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 1:02 ഏകതാര കേൾക്കാം. 2:02 ഹലോ ഡോക്ടർ, ചെവി, മൂക്ക്, തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ പ്രദീഷ് MC മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 തിരൈപ്പൂക്കൾ. 3:00 വെള്ളി വെളിച്ചം പുനഃപ്രക്ഷേപണം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 3:45 സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 4:00 സ്പോൺസർഷിപ്പ് പ്രോഗ്രാം പിത്താര മുംബൈറിലെ. 5:02 ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 സ്പോൺസർഡ് പരിപാടി ഞാറ്റുവേല. 6:02 അറിയിപ്പുകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 അധ്യാത്മരാമായണ പാരായണം നാലാം ദിവസം. കാവാലം ശ്രീകുമാർ പാരായണം ചെയ്തത്. 6:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് സന്ധ്യാഗീതം. 6:50 വയലും വീടും, വിളകളിൽ കളനിയന്ത്രണത്തിന്റെ പ്രാധാന്യം, ഡോക്ടർ ബിന്ദു JS അഭിമുഖം. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ. 7:30 രാഗരസം, രാഗം ശങ്കരാഭരണം. 8:02 ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സംഗീതസുധ, ആറ്റുകാൽ ബാലസുബ്രഹ്മണ്യം വയലിനിൽ വായിക്കുന്ന കൃതികൾ, ശ്രീകാന്ത് KPുളിക്കൻ മൃദംഗം, വാഴപ്പള്ളി R കൃഷ്ണകുമാർ ഖടം. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, ഡോക്ടർ കായംകുളം യൂനിസ് അവതരിപ്പിച്ചത്. 11:05 മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലെ. ഇനി കാലാവസ്ഥാ അറിയിപ്പ് ശ്രദ്ധിക്കാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.7°C, കുറഞ്ഞ താപനില 24.6°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31°C, കുറഞ്ഞ താപനില 25.2°C. പെയ്ത മഴ 0.1 mm. ഇതോടെ അറിയിപ്പുകൾ കഴിഞ്ഞു.

0: നമസ്തേ അനന്തപുരിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ആദ്യം കേൾക്കാം.
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് കുട്ടമത്തിന്റെ കേരളവിലാസം എന്ന കവിതയിൽ നിന്നും ഒരു ഭാഗം കേൾക്കാം. പാരായണം ചെയ്യുന്നത് ആദർശ്.

0: കോശമലരിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കുട്ടമത്തിന്റെ കേരളവിലാസം എന്ന കവിതയിലെ ഒരു ഭാഗം. പാരായണം ചെയ്തത് ആദർശ്.
1: മക്കാച്ചിയുടെ പായസക്കട ഗ്രാമകേരളം ഇന്ന് രാവിലെ 7:40. പ്രായോജകർ മക്കാച്ചിയുടെ പായസക്കട, ശാസ്തമംഗലം പൈപ്പിൻ മൂഡ് റോഡ്, ദേവസ്വം ബോർഡ് നിയർ ക്ലിഫ് ഹൌസ്, ജവഹർ നഗർ പെട്രോൾ പമ്പിന് എതിർവശം. ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
2: രാമായണ പാരായണം 4-ാം ദിവസം.
3: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
2: അഹല്യമോക്ഷം, അഹല്യസ്തുതി എന്നീ ഭാഗങ്ങളാണ് ഇന്നത്തെ പാരായണത്തിന് തിരഞ്ഞെടുത്തിട്ടുള്ളത്. പാരായണം ചെയ്യുന്നത് ശ്രീ കാവാലം ശ്രീകുമാർ.

ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല. മക്കാച്ചിയുടെ പായസക്കട ഗ്രാമകേരളം ഇന്ന് രാവിലെ 7:40 പ്രായോജകർ മക്കാച്ചിയുടെ പായസക്കട ശാസ്തമംഗലം പൈപ്പിൻ മൂഡ് റോഡ് ദേവസ്വം ബോർഡ് നിയർ ക്ലിഫ് ഹൌസ് ജവഹർ നഗർ പെട്രോൾ പമ്പിന് എതിർവശം.

0: സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രഭാതഭേരി. പ്രഭാതഭേരിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ആദ്യം കേൾക്കാം പത്രവൃത്താന്തം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ അർജന്റീനയെ എതിരില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്തി സ്പെയിൻ കിരീട ജേതാക്കളായി. ലോകകപ്പ് ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയതിനുള്ള ഗോൾഡൻ ബൂട്ട് പുരസ്കാരം ഫ്രാൻസ് നായകൻ കിലിയൻ എംബാപ്പെ സ്വന്തമാക്കി. ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ മത്സരത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. PSC പരീക്ഷകൾക്ക് മാറ്റമുണ്ടാകില്ല. കാലിക്കറ്റ് കേരള സർവകലാശാലകൾ ഇന്ന് നടത്താനിരുന്ന പരീക്ഷകൾ മാറ്റിവച്ചു. ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയായി മാഞ്ചസ്റ്റർ മുൻ മേയർ ആൻഡി ബേൺഹാം ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ FCRA, ദേശീയഗീതമായ വന്ദേമാതരം ആലപിക്കുന്നതിനിടെ അനാദരം കാട്ടിയാൽ കുറ്റകൃത്യമായി കണക്കാക്കുന്ന ബിൽ, ജനന മരണ രജിസ്ട്രേഷനുകൾ വൈകിച്ചാലുള്ള ശിക്ഷാ നടപടി കർശനമാക്കുന്ന ബിൽ തുടങ്ങിയവ പാസാക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. ജമ്മുകാശ്മീരിലെ പൂഞ്ചിലും രജൌരിയിലുമുണ്ടായ മിന്നൽ പ്രളയത്തിൽ 11 പേർ മരിച്ചു. നാഗാലാന്റിൽ ഉരുൾപൊട്ടലിൽ 8 മരണം, 6 പേരെ കാണാതായി. ഇന്ത്യയുടെ PV സിന്ധു ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ ജേതാവായി. ജപ്പാൻ ഓപ്പൺ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് PV സിന്ധു. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 27 റൺസ് തോൽവി. 138 റൺസ് നേടി ലോർഡ്സിൽ ഏകദിനത്തിൽ സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി രോഹിത് ശർമ്മ.
1: ദൂരദർശിനികൾ ചാന്ദ്രഗർത്തങ്ങളിലേക്ക് എത്തി നോക്കുന്നതിനും ബഹിരാകാശ പേടകങ്ങൾ അതിന്റെ ഉപരിതലത്തിൽ സ്പർശിക്കുന്നതിനും വളരെ മുമ്പേ ചന്ദ്രൻ മനുഷ്യജീവിതത്തിന്റെ ഭാഗമാണ്. തിളങ്ങുന്ന ആ തളികയിലേക്ക് വിരൽ ചൂണ്ടി മുത്തശ്ശിമാർ കഥ പറയുമ്പോഴും, മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നതിന് മുൻപ് രാത്രി ആകാശത്തേക്ക് നോക്കുമ്പോഴും, കർഷകർ ഋതുക്കൾ അടയാളപ്പെടുത്താൻ നിരീക്ഷിക്കുമ്പോഴുമെല്ലാം ചന്ദ്രൻ പല രൂപമെടുത്തു. ഇന്ന് ഈ ചാന്ദ്ര നിരീക്ഷണം കഥയല്ല. കേരളത്തിലുടനീളം അമച്വർ ജ്യോതിശാസ്ത്രജ്ഞരും സയൻസ് ക്ലബ്ബുകളും പ്ലാനറ്റേറിയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ചന്ദ്രന്റെ തിളങ്ങുന്ന സൗന്ദര്യത്തിനപ്പുറം അതിന്റെ പിന്നിലെ ശാസ്ത്രം മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് സഹായകമാകുന്നു.
2: കുട്ടികൾക്ക് നക്ഷത്ര നിരീക്ഷണ ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോഴും ടെലസ്കോപ്പിലൂടെ ആകാശ വസ്തുക്കളെ കാണിച്ചു കൊടുക്കുമ്പോഴും കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടമുള്ളൊരു വസ്തു ചന്ദ്രനാണ്.
1: ജ്യോതിശാസ്ത്ര പ്രചാരകൻ ശരത് പ്രഭാവ്.
2: ഈ ചന്ദ്രനോടുള്ള ഒരു ഇഷ്ടക്കൂടലിന്റെ പ്രധാന കാരണം നമ്മൾ കൈക്കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ചന്ദ്രനോടൊരു ബന്ധമുണ്ട്. അല്ലെങ്കിൽ അമ്പിളിമാമനെ കണ്ട് ഭക്ഷണം കഴിക്കുക, അല്ലെ കാണിച്ച് നമുക്ക് ഭക്ഷണം തരിക എന്നൊക്കെയുള്ളത് നമ്മൾ പണ്ടേ കേട്ടിട്ടുണ്ട്. ആ ഇഷ്ടം കൂടാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരിക്കാം. ഒന്ന്, ചന്ദ്രനെ നമുക്ക് വളരെ വലുതായിട്ട് കാണാൻ പറ്റും. ആകാശത്ത് അത്ര വലിപ്പത്തിൽ സൂര്യനെ കാണാമെങ്കിലും സൂര്യൻ നമുക്ക് പകല് നോക്കാൻ ബുദ്ധിമുട്ടാണ്, ചൂടുണ്ട്. പക്ഷെ ചന്ദ്രൻ അങ്ങനെയല്ല, നമുക്ക് എപ്പോഴും മനസ്സിലേക്കൊരു കുളിർമയാണ് വരിക. കുട്ടികൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ ജ്യോതിശാസ്ത്ര ക്ലാസ്സൊക്കെ എടുത്ത് തുടങ്ങുന്ന ആ തുടക്ക കാലഘട്ടത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ ഒരു ഗ്രാമപ്രദേശത്തുള്ള ഒരു ഗവൺമെന്റ് LP സ്കൂളിൽ ചാന്ദ്രദിന ക്ലാസ് എടുക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ തുടക്കത്തിൽ കാണിച്ചത് അപ്പോളോ വാഹനം ആകാശത്തേക്ക് പോകുന്നതും അത് ലോഞ്ച് ചെയ്യുന്നതും ആ റോക്കറ്റ് ലോഞ്ചും തുടർന്നത് ചന്ദ്രനിൽ എത്തുന്നതും നീലാംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും ഒക്കെ അവിടെ ഇറങ്ങുന്നതും ഒക്കെ വീഡിയോ കാണിച്ചിട്ടുണ്ട്. അതിപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ആ കൗണ്ട് ഡൗൺ പറയുമ്പോൾ കുട്ടികൾ

0: ഉണ്ടാവുന്ന ഒരു ആവേശം, ക്യൂരിയോസിറ്റി. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു കുട്ടികൾ ഏറ്റവും കൂടുതൽ ചോദിച്ച ചോദ്യവും നമുക്ക് എങ്ങനെയാണ് സ്പേസിൽ പോകാൻ പറ്റുക, നമുക്ക് ചന്ദ്രനിൽ പോകാൻ പറ്റുമോ. അന്ന് മലയാളികൾ ആരും ചന്ദ്രനിൽ പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ കുറേ വർഷങ്ങൾക്കിപ്പുറം നമുക്ക് കാണിച്ചു കൊടുക്കാൻ ഒരു ഉദാഹരണം ഉണ്ട്. ഒരു മലയാളി നമുക്ക് കഴിഞ്ഞ ദിവസം ചന്ദ്രനിൽ പോയ വാർത്ത കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി ഒരു മലയാളി ഇപ്പോൾ വീണ്ടും നമ്മുടെ സ്പേസിലേക്ക് പോകാനുള്ള ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. അദ്ദേഹം താമസിയാതെ പോവും. നമ്മുടെ ഗഗൻയാൻ മിഷനുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്.
1: 1969 മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയതിന്റെ ഓർമ്മയ്ക്കായാണ് ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ ജൂലൈ 20 അന്താരാഷ്ട്ര ചാന്ദ്രദിനം ആചരിക്കുന്നത്. ചന്ദ്രയാൻ 3 വിജയത്തിന് ശേഷം ഇന്ത്യയിൽ ഈ ആഘോഷത്തിന് പുതിയൊരു മാനം കൈവന്നു.
2: നമ്മുടെ രാജ്യത്തിന്റെ ശാസ്ത്ര ചരിത്രത്തിൽ സുവർണാക്ഷരങ്ങളാൽ എഴുതപ്പെട്ട ഒന്നാണ് ചന്ദ്രയാൻ 3 വൻ വിജയം.
1: വിക്രം സാരാഭായ് സ്പേസ് സെന്റർ മുൻ ഡയറക്ടർ ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ.
2: ആ വിജയത്തിന്റെ ഏറ്റവും വലിയ നേട്ടം ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന യുവജനങ്ങളുടെ തിളങ്ങുന്ന കണ്ണുകളിൽ കാണാം. ബഹിരാകാശ ഗവേഷണം കേവലം ശാസ്ത്രജ്ഞരുടെ മാത്രം കൗതുകമല്ല എന്ന് ഈ ദൗത്യം തെളിയിച്ചു. ലോകം ഇന്നു വരെ കാണാത്ത തരത്തിലുള്ള ജനപങ്കാളിത്തമാണ് ചന്ദ്രയാൻ ലാൻഡിംഗ് സമയത്ത് ദൃശ്യമായത്. കായിക മാമാങ്കങ്ങൾക്ക് മാത്രം ലഭിച്ചിരുന്ന റെക്കോർഡ് വ്യൂവർഷിപ്പുകളെ മറികടന്ന് 50 ലക്ഷത്തിലധികം ആളുകളാണ് യൂട്യൂബിലൂടെ ഒരേ സമയം ഈ ശാസ്ത്ര വിജയം തത്സമയം വീക്ഷിച്ചത്. കായിക വിനോദങ്ങളെക്കാൾ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഒരു ജനതയെ ഒന്നടങ്കം ആവേശപരിതമാക്കിയ നിമിഷമായിരുന്നു അത്. രാജ്യത്തെ യുവതലമുറയ്ക്ക് ശാസ്ത്ര സാങ്കേതിക മേഖലകളിലേക്ക് കടന്നുവരാൻ വലിയൊരു പ്രചോദനമായി മാറി. സ്കൂൾ ക്ലാസ് റൂമുകൾ മുതൽ ഗവേഷണ സ്ഥാപനങ്ങൾ വരെ ഇന്ന് ബഹിരാകാശ സാങ്കേതിക വിദ്യ ഒരു മുഖ്യ ചർച്ചാ വിഷയമാക്കിയിരിക്കുകയാണ്.
1: 6 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തിരുവനന്തപുരത്തിനടുത്തുള്ള തുമ്പയിലാണ് ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതി ആരംഭിച്ചത്. ഇന്ന് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ആൻഡ് ടെക്നോളജി തുടങ്ങിയ സ്ഥാപനങ്ങൾ ബഹിരാകാശ ഗവേഷണത്തിന് വിപുലമായ സംഭാവനകൾ നൽകുന്നതിനോടൊപ്പം ജ്യോതിശാസ്ത്രത്തിൽ പൊതുജനങ്ങൾക്ക് താല്പര്യം വളർത്തുന്ന ഒരു അന്തരീക്ഷവും സൃഷ്ടിച്ചിട്ടുണ്ട്.
3: നമ്മളെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രൻ നമ്മുടെ സ്വന്തമായി കഴിഞ്ഞു.
1: ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ മുൻ ചെയർമാൻ എസ് സോമനാഥ്.
3: ചന്ദ്രയാൻ 3 നമ്മൾ ആ നേട്ടം കൈവരിച്ചു. ചന്ദ്രന്റെ ദക്ഷിണഭാഗത്ത് ലാൻഡർ ഇറക്കാൻ കഴിയുന്ന ഏക രാജ്യമായി മാറി നമ്മൾ. ഓഗസ്റ്റ് 23, 2023 നടന്ന സംഭവത്തിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞ് എനിക്കും അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ വളരെ അഭിമാനമുണ്ട്. പക്ഷെ അതിന്റെ അടുത്ത തുടർച്ച എന്ന് പറയുന്നത് ലോകത്ത് ഉണ്ടായ ചന്ദ്രനെ കുറിച്ചുള്ള പഠനങ്ങളുടെ ഒരു രണ്ടാം തരംഗം ഉണ്ടാകാനായിട്ട് നമ്മുടെ ചന്ദ്രയാൻ പരിപാടികൾ അതിന് കാരണമായി എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ കാര്യം. 2008 നടന്ന ചന്ദ്രയാൻ 1 വിക്ഷേപണം ആദ്യമായിട്ട് ചന്ദ്രനിൽ ജലത്തിന്റെ സാന്നിധ്യം കണ്ടെത്തി. 2019 നടന്ന ചന്ദ്രയാൻ 2 ആവട്ടെ ചന്ദ്രനെ കുറിച്ചുള്ള ഏറ്റവും മിഴിവാർന്ന ചിത്രങ്ങൾ എടുക്കുകയും ഭാവി ചന്ദ്ര പരിവേഷണങ്ങൾക്ക് വേണ്ട ഏറ്റവും പ്രധാനമായ അറിവായ എവിടെയൊക്കെയാണ് ഗർത്തങ്ങൾ ഉള്ളതെന്നും മറ്റുമുള്ള ഏറ്റവും ഹൈ റെസൊല്യൂഷൻ ഇമേജുകൾ ലോകത്തെ എല്ലാ ഏജൻസികൾക്കും നൽകാൻ ഭാരതത്തെ കുറിച്ച് കഴിഞ്ഞു. പക്ഷെ നമുക്ക് അന്ന് ലാൻഡിയാൻ ആയിരുന്നില്ല. ചന്ദ്രയാൻ 3 നമുക്കത് വിജയകരമായിട്ട് ലാൻഡിയാനും കഴിഞ്ഞു. ചന്ദ്രനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് പുതു തലമുറയ്ക്ക് എന്തൊക്കെയാണ് ഇതില് സാധ്യതയുള്ളത്. ഇപ്പൊ നമുക്കറിയാം ലോകത്തെ എല്ലാ രാജ്യങ്ങളും സ്പേസുമായിട്ട് ബന്ധപ്പെട്ട രാജ്യങ്ങളെല്ലാം ചന്ദ്രനിലേക്ക് പോകാനും ചന്ദ്രനിലെ സ്പേസ് സ്റ്റേഷനുകൾ ഉണ്ടാക്കാനും ഭാവി മനുഷ്യ യാത്രയുടെ ഒരു ഇടത്താവളമായിട്ട് ചന്ദ്രനെ മാറ്റാനുമുള്ള ശ്രമമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്കും വലിയ പ്രയോജനമുണ്ടാകും. കാരണം നമുക്ക് ഒരു പുതിയ പ്രോഗ്രാം വന്നിട്ടുണ്ട്, ആദ്യ അന്തരീക്ഷ സ്റ്റേഷൻ നിർമ്മിക്കുക, ചന്ദ്രനില് 2040 അടുപ്പിച്ച് മനുഷ്യനെ ഇന്ത്യക്കാരനെ ഇറക്കാൻ വേണ്ട ശ്രമിക്കുക എന്നുള്ളതൊക്കെയാണ്. ചെറുപ്പക്കാരി കാര്യത്തിൽ നോക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചന്ദ്രനെ കുറിച്ചുള്ള നമ്മുടെ പഠനങ്ങൾ ഇത് വെറും മറ്റു രാഷ്ട്രങ്ങൾ ചെയ്തതിന് വീണ്ടും തുടർച്ചയായിട്ട് ചെയ്യുകയല്ല, നമ്മുടേതായ ഒരു നിഷ് എന്ന് പറയാവുന്ന മേഖല കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അത് പല മേഖലയുണ്ട്. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാഷ്ട്ര സുരക്ഷയെ സംബന്ധിച്ച് കമ്മ്യൂണിക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചർ, നാവിഗേഷൻ മുതലായ മേഖലകളിലൊക്കെ ചന്ദ്രൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായി തീരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.
1: പ്ലാനറ്റേറിയങ്ങളും പ്രാദേശിക ശാസ്ത്ര കേന്ദ്രങ്ങളും ഈ ശാസ്ത്ര പ്രചാരണത്തിൽ ഒരുപോലെ പങ്ക് വഹിച്ചിട്ടുണ്ട്. കോഴിക്കോട് പ്രവർത്തിക്കുന്ന റീജിയണൽ സയൻസ് സെന്റർ, തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന പ്രിയദർശിനി പ്ലാനറ്റേറിയം തുടങ്ങിയ സ്ഥാപനങ്ങൾ പതിവായി ജ്യോതിശാസ്ത്ര ശില്പശാലകളും ആകാശ നിരീക്ഷണ പരിപാടികളും ശാസ്ത്ര പ്രദർശനങ്ങളും സംഘടിപ്പിച്ചു വരുന്നു.
4: നിങ്ങൾ പലരും നമ്മുടെ തിരുവനന്തപുരത്തെ PMC പ്ലാനറ്റേറിയം വിസിറ്റ് ചെയ്ത് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
1: കേരള സ്റ്റേറ്റ് സയൻസ് ആൻഡ് ടെക്നോളജി മ്യൂസിയത്തിലെ സയന്റിഫിക് ഓഫീസർ അശ്വിൻ വി ശിവൻ.
4: നമ്മുടെ സ്പേസ് ഗാലറി, ആസ്ട്രോണമി ഗാലറി എന്നിവയൊക്കെ കാണുമ്പോൾ നമ്മുടെ അന്വേഷണങ്ങളിൽ എത്രമാത്രം പ്രാധാന്യം ചന്ദ്രൻ അർഹിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
5: കേരളത്തിലെ ശാസ്ത്ര സാങ്കേതിക മേഖലയെ വളർത്തിയെടുക്കുവാൻ, പ്രത്യേകിച്ചും ആസ്ട്രോണമിയെ പ്രോത്സാഹിപ്പിക്കാൻ നിരന്തരം പരിശ്രമിക്കുന്ന ഒരു സ്ഥാപനമാണ് KSSTM ആൻഡ് പ്രിയദർശിനി പ്ലാനറ്റേറിയം. നിരവധി മൂൺ വാച്ചിങ് സെഷൻസും ഡിസ്കഷൻസും അവിടെ നിരന്തരമായി നടക്കുന്നതാണ്. ചാന്ദ്രദിനത്തോടനുബന്ധിച്ചും നിരവധി പരിപാടികൾ അവിടെ വിഭാവനം ചെയ്തിട്ടുണ്ട്. രാവിലെ തന്നെ സയൻസ് ഓൺ സ്പിയറിൽ മൂന്ന് പ്രൊജക്ട്

0: ഓപ്ഷൻസ് യൂസ് ചെയ്ത് ഒരു ഡീറ്റെയിൽഡ് ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അതേപോലെ പൊതുവേ ഉണ്ടാവുന്ന പ്ലാനറ്റേറിയം പ്രോഗ്രാംസിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സ്പെഷ്യൽ മൂൺ ഷോവും നമ്മൾ അവിടെ കണ്ടക്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പലപ്പോഴും പല സ്കൂളുകളും സ്ഥാപനങ്ങളും നമ്മളോട് വന്ന് അഭ്യർത്ഥിക്കുന്നതനുസരിച്ച് അവർക്ക് വേണ്ടി നമ്മൾ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇങ്ങനെ നിരവധി പരിപാടികളുണ്ട്, നിരവധി ആൾക്കാരുമായി ചേർന്നുകൊണ്ട് തിരുവനന്തപുരത്തും കേരളത്തിലും ആസ്ട്രോണമിയിൽ താല്പര്യം വളർത്തിയെടുക്കാൻ എല്ലാ വിഭാഗ ജനങ്ങളിലും കുട്ടികളിലും മുതിർന്നവരിലും ഒരുപോലെ വളർത്തിയെടുക്കാൻ KSSTMനും പ്രിയദർശിനി പ്ലാനറ്റേറിയത്തിനും കഴിഞ്ഞിട്ടുണ്ട്.
1: യങ് സയന്റിസ്റ്റ് പ്രോഗ്രാം യുവിക, സ്പേസ് ആൻഡ് സയൻസ് ടെക്നോളജി അവബോധ പരിശീലന പരിപാടി സ്റ്റാർട്ട്, ദേശീയ ഹാക്കത്തോണുകൾ തുടങ്ങിയവ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണങ്ങളിൽ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിച്ചു വരുന്നു.
2: ഇസ്രോ വിഭാവനം ചെയ്ത ഒരു പദ്ധതിയാണ് യുവിക.
1: ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ
2: അഥവാ യുവ വിജ്ഞാനി കാര്യക്രമം. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന ഈ ക്യാമ്പിലൂടെ ശാസ്ത്രത്തോടും ഗവേഷണത്തോടുമുള്ള അവരുടെ താല്പര്യത്തെ വളരെ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞ് വളർത്തിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇതുകൂടാതെ എല്ലാ വർഷവും ഒക്ടോബറിൽ നടക്കുന്ന ലോക ബഹിരാകാശ വാരവും ഓഗസ്റ്റ് 23 നമ്മൾ ആഘോഷിക്കുന്ന ദേശീയ ബഹിരാകാശ ദിനവും കേവലം ആഘോഷങ്ങളല്ല, മറിച്ച് ബഹിരാകാശ സാങ്കേതിക വിദ്യ യുവതലമുറയ്ക്ക് മുമ്പിൽ തുറന്നിടുന്ന വലിയ കരിയർ സാധ്യതകളെക്കുറിച്ച് പരിചയപ്പെടുത്താനുള്ള വേദി കൂടിയാണ്.
1: സിംഗപ്പൂരിൽ പ്രവർത്തിക്കുന്ന നാൻയാങ് ടെക്നോളജി യൂണിവേഴ്സിറ്റിയിൽ സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി ഡയറക്ടറും സ്റ്റുഡന്റ് സാറ്റലൈറ്റ് പ്രോഗ്രാമിന് നേതൃത്വവും നൽകിയ തിരുവനന്തപുരം സ്വദേശി ഡോക്ടർ അമൽ ചന്ദ്രൻ.
3: യൂണിവേഴ്സിറ്റീസിൽ തന്നെ ഫുൾ സാറ്റലൈറ്റ് ഉണ്ടാക്കുന്ന സ്പേസ് പ്രോജക്ട്സ് ഈ പല യൂണിവേഴ്സിറ്റീസിലും ഗ്ലോബലി ഉണ്ട്. ഇന്ത്യയിലും ചെറിയ തോതിൽ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു വ്യത്യാസം ഇന്ത്യയിലും ബാക്കി യൂണിവേഴ്സിറ്റീസിലും ഉള്ളത് ഈ സാറ്റലൈറ്റ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സാറ്റലൈറ്റിന്റെ ഡേറ്റ അനാലിസിസ്, സാറ്റലൈറ്റ് ടെലിമെട്രി, ട്രാക്കിംഗ്, കൺട്രോൾ എന്നൊക്കെ വരുന്ന കാര്യങ്ങൾ കോഴ്സിൽ ഇൻക്ലൂഡഡ് ആണ്. അതായത് ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള കോഴ്സ് വർക്കുകൾ ഈ യൂണിവേഴ്സിറ്റീസിൽ അവൈലബിൾ ആണ്. സിംഗപ്പൂരിലായിരുന്നപ്പോൾ ഞാൻ സ്കൂബ് 1, സ്കൂബ് 2 എന്ന് പറയുന്ന രണ്ട് സ്റ്റുഡന്റ് സാറ്റലൈറ്റ് പ്രോഗ്രാംസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും ഇസ്രോ TSLV-യിലാണ് ലോഞ്ച് ചെയ്തത്. 2022 2023 ഈ രണ്ട് സാറ്റലൈറ്റ്സും ലോഞ്ച് ചെയ്തത്. ആദ്യം പോയത് സ്കൂപ്പ് 1, രണ്ടാമത് സ്കൂപ്പ് 2. ഈ സാറ്റലൈറ്റ്സ് ഡിഫൈൻ ചെയ്ത തൊട്ട് ഇതിന്റെ ബിൽഡ്, ഇതിന്റെ സോഫ്റ്റ്വെയർ ചെയ്തത്, ഇതിന്റെ ഹാർഡ്വെയർ ഇന്റഗ്രേഷൻ, അതേപോലെ തന്നെ ഇതിന്റെ ടെസ്റ്റിംഗ്, സാറ്റലൈറ്റ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് സ്പേസിൽ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതനുസരിച്ചുള്ള ഒരു ടെസ്റ്റിംഗ് ക്യാമ്പയിൻ കൂടെ ആവശ്യമുണ്ട്. ഈ ടെസ്റ്റിംഗും എല്ലാം ചെയ്തത് സ്റ്റുഡൻസ് തന്നെയാണ്. സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് വളരെ നീഷ് ആയിട്ടുള്ള ഒരു ഫീൽഡിലാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവർ വളരെ ഇൻ ഹൈ ഡിമാൻഡാണ് സ്പേസ് ഇൻഡസ്ട്രിയിൽ പല കമ്പനികൾക്കും പോകാൻ. കേരളത്തിൽ സ്പേസ് ഫോക്കസ്ഡ് ആയിട്ട് കോഴ്സ് നടത്തുന്ന യൂണിവേഴ്സിറ്റീസ് ഇല്ല. നമുക്ക് ഒന്ന് രണ്ട് എയ്റോസ്പേസ് കോഴ്സുകളുണ്ട് ചില യൂണിവേഴ്സിറ്റികളിൽ, പക്ഷേ അതിനൊക്കെ ഒരു എയ്റോ ഫോക്കസ് ആണോ ഉള്ളത്, സ്പേസ് ഫോക്കസ് തീരെ കുറവാണ്. ഇന്ത്യയിലിപ്പോ നിങ്ങൾക്ക് അറിയാം വളരെയധികം പ്രൈവറ്റ് സ്പേസ് കമ്പനീസ് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്കെല്ലാം എഞ്ചിനീയേഴ്സിനെ ആവശ്യമുണ്ട്. നമുക്ക് യങ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സിനെ ഗ്രോ ചെയ്യാനും പഠിപ്പിച്ചെടുക്കാനുള്ള ആവശ്യമുണ്ട്. അപ്പോൾ അത് ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടുത്തെ യൂണിവേഴ്സിറ്റീസിന് ഇത് തുടങ്ങാൻ തന്നെ.
1: കോടിക്കണക്കിന് രൂപയുടെ ദൗത്യങ്ങളെയോ സങ്കീർണമായ ലബോറട്ടറികളെയോ മാത്രം ആശ്രയിക്കുന്നതല്ല ശാസ്ത്രത്തിന്റെ ഭാവി. ചോദ്യങ്ങൾ ചോദിക്കാനും ആശയങ്ങൾ പരീക്ഷിക്കാനും തെളിവുകൾ തേടാനും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഓരോ കൂട്ടവും ശാസ്ത്രത്തിന്റെ ഭാവിയെ ബലപ്പെടുത്തുന്നു. ഓരോ ദൂരദർശിനിയും ഓരോ ജ്യോതിശാസ്ത്ര ക്ലബ്ബും ഓരോ വാനനിരീക്ഷണ ക്യാമ്പും അതിന് മുതൽക്കൂട്ടാവുന്നു. വളർന്നു വരുന്ന തലമുറയ്ക്ക് പ്രപഞ്ച നിരീക്ഷണത്തിനുള്ള അവസരം ഉറപ്പാക്കിയാൽ ആകാശഗോളങ്ങൾ കടന്നുള്ള മനുഷ്യന്റെ ഭാവി സഞ്ചാരങ്ങൾ തുടങ്ങുന്നത് കേരളത്തിൽ നിന്നായേക്കാം. ഈ ചാന്ദ്രദിനം അതിനുള്ള നാന്ദിയാവട്ടെ.
4: പ്രഭാതഭേരി വീണ്ടുമെത്തും നാളെ രാവിലെ ഇതേ സമയം.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കാം. ഇന്ന് രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നടത്തുന്ന വിവിധ കോഴ്സുകളും സാധ്യതകളും ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് പ്രൊഫസർ VP ജഗതിരാജ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. മറ്റൊരു നമ്പർ 9496596321. അറിയിപ്പ് കഴിഞ്ഞു.

0: നമസ്തേ അനന്തപുരി, തുടർന്ന് കേൾക്കാം പ്രാദേശിക വാർത്തകൾക്ക് ശേഷം.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം തുടങ്ങി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് ആരംഭിക്കും. ഫിഫ ലോകകപ്പ് കിരീടം സ്പെയിനിന്. പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെ പി എസ് സിയുടെ നിർണായക യോഗം ഇന്ന്. സംസ്ഥാനത്തിന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം ആരംഭിച്ചു. മാൽഡോവ, വടക്കൻ മാസ്റ്റോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. ആദ്യഘട്ടത്തിൽ രാഷ്ട്രപതി മാൽഡോവ പ്രസിഡന്റ് മയ്യ സന്തോവുമായി കൂടിക്കാഴ്ച നടത്തും. പാർലമെന്റ് പ്രസിഡന്റ് ഇഗോർ ഗ്രോസിനെയും ദ്രൌപദി മുർമു കാണും. മാൽഡോവ ഇന്ത്യ പാർലമെന്റ് സൌഹൃദ ഗ്രൂപ്പിലെ അംഗങ്ങളുമായി രാഷ്ട്രപതി ആശയവിനിമയം നടത്തിയ ശേഷം അവിടുത്തെ ബിസിനസ് ഫോറത്തെയും ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്യും. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
2: സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ രാഷ്ട്രപതി നാളെയും മറ്റന്നാളും മാസ്റ്റോണിയയിൽ എത്തും. വടക്കൻ മാസ്റ്റോണിയയിലേക്ക് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ആദ്യ സന്ദർശനമാണിത്. പ്രസിഡന്റ് സിൽജ നോവ്സ്ക ദാവ്കോവയുമായി ദ്രൌപദി മുർമു ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മാസ്റ്റോണിയൻ പ്രധാനമന്ത്രിയെയും അസംബ്ലി പ്രസിഡന്റിനെയും കാണുന്ന രാഷ്ട്രപതി ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യും. ഇന്ത്യ നോർത്ത് മാസ്റ്റോണിയ ബിസിനസ് ഫോറത്തിലും ദ്രൌപദി മുർമു പങ്കെടുക്കും. കൃഷി, ഔഷധ നിർമ്മാണം, ശാസ്ത്രം, സാങ്കേതികവിദ്യ, ഐ ടി അധിഷ്ഠിത സേവനം തുടങ്ങിയവ ഉഭയകക്ഷി ചർച്ചയിൽ വിഷയങ്ങളാകും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ ഈ മാസം 23 മുതൽ 25 വരെ ദ്രൌപദി മുർമു റൊമാനിയ സന്ദർശിക്കും. 3 പതിറ്റാണ്ടിലേറെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യൻ രാഷ്ട്രപതി റൊമാനിയയിലെത്തുന്നത്. റൊമാനിയൻ പ്രസിഡന്റ്, ഇടക്കാല പ്രധാനമന്ത്രി, സെനറ്റ് പ്രസിഡന്റ്, റൊമാനിയ ഇന്ത്യ സൌഹൃദ ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവരെ ദ്രൌപദി മുർമു കാണും.
1: ദേശീയ ഹരിത ഹൈഡ്രജൻ മിഷന്റെ കീഴിൽ 70 ഹൈഡ്രജൻ പവർ ഹെവി ഡ്യൂട്ടി വാഹനങ്ങൾ വിന്യസിക്കുന്നതിന് 12 പൈലറ്റ് പദ്ധതികൾക്ക് അനുമതി നൽകിയതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി അറിയിച്ചു. ഇത് രാജ്യത്തെ ഹൈവേകളിലും നഗര ഗതാഗത ഇടനാഴികളിലും സീറോ എമിഷൻ മൊബിലിറ്റിക്ക് വഴിയൊരുക്കുന്നുണ്ടെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തുടനീളം യന്ത്രവൽകൃത ശുചീകരണ രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം ശുചീകരണ തൊഴിലാളികളുടെ സുരക്ഷ, അന്തസ്സ്, സാമൂഹിക സുരക്ഷ എന്നിവ ഉറപ്പാക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് നാഷണൽ ആക്ഷൻ ഫോർ മെക്കനൈസ്ഡ് സാനിറ്റേഷൻ ഇക്കോസിസ്റ്റം പദ്ധതി നമസ്തേ നടപ്പിലാക്കുന്നു. സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയവും ഭവന നഗരകാര്യ മന്ത്രാലയവും സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് ആരംഭിക്കും. അടുത്ത മാസം 13 വരെ നീളുന്ന സമ്മേളനത്തിൽ 19 സിറ്റിംഗുകളുണ്ടാകും. ഡെസ്ക് റിപ്പോർട്ട്.
2: സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം ഭേദഗതി ബിൽ 2026 ലോക്സഭയും, ദേശീയ ബഹുമതികളെ അവഹേളിക്കുന്നത് തടയൽ ഭേദഗതി ബിൽ 2026 രാജ്യസഭയും ഇന്ന് പരിഗണിക്കും. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ, ആദായനികുതി ഭേദഗതി ബിൽ, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ വികസന ഭേദഗതി ബിൽ എന്നിവയും മൺസൂൺ സമ്മേളനത്തിൽ ചർച്ച ചെയ്തേക്കും. സമ്മേളനത്തിന് മുന്നോടിയായി പാർലമെന്റ് ഹൌസിൽ രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ഇന്നലെ സർവകക്ഷി യോഗം ചേർന്നിരുന്നു. സമ്മേളനത്തിന്റെ സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കാനും സുപ്രധാന വിഷയങ്ങളിൽ ക്രിയാത്മക ചർച്ചകൾ നടത്താനും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും അഭ്യർത്ഥിച്ചു. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ അധ്യക്ഷതയിൽ ഇന്നലെ ലോക്സഭയുടെ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി യോഗം ചേർന്നു. സമ്മേളനത്തിൽ പരിഗണിക്കാൻ ഉദ്ദേശിക്കുന്ന നിയമനിർമ്മാണ നടപടികളെക്കുറിച്ചും മറ്റ് വിഷയങ്ങളെക്കുറിച്ചും യോഗത്തിൽ ചർച്ചയായി. ക്രിയാത്മകമായ ചർച്ചകൾ, അർത്ഥവത്തായ പങ്കാളിത്തം, പാർലമെന്ററി കീഴ്വഴക്കങ്ങൾ പാലിക്കൽ എന്നിവയുടെ പ്രാധാന്യം യോഗത്തിൽ സ്പീക്കർ എടുത്തുപറഞ്ഞു.
1: ഫിഫ ലോകകപ്പ് കിരീടം സ്പെയിനിന്. കലാശ പോരാട്ടത്തിൽ മറുപടിയില്ലാത്ത ഒരു ഗോളിന് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയെ തോൽപ്പിച്ചാണ് സ്പെയിനിന്റെ കിരീടനേട്ടം. സുരേഷ് എടപ്പാൾ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: കിരീടദാഹവുമായി അർജന്റീനയുടെ ഗോൾമുഖത്തേക്ക് ഇരമ്പിയാർത്ത സ്പെയിൻ മുന്നേറ്റക്കാരെ പരമാവധി പ്രതിരോധിച്ചെങ്കിലും ഒടുവിൽ അർജന്റീനയ്ക്ക് പിടിവിട്ടു. എക്സ്ട്രാ സമയത്തിലേക്ക് നീങ്ങിയ ഫൈനൽ പോരാട്ടത്തിന്റെ 106 മിനിറ്റിൽ സമനില പൊട്ടിച്ച് സ്പെയിൻ ഗോൾ പിറന്നു. പെനാൾട്ടി ബോക്സിൽ നിക്കോ വില്യംസ് തലകൊണ്ട് മറിച്ചു കൊടുത്ത പന്തിൽ

0: ഫെറാൻ ടോറസിന്റെ തകർപ്പനടി അവസാന രക്ഷകൻ എമിലിയാനോ മാർട്ടിനസേയും കടന്നു വരയിൽ. 16 വർഷങ്ങൾക്കിപ്പുറം സ്പാനിഷ് മുത്തം ഫിഫ ലോക കിരീടത്തിൽ ഉറപ്പിച്ച സുവർണ നിമിഷം. 10 പേരെ ചുരുങ്ങിയതോടെ പൂർണ്ണമായും പ്രതിരോധത്തിലേക്ക് പിൻവലിഞ്ഞ അർജന്റീനയ്ക്ക് കളിയിൽ ഒരിക്കൽ പോലും സ്പാനിഷ് പ്രതിരോധത്തെ പിളർത്താനായില്ല. തുടർച്ചെ 2 കിരീടം ലക്ഷ്യമിട്ടെത്തിയ അർജന്റീന മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ സ്പാനിഷ് നീക്കങ്ങളുടെ കാഴ്ചക്കാർ മാത്രമായി മാറുകയായിരുന്നു. എമാലിന്റെയും വയർ സാമ്പിളിന്റെയും തകർപ്പൻ ഷോട്ടുകൾ ഉൾപ്പെടെ 20 സ്പെയിൻ ഗോൾ ശ്രമങ്ങൾ തടഞ്ഞ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് ആണ് അർജന്റീനയുടെ ജീവൻ അധിക സമയം വരെ നീട്ടി നൽകിയത്. പകരക്കാരായി നിക്കോ വില്യംസും പെഡ്രിയും മെറീനയും എത്തിയതോടെ സ്പെയിന്റെ ആക്രമണങ്ങൾ കൂടുതൽ മൂർച്ചയേറി. കളിയുടെ അവസാന മിനിറ്റുകളിൽ മെസ്സിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഗോൾ ശ്രമങ്ങൾ സ്പെയിൻ പ്രതിരോധം നിഷ്ഫലമാക്കി. അതെ, മെസ്സിപ്പട വീണിരിക്കുന്നു. ഇനി സ്പെയിൻ ലോക ഫുട്ബോൾ ആധിപത്യത്തിന്റെ പുതിയ മേൽവിലാസമായി. 2030 വരെ അവർ അറിയപ്പെടും.
1: ഫിഫ ലോകകപ്പ് ഫൈനലിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പരിഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26 ആകാശവാണിയിലും ദൂരദർശനിലും. പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. അനധികൃതമായി ഖനനം ചെയ്ത 1 കോടി രൂപ വിലമതിക്കുന്ന 1700 മെട്രിക് ടണ്ണിലധികം കൽക്കരി CISF പിടിച്ചെടുത്തു. കൽക്കരി പാടങ്ങളിൽ CISF നടത്തിയ ഓപ്പറേഷനുകളിലൂടെയാണ് ഇത് പിടിച്ചെടുത്തത്. ഇന്ന് അന്താരാഷ്ട്ര ചെസ് ദിനം. 1924 ഫിഡെ സ്ഥാപിതമായതിന്റെ സ്മരണയ്ക്കാണ് എല്ലാ വർഷവും July 20 ആഗോള ചെസ് ദിനമായി ആചരിക്കുന്നത്. ആഘോഷിക്കുക, സൃഷ്ടിക്കുക, മാറ്റമുണ്ടാക്കുക
2: എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനതല പ്രൊജക്ട് മാനേജ്മെന്റ് യൂണിറ്റുമായി ബന്ധപ്പെടുന്നതിനുള്ള ഫോൺ നമ്പറുകൾ ഇനി പറയുന്നു. 8137008197 8921540233 വളം, സസ്യസംരക്ഷണ, രാസവസ്തുക്കളുടെ വിൽപ്പന കേന്ദ്രം ആരംഭിക്കാൻ ആവശ്യമായ നിയമപരമായ യോഗ്യത നേടുന്നതിനുള്ള ദേശീയ ഡിപ്ലോമ കോഴ്സ് കൃഷിവിജ്ഞാൻ കേന്ദ്ര പത്തനംതിട്ടയിൽ ഉടൻ ആരംഭിക്കുന്നു. മാനേജ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മാർഗനിർദ്ദേശത്തിൽ നോഡൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടായ KVK പത്തനംതിട്ട ആത്മാ പത്തനംതിട്ടയുടെ സഹകരണത്തോടെ നടത്തുന്ന 48 കോഴ്സാണിത്. കോഴ്സ് ഫീസ് 28,000 രൂപ. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ബന്ധപ്പെട്ട പഞ്ചായത്തിലെ ബന്ധപ്പെട്ട കൃഷിഭവൻ, പ്രൊജക്ട് ഡയറക്ടർ ആത്മ അല്ലെങ്കിൽ KVK പത്തനംതിട്ട എന്നിവരുമായി 0469-2662-09 0469-2662-09 എന്നീ ഫോൺ നമ്പറുകളിൽ വിളിക്കുക. കേരള കാർഷിക സർവകലാശാലയുടെ കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ പ്രവർത്തിച്ചു വരുന്ന ഭക്ഷ്യ സംസ്കരണശാലയിൽ പഴങ്ങളും പച്ചക്കറികളും സംസ്കരിച്ച് ഉപഭോക്താവിന്റെ ആവശ്യാനുസരണം വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ 8547070773. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് നടത്തുന്ന 6 ദൈർഘ്യമുള്ള ബീ കീപ്പിംഗ് ട്രെയിനിംഗ് കോഴ്സിലേക്ക് അപേക്ഷിക്കാം. യോഗ്യത SSLC അഥവാ തത്തുല്യം. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ മാസം 31. അപേക്ഷ khadi.kerala.gov.in സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9747321760. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം പഴം, പച്ചക്കറി സംസ്കരണവും വിപണനവും എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. 3 കോഴ്സിന്റെ ദൈർഘ്യം. മലയാളം ഭാഷയാണ് പഠനമാധ്യമം. 50% മാർക്കോടുകൂടി SSLC അഥവാ തത്തുല്യ വിദ്യാഭ്യാസമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. കോഴ്സ് ആരംഭിക്കുന്ന തീയതി 2026 ഓഗസ്റ്റ് 17. താൽപര്യമുള്ളവർ വിളിക്കേണ്ട ഫോൺ നമ്പർ 8547837256. റബ്ബർ ബോർഡിന്റെ കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗ് NIRT ഉണക്ക റബ്ബറിൽ നിന്നുള്ള ഉൽപ്പന്ന നിർമ്മാണത്തിൽ 5 പരിശീലനം നൽകുന്നു. പരിശീലനം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9497487209. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് ബ്ലോക്കിലെ അരുവിക്കര, ആനാട്, വെമ്പായം, പനവൂർ, നെടുമങ്ങാട്, കരകുളം, വട്ടിയൂർക്കാവ്, കുടപ്പനക്കുന്ന് എന്നീ കൃഷിഭവനുകളിൽ ഗുണമേന്മയുള്ള ഹൈബ്രിഡ് പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ സൌജന്യമായി വിതരണം ചെയ്യുന്നു. താൽപര്യമുള്ള കർഷകർ

കൃഷിഭവനുമായി ബന്ധപ്പെടണമെന്ന് നെടുമങ്ങാട് ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9383470149. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
2: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: ചാഞ്ചാട്ടം എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാർ പാടിയ ഗാനം കേൾക്കാം. കൈതപ്രത്തിന്റെ വരികൾ, ജോൺസന്റെ സംഗീതം.

0: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം, ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
1: കൊഴുപ്പും അന്നജവും നിയന്ത്രിക്കൂ, പ്രോട്ടീനും ഫൈബറും സമ്പുഷ്ട പോഷകങ്ങളും ശീലമാക്കൂ. അളവല്ല മികവാണ് മുഖ്യം. ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. സന്ദർശിക്കൂ ആരണ്യകം, കോവിൽ നട, മണ്ണന്തല.
2: ആയുരാരോഗ്യത്തിൽ എന്ന് സ്ത്രീകൾ ഭക്ഷണത്തിൽ പ്രോട്ടീൻ ഉൾപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഡയറ്റീഷ്യൻ സൗമ്യ എസ് നായർ സംസാരിക്കുന്നു.
3: പ്രോട്ടീൻ അഥവാ മാംസ്യം വളർച്ചയ്ക്കും മുടി, നഖം, എല്ലുകൾ, പേശികൾ എന്നിവയുടെ ആരോഗ്യത്തിനും അത്യാവശ്യമാണ്. ശരീരത്തിലെ എല്ലാത്തരം ജോലികളും ചെയ്യുന്ന സങ്കീർണമായ പോഷകമാണ് പ്രോട്ടീൻ. പ്രോട്ടീനിന്റെ കുറവ് ഹോർമോൺ വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്നു. ചെറുപയർ, വൻപയർ, കടല, പരിപ്പ് വർഗ്ഗങ്ങൾ, സോയ എന്നിവയിൽ നിന്ന് സസ്യമാംസം അഥവാ വെജിറ്റബിൾ പ്രോട്ടീൻ ലഭിക്കുന്നു. പാൽ, മുട്ടയുടെ വെള്ള, കൊഴുപ്പില്ലാത്ത ഇറച്ചി, മത്സ്യങ്ങൾ എന്നിവയെ നോൺ വെജ് പ്രോട്ടീനായി ആശ്രയിക്കാവുന്നതാണ്. സ്ത്രീകൾ ദിവസവും 2 മുട്ടയുടെ വെള്ളക്കുരു പുഴുങ്ങി കഴിക്കുന്നത് നല്ലതാണ്. പ്രോട്ടീനിനൊപ്പം വൈറ്റമിൻ B12 എന്ന പോഷകവും ഇതിലൂടെ ലഭിക്കുന്നു. ഹോർമോണുകളുടെ സന്തുലിതമായ പ്രവർത്തനം വൈറ്റമിൻ B12 ഉറപ്പുവരുത്തുന്നു. പ്രധാനമായും നോൺ വെജ് ഭക്ഷണങ്ങളിലാണ് വൈറ്റമിൻ B12 കാണുന്നത്. വെജിറ്റബിൾ പ്രോട്ടീൻ വളരെ കുറഞ്ഞ അളവിലെ ശരീരം ആഗിരണം ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വെജിറ്റേറിയൻ ആയ സ്ത്രീകൾ പരിപ്പ്, പയർ വർഗ്ഗങ്ങൾ കൂടുതലായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. സോയാ ചങ്ക്സ്, തൈര്, നട്ട്സ് എന്നിവയും ഉപയോഗിക്കണം. അതോടൊപ്പം തന്നെ ശരീരത്തിൽ വൈറ്റമിൻ B12 അളവ് പരിശോധിച്ച് ആവശ്യമെങ്കിൽ സപ്ലിമെന്റ്സ് ഉപയോഗിക്കുകയും വേണം. നോൺ വെജ് ഭക്ഷണങ്ങൾ ആരോഗ്യപ്രദമാണെങ്കിലും അവയുടെ പാചക രീതിയിൽ വളരെ ശ്രദ്ധ വേണം. എണ്ണയും തേങ്ങയും കുറച്ചുപയോഗിക്കുന്ന പാചക റെസിപ്പിയാണ് നല്ലത്. ഇറച്ചിയും മീനും കറിവെച്ച് കഴിക്കുന്നതാണ് നല്ലത്. കരിഞ്ഞ കറുത്ത ഇറച്ചി ക്യാൻസറിന് കാരണമായേക്കാം. കൊഴുപ്പ് കൂടിയ ചുവന്ന മാംസവും അവയവ മാംസവും ഒഴിവാക്കുന്നതാണ് നല്ലത്. ചെറു മത്സ്യങ്ങൾ പ്രോട്ടീനിനൊപ്പം ഒമേഗ3യുടെയും കലവറയാണ്. ത്വക്കിന് മൃദുത്വം നൽകി യൗവനം നിലനിർത്താൻ ഒമേഗ3 സഹായിക്കുന്നു. ആർത്തവ സംബന്ധമായ വേദന കുറയ്ക്കുന്നതിനും എല്ലുകളുടെ ബലക്ഷയം, സന്ധിവേദന എന്നിവ തടയുന്നതിനും ഒമേഗ3 ഫലപ്രദമാണ്. ഹൃദയാരോഗ്യത്തിനും സ്തനങ്ങളുടെ ആരോഗ്യത്തിനും ആർത്തവ വിരാമത്തോടടുക്കുന്ന സ്ത്രീകളിലെ മാനസിക പിരിമുറുക്കം കുറയ്ക്കുന്നതിനും ഒമേഗ3 പ്രധാന പങ്ക് വഹിക്കുന്നു. PCOD രോഗം ഉള്ളവരിലും ഒമേഗ3 അടങ്ങിയ ഭക്ഷണത്തിന്റെ ഉപയോഗം ഫലപ്രദമായി കണ്ടുവരുന്നു. മീനുകളല്ലാതെ ഫ്ലാക്സീഡ്, ചിയാ സീഡ്സ്, നട്ട്സ്, ഉഴുന്ന പരിപ്പ്, അവോക്കാഡോ പഴം എന്നിവയും ഒമേഗ3 സ്രോതസ്സുകളാണ്. അമിതമായി ചൂടായ എണ്ണയിൽ പൊരിക്കുമ്പോൾ മീനിലുള്ള ഒമേഗ3 നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. തേങ്ങയും എണ്ണയും കുറഞ്ഞ അളവിൽ ചേർത്ത കറിയായി കഴിക്കാൻ ശ്രമിക്കുക. ഉച്ചഭക്ഷണത്തിൽ ചോറിന്റെ അളവ് കുറച്ച് പകരം പച്ചക്കറി സാലഡും പയർ പരിപ്പ് കറികളും ഉൾപ്പെടുത്തുമ്പോൾ വയർ പെട്ടെന്ന് നിറയുന്നു. ഒപ്പം ആവശ്യത്തിന് നാരുകളും പ്രോട്ടീനും ലഭിക്കുകയും ചെയ്യുന്നു. ചീര, മുരിങ്ങയില, വാഴക്കൂമ്പ്, പച്ചക്കായ, അമരയ്ക്ക, തകര, പാവയ്ക്ക, തഴുതാമ തുടങ്ങിയ നാടൻ പച്ചക്കറിയിൽ ധാരാളം നാരുകളും ഫോളേറ്റ്, കാൽഷ്യം, മെഗ്നീഷ്യം, പൊട്ടാസ്യം, ഇരുമ്പ് എന്നിവയും അടങ്ങിയിരിക്കുന്നു. ഇവ തോരനായോ കറികളായോ മാത്രമല്ല ദോശയുടെയോ പുട്ടിന്റെയോ മാവിൽ ചേർത്തും ഉപയോഗിക്കാം. കുറഞ്ഞ അളവിലായാലും ഈ പച്ചക്കറികൾ ഉള്ളിൽ ചെല്ലുന്നത് അത്ഭുതകരമായ മാറ്റം കൊണ്ടുവരും.
2: ആയുരാരോഗ്യത്തിൽ എന്ന് സ്ത്രീകൾ ഭക്ഷണത്തിൽ പ്രോട്ടീൻ ഉൾപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഡയറ്റീഷ്യൻ സൗമ്യ എസ് നായർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
0: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം, ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം.

0: കോവിൽനട മണ്ണന്തല.
1: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
2: പേടിക്കണ്ട സർ, എം ആർ ടി ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
1: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി എം ആർ ടി ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻ അപ്ലൈ. സന്ദർശിക്കൂ എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: ഈ കെ കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
4: എന്തോ
3: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
5: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
6: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
5: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
6: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
7: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: മക്കാച്ചിയുടെ പായസക്കട ഗ്രാമകേരളം ഇന്ന് രാവിലെ 7:40. പ്രായോജകർ മക്കാച്ചിയുടെ പായസക്കട, ശാസ്തമംഗലം പൈപ്പിൻ മൂഡ് റോഡ്, ദേവസ്വം ബോർഡ് നിയർ ക്ലിഫ് ഹൌസ്, ജവഹർ നഗർ പെട്രോൾ പമ്പിന് എതിർവശം.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളയണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
3: ഇന്ന് രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ അധ്യാപികയും വിദ്യാഭ്യാസ വിചക്ഷണയുമായ ഡോക്ടർ ജോളി സക്കറിയ അതിഥിയായി പങ്കെടുക്കുന്നു.
4: ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടുള്ള പഠനങ്ങൾ, പുതിയ പഠന രീതികൾ അങ്ങനെ തന്നെ വരണം എന്നുള്ളത്. എന്റെ കൂടെ തന്നെ ആദ്യത്തെ ഒരു റിസർച്ച് വന്നത് കുഞ്ഞിരാമൻ നായരുടെയും വൈലോപ്പിള്ളിയുടെയും പരിസ്ഥിതി ബോധം. അതാണ് മലയാളത്തിൽ ഒരു പരിസ്ഥിതിയെ കുറിച്ചുള്ള ഒരു PhD തീസിസ് ആദ്യം വരുന്നത്.
3: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ ഇന്ന് രാവിലെ 10 മണിക്ക്.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
6: എന്നും രാവിലെ 10:30.
5: പ്രായോജകർ
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
7: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂലൈ 24 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂലൈ 24 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂലൈ 26 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
8: ഡോക്ടർ MG സദാശിവൻ വരികൾ എഴുതി, ആൽബർട്ട് വിജയൻ സംഗീതം നൽകി. എന്റെ പ്രിയതമന എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം.

0: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളി ഏജൻസീസ്
1: എൽ ജി ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ.
0: കൂടാതെ എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പിള്ളി ഏജൻസീസ്.
2: ഇന്ന് ജൂലൈ 20. ചരിത്രത്തിൽ ഈ ദിവസത്തിന്റെ പ്രാധാന്യം അറിയാൻ കേൾക്കാം.
3: ചരിത്രത്തിൽ ഇന്ന് 1969 ജൂലൈ 20 മനുഷ്യചരിത്രത്തിലെ ഏറ്റവും മഹത്തായ നേട്ടങ്ങളിലൊന്നായ ആദ്യ ചന്ദ്രയാത്രാ ദൌത്യം വിജയകരമായി പൂർത്തിയായത്. അമേരിക്കയുടെ അപ്പോളോ 11 ദൌത്യത്തിലൂടെയാണ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തിയത്. ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ മനുഷ്യൻ നീലാംസ്ട്രോങ് ആണ്. ചന്ദ്രനിൽ ഇറങ്ങി അദ്ദേഹം പറഞ്ഞ മനുഷ്യൻ ഏതൊരു ചെറിയ ചുവടുവെപ്പ്, എന്നാൽ മനുഷ്യരാശിക്ക് വലിയൊരു കുതിച്ചുചാട്ടം എന്ന വാക്കുകൾ ചരിത്ര പ്രസിദ്ധമാണ്. ചന്ദ്രനിൽ ഇറങ്ങാൻ ഉപയോഗിച്ച പേടകത്തിന്റെ പേര് ഈഗിൾ എന്നായിരുന്നു. 1944 ജൂലൈ 20 അഡോൾഫ് ഹിറ്റ്ലറെ വധിക്കാൻ ജർമ്മൻ സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ നടത്തിയ ഓപ്പറേഷൻ വാൽക്കറി, അല്ലെങ്കിൽ ജൂലൈ 20 ഗൂഢാലോചന, രണ്ടാം ലോക മഹായുദ്ധ ചരിത്രത്തിലെ ഏറ്റവും നാടകീയമായ അട്ടിമറി ശ്രമമായിരുന്നു. നാസി ഭരണത്തിൽ നിന്ന് ജർമ്മനിയെ രക്ഷിക്കാനും യുദ്ധം അവസാനിപ്പിക്കാനും വേണ്ടിയാണ് സ്വന്തം സൈന്യത്തിലെ തന്നെ ചിലർ ഹിറ്റ്ലർക്കെതിരെ തിരിഞ്ഞത്. ജർമ്മൻ ആർമി കേണലായ ക്ലോസ് വോൺ സ്റ്റാഫൻബർഗ് ആണ് ഇതിന് നേതൃത്വം നൽകിയത്. സ്റ്റാഫൻബർഗ് ഒരു ബ്രീഫ് കേസിൽ ഒളിപ്പിച്ച ടൈം ബോംബ് ഹിറ്റ്ലർ പങ്കെടുത്ത യോഗം നടന്ന മുറിയിൽ മേശക്കടിയിൽ വെക്കുകയായിരുന്നു. യോഗത്തിലുണ്ടായിരുന്ന മറ്റൊരു ഉദ്യോഗസ്ഥൻ അബദ്ധത്തിൽ ഈ ബ്രീഫ് കേസ് കട്ടിയുള്ള ഒരു മരത്തൂണിന് പിന്നിലേക്ക് മാറ്റി സ്ഥാപിച്ചു. സ്ഫോടനത്തിൽ മുറി തകർന്നുവെങ്കിലും ഹിറ്റ്ലർ ചെറിയ പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഗൂഢാലോചന പരാജയപ്പെട്ടതിനെ തുടർന്ന് സ്റ്റാഫൻബർഗ് ഉൾപ്പെടെ 5,000 പേരെ നാസി ഭരണകൂടം ക്രൂരമായി വധിച്ചു. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് ആദ്യമായി കീഴടക്കിയ സർ എഡ്മണ്ട് ഹിലാരി ജനിച്ചത് 1919 ജൂലൈ 20. ന്യൂസിലാൻഡുകാരനായ അദ്ദേഹം ലോകം കണ്ട ഏറ്റവും മികച്ച പർവ്വതാരോഹകരിൽ ഒരാളാണ്. 1953 മെയ് 29 നേപ്പാളിയൻ ഷെർപ്പയായ ടെൻസിംഗ് നോർഗയ്ക്കൊപ്പം അദ്ദേഹം എവറസ്റ്റ് കൊടുമുടി കീഴടക്കി. എവറസ്റ്റിന്റെ നെറുകയിൽ കാലുകുത്തിയ ആദ്യ മനുഷ്യരാണ് ഇവർ. എവറസ്റ്റിന് പുറമെ ഭൂമിയുടെ തെക്കേ ധ്രുവത്തിലും വടക്കേ ധ്രുവത്തിലും അദ്ദേഹം യാത്ര നടത്തിയിട്ടുണ്ട്. രണ്ട് ധ്രുവങ്ങളിലും എവറസ്റ്റിലും എത്തിയ ആദ്യ വ്യക്തികളിൽ ഒരാളാണ് അദ്ദേഹം. എവറസ്റ്റ് വിജയത്തിന് ശേഷം നേപ്പാളിലെ ഷെർപ്പകളുടെ ഉന്നമനത്തിനായി അദ്ദേഹം ഹിമാലയൻ ട്രസ്റ്റ് സ്ഥാപിക്കുകയും നിരവധി സ്കൂളുകളും ആശുപത്രികളും നിർമ്മിക്കുകയും ചെയ്തു. 2008 ജനുവരി 11 അദ്ദേഹം അന്തരിച്ചു. ആയോധന കലയെ ലോകമെമ്പാടും ജനപ്രിയമാക്കിയ ഇതിഹാസ താരം ബ്രൂസ് ലീ അന്തരിച്ചത് 1973 ജൂലൈ 20. പരമ്പരാഗത ചൈനീസ് കുങ്ഫു ശൈലിയായ വിങ് ചുൻ അഭ്യസിച്ച അദ്ദേഹം പിന്നീട് സ്വന്തമായി ജീത് കുനേദോ എന്ന തത്വശാസ്ത്രപരമായ പുതിയൊരു ആയോധനമുറ രൂപീകരിച്ചു. ഫിസ്റ്റ് ഓഫ് ഫ്യൂറി, ദി വേ ഓഫ് ദി ഡ്രാഗൺ, എന്റർ ദി ഡ്രാഗൺ എന്നിവ അദ്ദേഹത്തിന്റെ ലോക പ്രശസ്ത ചിത്രങ്ങളാണ്. ഹോങ്കോങ്ങിൽ വെച്ച് തലച്ചോറിലുണ്ടായ നീർക്കെട്ട് മൂലമാണ് അദ്ദേഹം മരണപ്പെട്ടത്. എന്നാൽ അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് ഇന്നും നിരവധി നിഗൂഢ സിദ്ധാന്തങ്ങൾ നിലവിലുണ്ട്. റേഡിയോയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനും കണ്ടുപിടുത്തക്കാരനുമായ ഗുഗ്ലിയൽമോ മാർക്കോണി അന്തരിച്ചത് 1937 ജൂലൈ 20. വയർലെസ് കമ്മ്യൂണിക്കേഷൻ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന വ്യക്തിയാണ് അദ്ദേഹം. ദീർഘദൂര റേഡിയോ തരംഗ പ്രസരണം സാധ്യമാക്കിയ റേഡിയോ ടെലിഗ്രാഫ് സംവിധാനം വികസിപ്പിച്ച അദ്ദേഹം 1901 അറ്റ്ലാന്റിക് സമുദ്രത്തിന് കുറുകെ ആദ്യമായി വയർലെസ് സന്ദേശം അയച്ച് ലോകത്തെ അത്ഭുതപ്പെടുത്തി. ഭൗതികശാസ്ത്രത്തിലെ സംഭാവനകൾ പരിഗണിച്ച് 1909 നൊബേൽ സമ്മാനം ലഭിച്ചു. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി മരണ ദിവസം ലോകമെമ്പാടുമുള്ള റേഡിയോ പ്രക്ഷേപണങ്ങൾ 2 മിനിറ്റ് നേരത്തേക്ക് നിർത്തിവച്ചിരുന്നു. ചരിത്രത്തിൽ ഇന്ന്
2: വഴിയോര കാഴ്ചകൾ എന്ന ചിത്രത്തിന് വേണ്ടി പി ജയചന്ദ്രനും ചിത്രയും പാടിയത്. ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് SP വെങ്കടേഷിന്റെ സംഗീതം.

0: മക്കാച്ചിയുടെ പായസക്കട ഗ്രാമകേരള പ്രായോജകർ മക്കാച്ചിയുടെ പായസക്കട ശാസ്തമംഗലം പൈപ്പിൻമൂട് റോഡ് ദേവസ്വം ബോർഡ് നിയർ ക്ലിഫ് ഹൗസ് ജവഹർ നഗർ പെട്രോൾ പമ്പിന് എതിർവച്ച്
1: 25-ലധികം വെറൈറ്റി പായസങ്ങളുമായി മക്കാച്ചിയുടെ പായസക്കട ശാസ്തമംഗലം പൈപ്പിൻമൂട് റോഡ് ദേവസ്വം ബോർഡ് നിയർ ക്ലിഫ് ഹൗസ് ജവഹർ നഗർ പെട്രോൾ പമ്പിന് എതിർവശം. ഫോൺ 9645147158.
2: അമ്മ വിളമ്പുന്ന അന്നം.
3: ആഹാരം ഔഷധമായിരുന്നു നമുക്ക് മുൻകാലത്ത്. ഇന്നോ ആഹാരം പോലെ ഔഷധം സേവിക്കുന്ന കാലമാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാവില്ല. വയറിനും മനസ്സിനുമടങ്ങുന്ന ഭക്ഷണം ശീലമാക്കിയിരുന്ന പൂർവികരുടെ കാലത്ത് നിന്ന് നമ്മൾ മെല്ലെ അടിവെച്ച് നീങ്ങിയത് ആരോഗ്യത്തെ ഹനിക്കുന്ന ആധുനിക ഭക്ഷണശീലത്തിലേക്കാണ്. നഗരങ്ങളിൽ തുടങ്ങിയ പുറംതീറ്റ എന്ന രീതി പിന്നീട് ഗ്രാമങ്ങളിലേക്കും പടർന്നിറങ്ങി. എന്തിനും ഏതിനും നഗരസംസ്കാരത്തെ അനുകരിക്കാനുള്ള പ്രവണത ഗ്രാമീണരിൽ പ്രകടമായി തുടങ്ങിയതോടെയാണ് സാത്വികവും ശുദ്ധവുമായ ഭക്ഷണക്രമം അവരിൽ നിന്ന് അകന്നത്. നാട്ടിൽ കിട്ടുന്ന വിഭവങ്ങൾ ഉപയോഗിച്ച് വീട്ടിൽ അമ്മ പാചകം ചെയ്ത് തരുമ്പോഴാണ് ഭക്ഷണം തനത് രുചിയോടെ ആസ്വദിക്കാനാവുക. അമ്മയുടെ പാചകത്തിൽ ലാഭേച്ഛയില്ല, കമ്പോള ബുദ്ധിയില്ല, പരസ്യവുമില്ല. തൻ്റെ കുഞ്ഞിന് ഹിതമായ അന്നമേതെന്ന് അമ്മയറിയും പോലെ മറ്റാരും അറിയില്ല. ആ അമ്മ രുചി വിശ്വാസത്തിൻ്റെയും ആത്മബലത്തിൻ്റെയും കൂടി രുചിയാണ്. അമ്മതാൻ തന്നെ പകർന്നു തരുമ്പോഴേ നമ്മൾക്കമൃതം അമൃതായി തോന്നൂ എന്ന് കവി പാടിയത് ഭാഷയുടെ കാര്യത്തിൽ മാത്രമല്ല, ഭക്ഷണത്തിൻ്റെ കാര്യത്തിലുമാകാം. കൈപുണ്യമെന്നും മറ്റും നമ്മൾ പറയുന്ന പാചക തികവ് നമുക്ക് പകർന്നു തരുന്നത് ഒരു സംസ്കാരമാണ്. ജോലി തിരക്ക്, സമയക്കുറവ്, എളുപ്പം എന്നിങ്ങനെ പല ന്യായം പറഞ്ഞ് പുറത്തെ ആഹാരത്തെ അമിതമായി ആശ്രയിക്കുന്നവരാണ് ഇന്ന് ഏറെ പേരും. വ്യാജ പരസ്യങ്ങളും മിഥ്യാ അഭിനയവും മറ്റ് ആകർഷതകളും കൂടി ഈ ആശ്രയശീലത്തെ വർദ്ധിപ്പിക്കുന്നു. വീട്ടാഹാരം മോശമാണെന്നും പുറത്തുള്ളത് മെച്ചമാണെന്നുമുള്ള തോന്നൽ ഏറി വരുന്ന കുട്ടി ക്രമേണ വീടിനോടും വീട്ടുകാരോടും കൂറില്ലാത്തവനായി മാറുന്നു. ഹൃദയബന്ധങ്ങൾ പുറത്തേക്ക് നീളുമ്പോൾ വീട് എന്ന സ്വർഗം അവന് അന്യമായി തീരുകയുള്ളൂ. അതുകൊണ്ട് സ്വന്തം വീട്ടിൽ പാകം ചെയ്യുന്ന ഭക്ഷണം കുഞ്ഞുങ്ങൾക്ക് ശീലമാകണം. അമ്മ വിളമ്പുന്ന രുചിയും വീട്ടുരുചിയുമാകണം അവരുടെ ഓർമ്മ പുസ്തകത്താളിലെ ആദ്യ പാഠം. ഇടയ്ക്ക് പകർച്ചവ്യാധിയുടെ ഭീതി പടർന്ന കാലത്ത് നിർബന്ധത്തിന് വഴങ്ങി വീടൊതുങ്ങിക്കഴിഞ്ഞപ്പോൾ നാം വീട്ടുരുചിയുടെയും നാട്ടുരുചിയുടെയും മഹത്വം തിരിച്ചറിഞ്ഞു. എന്നാൽ രോഗഭീതിയിൽ നിന്ന് മോചിതരായ നാം പഴയ ദുശീലങ്ങളിലേക്ക് മടങ്ങുകയായി. തികഞ്ഞ ലാഭേച്ഛയോടെ ആരോ എവിടെയോ ഉണ്ടാക്കിയ ആഹാരത്തെക്കാൾ പൂർണ്ണ വിശ്വാസത്തോടെ കഴിക്കാവുന്നതാണ് സ്വന്തം ആഹാരം എന്ന അറിവ് നമ്മിൽ ഉറയ്ക്കണം. ലക്ഷങ്ങൾ ചെലവിട്ടുണ്ടാക്കിയ അടുക്കളകൾ വെറും കാഴ്ച ബംഗ്ലാവുകളായി മാറാതിരിക്കട്ടെ. നമ്മുടേതായ ഭക്ഷണ സംസ്കാരത്തിലൂടെ ശാരീരിക ആരോഗ്യവും സാമ്പത്തിക ലാഭവും ഡോക്ടറെ കാണുന്ന സമയത്തിന്റെ ലാഭവും മാത്രമല്ല, വലിയൊരളവിൽ മനസ്സിന്റെ സ്വസ്ഥതയും സമാധാനവും കൂടിയാണ്. നാവിന്റെ കൊതികളെ ജ്വലിപ്പിക്കാനും പൊങ്ങച്ചം പ്രകടിപ്പിക്കാനും അലസത വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന അനേകം കച്ചവട ശൃംഖലകൾ ഇന്ന് നാട്ടിൽ വന്നു. അവരുടെ ഇഷ്ടങ്ങൾ നമ്മുടെ ഇഷ്ടങ്ങളായി, അവരുടെ രുചി പോലും വില കൊടുത്ത് വാങ്ങേണ്ടി വന്ന ഒരു ജനസമൂഹമായി മാറി നമ്മൾ. ഇതിൽ നിന്നൊക്കെ ഒരു വിടുതൽ കൂടിയേ തീരും. അവരവർക്ക് ഹിതമായ ആഹാരം കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാം വിധം മിതമായി ഭക്ഷിക്കുക, ആത്മബലത്തിന് ദോഷം വരാത്ത വിധം പ്രവൃത്തികളിൽ ഏർപ്പെടുക. തനത് രുചിയിലേക്ക് മടങ്ങി ചെല്ലുമ്പോൾ വീടും പരിസരവും പ്രകൃതിയും നമ്മോടൊപ്പമുണ്ടാകും. മറുനാട്ട് ചരക്കുവണ്ടികൾ അതിർത്തി കടന്ന് വന്നില്ലെങ്കിലും, കമ്പനി പൊതികൾ എത്തിയില്ലെങ്കിലും, ഓൺലൈൻ ഭക്ഷണപ്പൊതി വന്നില്ലെങ്കിലും തിന്നാൻ നമുക്ക് സ്വന്തമായി എന്തെങ്കിലും ഉണ്ടെന്ന് വരും. അതാണ് നമ്മുടെ വേരുകളിലേക്കുള്ള മടക്കം.
2: അമ്മ വിളമ്പുന്ന അന്നം. രചന രാജ്മോഹൻ കൂവളശ്ശേരി. ആഖ്യാനം എൻ ജെ ജോഷിലാൽ. നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം മിനി ജി എസ്.
0: മക്കാച്ചിയുടെ പായസക്കട ഗ്രാമകേരള. പ്രായോജകർ മക്കാച്ചിയുടെ പായസക്കട, ശാസ്തമംഗലം, പൈപ്പിൻമൂട് റോഡ്, ദേവസ്വം ബോർഡ്, നിയർ ക്ലിഫ് ഹൗസ്, ജവഹർ നഗർ പെട്രോൾ പമ്പിന് എതിർവശം.

0: കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
1: എന്തുപറ്റി?
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിനേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
4: തൊഴിൽ ദർശനം.
5: തിരുവനന്തപുരത്തുള്ള റീജിയണൽ ക്യാൻസർ സെന്ററിൽ മെഡിക്കൽ ഡോക്യുമെന്റേഷൻ ട്രെയിനിങ്ങിന് അവസരം. 10 ഒഴിവുണ്ട്. യോഗ്യത ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം. പ്രായം 2026 January 1. 35 കവിയരുത്. വാക്കിൻ ഇന്റർവ്യൂ നടത്തിയാവും തിരഞ്ഞെടുപ്പ്. വിശദമായ ബയോഡേറ്റ, SSLC +2 ബിരുദ സർട്ടിഫിക്കറ്റുകളുടെയും പ്രായം തെളിയിക്കുന്ന രേഖയുടെയും അസലും പകർപ്പുകളും പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതം July 20 ഉച്ചയ്ക്ക് 12:30 കൂടിക്കാഴ്ചയ്ക്കായി RCCയിൽ ഹാജരാകണം. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.rcctvm.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.rcctvm.gov.in. ശ്രദ്ധിക്കുക, അഭിമുഖ തീയതി ഇന്നാണ്, July 20 ഉച്ചയ്ക്ക് 12:30 തിരുവനന്തപുരം RCCയിൽ. ന്യൂഡൽഹിയിലുള്ള കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ബയോടെക്നോളജി ഇൻഡസ്ട്രി റിസർച്ച് അസിസ്റ്റന്റ് കൌൺസിലിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്രോജക്ട് മാനേജ്മെന്റ് യൂണിറ്റുകളിലായാണ് നിയമനം. 14 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും മാനേജർ റെഗുലേറ്ററി 1, മാനേജർ റിസർച്ച് അനാലിസിസ് 1, സീനിയർ പ്രോഗ്രാം ഓഫീസർ 2, പ്രോഗ്രാം ഓഫീസർ 3, പ്രോഗ്രാം മാനേജ്മെന്റ് അനലിസ്റ്റ് 1, ഫിനാൻസ് ഓഫീസർ 2, അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് 1, ലീഗൽ ഓഫീസർ 1, യങ് പ്രൊഫഷണൽ 2. ഓൺലൈനായി അപേക്ഷിക്കണം. യോഗ്യത, അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി എന്നിവ ഉൾപ്പെടെയുള്ള വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.birac.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.birac.ac.in. ചെന്നൈ ആസ്ഥാനമായുള്ള പൊതുമേഖലാ ബാങ്കായ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ അപ്രന്റീസ്ഷിപ്പിന് അപേക്ഷിക്കാം. ബിരുദധാരികൾക്കാണ് അവസരം. 750 ഒഴിവുണ്ട്. ഇതിൽ 33 ഒഴിവ് കേരളത്തിലാണ്. കേരളത്തിലെ ഒഴിവുകൾ ജനറൽ 12, SC 5, OBC 15, EWS 1. പ്രായം 2026 July 1, 20-28 ഇടയിൽ. യോഗ്യത ഏതെങ്കിലും വിഷയത്തിൽ നേടിയ ബിരുദം അല്ലെങ്കിൽ തത്തുല്യം. യോഗ്യത 1/3/2022 31/7/2026 ഇടയിൽ നേടിയതായിരിക്കണം. അപേക്ഷിക്കുന്ന സംസ്ഥാനത്തെ പ്രാദേശിക ഭാഷ എഴുതാനും വായിക്കാനും മനസ്സിലാക്കാനും കഴിയുന്നവരായിരിക്കണം. അപ്രന്റീസ്ഷിപ്പിനുള്ള NATS NAPS പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. മുൻപ് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഉൾപ്പെടെ എവിടെയെങ്കിലും അപ്രന്റീസ്ഷിപ്പ് ചെയ്തവരോ നിലവിൽ ചെയ്യുന്നവരോ അപേക്ഷിക്കാൻ പാടില്ല. 1 വർഷമോ അതിൽ കൂടുതലോ പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ പരിശീലനം നേടിയവരും അപേക്ഷിക്കാൻ അർഹരല്ല. അപേക്ഷാ ഫീസ് ജനറൽ OBC EWS വിഭാഗങ്ങളിലെ പുരുഷന്മാർക്ക് ₹944, വനിതകൾക്ക് ₹600, SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും ₹236. ഓൺലൈനായാണ് ഫീസ് അടയ്ക്കേണ്ടത്. www.bf

0: sisc.com/https://bee.bfsisc.com ഓൺലൈനായി അപേക്ഷിക്കാം. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.bfsisc.com/https://bee.bfsisc.com. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 20. വിശദവിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.iob.bank.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.iob.bank.in. ശ്രദ്ധിക്കുക, അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇന്നാണ്.
1: തൊഴിൽ ദർശനം.
2: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
3: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
4: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: എസ് ജാനകി പാടിയ ഗാനം കേൾക്കാം. ചിത്രം അന്വേഷിച്ചു കണ്ടെത്തിയില്ല. പി ഭാസ്കരന്റെ വരികൾക്ക് MS ബാബുരാജിന്റെ സംഗീതം.

0: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
1: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
3: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
4: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, ഗാന്ധി സ്മൃതി, നാളെ രാവിലെ 7:55. പ്രായോജകർ: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വെങ്കോട്, വട്ടപ്പാറ.
5: സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം, നാളെ രാവിലെ 9:00. പ്രായോജകർ: സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി, പള്ളിപ്പുറം, കണ്ണാശുപത്രിക്ക് സമീപം.
6: എം ജി ശ്രീകുമാറും ശ്വേതയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഒരു മരുഭൂമി കഥ. ഗാനരചന രാജീവ് ആലുങ്കൽ, സംഗീതം എം ജി ശ്രീകുമാർ.

സമയം 8 മണി. നമസ്കാരം, പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് ആരംഭിക്കും. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം ഭേദഗതി ബിൽ ലോക്സഭയും, ദേശീയ ബഹുമതികളെ അവഹേളിക്കുന്നത് തടയൽ ഭേദഗതി ബിൽ രാജ്യസഭയും ഇന്ന് പരിഗണിക്കും. പാർലമെന്റ് സമ്മേളനത്തിന്റെ സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കാൻ പാർലമെന്ററികാര്യമന്ത്രി കിരൺ റിജിജു രാഷ്ട്രീയ പാർട്ടികളോട് അഭ്യർത്ഥിച്ചു. സുപ്രധാന വിഷയങ്ങളിൽ ക്രിയാത്മക ചർച്ചകൾ നടത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 26-ന്. പരിപാടിയുടെ 136-ാം പതിപ്പാണ് ഇത്. ദേശീയ ഹരിത ഹൈഡ്രജൻ മിഷന്റെ കീഴിൽ 70 ഹൈഡ്രജൻ പവർ ഹെവി ഡ്യൂട്ടി വാഹനങ്ങൾ വിന്യസിക്കുന്നതിന് 12 പൈലറ്റ് പദ്ധതികൾക്ക് അനുമതി നൽകിയതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഇത് രാജ്യത്തെ ഹൈവേകളിലും നഗരഗതാഗത ഇടനാഴികളിലും സീറോ എമിഷൻ മൊബിലിറ്റിക്ക് വഴിയൊരുക്കുന്നുണ്ടെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കാസർഗോഡ് റാണിപുരം ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി DTPC നിർമ്മിച്ച കെട്ടിടം കോംപ്ലക്സ് അടുത്ത മാസം വിനോദസഞ്ചാരികൾക്ക് തുറന്നുകൊടുക്കും. ശുചീകരണ പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തിയാക്കി കോംപ്ലക്സ് സഞ്ചാരികൾക്ക് തുറന്നുകൊടുക്കുമെന്ന് DTPC ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. പ്രസിദ്ധമായ ആറന്മുള വഴിപാട് വള്ളസദ്യയിലും ഉത്രട്ടാതി ജലമേളയിലും പങ്കെടുക്കുന്ന തുഴച്ചിൽകാർക്ക് യുണൈറ്റഡ് ഇന്ത്യ കമ്പനിയുടെ ഇൻഷുറൻസ്. പള്ളിയോട സേവാ സംഘത്തിനുവേണ്ടി മന്ത്രി കെ മുരളീധരൻ യുണൈറ്റഡ് ഇന്ത്യ മാർക്കറ്റിംഗ് റീജിയണൽ മാനേജർ പ്രതീഷ് തോമസിൽ നിന്ന് ഇൻഷുറൻസ് പോളിസി ഏറ്റുവാങ്ങി. കോട്ടയം അയർക്കുന്നം മാറ്റുപ്പള്ളിയിൽ ഒരു കുടുംബത്തിലെ 4 പേർ വിഷം ഉള്ളിൽച്ചെന്ന് അവശനിലയിലായ സംഭവത്തിൽ ഒരാൾ കൂടി മരിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ തോമസ് എബ്രഹാമാണ് ഇന്നലെ മരിച്ചത്. ഇന്ത്യ ഇംഗ്ലണ്ട് 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇംഗ്ലണ്ടിന്. 3-ാം ഏകദിനത്തിൽ ലണ്ടനിലെ ലോർഡ്സിൽ ഇന്ത്യയെ 27 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇംഗ്ലണ്ട് പരമ്പര സ്വന്തമാക്കിയത്. പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക് കേൾക്കാം.

0: തിരുവനന്തപുരം വെള്ളായണി കാർഷിക കോളേജ് അടുത്തിടെ വികസിപ്പിച്ച മികച്ച ഉൽപാദനശേഷിയുള്ള പച്ചമുളക് ഇനത്തിന്റെ പേരെന്താണ്? ശരി ഉത്തരം KAU തേജസ്വിനി. ബാക്ടീരിയ വൈറസ് രോഗങ്ങളെ മികച്ച രീതിയിൽ പ്രതിരോധിച്ച് വർഷം മുഴുവനും വിളവ് തരുന്ന രീതിയിൽ വികസിപ്പിച്ച ഈ ഇനം മട്ടുപ്പാവ് അടുക്കളത്തോട്ട കൃഷികൾക്ക് അനുയോജ്യമാണ്. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി. തിരുവനന്തപുരം വെള്ളായണി കാർഷിക കോളേജ് അടുത്തിടെ വികസിപ്പിച്ച മികച്ച ഉൽപാദനശേഷിയുള്ള പച്ചമുളക് ഇനത്തിന്റെ പേരെന്താണ്? ശരിയുത്തരം KAU തേജസ്വിനി.
1: ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
0: പി ഭാസ്കരന്റെ വരികൾ, എ ടി ഉമ്മറിന്റെ സംഗീതം. ചിത്രം സ്വപ്നങ്ങൾ സ്വന്തമല്ല. പാടിയത് യേശുദാസ്, വാണി ജയറാം.

0: നമസ്തേ അനന്തപുരയിൽ കേൾക്കാം കാലം സാക്ഷി.
1: ട്രേഡ് യൂണിയൻ നേതാവും രാഷ്ട്രീയ പ്രവർത്തകനും എഴുത്തുകാരനുമായ എൻ ശ്രീകണ്ഠൻ നായർ 1915 ജൂലൈ 15 അമ്പലപ്പുഴ നീലകണ്ഠപിള്ളയുടെയും ചിറ്റപ്പറമ്പിൽ ജാനകിയമ്മയുടെയും മകനായി ജനിച്ചു. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഓണേഴ്സ് ബിരുദം നേടി. അതുകഴിഞ്ഞ് സ്വാതന്ത്ര്യ സമരത്തിലും തൊഴിലാളി സമരങ്ങളിലും ആകൃഷ്ടനായ ശ്രീകണ്ഠൻ നായർ ഖദർ മാത്രം ധരിച്ച് ജീവിച്ചിരുന്നയാളാണ്. ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളുടെ മുൻനിരയിലെത്തിയ അദ്ദേഹം

0: 1938 യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന നേതാക്കളിൽ ഒരാളായി. 1938 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിച്ചപ്പോൾ അതിൻ്റെ സ്ഥാപകാംഗമായി. 1947 കേരള സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു. 1950 അത് ഭിന്നിച്ചപ്പോൾ അദ്ദേഹം റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ ചേർന്നു. 1952, 1962, 1962, 1967, 1971, 1977 എന്നീ തെരഞ്ഞെടുപ്പുകളിൽ കൊല്ലം ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. ഇതുതന്നെ മാർക്സിസം, ഐക്യ കേരളം, എൻ്റെ അമ്മ, വഞ്ചിക്കപ്പെട്ട വേണാട്, ചലോ ദിൽഹി തുടങ്ങി നിരവധി രചനകൾ അദ്ദേഹത്തിൻ്റെതായി ഉണ്ട്. 1983 ജൂലൈ 20 എൻ ശ്രീകണ്ഠൻ നായർ അന്തരിച്ചു.
1: അന്ന് തിരുവിതാംകൂറിലെ രണ്ടു വിഭാഗം തൊഴിലാളികളെയും കൂട്ടിയിണക്കിക്കൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ രഹസ്യമായി പറഞ്ഞ് ഒതുക്കുന്നതിന് അഖില തിരുവിതാംകൂർ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് എന്നൊരു സംഘടന ഞങ്ങൾ രൂപം കൊടുത്തിരുന്നു. അതിൽ പ്രസിഡന്റ് ടി വി തോമസും വൈസ് പ്രസിഡന്റ് ഞാനുമായിരുന്നു. 1946 കോൺഗ്രസിന്റെ ഏറ്റവും സുപ്രധാനമായ ഒരു കാലഘട്ടത്തെ കുറിച്ചുകൊണ്ട് കൊല്ലം സ്റ്റേറ്റ് കോൺഗ്രസ് സമ്മേളനം നടന്നു. അന്ന് രാമസ്വാമിയർ വിദ്യാഭ്യാസം ദേശസൽക്കരിക്കണമെന്ന് കോൺഗ്രസിനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി കൊണ്ടുവന്ന കാഴ്ചയിൽ പുരോഗമനപരമായ ഒരു നിർദ്ദേശത്തെ കോൺഗ്രസ് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന പ്രശ്നമായിരുന്നു ആ സമ്മേളനത്തിൻ്റെ പേര്. വിദ്യാഭ്യാസം ദേശസൽക്കരിക്കുക എന്നുള്ളത് ദേശീയത്വത്തിനും സോഷ്യലിസ്റ്റിനുമൊക്കെ അനുകൂലമായ ഒരു സമീപനമാണ്. പക്ഷേ കത്തോലിക്കൾ ഉൾപ്പെടെ സ്വന്തം കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് നിരവധി വിദ്യാലയങ്ങൾ സ്വകാര്യ മേഖലയിൽ ഉണ്ടാക്കി കേരളത്തിലെ വിദ്യാഭ്യാസത്തിന് അടിത്തറയിട്ട വിഭാഗങ്ങളെല്ലാം അതിനെ എതിർക്കുകയാണ്. അനുകൂലിച്ചാൽ രാമസ്വാമിയുടെ നിഷ്ഫലമായ സ്നേഹം കിട്ടും. അതേസമയത്ത് ബഹുഭൂരിപക്ഷം വരുന്ന ന്യൂനപക്ഷങ്ങളുടെയും ഭീകരമായ എതിർപ്പിനെ നേരിടേണ്ടി വരും. ഈ പ്രശ്നത്തിൽ അന്ന് വർക്കിംഗ് കമ്മിറ്റി അംഗവും വോളണ്ടിയർ ക്യാപ്റ്റനും കൂടിയായിരുന്ന ഞാൻ ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരൻ നിലയിൽ ദേശസൽക്കരണത്തെ അനുകൂലിക്കാൻ തീരുമാനിച്ചു. എൻ്റെ എതിർപ്പ് ഉണ്ടാകുമെന്നറിഞ്ഞുകൊണ്ട് ഗേറ്റിൽ ഉണ്ടായൊരു ബഹളത്തിന് എന്നെ പറഞ്ഞയച്ച് ഞാൻ ഇല്ലാത്ത ഒരു സന്ദർഭത്തിൽ പ്രമേയം പാസ്സാക്കിയെടുത്തു. ഇതിൽ പ്രതിഷേധിച്ച് വർക്കിംഗ് കമ്മിറ്റി അംഗത്വം രാജിവെച്ചുകൊണ്ട് പൊതുസമ്മേളനത്തിൽ ഞാനും ജനാർദ്ദനൻ നായരും ദിവാകരനുമൊക്കെ ദേശസൽക്കരണ പ്രമേയത്തെ അനുകൂലിച്ച് സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക പ്രമേയത്തെ എതിർത്ത് സംസാരിച്ചെങ്കിലും ബഹുഭൂരിപക്ഷം പ്രതിനിധികൾ വർക്കിംഗ് കമ്മിറ്റിയുടെ പ്രമേയത്തെ പിന്താങ്ങിയതുകൊണ്ട് സ്റ്റേറ്റ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മെമ്പറും നേതാവും എന്നുള്ള സ്ഥാനം അന്നുകൊണ്ട് ഞാൻ ഉപേക്ഷിച്ചു.
0: കലം സാക്ഷിയിൽ ഇതുവരെ കേട്ടത് എൻ ശ്രീകണ്ഠൻ നായരുടെ ശബ്ദം.

0: ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
1: എന്തോറ്റി?
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണാവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
4: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
5: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്. കേരളത്തിലെ നമ്പർ 1 ക്യാമ്പസിൽ നിന്നും
4: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ് ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
5: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3x ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: നമുക്ക് ചുറ്റും. തിരുവനന്തപുരത്ത് ഗവൺമെന്റ് ലോ കോളേജ് പൊട്ടക്കുഴി റോഡിൽ കേരള വാട്ടർ അതോറിറ്റിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇന്നു മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. വലിയ വാഹനങ്ങളുടെ ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചു. PMGയിൽ നിന്ന് പൊട്ടക്കുഴി ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ PMG ആനേടി ഹോസ്പിറ്റൽ മുളവന വഴി പൊട്ടക്കുഴി ഭാഗത്തേക്ക് പോകണം. പൊട്ടക്കുഴിയിൽ നിന്നും പട്ടം വഴി PMGയിലേക്കുള്ള വാഹനങ്ങൾ പോകേണ്ടതാണ്. കവടിയാർ കുറവൻകോണം സഹകരണ പരിശീലന കോളേജിൽ HDC ആൻഡ് BM കോഴ്സിന് ഈ മാസം 31 വരെ അപേക്ഷ നൽകാവുന്നതാണ്. ഫോൺ നമ്പർ 9847774718. നീറ്റ് യോഗ്യത നേടിയ പെൺകുട്ടികൾക്ക് മിലിട്ടറി നഴ്സിംഗ് പ്രവേശനത്തിനായി ഇന്ന് രാവിലെ 11 മണി മുതൽ രജിസ്റ്റർ ചെയ്യാം. https://joinindianarmy.nic.in എന്ന വെബ്സൈറ്റിലൂടെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. കേരളത്തിലെ സർക്കാർ സ്വാശ്രയ കോളേജുകളിലെ BSc നഴ്സിംഗിനും അലൈഡ് ഹെൽത്ത് പ്രോഗ്രാമുകളിലേക്കും 21 വരെ ഫീസ് അടയ്ക്കാം. അപേക്ഷ ഈ മാസം 22 വരെ സമർപ്പിക്കാം. വെബ്സൈറ്റ് വിലാസം lbscenter.in/nursingprogram2026. തിരുവനന്തപുരം വെള്ളയമ്പലം ജംഗ്ഷന് സമീപം വാട്ടർ അതോറിറ്റിയുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാൽ നാളെ രാവിലെ 7 മണി മുതൽ ബുധനാഴ്ച രാവിലെ 7 മണി വരെ ശാസ്തമംഗലം, വഴുതക്കാട്, ജഗതി, കുന്നുകുഴി, ഗൗരീശപട്ടം, കവടിയാർ, നന്ദൻകോട്, പേരൂർക്കട, വഞ്ചിയൂർ, തമ്പാനൂർ, ശ്രീകണ്ഠേശ്വരം, കുറവൻകോണം എന്നീ വാർഡുകളിൽ ജലവിതരണം തടസ്സപ്പെടും. കാനറ ബാങ്കിന്റെ കമ്പ്യൂട്ടർ പരിശീലന കേന്ദ്രത്തിൽ തൊഴിലധിഷ്ഠിത സൌജന്യ കമ്പ്യൂട്ടർ പരിശീലന പരിപാടിയിലേക്ക് 18-നും 25-നും ഇടയ്ക്ക് പ്രായമുള്ള തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ

0: പ്ലസ് ടു ഡിഗ്രി പാസ്സായ യുവതി യുവാക്കൾക്ക് അപേക്ഷിക്കാം. പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്കും മറ്റ് ദുർബല വിഭാഗക്കാർക്കും മുൻഗണന. സൗജന്യ ഭക്ഷണ സൗകര്യവും ലഭ്യമാണ്. താൽപ്പര്യമുള്ളവർ 9349932367 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുകയോ കാനറ ബാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി, സെക്കൻഡ് ഫ്ലോർ, LIC ബിൽഡിംഗ്, പട്ടം, തിരുവനന്തപുരം എന്ന വിലാസത്തിൽ നേരിട്ട് ഹാജരാകുകയോ ചെയ്യുക. കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ലളിതമായ നടപടിക്രമത്തിലൂടെ അതിവേഗ വ്യക്തിഗത ഗ്രൂപ്പ് വിദ്യാഭ്യാസ വായ്പകൾ നൽകുന്നു. നിശ്ചിത വരുമാന പരിധിയിലുള്ള 18-നും 55-നും മധ്യേ പ്രായമുള്ള തൊഴിൽ രഹിതരായ വനിതകൾക്ക് 3 മുതൽ 5 വർഷ തിരിച്ചടവ് കാലാവധിയിൽ 4 മുതൽ 8% പലിശ നിരക്കിൽ ഉദ്യോഗസ്ഥ വസ്തുജാമ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് വ്യക്തിഗത വായ്പ നൽകുന്നത്. മൈക്രോഫിനാൻസ് പദ്ധതിയിൽ കുടുംബശ്രീ CDSന് 4 മുതൽ 7% പലിശ നിരക്കിൽ 4 കോടി രൂപ വരെ വായ്പ അനുവദിക്കുന്നു. CDSന് കീഴിലുള്ള SHGകൾക്ക് 19 ലക്ഷം രൂപ വരെ വായ്പ ലഭ്യമാവുന്നതാണ്. കൂടാതെ നിശ്ചിത വരുമാന പരിധിയിലുള്ള 16-നും 32-നും മധ്യേ പ്രായമുള്ള വനിതകൾക്ക് 5 വർഷ തിരിച്ചടവ് കാലാവധിയിൽ 3 മുതൽ 8% പലിശ നിരക്കിൽ ഉദ്യോഗസ്ഥ വസ്തുജാമ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാഭ്യാസ വായ്പ നൽകുന്നത്. അപേക്ഷകൾ അക്ഷയ സെന്റർ അല്ലെങ്കിൽ ഇന്റർനെറ്റ് സേവാ കേന്ദ്രം മുഖേന www.mitrasoft.ksWDC.org എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ആലപ്പുഴ ജില്ലാ ഓഫീസ് 9496015012 അല്ലെങ്കിൽ 0477223718. ഇതുവരെ കേട്ടത് നമുക്ക് ചുറ്റും.
1: തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
0: കസ്റ്റംസ് ഡയറി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത് ചുനക്കര രാമൻകുട്ടിയുടെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം.

0: എം ആർ ടി ലോണം പൊന്നോണം ഓഫറിൽ നിറയെ സമ്മാനം.
1: 2000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ.
2: ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഒരു ഗോൾഡ് കോയിൻ. ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ.
3: എം ആർ ടി മെറ്റൽ മാർട്ട് ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റി എതിർവശത്തും. കണ്ടീഷൻ അപ്ലൈ.
4: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഇന്ന് രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നടത്തുന്ന വിവിധ കോഴ്സുകളും സാധ്യതകളും ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് പ്രൊഫസർ വി പി ജഗതിരാജ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9495563321. മറ്റൊരു നമ്പർ 9496599631. അറിയിപ്പ് കഴിഞ്ഞു.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
1: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.
4: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്,
5: എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
6: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
4: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246971.
7: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.

0: സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ട് സാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബ്ബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
3: നോവൽ സഞ്ചാരം.
4: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
5: കുട്ടിക്കാലത്ത് പുറമേക്കുണ്ടായിരുന്ന ബഹളമെല്ലാം ഇപ്പോൾ അകത്തോട്ട് വലിഞ്ഞിരിക്കുന്നു. പുതിയ ലോകങ്ങളെപ്പറ്റി, ലോകങ്ങളുടെ അറ്റങ്ങളെപ്പറ്റി, നക്ഷത്രമണ്ഡലങ്ങളിലൂടെ പറന്നാലുണ്ടാകുന്ന അനുഭവങ്ങളെപ്പറ്റി വിശ്വനാഥൻ കൊണ്ടുപിടിച്ച് ആലോചിക്കുകയാണ്. പുറമേ പ്രശാന്തം, അകത്തോ ആകെ ബഹളം. പാടത്തിനക്കരെയുള്ള വെള്ളച്ചാലിലേക്ക് ഇല പറിച്ചിട്ട് അത് നൃത്തം വെച്ച് അനന്തതയിലേക്ക് പോയി മറയുന്നത് നോക്കി നിൽക്കുന്നത് അവന് പ്രിയതരമായ വിനോദമാണ്. അവയെല്ലാം ഒഴുകിയൊഴുകി ഭൂമിയുടെ അറ്റം വരെ പോവും. ഞങ്ങൾ വിശ്വനാഥന്റെ അടുത്ത് നിന്ന് വരികയാണെന്ന് അവ പറയുമോ? അങ്ങനെ തുടരെ സന്ദേശവാഹകന്മാരെ അയക്കുന്നതായിരുന്നു പ്രധാന ഉദ്യോഗം.
6: വല്യമേട്ടർ എവിടെക്കാ?
5: അതിലെ കടന്നു പോകുകയായിരുന്ന മൊയ്തീൻ ഹാജി ഒരിക്കൽ അവനോട് ചോദിച്ചു. ഏ, വിശ്വനാഥൻ തല പൊക്കി നോക്കി.
6: യബടക്കാന്ന്.
5: ഭൂമിയുടെ അറ്റത്തേക്ക്. മൊയ്തീൻ ഹാജി അവനെ നോക്കി ചിരിച്ചു.
6: പോണ സ്ഥലം നന്ന്. ബൈന്ന് ചക്കരമേങ്ങ. ഇത് കജ്ജിലിരുന്നോട്ടെ.
5: ഒരണ ആ കൊച്ചു കയ്യിൽ വെച്ച് കടന്നുപോയി. 3 ദിവസം കഴിഞ്ഞ് അവന്റെ ട്രൗസർ അലക്കുമ്പോൾ പോക്കറ്റിൽ നിന്ന് മാധവിയമ്മയ്ക്ക് ആ അണ കിട്ടി. ഈ യാത്ര തോടുവക്കിനെയും അതിക്രമിച്ചു. നിറഞ്ഞ മനസ്സും തളർന്ന ശരീരവുമായി അവൻ തിരിച്ചെത്തുന്നത് സായാഹ്നങ്ങളിലാണ്.
6: എവിടെ പോയിരുന്നു വിശ്വം? രാധ ചോദിച്ചു. ദാ അവിടെ ദൂരെ. ഇവിടെ ഇരുന്നാൽ വിശക്കും. നടന്ന് നടന്ന് അങ്ങനെ പോകുമ്പോൾ ഒന്നും അറിയില്ല. രാധ ആ അറ്റത്തുള്ള കുന്നിൻ്റെ അപ്പുറത്ത് പോയിട്ടുണ്ടോ?
5: ഇല്ല.
6: അത് കയറി മറിഞ്ഞാൽ പിന്നെ വലിയ സ്ഥലമാണത്രേ.
5: വിശ്വം പോയോ?
6: ഇല്ല, ഒരു ദിവസം പോണം. അങ്ങനെ തെണ്ടി നടക്കരുതേ, ഒക്കെ കാണാലോ. ഞാനങ്ങനെ പോയി പോയി ഭൂമിയുടെ അറ്റം വരെ പോവും.
5: രാധ കുലുങ്ങി ചിരിച്ചു. ആ ചിരി അവസാനിക്കുന്നതിനു മുൻപേ അകത്തു നിന്ന് ഒരു കരച്ചിൽ കേട്ടു. അത് മാധവി അമ്മയുടേതായിരുന്നു. രാധ ഓടിച്ചെന്നു നോക്കി. ജ്യേഷ്ഠത്തി കണ്ണടച്ചു കിടക്കുന്നു. അടുത്തുതന്നെ അമ്മ കിടന്ന് പൊട്ടിക്കരയുന്നു. ആ അമ്മ മകളുടെ നിർജീവമായ ശരീരം കെട്ടിപ്പിടിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും കരയുക മാത്രം ചെയ്തു. രാധയ്ക്ക് അപ്പോഴേ കാര്യം മനസ്സിലായുള്ളൂ. തേങ്ങൽ അവളുടെ മാറിൽ കിടന്ന് മുട്ടിത്തിരിഞ്ഞു. മാസ്റ്റർ വന്നു നോക്കി. ഒരേ നിൽപ്പിൽ കുറേ നേരം നിന്നിട്ട് തിരിച്ചുപോയി. ആ അച്ഛൻ്റെ കണ്ണുകൾ നനഞ്ഞില്ല. സന്ധ്യയായപ്പോഴേക്കും ശവദാഹം കഴിഞ്ഞ് ആളുകൾ തിരിച്ചുപോയി. വിശ്വനാഥൻ രാധയോട് പറഞ്ഞു,
6: എനിക്ക് തീരെ സുഖമില്ല.
5: എന്തേ? അവൻ പൊട്ടിപ്പൊട്ടി കരഞ്ഞു. രാധയും കരഞ്ഞു. ഗോപാലകൃഷ്ണൻ വിടാതെ കരഞ്ഞു. വിശ്വനാഥൻ രാധയുടെ മടിയിൽ തലവെച്ച് കിടന്ന് തേങ്ങി തേങ്ങി കരഞ്ഞു. എന്നിട്ട് ഉറങ്ങി. അവളും ചുമർചാരിയിരുന്ന് മയങ്ങുകയാണ്. ജ്യേഷ്ഠത്തിയുടെ ദയനീയമായ മുഖം ആ ഇളം മനസ്സിലേക്ക് കടന്നുവരികയായിരുന്നു. ഈ സംഭവത്തിന് ശേഷം ആരും ആ വീട്ടിൽ ചിരിച്ചില്ല, രാധ പോലും. അർദ്ധരാത്രിക്ക് സ്ഥലംമാറ്റം ചെയ്യുന്ന തടവുപുള്ളികളെപ്പോലെ നിശബ്ദരായി അവർ നീങ്ങി. ജീവിതം കനത്ത ചങ്ങല പോലെ തൂങ്ങുന്നു. അത് കിലുങ്ങാതെ കഴിക്കാൻ എല്ലാവരും യത്നിക്കുകയാണെന്ന് തോന്നുന്നു.
4: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
1: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.

0: സമയം 8 മണി കഴിഞ്ഞ് 35 മിനിറ്റ്.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
2: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
3: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് പോവാലോ.
4: ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, ബെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.

മനുഷ്യായുസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീവിത കാലഘട്ടമാണ് കൗമാരം. 10 വയസ്സുമുതൽ 19 വയസ്സുവരെയുള്ള വളർച്ചാ വികാസകാലത്തെ കൗമാരകാലമെന്ന് വിവക്ഷിക്കുന്നു. ബാല്യത്തിൽ നിന്ന് യൗവനത്തിലേക്കുള്ള പരിവർത്തനത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ ശാരീരികവും മാനസികവും സാമൂഹികവുമായ ഒട്ടനവധി മാറ്റങ്ങൾ കുട്ടികളിൽ സംഭവിക്കുന്നു. ഇന്നത്തെ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരത്തിൽ കൗമാരകാലത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന 2 ഗാനങ്ങൾ നമുക്ക് കേൾക്കാം. ആദ്യം അകലങ്ങളിൽ അഭയം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്, ആർ കെ ദാമോദരന്റെ വരികൾ ചിട്ടപ്പെടുത്തിയത് ജി ദേവരാജൻ.

0: മനുഷ്യായുസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീവിത കാലഘട്ടമായ കൗമാരത്തെക്കുറിച്ചുള്ള രണ്ട് ഗാനങ്ങളുമായി വന്ന ഇന്നത്തെ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇവിടെ പൂർണ്ണമാകുന്നു.
1: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
2: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെയൊക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
3: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
4: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
5: പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: യോഗ സൗഖ്യം.

0: യോഗയും ദഹന വ്യൂഹവും. ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് നാഷണൽ ആയുഷ് മിഷനിൽ പ്രോജക്ട് കോർഡിനേറ്ററായ ഡോക്ടർ ഗ്രീഷ്മ ജി എസ്.
1: ആയുർവേദം എങ്ങനെയാണോ അഗ്നിയെ പ്രതിപാദിക്കുന്നത്, അതുപോലെ തന്നെയാണ് യോഗയിൽ മണിപ്പൂരക ചക്രത്തിൽ കുടികൊള്ളുന്ന അഗ്നി എന്ന തത്വം. ദഹനവ്യൂഹത്തിലെ ഒട്ടുമിക്ക അവയവങ്ങളും ഈ ചക്രത്തിൽ ഉൾപ്പെട്ടവയാണ്. സർവ്വതിനെയും പജിപ്പിച്ച് ശരീരത്തിനും മനസ്സിനും അനുഭവവേദ്യമാക്കുന്നതെന്തോ അത് അഗ്നി തന്നെയാണ്. അഗ്നിയുടെ കർമ്മം തന്നെയാണ് നമ്മുടെ ദഹനവ്യൂഹം നിർവഹിക്കുന്നത്. പിത്താശയം, കരൾ എന്നിവയോടൊപ്പം അന്നനാളം മുതൽ മലദ്വാരം വരെ ആഗിരണ പ്രക്രിയയ്ക്ക് സന്നദ്ധമാണ്. എന്നാൽ ശരിയായ രീതിയിലല്ലാത്ത ഭക്ഷണ ഉപയോഗം കാരണവും ദഹനരസങ്ങളുടെ ഉൽപാദനത്തിന് വരുന്ന പാകപ്പിഴകൾ കാരണവും അന്നം ശരിയായ രീതിയിൽ ആഗിരണം ചെയ്യാതെ മലമായി പുറന്തള്ളും. ഇവയിലൂടെ അമിതവണ്ണം, മെലിച്ചിൽ എന്നിവ ഉണ്ടാകാം. രണ്ടിലും പോഷകം ശരിയായ രീതിയിൽ ശരീരത്തിൽ എത്തിച്ചേരുന്നില്ല. ഇത് ആരോഗ്യക്കുറവിലേക്ക് ക്രമേണ എത്തിപ്പെടുന്നു. നിരന്തരം ചെയ്യുന്ന ആസനമുറകളാൽ ദഹനവ്യൂഹത്തിന് പുറമെ ഒരു മസാജ് അനുഭവപ്പെടുകയും രക്തചംക്രമണം കൂടുകയും ചെയ്യുന്നു. ദഹനരസങ്ങൾ ഇതുമൂലം പ്രവർത്തനോന്മുഖമാകുകയും ചെയ്യുന്നു. ഇതിന്റെ ഫലമായി ആഗിരണം സുഗമമാകുന്നു. അസിഡിറ്റി, വയറുവീർപ്പ് മുതലായ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ കഴിച്ച ആഹാരം ശരിയായ രീതിയിൽ ദഹിക്കുന്നു. വിശപ്പില്ലായ്മയും പരിഹരിക്കപ്പെടുന്നു. അവയവങ്ങളായ ലിവർ, പാൻക്രിയാസ് എന്നിവ ഊർജ്വസ്വലമാകുന്നതോടുകൂടി ശരീരത്തിലെ മലിനാംശം നീങ്ങി ഡീടോക്സിഫിക്കേഷൻ പ്രക്രിയയും ത്വരിതപ്പെടുത്തുന്നു. പവനമുക്താസനം, ഉത്താനാസനം, വജ്രാസനം, ഭുജംഗാസനം ഇവയിലൂടെ ശരീരത്തിന്റെ പെരിസ്റ്റാൾസിസ് പ്രക്രിയ ത്വരിതമാകുകയും ദഹനം വേണ്ട വിധത്തിൽ നടക്കുകയും ചെയ്യുന്നു. മനസ്സറിഞ്ഞ് മിതമായ രീതിയിൽ ആഹാരം ശീലമാക്കുന്നതുകൊണ്ട് തന്നെ ദഹനവ്യൂഹത്തിന് സന്തുലനാവസ്ഥ ഉണ്ടാകുകയും ഗട്ട് ബ്രെയിൻ ആക്സിസ് ശരിയായ ക്രമത്തിൽ ആകുകയും ചെയ്യുന്നു. ഇതിന്റെ ഫലമായി രോഗപ്രതിരോധ ശേഷി ഉണ്ടാകുകയും ചെയ്യുന്നു. ശ്വസന വ്യായാമം ആയ പ്രാണായാമം നിരന്തരം ചെയ്യുന്നവരിൽ വാഗസ് നെർവിന്റെ സുഗമമായ പ്രവർത്തനം നടക്കുകയും തൽഫലമായി ഹാർട്ട് റേറ്റ്, ബി പി എന്നിവ സാധാരണ നിലയിലായി തുടരുകയും ചെയ്യുന്നു. ഉജ്ജായി, ഭ്രാമരി, നാഡീശോധന എന്നിവയിലൂടെ ശരീരനാഡീവ്യൂഹങ്ങളെ സുഖപ്പെടുത്താൻ കഴിയുന്നു. യോഗയിലെ ശോധനക്രിയകളായ വമനദൌതി, മൂലശോധനം എന്നിവ കൊണ്ട് ദഹനനാളത്തെ പരിശുദ്ധീകരിക്കുകയും തന്നിമിത്തം മാലിന്യമെല്ലാം അകറ്റി പുതിയൊരു അന്തരീക്ഷം അവിടെ ഉണ്ടാക്കിയെടുക്കാനും കഴിയുന്നു. യോഗയിലെ തത്വം തന്നെ മനസ്സറിഞ്ഞുള്ള ഭക്ഷണ രീതിയാണ്. മനസ്സിനിഷ്ടമുള്ളത് വയറു നിറയെ കഴിക്കരുത് എന്ന ആശയം സാത്വികാഹാരം ശീലിക്കുന്നവന് മനസ്സിലാകും. ഇങ്ങനെയുള്ള ആളിൽ യോഗനിദ്ര, ധ്യാനം എന്നിവയും അവസ്ഥാനുസരണം നൽകാവുന്നതാണ്.
0: യോഗയും ദഹനവ്യൂഹവും. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ പ്രോജക്ട് കോർഡിനേറ്ററായ ഡോക്ടർ ഗ്രീഷ്മ ജി എസ്.
2: എൺപത്തിരണ്ട് വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
3: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
2: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
4: യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
5: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

0: കേക്കേ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ചാ?
1: എന്തോ
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണാവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിള, കൊല്ലം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂലൈ 24 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂലൈ 24 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് ജൂലൈ 26 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.
2: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

0: അവിടെ എപ്പോഴും ഒരു ഫെസ്റ്റിവൽ മോഡാണ്. ക്ലാസ്സുകളുണ്ട്, പക്ഷേ എപ്പോഴും ആഘോഷമാണ്. ഹോളി, ഓണം, ഒരു ദിവസം രണ്ടു ദിവസമല്ല, ഒരുപാട് ദിവസത്തെ ആഘോഷം. അപ്പൊ എപ്പോഴും ഒരു ആക്റ്റീവ് മോഡലുള്ള ഒരു ക്യാമ്പസ് ആണ്.
1: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
2: ഇന്ന് രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ അധ്യാപികയും വിദ്യാഭ്യാസ വിചക്ഷണയുമായ ഡോക്ടർ ജോളി സക്കറിയ അതിഥിയായി പങ്കെടുക്കുന്നു.
3: ഒരുപാട് നല്ലൊരു അനുഭവമായിരുന്നു അത്. അത് പുസ്തക രൂപത്തിലാക്കി, ഇന്നും അതിന് വളരെയേറെ പ്രസക്തിയുണ്ട്. ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട് എങ്കിലും നല്ല പ്രസക്തി ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.
2: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ ഇന്ന് രാവിലെ 10 മണിക്ക്.
4: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
5: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
6: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
7: എന്നും രാവിലെ 10:30.
6: പ്രായോജകർ
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
8: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ നമസ്തേ അനന്തപുരി സമാപിക്കുന്നു. പരിപാടിയിൽ ശ്രോതാക്കൾക്കൊപ്പമുണ്ടായിരുന്നത് നദീർ ഷാ. ഏവർക്കും ശുഭദിനാശംസകൾ.

ഇത് ആകാശവാണി അനന്തപുരി എഫ് എം 101.9. പ്രിയ ശ്രോതാക്കളെ, 9:30 വരെ കേൾക്കാം ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: ഇതുവരെ കേട്ടത് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്.
1: ഈ കെ കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
2: എന്തോ
1: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളിപ്പോവല്ലേ.
3: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
4: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
3: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
4: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
5: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
6: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
5: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
7: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
8: LED ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ.
7: കൂടാതെ എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
8: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആകാശവാണി അനന്തപുരി FM 101.9.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഗാനോപഹാരം കേൾക്കാം. ഇന്ന് ഗാനോപഹാരത്തിൽ 1961 മുതൽ 1970 വരെ പുറത്തിറങ്ങിയ ചലച്ചിത്രങ്ങളിലെ ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം തുലാഭാരം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. വയലാറിന്റെ വരികൾ ജി ദേവരാജന്റെ സംഗീതം.

എസ് ജാനകിയും ബി വസന്തയും പാടിയത്. ചിത്രം തറവാട്ടമ്മ. പി ഭാസ്കരന്റെ വരികൾക്ക് സംഗീതം പകർന്നത് എം എസ് ബാബുരാജ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: अरे मोहन भाई, काफी बिजी लग रहे हो.
2: मैं सोच रहा हूँ कि बिजनेस शुरू करूँ. एक एजेंट ने कहा कि मुद्रा लोन जल्दी सैंक्शन करवा देगा, बस प्रोसेसिंग फीस और लीगल फीस देनी होगी. पेमेंट लिंक भी भेजा है.
1: अरे मोहन भाई, प्रधानमंत्री मुद्रा योजना में कोई एजेंट नहीं होता है. धोखेबाज नकली वेबसाइट, सैंक्शन लेटर्स और दस्तखत से लोगों को फंसाते हैं.
2: सच?
1: सीधा बैंक या वित्त संस्था में जाओ या सरकारी वेबसाइट से लोन अप्लाई करो. सतर्क रहें और ऑनलाइन ठगों से बचें.
2: समझ गया.
3: जरूर सुनिए शाम 4 बजे पिटारा. इस कार्यक्रम के प्रायोजक हैं AISSMS पुणे, अ प्रीमियर हेरिटेज ग्रुप ऑफ इंस्टीट्यूट्स.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
5: എന്നും രാവിലെ 10:30
4: പ്രായോജകർ.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
6: ഗാനോപഹാരത്തിൽ ഇനി കേൾക്കാം. പി ഭാസ്കരന്റെ വരികൾക്ക് ബി എ ചിദംബരനാഥ് സംഗീതം നൽകി. യേശുദാസും എസ് ജാനകിയും പാടിയത്. ചിത്രം കായംകുളം കൊച്ചുണ്ണി.

0: ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഇന്ന് രാവിലെ 11:00 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നടത്തുന്ന വിവിധ കോഴ്സുകളും സാധ്യതകളും ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് പ്രൊഫസർ വി പി ജഗതിരാജ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. മറ്റൊരു നമ്പർ 9496596321. അറിയിപ്പ് കഴിഞ്ഞു.
1: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
0: ഗാനോപഹാരം തുടരുന്നു. ശകുന്തള എന്ന ചിത്രത്തിന് വേണ്ടി പി സുശീലയും സംഘവും പാടിയ ഗാനം കേൾക്കാം. വയലാറിന്റെ വരികൾ, ജി ദേവരാജന്റെ സംഗീതം.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: मंत्रालय द्वारा जनहित में जारी।
1: വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതത്തിൽ യേശുദാസ് പാടിയ ഗാനം, ചിത്രം ഇണപ്രാവുകൾ, ഗാനരചന വയലാർ രാമവർമ്മ.

ഒരു ഗാനം കൂടി കേൾക്കാം. അനാർക്കലി എന്ന ചിത്രത്തിന് വേണ്ടി വയലാർ വരികൾ എഴുതി എം എസ് ബാബുരാജ് സംഗീതം നൽകി, യേശുദാസും ബി വസന്തയും പാടിയത്.

0: 1961 മുതൽ 1970 വരെയുള്ള ചലച്ചിത്ര ഗാനങ്ങളുമായി വന്ന ഇന്നത്തെ ഗാനോപഹാരം സമാപിക്കുന്നു. ഇത് ആകാശവാണി അനന്തപുരി എഫ് എം 101.9. സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് ആരംഭിക്കും. ഭരണഘടനയുടെ അന്തസ്സും പാർലമെന്ററി പാരമ്പര്യങ്ങളും ഉയർത്തിപ്പിടിച്ച് സഹകരണ മനോഭാവത്തോടെ പാർലമെന്റ് അംഗങ്ങൾ നടപടികളിൽ പങ്കെടുക്കണമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പ്രത്യാശ പ്രകടിപ്പിച്ചു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം ഭേദഗതി ബിൽ 2026 കേന്ദ്രമന്ത്രി അർജുൻ റാം മെഘ്വാൾ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 33-ൽ നിന്ന് 37-ലേക്ക് ഉയർത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് പുറപ്പെടുവിച്ച ഓർഡിനൻസിന് പകരമായാണ് ബില്ല്. ഡോ സുകുമാർ അഴീക്കോട് സ്മാരക ദേശീയ ട്രസ്റ്റിന്റെ അവാർഡ് സമർപ്പണം.

ഇന്ന്. വൈകിട്ട് തിരുവനന്തപുരം നേമത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ അവാർഡ് സമ്മാനിക്കും. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ പ്രതി ചെന്താമരയ്ക്ക് കോടതി ഇന്ന് ശിക്ഷ വിധിച്ചേക്കും. അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ജഡ്ജി കെ കെന്നത്ത് ജോർജ് ആണ് വിധി പറയുക. ഓണം അവധിയോടനുബന്ധിച്ച് കേരളത്തിലേക്ക് കേരളം കർണാടക RTC സർവീസുകളുടെ ടിക്കറ്റ് റിസർവേഷൻ ഇന്നു മുതൽ ആരംഭിക്കും. ഓഗസ്റ്റ് 19 റിസർവേഷനാണ് തുടങ്ങുന്നത്. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റ് ഇന്നു മുതൽ വിപണിയിലെത്തും. സെപ്റ്റംബർ 26 നറുക്കെടുപ്പ്. കർക്കിടക മാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട നാളെ രാത്രി 10 അടയ്ക്കും. ഇന്ന് വൈകിട്ട് സഹസ്രകലശ പൂജയുണ്ട്. വിശുദ്ധ അൽഫോൺസാമയുടെ തിരുനാളിന് കോട്ടയം ഭരണങ്ങാനത്ത് കൊടിയേറി. ബിഷപ്പ് ഇമെറിറ്റസ് മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ കൊടിയേറ്റി. പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക് കേൾക്കാം.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9.
1: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
2: ഇന്ന് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളിൽ അതിഥിയായി തന്നത് അധ്യാപികയും വിദ്യാഭ്യാസ വിചക്ഷണയുമായ ഡോക്ടർ ജോളി സക്കറിയ. സ്റ്റുഡിയോയിൽ ഒപ്പം എം എസ് ആശ.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ ഏവർക്കും. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ പരിപാടിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അറിവിന്റെയും അക്ഷരങ്ങളുടെയും ലോകത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വിദ്യാഭ്യാസ മേഖലയിലെ പ്രമുഖയായ സ്ത്രീ സാന്നിധ്യമാണ് ഡോക്ടർ ജോളി സക്രിയ. കേരള സർവകലാശാലയുടെ മുൻ സിൻഡിക്കേറ്റ് അംഗമായും മാരവാനിയൂസ് കോളേജിലെ അക്കാഡമിക് ഡീനായും മലയാള വിഭാഗം മേധാവിയായും പ്രവർത്തിച്ച ശേഷം നിലവിൽ മാറനല്ലൂർ ക്രൈസ്റ്റ്നഗർ കോളേജിലെ പ്രിൻസിപ്പലായി സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർ ജോളി സക്രിയ തന്റെ ഔദ്യോഗികവും വൈജ്ഞാനികപരവുമായ ജീവിതാനുഭവങ്ങളും ഒപ്പം ഇഷ്ടഗാനങ്ങളും നമ്മോടൊപ്പം പങ്കുവയ്ക്കുകയാണ്. സ്വാഗതം മേഡം.
4: സ്വാഗതം.
3: അപ്പൊ മദ്രാസ് സർവകലാശാലയിൽ നിന്നുമാണ് മലയാളം എം എ, അതും ഒന്നാം റാങ്കോട് കൂടിയാണ് പാസ്സായത്. അപ്പോ അതിന്റെ ഭാഗമായിട്ടാണ് ജേർണലിസം പഠിച്ചത്. എങ്ങനെയായിരുന്നു മലയാളത്തിലോട്ടുള്ള ഒരു യാത്ര? എന്തുകൊണ്ട് മലയാളം എന്ന് തീരുമാനിച്ചു?
4: എന്റെ സ്വദേശം കാഞ്ഞിരപ്പള്ളിക്കും പാലായിക്കും ഇടയ്ക്കുള്ള ഇളങ്കുളം എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഞാൻ കാഞ്ഞിരപ്പള്ളി കോളേജിലാണ് പ്രീ ഡിഗ്രി പഠിച്ചത്. സയൻസ് ഗ്രൂപ്പായിരുന്നു. പക്ഷേ ചെറുപ്പം മുതലേ എനിക്ക് മലയാളത്തോട് ഭയങ്കര താല്പര്യമായിരുന്നു. മത്സരങ്ങൾക്കൊക്കെ പോകും, ഡിബേറ്റിനൊക്കെ പോകും. അപ്പോൾ മലയാളം പഠിച്ചാൽ കൊള്ളാം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് മലയാളം പഠിക്കാനുള്ള കോളേജുകൾ ഇല്ലായിരുന്നു. സെന്റ് തോമസ് പാല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ആൺകുട്ടികൾക്കേ പ്രവേശനമുള്ളൂ. അങ്ങനെ ഞാൻ തിരുവനന്തപുരം വിമൻസ് കോളേജിൽ അപ്ലൈ ചെയ്തു. എനിക്ക് മിരട്ടി തന്നെ കിട്ടുകയും ചെയ്തു. അവിടെ നബി സൗമാൾ ടീച്ചറായിരുന്നു ഞങ്ങളുടെ ഹെഡ്. അപ്പോൾ ടീച്ചർ ഒരുപാട് സ്വാധീനം വിദ്യാർത്ഥികളിൽ ചെലുത്തുന്ന ഒരാളാണ്. ടീച്ചറിൻ്റെ പഠിപ്പീരും അതും എല്ലാം കൂടെ ചേർത്തിട്ട് മലയാളത്തോടൊരു പ്രത്യേക അഭിനിവേശവും ഒക്കെ തോന്നുകയും നല്ല നിലയിൽ അവിടെ നിന്ന് ഡിഗ്രി പാസ്സാകുകയും ചെയ്ത് കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് മദ്രാസ് യൂണിവേഴ്സിറ്റിയിലെ മലയാള വിഭാഗത്തെക്കുറിച്ച് കേൾക്കുന്നത്. അവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അന്നത്തെ കാലത്ത്, അതായത് ഞാൻ 85 ഒക്കെയാണ് അവിടെ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ആ സമയത്ത് അവിടെ മലയാളം മെയിൻ എം എയോട് കൂടെ ചേർന്ന് തന്നെ ജേർണലിസം ഉണ്ട്. നമ്മൾ സബ് പഠിക്കുന്ന പോലെ തന്നെ, സംസ്കൃതം സബ് പഠിക്കുന്നത് പോലെ തന്നെ ജേർണലിസവും പഠിക്കും. അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലെ ജേർണലിസം ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകരാണ് വന്ന് പഠിപ്പിക്കുന്നത്. അതിന്റെ ഇന്റേൺഷിപ്പും കേരളത്തിൽ തന്നെ. അന്ന് ഞങ്ങൾ കലാകൗമുദിയിലാണ് വന്നത്. ഇന്നത് പ്രത്യേകം ഓർക്കുന്നു, കാരണം കലാകൗമുദിയിൽ NRS ബാബു സാറായിരുന്നു ഞങ്ങൾക്ക് എല്ലാ, അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ട എല്ലാ പ്രചോദനവും തന്ന് ഞങ്ങളെ നയിച്ചതൊക്കെ. അതൊന്നും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. അന്നത്തെ ആ ജേർണലിസം പഠനമാണ് ഒരുപാട് പുസ്തകങ്ങൾ എഴുതുന്നതിനും, 10-20 പുസ്തകങ്ങൾ ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ട് കൾച്ചറൽ പബ്ലിക്കേഷൻസിൽ എഡിറ്ററായിട്ടിരിക്കുമ്പോൾ. പിന്നെ അതുകൂടാതെ മാറിവാനിയസിൽ തന്നെ ജേർണലിസം വിഭാഗം ഉണ്ടായപ്പോൾ കുറേയേറെ വർഷം അതിൻ്റെ HOD കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യാനും എനിക്ക് സാധിച്ചത് അന്നത്തെ ആ ജേർണലിസം പഠനം കൊണ്ടാണ്. അപ്പം നമ്മുടെ കോഴ്സുകളൊക്കെ എങ്ങനെ കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കണം എന്ന് അന്നേ അവരത് ചെയ്തിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ശരി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇന്ന് നമ്മൾ കോഴ്സ് പരിഷ്കരിക്കുന്നതിനെ കുറിച്ചൊക്കെ കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ.
3: മലയാള കാല്പനിക കവികളിലെ വർണ്ണബോധത്തെക്കുറിച്ചായിരുന്നല്ലോ മാഡം ഗവേഷണം നടത്തി.

0: ഈ വിഷയത്തോടുള്ള ഒരു താല്പര്യം എങ്ങനെയാണ് വന്നത്, അല്ലെങ്കിൽ ഈ വിഷയം ഗവേഷണം അർഹിക്കുന്ന ഒരു വിഷയമാണ് എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാകുന്നത് എവിടെ?
1: അത് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ MA കഴിഞ്ഞ ഉടനെ റിസർച്ചിന് ആയിട്ട് ഡോക്ടർ ജോർജ് ഓണക്കൂർ സാറിനെയാണ് സമീപിച്ചത്. സാറ് സന്തോഷത്തോടുകൂടി എന്നെ സ്റ്റുഡന്റ് ആയിട്ട് എടുത്തു. കാൽപ്പനിക കവികളെ കുറിച്ച് റിസർച്ച് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടുകൂടിയാണ് ഞാൻ സാറിന്റെ അടുത്ത് ചെല്ലുന്നത്. സാറ് സിനോപ്സിസ് ഒക്കെ കൊണ്ടുപോകാന്ന് പറഞ്ഞു. അതായത് അതും 86-85 കാലഘട്ടത്തിലാണെന്ന്, റിസർച്ച് ഒന്നും അത്ര പോപ്പുലറൊന്നുമല്ല. അങ്ങനെ ഞാന് കാൽപ്പനിക കവികളുടെ കുറെ ഇതൊക്കെ സാറിന് എഴുതിക്കൊണ്ടിരുന്നു. അതിനു മുമ്പ് ഞാൻ ONV കുറുപ്പ് സാറിന്റെ കവിതകളെ കുറിച്ചൊക്കെ കുറച്ച് ലേഖനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ എന്റെ PG ഒരു സെമിനാർ പേപ്പറായിരുന്നു ONV കവിതകളിലെ ബൈബിൾ ബിംബങ്ങൾ എന്ന് പറഞ്ഞ്, അത് മലയാള സാഹിത്യം അന്ന് പ്രസിദ്ധീകരിച്ചു. ആ സെമിനാർ പേപ്പർ പ്രഭാകര വാര്യർ സാറാണ് അതിന് പ്രചോദനം നൽകിയത്. ഇത് കണ്ട ONV സാർ അന്ന് ഇത് ആരാണെന്ന് അന്വേഷിച്ചു. ആരാണ്ടൊക്കെ പറഞ്ഞ് എങ്ങനെ ഞാൻ അറിഞ്ഞ്, ഞാൻ പോയി സാറിനെ കാണുകയൊക്കെ ചെയ്തു. അങ്ങനെ ഈ കാൽപ്പനിക കവികളിലെ കുറിച്ചുള്ള പഠനം നടന്നു പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ONV സാറിന്റെ കവിതകളിലെ നിറങ്ങളെ കുറിച്ചുള്ള ഒരു പഠനം ഞാൻ എഴുതിക്കൊണ്ടുപോയി ഓണക്കൂർ സാറിനെ കാണിച്ചു. അപ്പം ഞാൻ അന്ന് ജസ്റ്റ് കണ്ടു പിടിച്ചത് കറുപ്പ് നിറം ഒരുപാട് ONV സാറ് ഉപയോഗിക്കുന്നു എന്നാണ്. അതങ്ങനെ കൊണ്ടു കൊടുത്തപ്പം എന്നോട് ഓണക്കൂർ സാറ് പറഞ്ഞു, ജോളി കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കുക, ഇനിയും കാണും കൂടുതൽ. അങ്ങനെ ശ്രദ്ധിച്ചപ്പോഴാണ് ചുവപ്പും മഞ്ഞയും പച്ചയും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു കളർ ഇത് കാണുന്നത്. അപ്പം ഞാനത് നന്നായിട്ട് എഴുതി സാറിനെ കൊണ്ട് കാണിച്ചപ്പം സാറ് പറഞ്ഞു, ഇത് നമുക്കങ്ങ് തീസിസ് ആക്കിയാലോ എന്ന്. അപ്പം അതങ്ങനെ സമ്മതിക്കുമോ എന്നൊന്നും അറിയില്ല. ഗുപ്തനായർ സാറായിരുന്നു ഡോക്ടർ കമ്മിറ്റിയുടെ ചെയർമാൻ. ഞങ്ങൾ എഴുതി ഡോക്ടർ കമ്മിറ്റി ചെന്നപ്പം അവിടെ കമ്മിറ്റിയിലെല്ലാം ഉണ്ടായിരുന്ന ചിലർ ചോദിച്ചു, ഇതെന്താ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ടതാണോ വർണ്ണം അതോ ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ടതാണോ എന്ന്. ശരിക്കും ആ പഠനം എന്ന് പറയുന്നത് മലയാള കാൽപ്പനിക കവികളെ നിറങ്ങൾ എങ്ങനെ ആകർഷിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മുടെ മനസ്സിന്റെ ഒരു പ്രത്യേകതയാണ് ഈ നിറങ്ങളോടുള്ള ഇഷ്ടം. നമ്മൾ ദുഃഖം വരുമ്പോൾ, അതായത് സങ്കടം വരുമ്പോൾ കറുപ്പ് കാണുന്നു, സന്തോഷം വരുമ്പോഴോ ചുവപ്പ് കാണുന്നു, വിശുദ്ധി വെള്ള കാണുന്നു. ദേശപരമായിട്ടുള്ള വ്യത്യാസങ്ങളും ഒക്കെയുണ്ട്. അത് എങ്ങനെ കവികളിൽ അവരുടെ മാനസികാവസ്ഥ അനുസരിച്ച് ഇവരെ ആവിഷ്കരിക്കുന്നു എന്നുള്ളതായിരുന്നു അന്നത്തെ പഠനം. സിനോപ്സിസ് വെച്ചപ്പോൾ ഗുപ്തനായർ സാർ അത് അംഗീകരിച്ചു. സാറ് പറഞ്ഞു, റെഫറൻസ് ഒന്നും കിട്ടൂല, തന്നെ ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്യുക എന്ന് പറഞ്ഞു. മലയാളത്തിൽ ഒരു റെഫറൻസും ഇല്ലായിരുന്നു. എനിക്ക് ആകെ അന്നൊരു റെഫറൻസ് കിട്ടിയത് കീറ്റ്സിന്റെ കവിതയിലെ ചുവപ്പ് നിറത്തെക്കുറിച്ച് ഒരു പഠനം ഇംഗ്ലീഷിൽ എനിക്ക് കിട്ടിയിരുന്നു. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പഠനം എന്ന് പറയുന്നത് മനഃശാസ്ത്രപരമായിരുന്നു. മനഃശാസ്ത്ര ബുക്കുകൾ ഒരുപാട് ഞാൻ വായിച്ചു. അപ്പോൾ ഓരോ കാലഘട്ടത്തിൽ ഓരോരുത്തർക്കും കളറിനോടുള്ള പ്രത്യേകത എങ്ങനെയാണ്, എന്തുകൊണ്ട് അതിൻ്റെ വരുന്നു എന്നുള്ള സൈക്കോളജിക്കലായിട്ടുള്ള മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു അപഗ്രഥനവും കൂടി നടത്തി. അത് കുമാരനാശാൻ മുതൽ സുഗതകുമാരി വരെയുള്ള 5 കാൽപ്പനിക കവികളെ എടുത്ത് പ്രത്യേകമായിട്ട് സ്റ്റഡി ചെയ്യുകയായിരുന്നു. ഒരുപാട് നല്ലൊരു അനുഭവമായിരുന്നു അത്. അത് പുസ്തക രൂപത്തിലാക്കി. ഇന്നും അതിന് വളരെയേറെ പ്രസക്തിയുണ്ട്. ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട് എങ്കിലും നല്ല പ്രസക്തി ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.
0: മേഡത്തിന്റെ ഗവേഷണത്തിൽ നിന്ന് മനസ്സിലായ കാര്യം, കവികളാണെങ്കിലും അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളോ അല്ലെങ്കിൽ മെന്റൽ ഓറിയന്റേഷൻ ഒക്കെയാണോ ഈ കൂടുതൽ കളറുകളെ?
1: അത് അവരറിയാതെ തെരഞ്ഞെടുക്കുന്നതാണ്. ഇപ്പം നമ്മൾ ONV പറ്റി തന്നെ പറയുമ്പോൾ പറയാറുണ്ട്, ONV ഒരു വിപ്ലവ ബോധവുമായിട്ട് കവിതയിലേക്ക് കടന്നു വന്നയാളാണ്. അത് ശരിയാണ്. ആ വിപ്ലവത്തിന്റെ ഒരു നിറം എന്ന് പറയുന്നത് ചുവപ്പാണ്. അപ്പം ആ കാലഘട്ടത്തിൽ മുഴുവനും ആവിഷ്കരിക്കുന്ന പലതും ചുവപ്പ് നിറമുള്ള ബിംബങ്ങളാണ്. പൊന്നെ പോലെ മിനുക്കം തന്നല്ല പൊന്നായിത്തീരുമോ ചെങ്കതിരെന്നൊക്കെ ചോദിക്കുന്നത് ഈ ചുമപ്പിൽ നിന്ന് കവിയുടെ ഒരു മാറ്റമാണ്. ആദ്യകാലത്തെ ചുവപ്പ് കാലഘട്ടത്തിലെല്ലാം ചുവന്ന കുന്നിക്കുരുമാലയുമായിട്ട് നിൽക്കുന്ന പെണ്ണ് എല്ലാം ചുവപ്പാണ്. പക്ഷേ ഒരുപാട് കാലം കവിക്ക് അങ്ങനെ ഒരു വിപ്ലവ ഇതിൽ നിൽക്കാൻ പറ്റിയില്ല. അത് നമ്മൾ അല്ലാതെ പഠിക്കുമ്പോഴും അതറിയാം. കവിയുടെ വ്യക്തിജീവിതമല്ല, കാവ്യ ജീവിതം മാറി, ചുവപ്പിൽ നിന്ന് മാറി മഞ്ഞയിലേക്ക് വന്നു. അപ്പോഴാണ് ഈ മഞ്ഞ നിറം ഒരു ഭാരതീയ അവസ്ഥയുടെ പ്രത്യേകതയാണ്. കുറെ മഞ്ഞ ബിംബങ്ങൾ, മഞ്ഞയുമായി ബന്ധപ്പെട്ട ബിംബങ്ങൾ വരുന്ന കുറെ കവിതകളൊക്കെ എഴുതി. പക്ഷേ അപ്പോഴും ONV മനസ്സ് എപ്പോഴും റൊമാൻറ്റിക്കാണ്. അങ്ങനെ ആ മഞ്ഞയിൽ നിന്നും കവി മാറുകയാണ്. മഞ്ഞ മാറി അത് പിന്നെ പച്ചത്തുരുത്തിലേക്ക്, കൊച്ചു ദുഃഖത്തിന്റെ പച്ചത്തുരുത്തിലേക്ക് ഞാൻ മാറുകയാണെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നെ അത് കറുപ്പിലേക്ക് മാറുകയാണ്, ഈ പ്രകൃതിയൊക്കെ നശിക്കുന്നു. ഭൂമിക്കൊരു ജന്മഗീതത്തിലൊക്കെ അത് വളരെ കൃത്യമായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ കറുപ്പ് വന്നു, ആ കറുപ്പ് തന്നെ വെള്ളയുടെ പശ്ചാത്തലത്തിൽ വന്നു. അതായത് അക്ഷരം പൂക്കളായി വിടർന്നത് വെള്ളത്താളിലാണല്ലോ എന്ന് പറയുന്ന ആ കവി അവസാനം അതിനെ എന്നിട്ട് ഈ ബൈബിൾ ബിംബങ്ങളും ഒക്കെ ആയിട്ട് ചേർത്ത് ഉത്ഥാനവും ഉയർത്തെഴുന്നേൽപ്പും ഒക്കെ ആയിട്ട് കവി ബന്ധപ്പെടുത്തി. അങ്ങനെ കവി

ഈടെ ആ സമയത്തെ മാനസികാവസ്ഥ എന്താണെന്ന് ഈ കവിത വായിച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഇനി വളരെ പ്രധാനമായ ഒരു വേറൊരു ഉദാഹരണം, കുമാരനാശാനെ നമ്മൾ പഠിക്കുമ്പം നമുക്കറിയാം കുമാരനാശാന്റെ കാവ്യങ്ങളിലെല്ലാം സ്ത്രീകൾക്കാണ് പ്രാധാന്യം. നളിനി, ലീല, സീത, വാസോദത്ത എല്ലാം അവരൊക്കെ എല്ലാം നിലവിലുള്ള നിയമങ്ങളെ ധിക്കരിച്ച ആളുകളാണ്. നളിനിയാണെങ്കിലും അതെ, സീതയാണെങ്കിലും അതെ. സീതയും ചോദിക്കുന്നത് ഞാൻ ഒരു പാവയല്ലല്ലോ, വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് പോകാനും അവസാനം ചിന്താവിഷ്ടയെ സീതയിൽ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ എല്ലാം ഈ വിധിയെ ധിക്കരിക്കുന്ന സ്ത്രീകളാണ്. ഇത് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇവര് വിധിയെ ധിക്കരിക്കാൻ ഇവരെടുക്കുന്ന തീരുമാനങ്ങൾ മുഴുവനും

0: എന്റെ മനസ്സിനെ ഏറെ സ്വാധീനിച്ചിട്ടുള്ള ഒരു പാട്ടാണ്. ഒ എൻ വി എഴുതി, എം വി ശ്രീനിവാസൻ സംഗീതം കൊടുത്ത്, യേശുദാസ് പാടിയ ഉൾക്കടൽ എന്ന സിനിമയില് നഷ്ടവസന്തത്തിൻ തപ്ത നിശ്വാസമേ എന്നുള്ള ആ ഗാനം
1: ഇപ്പൊ നമുക്ക് കേട്ടിട്ട് തിരിച്ചു വരാം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഈ കേക്ക് ചേട്ടൻ ഇത് എന്ത് ഭാവിച്ചാ?
2: എന്തോ
1: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
3: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
4: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിനേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
3: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
4: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
5: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
6: LG ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ.
5: കൂടാതെ എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
6: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
7: ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ തുടരുന്നു.
8: അപ്പൊ മാഡം, ഈ ഗവേഷണത്തിന് ശേഷം അധ്യാപികയായിട്ട് മാർവേനിയസ് കോളേജിൽ?
9: ഗവേഷണത്തിന് ശേഷമല്ല, ഞാൻ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പം തന്നെയാണ് എനിക്ക് ജോലി കിട്ടുന്നത്. അതിനിടയ്ക്ക് എനിക്ക് ചെറിയ കുറച്ച് ജേർണലിസം പരിപാടികളും ഒക്കെ ഉണ്ടായിരുന്നു. മലയാറ്റൂർ രാമകൃഷ്ണൻ സാറിന്റെ 2 വാരിക ഉണ്ടായിരുന്നു. കേരളം വളരുന്നു എന്നുള്ള ഒരു രാഷ്ട്രീയ വാരികയും അതുപോലെ തന്നെ നായിക എന്നൊരു സിനിമാ വാരികയും. അവിടെ കുറെ കാലം ഞാൻ അസിസ്റ്റന്റ് എഡിറ്ററായിട്ട് വർക്ക് ചെയ്തായിരുന്നു. അത് ഈ ജേർണലിസവുമായിട്ട് പഠിച്ചിട്ട് വന്നതിന്റെ ഒരുപാട് ഗുണം അത് ഉണ്ടായി. ഇന്ന് ഞാൻ ഓർമ്മിച്ചു വെക്കുന്ന ഒരു കാര്യമുണ്ട്. മലയാറ്റൂർ സാറ് അവിടെ വന്ന ഏതോ ഒരു ജേർണലിസ്റ്റിനോട് പറഞ്ഞതായിട്ടറിഞ്ഞു. അവിടെ അന്ന് KAB-നെ ഞാനുമായിരുന്നു അവിടെ എഡിറ്റേഴ്സായിട്ടുണ്ടായിരുന്നു. അവിടെ 2 പെൺകുട്ടികൾ ഇരുന്നതിനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, നിങ്ങളൊന്ന് പോയി കണ്ടുപഠിക്കണം അവരെ എന്ന്. അപ്പം അത് ജീവിതത്തിൽ കിട്ടിയ ഒരു വലിയ അനുഭവമാണ്. ഇടയ്ക്ക് ആകാശവാണിയിൽ വരും, കാഷ്വലായിട്ട് ഇവിടെയും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് കോളേജിൽ ജോലി കിട്ടുന്നത്, ഞാൻ അവിടെ ജോയിൻ ചെയ്തു.
8: അവിടുത്തെ നീണ്ടകാലത്തെ അനുഭവങ്ങളുണ്ടല്ലോ, എങ്ങനെയാണ് മാഡത്തിന്റെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തിയത്? ഇപ്പൊ കുട്ടികളാണോ ടീച്ചറിനെ കൂടുതൽ സ്വാധീനിച്ചത്, ടീച്ചറാണോ കുട്ടികളെ സ്വാധീനിച്ചത്?
9: എപ്പോഴും കുട്ടികൾ ഒരുപാട് എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം മാർവേനിയസ് കോളേജിനെ പറ്റി പറയുമ്പോൾ അത് സമൂഹത്തിന്റെ ഒരു നല്ല ക്രീമായിട്ടുള്ള ഒരു പരിച്ഛേദമാണ് അവിടെ വരുന്ന കുട്ടികൾ എന്ന് പറയുന്നത്. കേരളത്തിന്റെ എല്ലാ ഭാഗത്തുനിന്നും വരുന്ന കുട്ടികളുണ്ട്. ഹോസ്റ്റലിൽ നിൽക്കുന്നവരുണ്ട്, ഡേ സ്കോളേഴ്സ് ഉണ്ട്, ഉദ്യോഗസ്ഥരുടെ മക്കളുണ്ട്, ബിസിനസ്സുകാരുടെ മക്കളുണ്ട്, രാഷ്ട്രീയക്കാരുടെ മക്കളുണ്ട്. അങ്ങനെ ഏത് വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെയും നമുക്ക് അവിടെ കിട്ടും. അവരുമായിട്ടുള്ള ആ ഒരു ഇടപെടല്, ചെറുപ്പം മനസ്സിനോടുകൂടെ ഉള്ള, ഇതിപ്പം 40-ാമത്തെ വർഷമാണ് എന്റെ അധ്യാപന ജീവിതം എന്ന് പറയുന്നത്. ഇന്നും നമ്മുടെ മനസ്സ് കുട്ടികളോടൊപ്പം നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുറേ കുട്ടികളുടെ കൂടെ, അതുപോലെ തന്നെ നല്ല അധ്യാപകരുടെ കൂടെയും നമ്മൾ ഇടപെട്ടതിൻ്റെയും പഠിച്ചതിൻ്റെയും പഠിപ്പിച്ചതിൻ്റെയും ഒക്കെ ഒരു പരിണിത ഫലമാണെന്ന് തന്നെയാണ് ഞാൻ പറയുള്ളൂ. തീർച്ചയായിട്ടും ജീവിതകാലത്തിൽ എന്നും നമ്മൾ മരിക്കുന്നിടം വരെ നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു അനുഭവമാണ് അത്. പ്രത്യേകിച്ച് അധ്യാപനം, കവിത നമ്മൾ മനസ്സറിഞ്ഞ് പഠിപ്പിക്കുക എന്നൊക്കെ പറയുന്നത്, കുട്ടികളുടെ കൂടെ ടൂറ് പോകുന്നു, അവരുടെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നു, അവരെ പ്രോത്സാഹിപ്പിച്ചു വിടുന്നു, പിന്നെ പഠിക്കാൻ പൊന്നോക്കമായ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ സാമ്പത്തികം കൊടുക്കുന്നു. അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഈ അധ്യാപനം എന്ന് പറയുന്നത്.
8: ഒരുപാട് തലമുറകളെ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു പ്രൊഫഷനാണല്ലോ.
9: തീർച്ചയായിട്ടും അതെ.
8: സിൻഡിക്കേറ്റ് മെമ്പർ എന്ന നിലയിൽ കേരള സർവകലാശാലയിലെ ഭരണപരമായ കാര്യങ്ങളിൽ മാഡം ഒരുപാട് സജീവമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. ഇപ്പൊ നേരത്തെ കോഴ്സസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യത്തിലും ഒക്കെ, അപ്പൊ എന്തൊക്കെയാണ് ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ എന്നൊന്ന് പറയാം?
9: നേട്ടങ്ങൾ എന്ന് പറയുന്നത്, ഞാൻ പല യൂണിവേഴ്സിറ്റിയുടെയും ബോർഡ് ഓഫ് സ്റ്റഡീസിൽ ഇരുന്നിട്ടുണ്ട്. തമിഴ്നാട്ടിൽ വരെ യൂണിവേഴ്സിറ്റിയുടെ ബോർഡ് ഓഫ് സ്റ്റഡീസിൽ ഞാൻ ഇരുന്നിട്ടുണ്ട്. മലയാളവുമായിട്ട് ബന്ധപ്പെട്ട് സിലബസ് ഉണ്ടാക്കുന്ന കാര്യത്തില്, പുതിയ കോഴ്സുകൾ ഡിസൈൻ ചെയ്യുന്ന കാര്യത്തിൽ. നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ, ഞാൻ ജേർണലിസം പഠിക്കാനാണ് മദ്രാസിലെന്ന് പോയതെന്ന്. അത് എന്റെ മനസ്സിൽ കിടന്നുകൊണ്ടായിരിക്കാം. ഞാൻ സിൻഡിക്കേറ്റ് മെമ്പർ ആയിരുന്നപ്പോഴാണ് മാർവേനിയസ് കോളേജിൽ മലയാളം വിത്ത് മീഡിയ സ്റ്റഡീസ് എന്നൊരു കോഴ്സ് കൊണ്ടുവരുന്നത് MA-ക്ക്. ആ കുട്ടികൾക്ക് ജേർണലിസത്തിലും തുടർ പഠനം നടത്താം, ഇനി മലയാളത്തിലും ഗവേഷണവും നടത്താം, നെറ്റും എഴുതാം. അപ്പോൾ ഈ മീഡിയയും ജേർണലിസവും കൂടെ ക്ലബ്ബ് ചെയ്ത് ഇന്നിപ്പോൾ പലയിടത്തും അതുപോലെയുള്ള കോഴ്സുകളുണ്ട്. ഞാൻ കൂടുതലും അക്കാഡമിക് കാര്യത്തിലാണ് ശ്രദ്ധ പതിപ്പിച്ചിരുന്നത്, സിലബസ് രൂപീകരണത്തിൽ, പുതിയ കോഴ്സുകൾ കൊടുക്കുന്നതിൽ, സമയത്ത് പരീക്ഷ നടത്തുന്നതിൽ. ഇപ്പം നമുക്ക് പലപ്പോഴും വീഴ്ചകളൊക്കെ സംഭവിക്കുന്നത് അവിടെയാണ്. കാരണം ഈ പഠിക്കാനായിട്ട് മാതാപിതാക്കൾ കുട്ടികളെ കൊണ്ട് വിടുന്നത്, അവർക്ക് സമയത്ത് സിലബസ് കിട്ടണം, സമയത്ത് പഠിപ്പിക്കണം, സമയത്ത് പരീക്ഷ നടത്തണം, അവർക്കൊരു ജോലി കിട്ടണമെന്നൊക്കെയാണ്. ഇതിന് നമ്മൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ ആരാണ് ഇതിന് ചെയ്യുന്നത്? അതിന് ചില എതിർപ്പുകളൊക്കെ ഉണ്ടാകാം, പക്ഷേ ആ എതിർപ്പുകളെ

0: നേരിടുക എന്നുള്ളതാണ് നമ്മുടെ രീതി.
1: മാഡം നേരത്തെ സൂചിപ്പിച്ചു, ONV കുറുപ്പിന്റെ കവിതകൾ വളരെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന്. അപ്പോ അദ്ദേഹത്തിന്റെ കവിതകളിലെ സംഗീതത്തെ എങ്ങനെയാണ് കാണുന്നത്?
0: ONV കവിതകളിലെ സംഗീതത്തെക്കാൾ കൂടുതൽ എനിക്ക് അതിന്റെ വരികളാണ് ഇഷ്ടം. സംഗീതം പലപ്പോഴും ONV ദേവരാജൻ മാഷും കൂടെ ചേർന്നിട്ടുള്ള സംഗീതമാണ് എന്നെ കൂടുതൽ ആകർഷിച്ചിട്ടുള്ളത്. പിന്നെ അതിലെ ലിറിക്സിന്റെ ആ ഒരു താളം, ONV നല്ലൊരു സംഗീതജ്ഞനും കൂടിയായിരുന്നു. അത് വളരെ ഭംഗിയായി വളരെ മനോഹരമായിട്ട് അദ്ദേഹത്തിന്റെ ONV എല്ലാ കവിതകളിലും എല്ലാ ഗാനങ്ങളിലും ഉണ്ട്. ഇന്നും നമ്മളോട് ഒരു 10 പാട്ട് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ONV വയലാറും ഒക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ആളുകൾ എടുക്കുന്നത്, നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത്. താളത്തിന്റെ ഒരു ഇതുകൊണ്ട് കുറച്ചു നാളത്തേക്ക് ചില പാട്ടുകൾക്ക് ഇത് കിട്ടും, പക്ഷെ എന്നും കാലത്തിന് അതീതമായി നിൽക്കുന്ന കുറെ പാട്ടുകളുണ്ട്. അത് നമ്മൾക്ക് ഒരിക്കലും മറക്കാനേ പറ്റില്ല. നമ്മുടെ മണിമത്തൂരിലെ 1000 ശിവരാത്രികൾ എന്നുള്ള സിനിമയുണ്ടല്ലോ, അതില് നെറ്റിയിൽ പൂവുള്ള വർണ്ണച്ചിറകുള്ള പക്ഷി എന്ന് പറഞ്ഞ MB ശ്രീനിവാസനാണ് അതിന്റെയും ഗാനം ചെയ്തിരിക്കുന്നത്. അതിമനോഹരമാണ്, സുഹാസിനി അത് അവതരിപ്പിക്കുന്നതൊക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ നിന്ന് മാറാതെ നിൽക്കുന്നതാണ്. അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു താള മനോഹാരിതയൊക്കെ വളരെ നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്നതാണെന്ന് തന്നെ വേണം പറയാൻ.
1: നമുക്ക് ആ പാട്ട് കേൾക്കാം.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവിലയ്ക്ക് ശേഷം ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ തുടർന്ന് കേൾക്കാം.
1: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
2: പേടിക്കണ്ട സർ, MRT ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
1: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി MRT ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻസ് അപ്ലൈ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
2: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
3: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
5: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: സമയം 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണ്ണവില പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണ്ണവില. കേരളത്തിൽ ഇന്ന് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 15 രൂപ വർദ്ധിച്ച് 13,150 രൂപ നിരക്കിലും പവന് 120 രൂപ വർദ്ധിച്ച് 1,05,200 രൂപ നിരക്കിലുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:30 കേൾക്കാം.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണ്ണവില
2: സമർപ്പിച്ചത് റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ തുടരുന്നു.
4: കവിത വൈകാരിക പ്രതികരണം ആവശ്യപ്പെടുന്ന ഒരു സർഗാത്മക ആവിഷ്കാരമായിട്ടാണല്ലോ പൊതുവിൽ പറയുന്നത്. അപ്പോ ഇപ്പോ ഗദ്യത്തിൽ നിന്നും പദ്യത്തെ വേർതിരിക്കുന്നത് അതിന്റെ ഒരു വൈകാരികമായ തലം തന്നെയാണ് എന്ന് പറയാറുണ്ട് സാധാരണ. ശരിക്കും അത്തരം ഒരു വൈകാരിക പ്രതികരണം മാൻഡേറ്ററി ആണോ കവിതയെ സംബന്ധിച്ചിടത്തോളം?
5: അതെ, വേഡ്സ്വർത്ത് കവിതയെ പറ്റി പറഞ്ഞിരിക്കുന്നത് അനർഗളമായ വികാരങ്ങളുടെ കവിഞ്ഞൊഴുകലാണ് കവിത എന്നാണ്. എന്നുവെച്ചാൽ നമ്മുടെ ഹൃദയത്തിൽ തുള്ളിത്തുളുമ്പുന്ന വികാരം, അത് ചിലപ്പം സന്തോഷമാകാം, ചിലപ്പം ദുഃഖമാകാം, ചിലപ്പോൾ പ്രതീക്ഷയാകാം, അത്

0: നമ്മളെ മനസ്സിനെ വല്ലാതെ മഥിക്കും. അപ്പോൾ അത് ചിലപ്പം വാക്കുകൾക്ക് അതീതമാകും. നമ്മളറിയാതെ തന്നെ തൂലികയിൽ നിന്നും അടർന്നു വീഴുന്നതാണ് കവിത എന്ന്. അങ്ങനെ തൂലികയിൽ നിന്നും അടർന്നു വീഴുന്ന കാത്തിരിപ്പിന്റെ, ഇപ്പം കെ ജയകുമാർ സാറിന്റെ എഴുതിയ ഒരു സിനിമ പാട്ടുണ്ട്, നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന വീഥിയിൽ നിന്നെ പ്രതീക്ഷിച്ചു നിന്നു. നമുക്ക് അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതി എന്ന് വെച്ചാൽ, നമ്മളൊക്കെ എല്ലാവരും ചെറുപ്പ കാലഘട്ടത്തിലൂടെയൊക്കെ കടന്നു വന്ന് ഒരുപാട് സങ്കല്പങ്ങളും പ്രേമവും പ്രണയവും നഷ്ടബോധവും ദുഃഖവും ഒക്കെ ചേർന്ന ഒരു കാലഘട്ടത്തിലൂടെയൊക്കെയാണ് ഈ കടന്നു വരുന്നത്. അപ്പം എവിടെയൊക്കെയോ മറന്നുപോയ, അല്ലെങ്കിൽ നമ്മളറിയാതെ നമ്മുടെ മനസ്സിന്റെ കോണിക്കിടക്കുന്ന കാര്യങ്ങളൊക്കെ പുറത്തേക്ക് കൊണ്ടുവരുന്ന, നമ്മളാരെയോ പ്രതീക്ഷിച്ചു നിൽക്കുന്നു, നമ്മളെ ആരോ പ്രതീക്ഷിച്ചു നിൽക്കുന്നു എന്നൊക്കെയുള്ള ആ ഒരു അനുഭൂതി കവിതയ്ക്ക് തന്നെ ചെയ്ത് എടുക്കാനായിട്ട് പറ്റുള്ളൂ.
1: ആദ്യം ഇത് ആവാഹിക്കുന്നത് കവിയാണല്ലോ.
0: കവിയാണ്,
1: കവിയുടെ മനസ്സിലുണ്ടാകുന്ന ഈ കോളിളക്കങ്ങളാണ് പിന്നീട് കവിതയായിട്ട് അനേകായിരം അനുവാചകരിലേക്ക് എത്തുന്നത്.
0: പാട്ട് എന്ന് പറയുമ്പോൾ ഇതിന് സംഗീതം കൊടുക്കുന്നയാളുടെ ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ നീലക്കുറിഞ്ഞികൾ പോകുന്ന ജോൺസൺ മാഷുടെ സംഗീതമാണ്. ഓരോരുത്തർക്കും ഓരോ ടച്ചുണ്ട്. ദേവരാജ മാഷ്ക്ക് ഒരു ടച്ച്, ജോൺസൺ മാഷ്ക്ക് ഒരു ടച്ച്, രവീന്ദ്രൻ മാഷ്ക്ക് വേറൊരു ടച്ച്. അപ്പൊ ഈ കവിതയെ എത്ര മനോഹരമാക്കി താള ലയത്തിൽ കൊണ്ടുവരാമെന്നുള്ളതാണ് ഈ സംഗീതം കൊടുക്കുന്നയാളുടെ, അതിലും അപ്പുറത്താണ് ഇത് ആലപിക്കുന്നയാളുടെ. അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്നതാണ് ഒരു സംഗീതം, പാട്ട്, കവിത. അത് നമുക്ക് സ്വന്തമായിട്ടാണെങ്കിലും ആസ്വദിക്കാം, പക്ഷെ ഒരു പാട്ട് നമ്മൾ ആസ്വദിക്കുമ്പോൾ, യേശുദാസ് പാടിയ പാട്ട് എന്ന് പറയുമ്പോൾ യേശുദാസ് മാത്രമല്ല, അത് എഴുതിയ ആളുണ്ട്, സംഗീതം കൊടുത്ത ആളുണ്ട്. ആകാശവാണിയിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇത് ഇങ്ങനെ ഇങ്ങനെയാണ്.
1: കവിത മാഡം നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ആ വരികൾ മാത്രം ചൊല്ലുന്നതുണ്ട്, കവിതയ്ക്ക് സംഗീതം നൽകിയിട്ട് ആലപിക്കുന്നതുണ്ട്. അപ്പൊ അത് പല കവിതകളും ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോൾ അതിന് സംഗീതം നൽകി ആലപിക്കുന്ന വേർഷൻ കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അത് ആ ഒരു സംഗീതത്തിന്റെ ഒരു പ്രത്യേകതയും കൂടി കൊണ്ട് കൂടുതൽ ആൾക്കാരിലോട്ട് എത്തുന്നുണ്ട്. അപ്പൊ ശരിക്കും ഈ കവിതയ്ക്ക് സംഗീതം നൽകുന്നത് കവിതയുടെ ഈ പറഞ്ഞ ആശയം, അതിൽ നിന്ന് ശ്രദ്ധ മാറി സംഗീതത്തിലോട്ടോ ഈണത്തിലോട്ടോ ഒക്കെ മാറിപ്പോകുന്നതിന് കാരണമാകുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്.
0: തോന്നാതെ ചെയ്യുന്നവരുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ ദേവരാജൻ മാഷ്, എം ബി ശ്രീനിവാസൻ, രവീന്ദ്ര മാഷ്, അവരൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് നമ്മള് ആ അവസ്ഥ ഏതാണ് എന്ന് നോക്കിയിട്ടാണ് അവര് അതനുസരിച്ചുള്ള ഈണം കൊടുത്തിട്ട് അത് കേട്ട് പാടുന്ന ഒരു രീതിയാണ്. ഇന്ന് അങ്ങനെയല്ലല്ലോ. ഈ യുവതലമുറയെ സംബന്ധിച്ചിടത്തോളം, ഇപ്പം ഞങ്ങളുടെയൊക്കെ തലമുറ എന്ന് പറയുന്നത് ഈ മെലഡീസിനെയൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണ്, ഈ കവിതയുടെ അർത്ഥങ്ങൾ നോക്കി പാടുന്നതാണ്. പണ്ട് നമ്മുടെ മെസ്സേജും ഇതൊന്നും ഇല്ലാതിരുന്ന കാലത്ത് പ്രണയലേഖനങ്ങളും ഒക്കെ എല്ലാം കവിതകളിലൂടെ ആണ് എഴുതിക്കൊണ്ടിരുന്നത്. ഇന്നത്തെ തലമുറ അങ്ങനെയല്ല, അവർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ തലമുറയ്ക്ക് കൊട്ടും പാട്ടും മേളവുമാണ് കൂടുതൽ ഇഷ്ടം. അത് ഭക്ഷണത്തിലുണ്ടാകുന്ന മാറ്റം പോലെ, വസ്ത്രധാരണത്തിലുണ്ടാകുന്ന മാറ്റം പോലെ, വീട് വയ്ക്കുന്നതിലൊക്കെ ഉണ്ടാകുന്ന മാറ്റം പോലെ, ഈ എഴുത്തിലും രചനയിലും ഒക്കെ അങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട്.
1: തലമുറകൾ കടന്നു പോകുമ്പോൾ ആസ്വാദന,
0: അവരുടെ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു ആസ്വാദന തലം രൂപപ്പെടും. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തില് ആ പഴയ ആസ്വാദന തലമാണ് ഇപ്പോഴും കാലത്തെ അതിജീവിച്ച് നിൽക്കുന്നത്. നമ്മൾ സാഹിത്യത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ പറയും, ഇപ്പം കാളിദാസന്റെ കൃതി ഇന്നും നമ്മൾ വായിക്കുന്നു, കാലിൽ മുള്ളുകൊണ്ടുന്ന എന്ന ഭാവത്തിൽ ശകുന്തള തിരിഞ്ഞ് ദുഷ്യന്തനെ നോക്കുന്ന ചിത്രം നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോഴേ ഇത് പറയുമ്പം പിള്ളേർ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമായിരുന്നു. ഇന്നത്തെ തലമുറ ഇത് കണ്ടിട്ടാണോ പ്രേമിക്കുന്നത്? അല്ല. താമരയിലയിൽ നഖം കൊണ്ട് പ്രണയലേഖനം എഴുതുന്ന കാമുകിയൊന്നും ഇന്നില്ല. പക്ഷെ ഇത് എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതാണ് കാളിദാസൻ ഇത്, ഈ ശകുന്തളം. ഇന്നും ഈ തലമുറ ക്ലാസ്സുകളിൽ ഇരുന്നത് പഠിക്കുന്നു, നമ്മളത് പഠിപ്പിക്കുന്നു. അത് കാലത്തെ അതിജീവിച്ച് നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ പാട്ടുകളുടെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ സാഹിത്യത്തിന്റെ കാര്യത്തിലാണെങ്കിലും എപ്പോഴും ഉത്തമമായ ഒന്ന് എന്ന് പറയുന്നത് കാലത്തെ അത് എത്രകാലം അതിജീവിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ്. ട്രെൻഡുകൾ മാറി മാറി വരും, പക്ഷേ എവിടെ സ്ഥായിയായി നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അതില് എത്രമാത്രം ഈ നമ്മുടെ സാഹിത്യം ശ്രദ്ധ കൊടുക്കുന്നു എന്നുള്ളതാണ്.
1: ബൈബിളിന്റെ സ്വാധീനം മലയാള നോവലുകളിൽ എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഗവേഷണത്തിന് മേൽനോട്ടം കൊടുത്തിട്ടുണ്ടല്ലോ.
0: ഉണ്ട്.
1: അപ്പൊ ആത്മീയതയും സാഹിത്യവും എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്?
0: ആത്മീയത സാഹിത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
1: ഒരുപാട് നോവലുകളിൽ ബൈബിളിന്റെ
0: പശ്ചാത്തലത്തിൽ വരുന്നുണ്ട്. നോവൽ എഴുത്തുകാര് വളരെ കുറച്ചേ അത് ഉപയോഗിക്കുന്നുള്ളൂ. ഇപ്പൊ ഓണക്കുറി സാർ എഴുതിയിട്ടുണ്ട്, മറ്റു പലരും ബൈബിളിനെ പശ്ചാത്തലമാക്കി എഴുതിയിട്ടുണ്ട്. ഹൃദയത്തിലൊരു വാൾ എന്നുള്ളൊരു നോവല് ഓണക്കുറി സാർ എഴുതിയിട്ടുണ്ട്. അപ്പൊ മാതാവിന്റെ ആ വ്യഥയാണ് അവിടെ

0: കൊണ്ടുവരുന്നത്. അത് ഒരു എഴുത്തുകാരന്റെ ഭാവനയിൽ എങ്ങനെ അതിനെ കൊണ്ടുവരുന്നു എന്നുള്ളത് വളരെ ഭംഗിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ബൈബിളെന്നല്ല, ഇപ്പൊ രാമായണത്തിനെ ആസ്പദമാക്കി ഇത്രമാത്രം വന്നിട്ടുണ്ട്, എല്ലാ ഇതിഹാസങ്ങളെയും ചേർത്ത് വന്നിട്ടുണ്ട്. ആ പശ്ചാത്തലം അതിന്റെ അന്തസത്ത കളയാതെ എഴുതണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം.
1: സാഹിത്യകാരന്റെ ഭാവനാപരമായ പരീക്ഷണം എന്നതിനപ്പുറത്തേക്ക് അതിനൊരു ഇമ്പാക്ട് ഉണ്ടെന്നാണ് മാഡം. എന്തുകൊണ്ടായിരിക്കും ഇത്തരം പുരാണം അല്ലെങ്കിൽ ബൈബിളോ രാമായണം അങ്ങനത്തെ അങ്ങനെ ഒരു കഥാപശ്ചാത്തലം അല്ലെങ്കിൽ കഥാപാത്രങ്ങൾ അവരിൽ നമ്മൾ പരീക്ഷിക്കുന്നത്?
0: മനുഷ്യനെ ഏറ്റവും സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് മതം. പിന്നെ ഇതിലെല്ലാം ഒരു സാഹിത്യത്തിന്റെ അംശമുണ്ട്. ഇപ്പൊ ബൈബിളിലെ സങ്കീർത്തനങ്ങൾ ഒരുപാട് എഴുത്തുകാരെ സ്വാധീനിച്ചിട്ടുള്ള ഒന്നാണ്. അതുമാത്രമല്ല, എല്ലാ അതിലെ ബുക്കുകളെല്ലാം തന്നെ സ്വാധീനിച്ചിട്ടുള്ളതാ. രാമായണ മഹാഭാരതം ഒക്കെ അതിലെല്ലാം ഓരോ കൊച്ചു കഥ പോലും ആളുകളെ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ളതാ. അതുകൊണ്ടാണ് അതങ്ങനെ എഴുത്തുകാരനെ അത് കൂടുതൽ സ്പർശിക്കുന്നത്.
1: നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ.
0: എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് ചക്രവർത്തിനി നിനക്ക് ഞാൻ എന്റെ ശില്പഗോപുരം, യേശുദാസ് പാടിയ ചെമ്പരത്തി എന്ന സിനിമയിലെ. വയലാറാണ് അതിന്റെ രചന.
1: നമുക്ക് പാട്ട് കേട്ടിട്ട് തിരിച്ചു

0: കേക്കൻ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
1: എന്തുപറ്റി?
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണ് തള്ളിപ്പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 ഓളം സ്വർണ്ണ മോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള

0: അവസരവും
1: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം അടൂർ കളിയേക്കാവിളായി കൊല്ലം.
2: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
3: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
2: സുബ്ബയ്യ ജ്വല്ലറി കോട്ടക്കകം കിഴക്കേക്കോട്ട പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ തുടരുന്നു.
3: കുട്ടിക്കാല മലയാള നോവലുകളിൽ എങ്ങനെ ആവിഷ്കരിക്കപ്പെടുന്നു എന്നതും മാഡത്തിന്റെ ഒരു വിഷയം ആയിരുന്നല്ലോ. ആലാഹയുടെ പെൺമക്കളിലും ഒക്കെ കുട്ടികളും അവരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെയാണ് വളരെ തീക്ഷ്ണമായിട്ട് ആവിഷ്കരിച്ചിട്ടുള്ളത്. പക്ഷെ പുതിയ നോവലുകളിലെ കുട്ടിക്കാലം നോക്കുകയാണെങ്കിൽ വളരെ വ്യത്യസ്തമായിരിക്കുമല്ലോ. അതെങ്ങനെയാണ് ആ തലമുറകളിലെ മാറ്റം മനസ്സിലാക്കുന്നത്?
4: മാറ്റം കുട്ടിക്കാലം പഴയ കാലത്തെ കുട്ടിക്കാലമല്ല. നമ്മള് മണ്ണപ്പൻ ചുട്ട് കളിക്കുന്ന കുട്ടിക്കാലം ഇന്നില്ല. ഇന്ന് ലാപ്ടോപ്പിൽ കളിക്കുന്ന, മൊബൈലിൽ കളിക്കുന്ന 2 വയസ്സുള്ള കുഞ്ഞിനെ മുതലാണ് നമ്മൾ കാണുന്നത്. മാവയിലെറിയാൻ പോകുന്ന കുട്ടികളില്ല, വെള്ളത്തിൽ ചാടി ഓടി നടക്കുന്ന കുട്ടികളില്ല. വിങ്ങുന്ന ബാല്യമാണ് ഇന്ന് നമ്മൾ കൂടുതലും കാണുന്നത്. നമ്മൾ ദിവസവും പത്രം എടുത്ത് നോക്കിക്കേ, എന്തുമാത്രം കുഞ്ഞുങ്ങളാണ് പീഡിപ്പിക്കപ്പെടുന്നത്, കൊല്ലപ്പെടുന്നത്. പണ്ട് പറയുമായിരുന്നു മാതൃത്വത്തെ പറ്റിയൊക്കെ നമ്മൾ എന്തുമാത്രം പുകഴ്ത്തുമായിരുന്നു. ഇന്നത്തെ തലമുറയോടൊന്ന് പറഞ്ഞു നോക്ക് മാതൃത്വത്തെ പറ്റി. അപ്പം അതൊക്കെ ഈ എഴുത്തുകാരനെ വല്ലാതെ സ്വാധീനിക്കുന്നതാണ് ഈ അവസ്ഥ. അത് പണ്ടത്തെ പോലെ കൃത്യമായിട്ട് എഴുതി വെക്കുന്നതായിരിക്കില്ല ഇന്ന്. ഇതിലെ ബിംബങ്ങളിലൂടെയും ഒക്കെയായിട്ടാണ് ഇതിനെ കൂടുതലായിട്ട് കാണിക്കുന്നത്. അപ്പം ആ ആവിഷ്കരണത്തിന്റെ പ്രത്യേകത, കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിക്കുന്ന അവസ്ഥയുടെ പ്രത്യേകതകളാണ് ഈ മാറ്റത്തിന്റെ പ്രധാന കാര്യം തന്നെ.
3: അതുപോലെ തന്നെ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട, സാംസ്കാരിക വിനോദസഞ്ചാരം തുടങ്ങിയ മേഖലകളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ മാഡം ഒരുപാട് വ്യക്തമായും ശക്തമായും നിലപാടുകളൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ പരിസ്ഥിതി ബോധവും സാഹിത്യവും തമ്മിലുള്ള ബന്ധം എങ്ങനെ?
4: അത് വളരെ പ്രധാനം. എനിക്ക് UGC ഒരു മേജർ റിസർച്ച് പ്രോജക്റ്റ് ആണ് കിട്ടുന്നത്, ഇക്കോ എസ്തെറ്റിക്സ് ഓഫ് മലയാളം റൊമാൻറ്റിക് പോയറ്റ്സ് എന്ന് പറഞ്ഞത്. കവിതകളിലെ പരിസ്ഥിതിയെ കുറിച്ചുള്ള ഒരു പഠനമാണ്. പരിസ്ഥിതി എങ്ങനെ, അത് ഇന്ന് തിയററ്റിക്കലായിട്ട് ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ്. അപ്പൊ പരിസ്ഥിതി എങ്ങനെ സമൂഹത്തെ സ്വാധീനിക്കുന്നു, അല്ലെങ്കിൽ പരിസ്ഥിതി നഷ്ടം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ, ജീവിത ചക്രങ്ങളെ ബാധിക്കുന്നത് എന്നൊക്കെയുള്ളത്, അത് തിയറിയിലൂടെ മാത്രമല്ല, ടെക്നോളജിയിലൂടെ മാത്രമല്ല, ഇത് കവിതകളിലൂടെയൊക്കെ. ഏറ്റവും നല്ല ഉദാഹരണമാണ് ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിത, അതുപോലെ എൻ മകജെ എന്ന് പറഞ്ഞ അംബികാസുധൻ മങ്ങാടിന്റെ നോവല്. അപ്പൊ അതൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞ കാലത്തെ അതിജീവിച്ച് നിൽക്കും. പരിസ്ഥിതിയിലൂടെ അതിനെ, അതിനൊരു ആസ്വാദന തലമുണ്ട്, അതിനൊരു തിയററ്റിക്കൽ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു തലമുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടുള്ള പഠനങ്ങൾ, പുതിയ പഠന രീതികൾ അങ്ങനെ തന്നെ വരണം എന്നുള്ളത്. എന്റെ കൂടെ തന്നെ ആദ്യത്തെ ഒരു റിസർച്ച് വന്നത് കുഞ്ഞിരാമൻ നായരുടെയും വൈലോപ്പിള്ളിയുടെയും പരിസ്ഥിതി ബോധം. അതാണ് മലയാളത്തിൽ ഒരു പരിസ്ഥിതിയെ കുറിച്ചുള്ള ഒരു PhD thesis ആദ്യം വരുന്നത്. അപ്പൊ അത്, ആ പരിസ്ഥിതി ചിന്തകൾ, അങ്ങനെയുള്ള കാലഘട്ടത്തിനനുസരിച്ചുള്ള പുതിയ പഠനങ്ങൾ നമ്മുടെ സാഹിത്യത്തിലും അതുപോലെ തന്നെ നമ്മുടെ പഠന മേഖലകളിലും വിദ്യാഭ്യാസ സമ്പ്രദായത്തിലും ഒക്കെ ഒരുപാട് മാറ്റം വരുത്തും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുപോലെ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് അതും ഞാൻ പ്രോജക്റ്റ് ചെയ്തതാണ്. നമ്മുടെ ടൂറിസവും നമ്മുടെ കൾച്ചറും കൂടെ, സംസ്കാരവും കൂടെ എങ്ങനെ ബന്ധിപ്പിക്കാം എന്ന്, കൾച്ചറൽ ടൂറിസം എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതുകയും ചെയ്തു. അപ്പോൾ അതൊക്കെ ഒരു പുതിയ തലത്തിലെ ചിന്തകളാണ്, ഈ കൾച്ചറൽ ടൂറിസം എന്താണെന്നുള്ളത്. നമ്മുടെ ടൂറിസം മേഖലയ്ക്ക് നമ്മുടെ സാംസ്കാരിക സ്ഥാപനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടോ അതിനെയൊക്കെ എങ്ങനെ നമ്മൾക്ക്, നമ്മുടെ തെയ്യം, ഓണം, പുലികളി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ നമ്മുടെ ചുവർചിത്രങ്ങൾ, നമ്മുടെ പള്ളികൾ, അമ്പലങ്ങൾ, ക്ഷേത്രങ്ങൾ, അങ്ങനെ എവിടെ നോക്കിയാലും ടൂറിസവുമായിട്ട് നമുക്ക് ബന്ധിപ്പിക്കാനാണ്. അതിന്റെ പവിത്രത കളയാതെ തന്നെ നമുക്ക് ഇതിനെ ടൂറിസവുമായിട്ട് ബന്ധപ്പെടുത്തി പുതിയ പഠന തലങ്ങൾ രൂപീകരിക്കാൻ പറ്റുന്നത് തന്നെയാണ്. അതൊക്കെ പഠന ശാഖകളായിട്ട് വരണം, എങ്കിലേ അതിനൊക്കെ ഒരു പൂർണ്ണ വിജയത്തിലെത്തിക്കാൻ സാധിക്കൂ.
3: അടുത്ത പാട്ടിലേക്ക് പോയാലോ.
4: ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, വിദ്യാസാഗർ ഈണം കൊടുത്ത്, KS Chitra പാടിയ ഒരു പാട്ടുണ്ട്, പിന്നെയും പിന്നെയും ആരോഗ്യനാവിന്റെ കൃഷ്ണവിടിയിലൊരു പ്രണയകാലത്ത്. നമ്മുടെ മനസ്സിനെ ഒരുപാട് ഏതൊക്കെയോ ഒരു അനുഭൂതിയുടെ ലോകത്തിലേക്ക്, കാത്തിരിപ്പിന്റെയൊക്കെ ലോകത്തിലേക്ക് നയിക്കുന്ന ഒരു നല്ല പാട്ട് തന്നെയാണ്.

0: പുതുതലമുറയിലെ കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഒരു സന്ദേശം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും?
1: പുതുതലമുറയെ സംബന്ധിച്ചിടത്ത് നമ്മളിപ്പം കുട്ടികളോട് മുതിർന്നവരെ ബഹുമാനിക്കണം. നമ്മള് നമ്മുടെ ഗുരുക്കന്മാരോ അല്ലെങ്കിൽ പ്രായമായവരോ ഒക്കെ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ എഴുന്നേൽക്കുമായിരുന്നു. ഇന്നാണെങ്കിൽ ആരും എഴുന്നേൽക്കില്ല. അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, മാതൃകകൾ ശരിയാകുന്നില്ല എന്നുള്ളതാണ് ഒന്ന് കാര്യം. നമ്മൾ യുവതലമുറയെ എപ്പോഴും കുറ്റം പറയുമ്പോൾ നമ്മൾ എന്ത് കോൺട്രിബ്യൂഷനാണ് അവർക്ക് കൊടുക്കുന്നത്, എന്ത് മാതൃകയാണ് അവർക്ക് കൊടുക്കുന്നതെന്ന് നമ്മളും കൂടെ ചിന്തിക്കണം. കുടുംബത്തില് അച്ഛനും അമ്മയും എന്താണ് ചെയ്യുന്നത്, മുതിർന്നവരെന്താണ് ചെയ്യുന്നത്, അധ്യാപകരെന്താണ്? വളരെ പവിത്രമായിട്ടുള്ള ഒരു ജോലി ആണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന ആളാണ് അധ്യാപനം. പക്ഷേ അതിൽ നിന്നൊക്കെ എത്രയോ വ്യതിചലിച്ച് പോയിരിക്കുന്നു ഒരുപാട് ആളുകളും. അപ്പം ആ മാറ്റം പുതുതലമുറയിലും ഉണ്ടായിട്ടുണ്ട്. അത് അപകടകരമാണ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ

0: നിർവഹണ സഹായം വിഷ്ണുമോഹൻ വെള്ളനാട്.
1: കണ്ണകി എന്ന ചിത്രത്തിന് വേണ്ടി കൈതപ്രം വരികളെഴുതി കൈതപ്രം വിശ്വനാഥൻ സംഗീതം പകർന്ന് യേശുദാസ് പാടിയ ഗാനം.

ഒരു ഗാനം കൂടി കേൾക്കാം. കുമാരി എന്ന ചിത്രത്തിന് വേണ്ടി ആവണി മൽഹാർ പാടിയത്. ജോ പോളിന്റെ വരികൾ, ജേക്സ് ബിജോയുടെ സംഗീതം.

0: ഇത് ആകാശവാണിയുടെ അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സമയം 11 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം അല്പസമയത്തിനകം ആരംഭിക്കും. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം ഭേദഗതി ബിൽ 2026. കേന്ദ്രമന്ത്രി അർജുൻ റാം മെഘ്വാൾ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഫലപ്രദമാക്കണമെന്നും ഇന്ത്യ പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമ്മേളനത്തിന് മുൻപ് പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ന്യൂഡൽഹിയിലെ രാജീവ് ചൌക്ക്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് മെട്രോ സ്റ്റേഷനുകളിലെ ഇന്റർചേഞ്ച് സൌകര്യങ്ങളും ഗേറ്റുകളും തുറന്നിട്ടുണ്ടെന്ന് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ. സുരക്ഷാ കാരണങ്ങളാൽ ജൻപത്, രാജീവ് ചൌക്ക്, പട്ടേൽ ചൌക്ക്, സെൻട്രൽ സെക്രട്ടേറിയറ്റ്, സേവാതീർത്ഥ മെട്രോ സ്റ്റേഷനുകൾ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ അടച്ചിട്ടിരിക്കുകയാണെന്ന് DMRC നേരത്തെ അറിയിച്ചിരുന്നു. 5 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തിയ പനാമ വിദേശകാര്യമന്ത്രി ജാവിയർ എഡ്വേഡോ മാർട്ടിനസ് അച്ച വാസ്കോസ് ഇന്ന് കേന്ദ്രമന്ത്രിമാരായ ഡോക്ടർ എസ് ജയശങ്കറിനെയും പീയൂഷ് ഗോയലിനെയും സന്ദർശിക്കും. ഇന്ത്യയും പനാമയും പരസ്പര താൽപര്യങ്ങളും സൌഹാർദ്ദവും പങ്കിടുന്നുവെന്ന് വിദേശകാര്യമന്ത്രാലയം അറിയിച്ചു. ഇന്ന് അന്താരാഷ്ട്ര ചാന്ദ്രദിനം. 1969 അപ്പോളോ 11 ദൌത്യത്തിലൂടെ മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയതിന്റെ ഓർമ്മയ്ക്കാണ് എല്ലാ വർഷവും ജൂലൈ 20 അന്താരാഷ്ട്ര ചാന്ദ്രദിനമായി ആചരിക്കുന്നത്. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ ആത്മഹത്യാ സംഭവത്തിലെ ഒന്നാം പ്രതി അധ്യാപകൻ ഡോക്ടർ MK റാമിനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. കർണാടകയിലെ കുടകിൽ വച്ചാണ് ഇയാളെ പിടികൂടിയത്. സ്വർണവില വർദ്ധിച്ചു. പവന് 120 രൂപ കൂടി 1,05,200 രൂപയായി. ഗ്രാമിന് 13,150 രൂപ. ലിത്വാനിയയിലെ വെൽനെസയിൽ 37th അന്താരാഷ്ട്ര ബയോളജി ഒളിമ്പ്യാഡിൽ ഇന്ത്യ 1 സ്വർണവും 3 വെള്ളി മെഡലുകളും നേടി. ഹരിയാനയിലെ ഭവ്യ

0: ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. ഇപ്പോൾ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. ഈ പരിപാടിയിൽ ഇന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നടത്തുന്ന വിവിധ കോഴ്സുകളും സാധ്യതകളും, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത് വൈസ് ചാൻസലറായ പ്രൊഫസർ വി പി ജഗതിരാജ്, ഒപ്പം ഐശ്വര്യ. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321. ഇനിയൊരു നമ്പർ 9496553321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം.
1: ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. ഉന്നത വിദ്യാഭ്യാസം സ്വപ്നം കാണുന്നവർക്ക് പലപ്പോഴും അവരുടെ ജോലി, താമസിക്കുന്ന സ്ഥലം, പ്രായം ഒക്കെ ഒരു തടസ്സമായിട്ട് വരാറുണ്ട്. എന്നാൽ ഇതൊന്നും ബാധിക്കാത്ത രീതിയിൽ നമുക്കെങ്ങനെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് ഇന്നത്തെ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പി പി ജഗതിരാജ് സാറാണ്. നമസ്കാരം സാർ.
2: നമസ്കാരം എല്ലാവർക്കും, എല്ലാ ശ്രോതാക്കൾക്കും. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എല്ലാവിധ നമസ്കാര ആശംസകളും നേരുന്നു. ആദ്യമേ തന്നെ
1: ചോദിക്കാനുള്ളത്, നമുക്ക് സാധാരണ ശ്രോതാക്കൾക്ക് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംശയമായിരിക്കും, ഈ സാധാരണ സർവകലാശാലകളും ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? അത് പറഞ്ഞു തന്നെ നമുക്ക് തുടങ്ങാമെന്ന് തോന്നുന്നു സാർ.
2: ആദ്യമേ തന്നെ പറയാം, ഇഗ്നോ എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. അതിൻ്റെ സ്റ്റേറ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഇതിൻ്റെ കൺവെൻഷണൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ റെഗുലർ ടീച്ചിങ് ഉണ്ട്, ഇത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മോഡാണ്, അതായത് സെൽഫ് സ്റ്റഡി മോഡ്. നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ തരും, ഞായറാഴ്ചകളിൽ നടത്തുന്ന കൗൺസിലിംഗ് ക്ലാസ്സസ് വന്നിട്ട് അത് അറ്റൻഡ് ചെയ്യുക, നിങ്ങളുടെ സംശയങ്ങൾ തീർക്കുക, ഇതാണ് ഓപ്പൺ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഉള്ള രീതി. മറ്റേതുമായിട്ടുള്ള ഡിഫറൻസ് റെഗുലർ യൂണിവേഴ്സിറ്റിയിൽ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് എന്നാണ് പറയുന്നത്. ഓപ്പൺ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മോഡിൽ ലേണേഴ്സ് ആൻഡ് കൗൺസിലേഴ്സ് എന്നാണ് പറയുന്നത്. ഇതാണ് മെയിൻ ഡിഫറൻസ്. പക്ഷേ നിങ്ങളെല്ലാവർക്കും ഉള്ളൊരു സംശയം, ഇപ്പോൾ ഡിഗ്രിയിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ട്? ഇല്ല. റെഗുലർ യൂണിവേഴ്സിറ്റി ആയാലും നമ്മൾ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയാലും കൊടുക്കുന്ന ഡിഗ്രിക്ക് ഒരേ വെയിറ്റേജാണ്. ജോലിക്കായാലും ഹയർ സ്റ്റഡീസിനായാലും എന്ത് പർപ്പസിനും ഇപ്പം വെളിയിൽ പോകണമെങ്കിലും ഒരുപാട് പേര് വെളിയിലെല്ലാം പോകുന്നുണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്, വലിയ വലിയ മൾട്ടിനാഷണൽ കമ്പനി ജോലിക്ക് കയറിയിട്ടുണ്ട്. അതുകൊണ്ട് ജോലി ക്വാളിഫിക്കേഷന് ഈക്വൽ വെയിറ്റേജാണ് കൺവെൻഷണൽ യൂണിവേഴ്സിറ്റി ആയാലും ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഇതാണ് കുട്ടികൾക്കുള്ള ഒരു സംശയം.
1: തൊഴിൽ സാധ്യത
2: ഒരു വ്യത്യാസവും ഇല്ല, നിങ്ങൾക്ക് മറ്റൊരു ഡിഗ്രിയുടെ അതേ തുല്യ വെയിറ്റേജാണ് എല്ലാ പർപ്പസിനും.
1: അപ്പോൾ നമ്മൾ ഇപ്പോൾ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്?
2: ഇപ്പം നമ്മൾ ഈ ഒരു വർഷത്തിൽ രണ്ട് സൈക്കിളിൽ അഡ്മിഷൻ നടത്തും, ഒന്ന് ജൂലൈ അഡ്മിഷനും ഒന്ന് ജനുവരി അഡ്മിഷനും. ഇപ്പോഴത്തെ ജൂലൈ അഡ്മിഷൻ്റെ പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട്, അതായത് erp.sgoe.ac.in വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓഗസ്റ്റ് 10 ഇപ്പം നമ്മൾ 30 പ്രോഗ്രാമിനാണ് നോട്ടിഫൈ ചെയ്തേക്കുന്നത്. അതിൽ 17 UG പ്രോഗ്രാമും 14 PG പ്രോഗ്രാമും. അതിൽ ഈ 17 UG പ്രോഗ്രാമിൽ 6 പ്രോഗ്രാം നമുക്ക് 4-year NEP പ്രകാരമുള്ള 4-year പ്രോഗ്രാമും, ബാക്കി UG പ്രോഗ്രാം 3-year പ്രോഗ്രാമാണ്, പിന്നെ 14 PG പ്രോഗ്രാമാണ്. ഈ 4-year പ്രോഗ്രാമിൽ നിങ്ങൾ 3-year എക്സിറ്റ് കൊടുക്കുന്നുണ്ട്. നമ്മൾ സ്റ്റേറ്റ് ഗവൺമെൻറ് റൂൾസ് അനുസരിച്ച് പോകാൻ പറ്റും, അത് സ്റ്റേറ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. ഇപ്പം സ്റ്റേറ്റ് ഗവൺമെൻറ് ഫുൾ NEP ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല, 3rd year മാത്രം എക്സിറ്റ് കൊടുക്കുന്നു, ഞങ്ങളും അത് കൊടുക്കുന്നുണ്ട്. അപ്പം ഡിഗ്രി മാത്രം മതിയെങ്കിൽ 3rd year കഴിഞ്ഞിട്ട് ഡിഗ്രി ആട്ടുമോ, പിന്നെ അതല്ല 4-year കംപ്ലീറ്റ് ചെയ്താൽ ഡിഗ്രി വിത്ത് ഓണേഴ്സ് ആട്ടോ. പക്ഷേ നമ്മൾ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് ഈ ഓണേഴ്സ് വിത്ത് റിസർച്ചിന് നമുക്ക് ഓപ്ഷൻ ഇല്ല. അതാണ് ഒരു വ്യത്യാസം, അത് ഭാവിയിൽ വരും. ഇപ്പോൾ അപ്ലൈ ചെയ്യുക, കോഴ്സിൻ്റെ ഡീറ്റെയിൽ ഞാൻ വേണമെങ്കിൽ ഒന്ന് പറയാം. BBA ഉണ്ട്, നമ്മൾ BBAയിൽ സ്പെഷ്യലൈസേഷൻ HR, മാർക്കറ്റിംഗ്, ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ. നമ്മൾ ഇത് കൂടാതെ Aviation പോർട്ട് മാനേജ്മെൻറ്റൊക്കെ കൊടുക്കാനായിട്ടുള്ള തീരുമാനങ്ങളുണ്ട്. കൂടാതെ BCOM എന്ന് പറഞ്ഞാൽ ഫിനാൻസ്, കോർപ്പറേഷൻ, ലോജിസ്റ്റിക്സ് ആൻഡ് മാനേജ്മെൻറ്റ്, BA ഇംഗ്ലീഷ്, BA മലയാളം, BA ഹിസ്റ്ററി, BA സോഷ്യോളജി. പിന്നെ നമ്മൾ ഏറ്റവും ഇന്നോവേറ്റീവ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ BA

0: സയൻസ് ആൻഡ് അനലറ്റിക്സ് കൊടുക്കുന്നുണ്ട്. ബി എ നാനോ എൻ്റർപ്രണർഷിപ്പ്, ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു യൂണിവേഴ്സിറ്റിയിൽ ഗ്രാജുവേറ്റ് ലെവലിൽ ഓണ്ടർപ്രണർഷിപ്പ് പ്രോഗ്രാം തന്നെ പി ജിയിലേക്ക് ഒരുപാടുണ്ട്, സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുണ്ട്. അത് ഞങ്ങളുടെ ഒരു ഇന്നോവേറ്റീവ് പ്രോഗ്രാമാണ്. അത് ഈ കുടുംബശ്രീ പോലെയൊക്കെയുള്ള അല്ലെങ്കിൽ ബിസിനസ്, ചെറിയ ചെറിയ ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ കോഴ്സ് പഠിച്ചാൽ ബിസിനസ് എങ്ങനെ വലുതാക്കാൻ പറ്റും എന്നുള്ള എല്ലാ ഇൻഫർമേഷൻസും അത് കിട്ടും. കൂടാതെ അവർക്കൊരു ഡിഗ്രിയും കൂടെ കിട്ടും. അപ്പോൾ നാളെ ഏതെങ്കിലും ഒരു പി എസ് സിക്കോ അല്ലെങ്കിൽ യു പി എസ് സിക്കോ ബാങ്ക് ഡസ്സിനൊക്കെ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. അതല്ല, പുതിയ ബിസിനസ് തുടങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഈ കോഴ്സ് പഠിച്ച കൊടുക്കും. നമ്മുടെ എല്ലാ പ്രോഗ്രാം വെറുതെ ഒരു പേപ്പർ വാല്യുള്ള സർട്ടിഫിക്കറ്റ്, അതിനകത്ത് ഇന്റേൺഷിപ്പ് ചെയ്യാനും പ്രോജക്റ്റ് ചെയ്യാനും മൂ കോഴ്സ് പഠിക്കാനും ഇൻ്റർ ഡിസിപ്ലിനറി മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് പഠിക്കാനുമുള്ള എല്ലാ ഓപ്ഷൻസും നമ്മൾ കൊടുക്കുന്നുണ്ട്. കൂടാതെ ബി സി എ കൊടുക്കുന്നുണ്ട്. ബി സി എയും സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. ബി എ ഹിന്ദി, ബി എ അറബിക്ക്, ബി എ സാംസ്ക്രിറ്റ്, ബി എ അസൽ ഉൽമ എന്ന് പറഞ്ഞിട്ടുണ്ട്, ബി എ എക്കണോമിക്സ് ഉണ്ട്, ബി എ ഫിലോസഫി ഉണ്ട്, ബി എ പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട്. കൂടാതെ എം ബി എ പ്രോഗ്രാം അല്ല, പി ജി പ്രോഗ്രാം എം കോം വിത്ത് സ്പെഷ്യലൈസേഷൻസ്, എം ബി ആൻഡ് എം സി ഉണ്ട്, ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ. അതിനകത്ത് തന്നെ പോർട്ട് മാനേജ്മെൻറ്റ്, എം ബി എയിൽ പോർട്ട് മാനേജ്മെൻറ്റ്, ഏവിയേഷൻ മാനേജ്മെൻറ്റ് തുടങ്ങി പിന്നെ കൺവെൻഷണൽ 5 സ്പെഷ്യലൈസേഷൻ ഉണ്ട്. ഡ്യുവൽ സ്പെഷ്യലൈസ് എടുക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ഈവൻ എം ബി എ ആണ് എം സി എ പോലെ ഒരു സ്കിൽ സർട്ടിഫിക്കറ്റ്, ഇത് കഴിഞ്ഞാൽ ഒരു ജോലി കിട്ടുന്ന രീതിയിലല്ല കോഴ്സും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ എം എ ഇംഗ്ലീഷ്, എം എ മലയാളം, എം എ സാംസ്ക്രിറ്റ്, എം എ അറബിക്ക്, എം എ ഹിന്ദി, എം എ ഹിസ്റ്ററി, എം എ സോഷ്യോളജി, എം എ എക്കണോമിക്സ്, എം എ ഫിലോസഫി, പൊളിറ്റിക്കൽ സയൻസ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ഇത്രയും കോഴ്സ് നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. പുതുതായിട്ട് നമ്മൾ ബി എഡിന് നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. എൻ സി ടിയുടെ അപ്രൂവൽ കിട്ടുന്ന മുറയ്ക്ക് അത് തുടങ്ങാൻ പരിപാടിയുണ്ട്. ഇപ്പോൾ സയൻസ് സബ്ജക്ട് തുടങ്ങുന്നത് ഇപ്പം അടുത്ത വർഷം മുതൽ, ഈ വർഷം തുടങ്ങാനിരുന്നത്, പിന്നെ അതിൻ്റെ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂ വന്നുണ്ട്. എം എസ് സി മാത്തമാറ്റിക്സ്, എം എസ് ഡബ്ല്യു ലൈബ്രറി സയൻസ്, അതുപോലെ ബി എ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, അങ്ങനെ പിന്നെ പുതിയ ഒരുപാട് പ്രോഗ്രാം നമ്മൾ തുടങ്ങി. ഇത് കൂടാതെ നമ്മൾ 40 ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ പ്രോഗ്രാം, സ്കിൽ ബേസ്ഡ് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. എല്ലാം ഈ എസ്റ്റാബ്ലിഷ്ഡ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടും അല്ലെങ്കിൽ പ്രൈവറ്റും ആയിട്ട്, ഇപ്പം കെൽട്ടോൺ, ഐ സി ടി അക്കാഡമി, അസാപ്പ്, പിന്നെ റൂട്ടോണിക്സ്, പിന്നെ സീഡിറ്റ്, അതുപോലെ ഒത്തിരി നല്ല പ്രൈവറ്റ് നടത്തി പറയുന്നത്. അത് നമ്മൾ തുടങ്ങുന്നത് കെയർ ഗീവിങ് തൊട്ട് പിന്നെ യോഗ, മ്യൂസിക്, ഡാൻസ് തൊട്ട് ജീരിയാട്രിക് കെയർ, പിന്നെ ഇന്നോവേറ്റീവ് ഐ ടിയിലുള്ള സൈബർ സെക്യൂരിറ്റി, അങ്ങനെയുള്ള എല്ലാ മെഷീൻ ലേണിംഗ്, ഫിൻടെക് ടെക്നോളജി, അങ്ങനെ ജോലി കിട്ടുന്ന രീതിയിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ പ്രോഗ്രാം നമ്മൾ തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ ആൾറെഡി 5 പിന്നെ സൈബർ സെക്യൂരിറ്റി അൻസ് എന്ന് പറഞ്ഞൊരു കോഴ്സ് തുടങ്ങി. അപ്ലൈഡ് മെഷീൻ ലേണിംഗ് ഡിപ്ലോമ ചെയ്യുന്നുണ്ട്. പിന്നെ കമ്മ്യൂണിക്കേഷൻ ഫോർ സ്കിൽസ് ആൻഡ് ഫൗണ്ടേഷൻ കോഴ്സ് ഐ ഇ ടി എസിനൊക്കെ ഉള്ള അതിൻ്റെ കൊടുക്കുന്നുണ്ട്. 1 ഡിപ്ലോമ പ്രോഗ്രാം സിദ്ധാന്തഗുരു ലൈഫ് ആൻഡ് ഫിലോസഫി തുടങ്ങി. ഇന്നലെ നമ്മൾ ഒരെണ്ണം ഒന്ന് ഓപ്പണാക്കി, അതായത് ഡിപ്ലോമ ഇൻ ക്രിസ്ത്യൻ സ്റ്റഡീസ്. എല്ലാ മതങ്ങളും പഠിക്കണമല്ലോ, അപ്പോഴുള്ള മറ്റുള്ള പരസ്പരം ബഹുമാനിക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ എല്ലാ മതങ്ങളെ പറ്റി പഠിക്കാനുള്ള അവസരം ഇന്നലെ ആദ്യമായിട്ട് ഇന്നലെ അനൗൺസ് ചെയ്ത് ഡിപ്ലോമ. അതുപോലെ ബാക്കി എല്ലാ ഇസ്ലാമിക് സ്റ്റഡീസും ഹിന്ദു സ്റ്റഡീസും അതുപോലെയുള്ള എല്ലാം നമ്മൾ ഓഫർ ചെയ്ത് കൊടുക്കാനുള്ള പരിപാടിയുണ്ട്.
1: ഇപ്പം ഈ ഡിഗ്രി കോഴ്സുകൾക്ക് നമ്മുടെ സാധാരണ സർവകലാശാലയിലുള്ള യോഗ്യത തന്നെയാണോ ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് വേണ്ടത്?
0: അതാണ്, അല്ല അവിടെ നമ്മളൊരു, അതായത് നമ്മൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഉള്ള പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അവസരം ഒരുക്കുക എന്നുള്ളതാണ്. എന്നുവെച്ചാൽ പല കാരണങ്ങളുകൊണ്ട് പഠിക്കാൻ പറ്റാതെ പോയവരുണ്ട്. എന്നുവെച്ചാൽ നേരത്തെ കല്യാണം കഴിച്ചു, സാമ്പത്തിക ബുദ്ധിമുട്ട്, പിന്നെ അല്ലെങ്കിൽ പണ്ട് ആഗ്രഹിച്ച ചില സബ്ജക്റ്റ് പഠിക്കാൻ പറ്റാതെ വരുന്നവരുണ്ട്. അതിനെല്ലാം നമ്മൾ ചെയ്യുന്നത് പ്ലസ് ടു പാസ് ആവുക അല്ലെങ്കിൽ തുല്യതാ പരീക്ഷ എഴുതി, ഈ ലിറ്ററസി മിഷൻ പോലുള്ള പല ഇതുണ്ടല്ലോ, അത് എഴുതിയിട്ടുള്ളവർക്ക്
1: തുല്യതാ പരീക്ഷ പാസ്സായാൽ.
0: ഇത്തവണ ഞാൻ വേറൊരു ഓപ്ഷൻ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് 10 കഴിഞ്ഞ് ഗവൺമെൻറ് അപ്രൂവ് 2 അതിൽ കൂടുതലുള്ള ഡിപ്ലോമ ഉള്ളവർക്ക് നമ്മുടെ അവിടെ എലിജിബിലിറ്റി ആക്കി, ഇക്വലൻസി അല്ല. അപ്പോൾ അതൊരു 10,000 കുട്ടികൾക്ക് ഗുണം വരാൻ പോകുന്നത്. പ്ലസ് ടു ഇല്ലെങ്കിൽ ഈ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഏത് ഡിഗ്രിക്കും അവിടെ ജോയിൻ ചെയ്യാൻ പറ്റും.
1: അവർക്ക് അതിനുള്ള ഒരു അവസരമാണ് തുറന്നു കിട്ടുന്നത്. നമുക്കൊരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരാനായിട്ട് കാത്തു നിൽക്കുന്നുണ്ട്. ഹലോ,
2: ഹലോ,
1: നമസ്കാരം. ആരാണ്?
2: ഇത് തമ്പാനാണ്, കാസർഗോഡ് നിന്ന്.
1: ആ ശരി, വിഷയം കേട്ടല്ലോ അല്ലേ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകളും അതിന്റെ സാധ്യതകളെയും കുറിച്ചിട്ടുള്ള പരിപാടിയാണ്. വൈസ് ചാൻസലർ ആണ് നമ്മളോടൊപ്പം ഉള്ളത്. സാറിനോട് സംശയം ചോദിച്ചോളൂ.
0: നമസ്കാരം.
2: എന്റെ, ഞാനൊരു ടോട്ടലി ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. പിന്നെ റിട്ടയർഡ് ടീച്ചറാണ്. അപ്പൊ എനിക്കൊരു ആഗ്രഹം, പിന്നെ അന്ന് എസ് എസ് എൽ സി കഴിഞ്ഞിട്ട് പിന്നെ ടി ടി സിക്ക് പോയിട്ട് അന്ന് അങ്ങനെ കിട്ടുമായിരുന്നു, അങ്ങനെ കിട്ടിയതാണ്. ഇപ്പം

0: നമുക്ക് പിന്നെ ഈ പ്ലസ് ടു ഇതാവാൻ എന്തെങ്കിലും കോഴ്സ് നമ്മളെ ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടോ, അങ്ങനെയൊരു കോഴ്സ് ഉണ്ടോ എന്നറിയാനാണ്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോഴ്സ് ഇനി ഉള്ളവർക്ക് എടുക്കാൻ പറ്റിയ കോഴ്സ് ഓൺലൈനായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഴ്സ് ഉണ്ടോന്ന്.
1: നമ്മുടേത് യൂണിവേഴ്സിറ്റിയാണ്, അപ്പൊ ഡിഗ്രി തൊട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ സാക്ഷരതാ മിഷൻ്റെ കീഴിൽ തുല്യതാ പരീക്ഷയുണ്ട് പ്ലസ് ടുവിൻ്റെ. അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ അവർ ഒരുക്കുന്നുണ്ട്. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡിഗ്രിക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ പുതിയൊരു എലിജിബിലിറ്റി കൊണ്ടുവരുന്നു, ഈ പത്താം ക്ലാസ് കഴിഞ്ഞ് ഐ ടി എ കഴിഞ്ഞോ, രണ്ട് വർഷത്തെ ഗവൺമെൻറ് അപ്രൂവ്ഡ് ഐ ടി എ, അതുപോലെ ഈക്വൽ ആയിട്ടുള്ള ഇതുപോലെയുള്ള ഐ ടി ഐ സർട്ടിഫിക്കറ്റ് കഴിഞ്ഞവരെ നമ്മൾ എലിജിബിലിറ്റിക്കായിട്ട് കൊണ്ടുവന്നു. പക്ഷേ അവർ ഒരു 12 ക്രെഡിറ്റ് ലാംഗ്വേജ് പ്രോഗ്രാം ചെയ്തു. ഇതെല്ലാം യു ജി സി ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ അപ്രൂവ്ഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഒന്നീ ഓപ്പൺ സ്കൂളിൽ നിങ്ങൾ പ്ലസ് ടു ചെയ്യുക, അത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. നമ്മളവിടെ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ബ്ലൈൻഡിനെല്ലാം ഫ്രീ കംപ്ലീറ്റ്ലി ഫ്രീ എഡ്യൂക്കേഷനാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പോൾ എന്തെങ്കിലും ഫർദർ ഡീറ്റെയിൽസ് വേണമെങ്കിൽ എന്നെ വിളിക്കുകയോ ഒക്കെ ചെയ്താൽ തരാവുന്നതാണ്.
2: ശരി, വിളിച്ചതിന് നന്ദി. നമുക്കിപ്പോൾ അഡ്മിഷൻ എടുക്കുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ കോഴ്സുകളുടെ കാര്യം പറഞ്ഞു. ഈ കോഴ്സുകളുടെ ഒരു ഫീസിനെ കുറിച്ചും കൂടെ ഒന്ന് സംസാരിക്കാം.
1: ഫീസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അഫോർഡബിൾ ഫീസാണ്. ഇതൊരു ബിസിനസ് മോഡലല്ല. പഠിക്കാൻ താല്പര്യമുള്ള പാവപ്പെട്ട നമ്മൾ അവരുടെ വെച്ചിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. എങ്കിൽ പോലും നമ്മളിതൊക്കെ നടത്തിക്കൊണ്ടുപോകുന്നതിനുള്ള ഒരു മിനിമം ഫീസ് കളക്ട് ചെയ്തല്ലേ പറ്റുക. ഇപ്പം ഗവൺമെൻറ്റിനും സപ്പോർട്ടുണ്ട്, എങ്കിൽ പോലും നമുക്കിത് ഒരുപാട് ഈ കൺവെൻഷനൽ യൂണിവേഴ്സിറ്റിയെക്കാട്ടി ഒരുപാട് എക്സ്പെൻസ് കൂടുതലല്ല. ഈ നമുക്ക് ഓൺ ഫെസിലിറ്റീസ് ഇല്ലാതെ നമ്മൾ ഒരുപാട് ഫെസിലിറ്റീസ് ഹയർ ചെയ്താണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡിഗ്രിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മാക്സിമം ഒരു ലെസ് ദാൻ 20,000 വരത്തുള്ളൂ, 6 ഇയർ ആണെങ്കിൽ. അപ്പോൾ ആദ്യത്തെ സെമസ്റ്ററിൽ ഒരു 4,000+ സിക്സ് സെമസ്റ്റർ ആണ്, 4,500 രൂപ അടിക്കണം. ഒരു 3,000+ 1,500 രജിസ്ട്രേഷൻ എല്ലാം. പിന്നത്തെ സെമസ്റ്റർ ഒരു 3,000+ അടച്ചാൽ മതി. അത് 4-8 ഇയർ ആണെങ്കിൽ ആദ്യത്തെ വർഷം ഒരു 5,000 രജിസ്ട്രേഷൻ ഉൾപ്പെടെയൊക്കെ ഉള്ളത്. ഇനിഷ്യൽ കുറേ ഇതുണ്ട്. അത് കഴിഞ്ഞ് പെർ സെമസ്റ്റർ ആകുമ്പോൾ ഒരു 3,000+ ഒരു 3,500 അടുത്തല്ലേ 3,800. അത് ഓരോ കോഴ്സിനനുസരിച്ച്. ഇപ്പം പ്രാക്ടിക്കലൊക്കെ ഉണ്ടെങ്കിൽ ചില പ്രോഗ്രാം BA BCOM എന്നൊക്കെ പറയുമ്പോൾ അതിന് പിന്നെയും കുറവ് വരും. ഞാൻ നേരത്തെ പറഞ്ഞു ഓരോ കോഴ്സിനനുസരിച്ച്. ഇപ്പം BA BCOM ഒക്കെ ആണെങ്കിൽ ഒരു ആദ്യത്തെ വർഷം ഒരു 4,600 രൂപ വരത്തുള്ളൂ, പിന്നെ ഒരു 3,000 രൂപയെ വരത്തുള്ളൂ. പിന്നെ പ്രാക്ടിക്കൽസ് BCA ആകുമ്പോൾ ലാബിന് കൊടുക്കുന്നത്, ലാബ് ഞാൻ പറഞ്ഞില്ലേ ഹയർ ചെയ്യുക ലാബിൽ. അപ്പോൾ അവർക്ക് ഒരുപാട് പൈസ കൊടുക്കേണ്ടതുകൊണ്ട് ഒരു ചെറിയ 1,000 രൂപയുടെയൊക്കെ ഒരു ഡിഫറൻസ് വരും, അത് അഫോർഡ് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ SC ST ആണെങ്കിൽ കംപ്ലീറ്റ്ലി ഫ്രീ. ഇ ഗ്രാൻസ് ഉണ്ട്, സ്കോളർഷിപ്പ് ഉണ്ട്, ഫിഷറീസ് സ്കോളർഷിപ്പ് ഉണ്ട്, പിന്നെ ന്യൂനപക്ഷ സ്കോളർഷിപ്പിനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ ഗവൺമെൻറ്റിൽ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്, റെഗുലർ സ്റ്റുഡൻസിന് കൊടുക്കുന്ന എല്ലാ സ്കോളർഷിപ്പും നമ്മുടെ സ്റ്റുഡൻസിനും കൊടുക്കാൻ വേണ്ടി റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്, അത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള സ്കോളർഷിപ്പ് റെഗുലർ കോളേജിന് കിട്ടുന്ന സ്കോളർഷിപ്പ് ഒരുവിധം ഈ ഗ്രാൻസ് ഫിഷറി അങ്ങനെ എല്ലാം കിട്ടുന്നുണ്ട്.
2: ഇപ്പോൾ ഇവർക്കുള്ള പഠന സ്റ്റഡി മെറ്റീരിയൽസ് ഇപ്പോൾ ജൂൺ ജൂലൈയിലാണ് എന്ന് പറഞ്ഞു ഇപ്പോഴത്തെ സൈക്കിള് തുടങ്ങുന്നത്. അപ്പോൾ അവരുടെ ക്ലാസ് എപ്പോൾ തുടങ്ങും, അവരുടെ പഠന സാമഗ്രികളൊക്കെ എപ്പോഴാണ് അവർക്ക് കിട്ടുക?
1: ഇപ്പം നമ്മളിപ്പോൾ രജിസ്റ്റർ ചെയ്യുന്ന അനുസരിച്ച് നമ്മൾ കഴിഞ്ഞ വർഷം പണ്ട് നമ്മൾ ലേണിംഗ് സപ്പോർട്ട് സെൻറ്റേഴ്സ് ആണ് കേരളം ഒറ്റയ്ക്ക്. നമുക്കിപ്പോൾ 60 ലേണിംഗ് സപ്പോർട്ട് അവിടെ കൊണ്ടുകൊടുത്തിട്ട് അവിടെ നിന്ന് ഡിസ്ട്രിബ്യൂട്ട്. അപ്പം പല കുട്ടികൾക്കും വന്ന് ട്രാവൽ ചെയ്യാനൊക്കെ വന്ന് വാങ്ങാനുള്ള ബുദ്ധിമുട്ടുണ്ട്. കഴിഞ്ഞ വർഷം പോലെ നമ്മൾ ഈ പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് ഞാൻ പോസ്റ്റ് എന്ന് പറഞ്ഞ സ്കീം വെച്ചിട്ട് വീട്ടിൽ അയച്ചു കൊടുക്കുക. ഇപ്പോഴത്തെ ഈ രജിസ്റ്റർ ചെയ്യുന്ന മുറയ്ക്ക് കുട്ടികൾക്ക് അയച്ചു കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് 10 ആണ്. നമ്മൾ കൗൺസിലിംഗ് തുടങ്ങുന്നത് September 5 തുടങ്ങും. എന്ന് വെച്ചാൽ നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് ഡിസൈഡ് ചെയ്യുന്ന UGC ആണ്. ഇപ്പം അഡ്മിഷൻ പോലും ഇവർ രജിസ്റ്റർ ചെയ്യേണ്ട UGC പോർട്ടലല്ല, നമ്മുടെ പോർട്ടലല്ല. അപ്പോൾ അവിടെ ABC ID എടുക്കണം, DEB ID എടുക്കണം. ഇത് ഭയങ്കര മറ്റേ റെഗുലർ യൂണിവേഴ്സിറ്റിയെക്കാട്ടി സ്ട്രിഞ്ചൻറ് റൂൾസാണ്, ക്വാളിറ്റി മെയിൻ.

0: മാഡം.
1: എന്റെ പേര് ഷീജ എന്നാണ്. നമുക്കൊരു സംശയമുണ്ട്. അതായത് ഇപ്പൊ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പൊ പണ്ട് നടന്ന പാരലൽ ആയിട്ട് നടന്നിരുന്ന എല്ലാ കോഴ്സുകൾക്കും ഈക്വൽ ആയിട്ട് നടത്തുന്ന ഒരു കോഴ്സ് ആണല്ലോ അല്ലെ ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പൊ പ്ലസ് ടു പാസ്സായിട്ട് ഇപ്പോ റെഗുലർ കോളേജിൽ കിട്ടാത്ത എല്ലാവർക്കും ഇതിൽ തന്നെയാണല്ലോ പഠിക്കണേ. അപ്പൊ നമുക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മള് പൊതുവെ ഒരു ഇത് എടുത്തു നോക്കുമ്പോ ഇപ്പൊ ഫൈൻ ഒരു കഴിഞ്ഞ വർഷം എന്താ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തവരുടെയും ഒരൊറ്റ സെമിസ്റ്റർ എക്സാമേ കഴിഞ്ഞിട്ടുള്ളൂ. അതിന് തൊട്ട് മുമ്പ് കഴിഞ്ഞവരുടെയും ആകെ 3 സെമ്മേ കഴിഞ്ഞിട്ടുള്ളൂ. അതായത് അവര് 5th സെമ്മില് പഠിക്കേണ്ട സമയത്തും അവരുടെ 3rd സെം എക്സാം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഒരു വർഷം ഇങ്ങനെ ലാഗ് ചെയ്തുകൊണ്ട് ഒരു 1.5 വർഷം ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയി കൊണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ ജോലി കിട്ടിയുള്ളവർക്ക് ഇത് നല്ലൊരിതാണ്. പക്ഷെ പ്ലസ് ടു കഴിഞ്ഞ് റെഗുലർ കോളേജിൽ ജോലി റെഗുലർ കോളേജിൽ അഡ്മിഷൻ കിട്ടാതെ പഠിക്കുന്ന കുട്ടികൾക്ക് അപ്പൊ വെറുതെ വർഷം പോകുന്നതായിരിക്കില്ലേ, അതറിയാൻ വേണ്ടി.
0: ഇല്ല, അത് അങ്ങനെയല്ല. ആദ്യത്തെ ഒരു നമ്മൾ തുടങ്ങിയിട്ട് 4 വർഷമായുള്ളു, നമുക്കൊരു സിസ്റ്റമായി വരുന്നതേ ഉള്ളൂ. ആദ്യത്തെ ഒരു വർഷം ലാഗ്, ഈ എല്ലാ കോഴ്സും ഒരുവിധം ഡിലേ ഇല്ലാതെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ പറയുന്നതിനകത്ത് വലിയ ഇല്ല, അത് നമ്മൾ കോമ്പൻസേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറയില്ല, ഈ ലാഗ് ചെയ്യുന്ന പറയാൻ കാര്യം, നമ്മുടെ റെഗുലർ കോളേജിൽ ജൂൺ ജൂലൈയിലാണ് അഡ്മിഷൻ എടുക്കുന്നത്. നമ്മുടെ യു ജി സി ആണ് നമ്മുടെ ഡേറ്റ് തിരിക്കുന്നത്. നവംബർ ആവും നമ്മുടെ അഡ്മിഷൻ. അപ്പം തന്നെ ഒരു 6 മാസം ഡിലേ ആയിട്ടാണ് നമ്മുടെ പ്രോഗ്രാം തുടങ്ങുന്നത്. അത് നമ്മൾ ഫസ്റ്റും സെക്കൻഡ് സെമസ്റ്ററും കൂടെ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇത്തവണ നമ്മൾ ഒരുമിച്ച് എക്സാം വെച്ചിട്ട് 3rd സെമസ്റ്റർ ആകുമ്പോൾ മറ്റവരെ കൂടെ എത്തിക്കാൻ വേണ്ടി നമ്മൾ സ്റ്റെപ്സ് എടുത്തിട്ടുണ്ട്. ഇനി കോഴ്സ് ലാഗ് ചെയ്യത്തില്ല. മറ്റുള്ള കോഴ്സ് ൻ്റെ കൂടെ തന്നെ ഇറക്കി വിടാനുള്ള എല്ലാ സ്റ്റെപ്സും എടുത്തിട്ടുണ്ട്. നിങ്ങൾ മാഡം പറഞ്ഞതിനകത്തൊരു ഒരു ശരിയായൊരു കാര്യമുണ്ട്. ആ ഒരു ബാച്ച് നമ്മൾ തുടങ്ങിയത് 23 നവംബറിലാണ് തുടങ്ങിയത്. അപ്പം 26 നവംബറിലാണ് ശരിക്കും അവരുടെ കോഴ്സ് തീരത്തുണ്ട്, ആ ലാഗ് ചെയ്യുന്നു. അപ്പോൾ അവരും അതുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇന്ന് പറ്റിയത്. പക്ഷേ നമ്മൾ ഈ കൺസേൺ നമ്മൾ വെരി വെൽ ടേക്കൺ കെയർ ഓഫ് ആണ്. നമ്മൾ അവയറാണ് കുട്ടികളെ ഒരു വർഷം പതിരിക്കാൻ വേണ്ടി അടുത്ത് ഇനി കോഴ്സ് ലാഗ് ചെയ്യാതെ നമ്മൾ ചെയ്യുന്നുണ്ട്. അഥവാ എന്തെങ്കിലും റിസൾട്ടൊക്കെ ഡിലേ വന്നാൽ അവർ കോഴ്സിന് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കോൺഫിഡൻഷ്യൽ മാർക്ക് ലിസ്റ്റ് കൊടുത്ത് അവർ അഡ്മിഷൻ പോകാതൊക്കെ നമ്മൾ നോക്കുന്നു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടെങ്കിൽ കുട്ടികൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മൾ അവരുമായിട്ട് ഇതായിട്ട് പിന്നെ കോൺഫിഡൻഷ്യൽ മാർക്ക് ലിസ്റ്റൊക്കെ കൊടുക്കാനുള്ള കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പലരുടെയും അഡ്മിഷൻ നമ്മൾ ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. അതിനുള്ള എല്ലാ സ്റ്റെപ്സും എടുക്കുന്നുണ്ട്. മാഡം പറഞ്ഞതൊരു വാലിഡ് പോയിൻ്റാണ്. നമ്മൾ ആ കേസിനെ പറ്റി വെരി വെൽ അവെയറാണ്. നമ്മൾ അത് റെഗുലർ സ്റ്റുഡൻസിൻ്റെ ചെയ്യാനുള്ള എല്ലാ സ്റ്റെപ്സും കമ്മിങ് ഇയേഴ്സിൽ ഒരു ഡിലേ ഇല്ലാതെ ചെയ്യാനുള്ള എല്ലാ സ്റ്റെപ്സും എടുത്തിട്ടുണ്ട് മാഡം. അതുകൊണ്ട് ധൈര്യമായിട്ട് എല്ലാവർക്കും ജോയിൻ ചെയ്യാം. അത് തുടങ്ങിയിട്ട് 4 വർഷമുള്ളൂ. ഇപ്പോൾ അറിയാമല്ലോ, ഒരു സിസ്റ്റം ഇപ്പോഴേ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പം വന്ന് ആ ഇനീഷ്യലുള്ള പ്രോബ്ലംസ് കൊണ്ട് ചെറിയ ഡിലേ വന്നെങ്കിലും നമ്മളത് സ്റ്റെപ്സ് എടുത്തിട്ടുണ്ട്. ഇനിയും ഡിലേ ആവത്തില്ല. ഇനി അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട. ധൈര്യമായിട്ട് ആർക്കും ഈ കോഴ്സിന് ജോയിൻ ചെയ്യാം.
1: ഓക്കെ ഓക്കെ ഓക്കെ സർ, ഒരു സംശയം കൂടെ ചോദിച്ചോട്ടെ. എന്റെ ഒരു ബ്രദർ വന്നിട്ട് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ബി സി എയിൽ ജോയിൻ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അത് 24 ജൂലൈ ആണ് എടുത്തത്. 24 ജാനുവരി ആയിരുന്നു ഫസ്റ്റ് ഡി സി അഡ്മിറ്റേക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ടാണല്ലോ ജൂണിൽ സോറി ജൂലൈ അഡ്മിഷൻ എടുത്തത്. അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോ ഇപ്പൊ തേർഡ് ഇയർ ആണ് കറന്റ് ആവേണ്ടത്. പക്ഷെ ഇപ്പോഴും 3rd സെമ്മിന്റെ മാത്രമേ എക്സാം കഴിഞ്ഞിട്ടുള്ളൂ, 4th സെമ്മിന്റെ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇപ്പൊ സാധാരണ റെഗുലർ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇപ്പൊ ബി സി എ എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ സയൻസ് സബ്ജക്ട് ആണല്ലോ. അപ്പൊ അവർക്ക് പൊതുവെ ഇങ്ങനെയുള്ള ക്യാമ്പസ് ഇന്റർവ്യൂസും പ്ലേസ്മെന്റ്സ് ഒക്കെ വരിക ഈ ഒരു ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ആ സമയത്താണ്. അപ്പൊ ഇവർക്ക് അതൊക്കെ മിസ്സാവില്ല.
0: മാഡം, നമ്മള് ഈ ഫൈനൽ സെമസ്റ്റർ പഠിക്കുന്ന എല്ലാവർക്കും ക്യാമ്പസ് ഇന്റർവ്യൂന് ചെയ്യാം. അതിനനുസരിച്ച് റിസൾട്ട് അവര് അവർക്ക് സഫിഷ്യന്റ് ടൈം കൊടുക്കും, റിസൾട്ട് ഒക്കെ കൊടുക്കും. അവരടുത്ത് പറഞ്ഞാൽ മതി ഈ ക്യാമ്പസ് ഇൻ്റർവ്യൂവിന് അപ്ലൈ ചെയ്യുക. അഥവാ എന്തെങ്കിലും നമ്മുടെ ഇവിടുന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ നമ്മൾ കൊടുക്കാറുണ്ട്, കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ നമ്മൾ സോൾവ് ചെയ്യുന്നുണ്ട് മാഡം. ഇത് കുറച്ച് പേരിങ്ങനെ അവരുടെ ഒരു വിൻസ് ആൻഡ് ഫ്രണ്ട്സ് വെച്ച് കുറേ അങ്ങ് അസ്യൂം ചെയ്തിട്ട് പറയുന്നതുകൊണ്ടാണ് ഈ പ്രോബ്ലംസ് വരുന്നത്. അങ്ങനെയുള്ള പ്രോബ്ലം ഉള്ളവർ നമ്മുടെ യൂണിവേഴ്സിറ്റി അപ്രോച്ച് ചെയ്താൽ മതി. മറ്റേ ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് ബാച്ച് ബി സിയുടെ പരീക്ഷ നമ്മൾ നടത്തിയതിൻ്റെ സമയത്ത് സമയബന്ധിതമായി ചെയ്യാനുള്ള ഇതൊക്കെ നിങ്ങളെക്കാട്ടിയും ഈ കൺസേൺസ് ഒക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നമ്മളും ആലോചിച്ച് ചെയ്യല്ലേ, നമുക്ക് നിങ്ങളെപ്പോലെ മക്കളുണ്ട്. അപ്പം നമ്മളതിനനുസരിച്ചുള്ള എല്ലാ സ്റ്റെപ്സും നമ്മൾ ഓരോന്നും നമ്മളിങ്ങനെ ഫീഡ്ബാക്ക് വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്തതിനുള്ള സ്റ്റെപ്സ് കറക്റ്റ് മെഷേഴ്സ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് മാഡം.

0: നാല് വർഷമായുള്ളൂ നമുക്ക് ആ സ്റ്റാഫിൻ്റെയൊക്കെ ഷോർട്ടേജ് ഉണ്ട്. അത് എക്സ്ക്യൂസസ് പറയല്ല, അത് ചെയ്യുന്നുണ്ട് മാഡം. അതിനകത്ത് ഇനി പറയുന്നു ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല. ധൈര്യമായിട്ട് ഏത് പ്രോഗ്രാമിനും ജോയിൻ ചെയ്യാം. ഞാൻ വൈസ് ചാൻസലാണ്, ഇങ്ങനെ ഓപ്പൺ ഒരു ഫോറത്തിൽ വന്നിട്ട് എനിക്ക് വെറുതെ പറയാൻ പറ്റത്തില്ലല്ലോ.
1: ഓക്കെ സർ, മനസ്സിലാവുന്നുണ്ട് സർ.
0: താങ്ക് യു സർ. താങ്ക് യു മാഡം,
2: വിളിച്ചതിന് നന്ദി. നമ്മൾ നേരത്തെ സെപ്റ്റംബറിൽ കൗൺസിലിംഗ് തുടങ്ങുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ സെപ്റ്റംബറിൽ കൗൺസിലിംഗ് നടന്നു കഴിഞ്ഞ് ക്ലാസ്സുകൾ നടക്കുകയാണ്. അതായത് ഇപ്പോൾ ഈ വിദൂര വിദ്യാഭ്യാസം ആയതുകൊണ്ട് ക്ലാസ്സുകൾ എന്നല്ല കൺസെപ്റ്റ് ആയിരിക്കില്ല, ലേണിംഗ്
0: കൗൺസിലിംഗ്. പക്ഷേ കൗൺസിലിംഗ് ആണെങ്കിൽ നമ്മൾ ഈ നമ്മുടെ ലേണേഴ്സ് എന്ന് പറഞ്ഞാൽ 18 വയസ്സ് തൊട്ട് ഈ വർഷം 90 വയസ്സ് കഴിഞ്ഞ 91 വയസ്സുള്ളവരെ ജോയിൻ ചെയ്തത്. അപ്പം ഹെറ്ററോജീനിയസ് ഗ്രൂപ്പ്. അപ്പം റെഗുലർ സ്റ്റുഡൻസിന് കോപ്പപ്പ് ചെയ്യും, മറ്റുള്ളത് 10 കുറേ വർഷം പഠിത്തം നിർത്തി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശരിക്കൊരു സെൽഫ് സ്റ്റഡി മോഡാണെങ്കിലും നമ്മൾ യൂണിവേഴ്സിറ്റി തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ ഫുൾ ക്ലാസ് എടുത്തു കൊടുക്കുക ചെയ്യുന്നത്, സിലബസ് തീർക്കുന്നത്. അതിന് അതെന്ന് പറയുന്നത് യു ജി സി ക്വാളിഫൈഡ് അധ്യാപകരെ കൊണ്ട് ക്ലാസ്
2: എടുപ്പിക്കുന്നത്.
0: അതായത് നല്ല ക്ലാസ്, ഇത് ഞാൻ പറഞ്ഞില്ല ഒരു ബിസിനസ് മോഡലല്ല, ഇത് ശരിക്കും ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ മോഡലാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം വരെ ഈ പി ജിക്ക് പഠിപ്പിക്കുന്നതിന് 850 രൂപയാണ് ഈ ഹോണറിയം കൊടുത്തത്. അപ്പം ഞായറാഴ്ചകളിൽ നല്ല അധ്യാപകർ വരുന്നില്ല, കാശ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഒറ്റയടിക്ക് 1000 രൂപ നടക്കി ഇവർക്ക് റെഗുലർ കോളേജിലെ അധ്യാപകർ ഞായറാഴ്ചകളിൽ വന്ന് പഠിപ്പിക്കത്തേക്ക് ആ ഫീസും 1200 രൂപയാക്കി യു ജി ആണെങ്കിൽ ആയിരുന്നു. അപ്പോൾ അത് ഒരുവിധം. പിന്നെ നമ്മുടെ കൗൺസിലേഴ്സ് ആയാലും എല്ലാവരും റെഗുലർ കോളേജിലെ അധ്യാപകർ തന്നെ, യു ജി സി ക്വാളിഫൈഡ് അധ്യാപകരെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കുന്നു. നമ്മൾ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് നന്നായിട്ട്.
2: ഇതിപ്പോൾ എല്ലാ ജില്ലകളിലും ലേണിംഗ് ഉണ്ട്.
0: ഇപ്പം ആദ്യമേ 22, അതായത് കഴിഞ്ഞ വർഷം 55 ആക്കി, ഈ വർഷം തന്നെ 65 ആക്കി. അതായത് കുട്ടികൾക്ക് അധികം യാത്ര ചെയ്യാതെന്ന് വെച്ചാൽ അവർക്ക് ആപ്പാടെ കിട്ടുന്ന ഒരു ഞായറാഴ്ച ദിവസങ്ങളല്ലേ വർക്കിംഗ് ക്ലാസ്സിന്. അപ്പോൾ അവർക്ക് വന്ന് പോയി പഠിക്കാനുള്ള അനുസരിച്ചിട്ട് എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുക. ഇനി സ്റ്റുഡൻസ് എണ്ണം കൂടുന്നതനുസരിച്ചിട്ട് ലേണിംഗ് സപ്പോർട്ട്, ഇപ്പോഴും ഒരു 10-20 എണ്ണത്തിൻ്റെ ഇൻഫെക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ലേണിംഗ് സപ്പോർട്ട് സെൻറ്റേഴ്സ് കൊടുക്കും കുട്ടികളെ കൺവീനിയൻസിനനുസരിച്ചിട്ട്. ഒരു ലേണർ സെൻട്രിക് യൂണിവേഴ്സിറ്റി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുട്ടികളുടെ ഇടയിലോട്ട് ഇറങ്ങി ചെന്നിട്ടാണ് ചെയ്യുന്നത്. പറഞ്ഞില്ല, ഇത് പുതിയ യൂണിവേഴ്സിറ്റി, 40 വർഷമായ യൂണിവേഴ്സിറ്റി ആയിട്ടൊന്നും കമ്പയർ ചെയ്യേണ്ട. സിസ്റ്റം ഇവിടെയും കുറച്ച് സമയം എടുക്കുന്ന വരും. ഈ നടന്നു തുടങ്ങുമ്പോൾ കുറേ വീഴ്ചകളുണ്ട്, ആ വീഴ്ചകൾ ഞങ്ങൾക്കും പറ്റിയിട്ടുണ്ട്.
2: കുട്ടികളുടെ ഫീഡ്ബാക്ക് എടുത്തിട്ട്
0: അതിനനുസരിച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ
2: ഈ കുട്ടികൾക്ക് ഇപ്പോൾ പരാതികളുണ്ടെങ്കിൽ അത് പരാതിപ്പെടാനുള്ള ഒരു സംവിധാനം എങ്ങനെയാണ്?
0: ഗ്രീവൻസ് സെല്ലുണ്ട്. അതിപ്പോൾ ഇപ്പോൾ ഒരു മാസം മുമ്പ് ഗ്രീവൻസ് സെല്ല് 6-7 വെച്ച് നല്ല എഫിഷ്യൻ്റായിട്ട് നടത്തുന്നുണ്ട്. പിന്നെ ഇത് പറയാനുള്ള പോർട്ടലിൽ സൗകര്യമുണ്ട്, ഈ ഫോൺ വിളിക്കാം. ഇപ്പം ഈ 90,000 സ്റ്റുഡൻസിൻ്റെ ഞാൻ വെറുതെ പറയുന്നതല്ല, അത് പലരും ചോദിക്കാതെ എൻ്റെ പേഴ്സണൽ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. അഥവാ വേറെ യൂണിവേഴ്സിറ്റിയിൽ വിളിച്ചിട്ട് നമ്പർ കിട്ടിയില്ലെങ്കിൽ അവർക്ക് എന്നെ വിളിക്കുക. ആ രീതിയിലാണ് ഞാൻ അറ്റൻഡ് ചെയ്യുകയും ചെയ്യും. ഞാൻ ചുമ്മാതെ പറയുന്നതല്ല, അഥവാ മീറ്റിങ്ങിലാണെങ്കിൽ തിരിച്ച് വിളിച്ചിരിക്കും. അങ്ങനെ ആ അതല്ല അവിടുത്തെ എല്ലാ സ്റ്റാറ്റ്യൂട്ടറി ഓഫീസ്, മറ്റുള്ള യൂണിവേഴ്സിറ്റി പോലെ ഒന്നുമല്ല, സ്റ്റാറ്റ്യൂട്ടറി ഓഫീസേഴ്സിനെ എല്ലാം വിളിക്കാൻ പറ്റും ആ രീതിയിലാണ്.
2: നമുക്കൊരു ശ്രോതാവുണ്ട്. ഹലോ.
3: ഹലോ,
2: നമസ്കാരം. ആരാണ്?
3: ആരാണ്?
2: ഒരു കാര്യം പറഞ്ഞോട്ടെ, ആ റേഡിയോ ഒന്ന് ഓഫ് ചെയ്യോ, അതിന്റെ അടുത്ത് നിന്നൊന്ന് മാറി നിൽക്കൂ. ആ പറഞ്ഞോളൂ
3: സാറേ. മാഡം, ഞാൻ വിളിച്ചതേ പിന്നെ ഞാന് ഒരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് സിആർക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളാണ്. ഇപ്പൊ റിട്ടയർ ചെയ്തിട്ട് 7 വർഷം കഴിഞ്ഞു, 2019 ഓഗസ്റ്റ് റിട്ടയർ ചെയ്തതാണ്. ആ അതിനുശേഷം ഞാൻ പി ഡിഗ്രി ഫെയിലായിരുന്നു. ആ സമയത്ത് എനിക്ക് ഒരു പേപ്പർ ഇംഗ്ലീഷ് കിട്ടി. ഇപ്പൊ പി ഡിഗ്രി കോളേജിൽ നിന്ന് മാറ്റിയില്ലേ, അത് ഇനി ഇപ്പൊ നമുക്ക് ഇനി പ്ലസ് ടു വേണ്ടി പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം മാഡം? ഇപ്പൊ എനിക്ക് 64 വയസ്സായി.
0: അല്ല, അതിനൊരു എളുപ്പ പണി ഞാൻ പറഞ്ഞുതരാം. ഈ സാക്ഷാ മിഷൻ നടത്തുന്ന ഓപ്പൺ സ്കൂൾ നടത്തുന്ന ഒരു പ്രോഗ്രാമുണ്ട്, തുല്യതാ പരീക്ഷ.
3: അതെ,
0: അത് എഴുതി, അത് പല നിങ്ങൾക്ക് അത് എഴുതിയെടുക്കാൻ പറ്റും. നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ടാണ് അവർ പരീക്ഷ നടത്തുന്നത്. അത് എഴുതി എടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ ഡിഗ്രിക്ക് ചെയ്യും. ഞാൻ പറഞ്ഞു, 91 വയസ്സുള്ളവർ ഈ വർഷം ജോയിൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ അവിടെ പ്രോഗ്രാം.
3: എനിക്ക് മനസ്സിലായി, ഇപ്പൊ 64 വയസ്സായി.
0: അതാ ആ തുല്യതാ പരീക്ഷ എഴുതു സാറ്. അതാണ് സാറിനുള്ള മുന്നിലുള്ള ഏറ്റവും വലിയ ഓപ്ഷൻ. അത് കഴിഞ്ഞാൽ ഏത് ഡിഗ്രിക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. അത് ആ തുല്യതാ പരീക്ഷ അത്ര പാടൊന്നുള്ളതല്ല, സാറിനെ കൊണ്ട് അത് പഠിച്ചെടുക്കാൻ പറ്റും.
3: ശരി, അത് എനിക്ക് പ്രീ ഡിഗ്രി ഞാൻ ഒരു ഇംഗ്ലീഷ് ഒരു പേപ്പർ കിട്ടിയില്ലായിരുന്നു സാർ, ഇത്രയും വർഷം ഞാൻ പെൻഡിങ്ങാണ്. പിന്നെ ഞാൻ

0: ടെക്നിക്കലായിട്ട് ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ട് ഹാൻഡ് ഒക്കെ എല്ലാം പാസ്സായിട്ടുണ്ട്, ഹയർ ലോവർ എല്ലാം.
1: അല്ല ഇതൊന്ന് പിന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിപ്ലോമ വല്ലതും ഉണ്ടോ, പഠിച്ചിട്ടുണ്ടോ?
0: ഡിപ്ലോമ അല്ല, ഞാനിത് തുല്യതയ്ക്ക് സാറേ.
1: അത് ചെയ്യ, അതാ എളുപ്പ പണി, അത് നിങ്ങളെ കൊണ്ട് അത് പറ്റും, പഠിച്ചെഴുതാൻ പറ്റും, അതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറഞ്ഞു.
0: ആ അത് എഴുതിയിട്ട് ഞാൻ ഇതിന് അപ്ലൈ ചെയ്യാലോ,
1: പിന്നെ പാസ്സായിട്ട് അപ്ലൈ ചെയ്യാം. ജനുവരിയിൽ ഒരു ഓപ്ഷൻ, ജനുവരിയിൽ ഒരു ഇൻടേക്ക് ഉണ്ട്, ജൂലൈയിലും ഉണ്ട്, പാസ്സാകുന്ന മുറയ്ക്കുള്ള ഇൻടേക്കിൽ അപ്ലൈ ചെയ്യാം.
0: ഞാൻ അവരുടെ കോർഡിനേറ്ററെ കണ്ടു സംസാരിച്ചു, ഇപ്പൊ സാറിനെ സംസാരിച്ചതെന്ന് ചെയ്യാന്ന് വെച്ചു. പ്ലസ് ടു.
1: ഓക്കെ,
0: താങ്ക്യൂ സാർ,
1: ഓൾ ദി ബെസ്റ്റ്.
2: തീർച്ചയായും എല്ലാവിധ ആശംസകളും. നേരത്തെ സാറ് പറഞ്ഞു അഡ്മിഷൻ എടുക്കുന്നതും ഫീസ് നമ്മൾ അടയ്ക്കേണ്ടതും ഒക്കെ ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത്. ക്ലാസുകൾ ഓൺലൈനായിട്ട് ലഭ്യമാണ്,
1: ഹൈബ്രിഡ് മോഡ് എന്ന് പറയും. അതായത് ഓൺലൈൻ കൗൺസിലിംഗ് ഉണ്ട്, ഫിസിക്കൽ കൗൺസിലിംഗ് ഉണ്ട്, നമ്മളൊരു ഫ്ലിപ്പ് ബുക്ക് കൊടുക്കുന്നുണ്ട്, ഒരു മൊബൈൽ ആപ്പ് ഉണ്ട്, റെക്കോർഡർ വീഡിയോ കൊടുക്കുന്നുണ്ട്, പിന്നെ നമുക്ക് എന്തെങ്കിലും അഡീഷണൽ ക്ലാസ് വേണമെങ്കിൽ അത് ഓൺലൈനായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാലും നമ്മളത് നമ്മുടെ അധ്യാപകർക്ക് കൊണ്ട് അറേഞ്ച്. നമുക്കുള്ള ഒരു 70-75 അധ്യാപകരുണ്ട്, എല്ലാവരും യു ജി സി ക്വാളിഫൈഡ്, അതിൽ 50 പി എച്ച് ഡി ഹോൾഡേഴ്സ്. അത് നല്ല ഈ മറ്റേ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, അലിഗഡ് യൂണിവേഴ്സിറ്റി പോലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച നല്ല ക്വാളിഫൈഡ് അധ്യാപകർ നമുക്കുണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ യു എസ് പി എന്ന് പറയുന്നത്. യങ്ങ തലമുറയാണ്, അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് ഒരുപാട് ഇപ്പോൾ വൈ ചൂസ് എസ് ജി യു എന്ന് വെച്ചാൽ അതിൻ്റെ നല്ല ആൻസർ ഞാൻ പറഞ്ഞില്ല. ഒന്നാമത് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം, 18 കഴിഞ്ഞുള്ള ആർക്കും പഠിക്കാം. അതുകൊണ്ട് ഞങ്ങൾ ടി സി വേണ്ട, ഏജ് ലിമിറ്റ് ഇല്ല. പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് എലിജിബിലിറ്റീസ് യു ജി സി ക്വാളിഫൈഡ് അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉള്ള ഏത് ഡിഗ്രിക്കും ജോയിൻ ചെയ്യാം. അതിനൊരു ഇക്വലൻസി സർട്ടിഫിക്കറ്റോ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റോ ആവശ്യമില്ല. പിന്നെ നല്ല കരിക്കുലം, എസ് എൽ എം സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റുന്ന കരിക്കുലമാണ്. നമ്മൾ ഇത്തവണ നമ്മൾ ഇംഗ്ലീഷാണ് നമ്മുടെ മീഡിയം എന്ന് വെച്ചാൽ കുറേ കുട്ടികൾ വെളിയിൽ പോകണല്ലോ. ഇത്തവണ നമ്മൾ എന്ന് വെച്ചിട്ട് പരീക്ഷ എല്ലാം മലയാളത്തിൽ എഴുതാം. ഇത്തവണ ക്വസ്റ്റ്യൻ പേപ്പർ മലയാളത്തിലാക്കാൻ പോകണം. എസ് എൽ എം നമ്മൾ മലയാളത്തിലോട്ട് ആക്കി തുടങ്ങിയിട്ടുണ്ട്. ഈ വർഷം തൊട്ട് എസ് എൽ എം സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറയും, സെൽഫ് സ്റ്റഡി മെറ്റീരിയലും മലയാളത്തിലാക്കി. അതായിരുന്നു കുട്ടികളുടെ ഒരു ഡിമാൻഡ്. പിന്നെ നമ്മളതിൻ്റെ PDF കൊടുക്കുന്നുണ്ട്, അഥവാ കിട്ടിയില്ലെങ്കിൽ കുട്ടികൾക്ക് ഒത്തിരി ടൂൾസ് ഉണ്ട്, ട്രാൻസ്ലേഷൻ ടൂൾസ്, അത് വെച്ചിട്ട് മലയാളത്തിലോട്ട് നോക്കി കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി കഴിഞ്ഞ വർഷം പോലെ നമ്മളതിൻ്റെ PDF നമ്മൾ കൊടുത്തു.
3: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
4: 4 BCA, 1 കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
5: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
6: LG ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ, 1 EMI ഫ്രീ, 21,000 വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ,
5: കൂടാതെ എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
6: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
7: ഈ കേക്ക് ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
8: എന്തോറ്റി
7: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണ് തള്ളിപ്പോവല്ലേ.
9: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
10: നറുക്കെടുപ്പിലൂടെ 8 സ്കൂട്ടർ, 8 ഗോൾഡൻ നെക്ലേസ്, 8 മലേഷ്യൻ ട്രിപ്പ്, തീർന്നില്ല വെഡിങ് പർച്ചേസിലേക്ക് 4,000 സ്വർണ മോതിരങ്ങൾ.
11: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
12: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
2: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ?
3: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
5: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
6: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
7: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
8: പേടിക്കണ്ട സർ, എം ആർ ടി ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
7: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി എം ആർ ടി ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി. കണ്ടീഷൻ അപ്ലൈ. സന്ദർശിക്കൂ എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
9: സ്വർണം വാങ്ങാൻ ഇനി

0: ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.
1: ഹലോ, ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തുടരുന്നു.
2: 50% റെഗുലർ സ്റ്റുഡൻസിന്റെ, ബാക്കിയെല്ലാം പല രീതി. അപ്പം റിട്ടയർ ആയവരുണ്ട്, പെൻഷൻ പറ്റിയവർ, ഇപ്പം സാറ് പറഞ്ഞില്ലേ റിട്ടയർ ആയവർ, ചിലർ വീട്ടമ്മമാരുണ്ട്, എന്നാൽ വീട്ടിൻ്റെ അടുത്തൊരു എൽ എസ് സി ഉണ്ട് പഠിക്കുക കളയും, എന്നാൽ പണ്ട് എനിക്ക് പഠിക്കാൻ പറ്റില്ല എന്നാൽ ഒരു ജോയിൻ ചെയ്ത് തരാം, അല്ലെങ്കിൽ ഇപ്പം പി യുവിനായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഡിഗ്രി എടുത്താൽ പ്രമോഷൻ കിട്ടും. അങ്ങനെ ഇപ്പം പല ഇപ്പം റെഗുലർ കോളേജിൽ ഒരു 100 പേരുണ്ടെങ്കിൽ ഒരു ഡിമാൻഡും ഒരു കൺവീനിയൻസ്, ഞങ്ങൾക്ക് 100 പേരുണ്ടെങ്കിൽ 100 ഡിമാൻഡും 100 കൺവീനിയൻസ് ഉണ്ട്. അപ്പം ചിലർ പരീക്ഷ വെക്കുമ്പോൾ സാറേ ഞങ്ങൾക്ക് 6 മാസം കൊണ്ട് റിലാക്സ്ഡ് ആയിട്ട് പഠിച്ച് പരീക്ഷ എഴുതാനാണ് വന്നേ. അങ്ങനെയുള്ള കുറേ പ്രോബ്ലംസ് നമ്മൾ. അപ്പം നമ്മളൊരു മിഡ് വേ കൂടെ ഒക്കെ പോകുമ്പം ചിലർ വിചാരിക്കുന്നതാണ് തീരുമാനം, അപ്പോഴാണ് ചെറിയ ചെറിയ പരാതികളൊക്കെ വരുന്നത്. അത് നമ്മൾ ഇൻറ്റൻഷനി ചെയ്യുന്നതല്ല, ഇത് കൊണ്ടുപോകണ്ടേ എല്ലാവരും. മാഡം നേരത്തെ പറഞ്ഞോണം കോഴ്സിലാക്കി ഇതൊക്കെ കൊണ്ടുപോകണം. അപ്പം അങ്ങനെയൊക്കെ വരുന്ന രീതി വരുന്നതുകൊണ്ടാണ് ഈ പ്രോബ്ലം എന്ന്. അല്ലാതെ നമ്മൾ മാക്സിമം അവിടെ എഫേർട്ട് എടുക്കുന്നുണ്ട്.
3: അപ്പോൾ ഈ പരീക്ഷ ഇപ്പോൾ ആദ്യത്തെ ഒരു പരീക്ഷ എന്ന് പറയുന്നത് ഏകദേശം എപ്പോഴായിരിക്കും ഇവർക്ക് ഇപ്പോൾ അഡ്മിഷൻ എടുക്കുന്നത്?
2: 3-4 മാസത്തിനകത്ത്
3: ഉണ്ടാവും അല്ലേ? അപ്പോൾ ഈ പരീക്ഷാ സെന്ററുകൾ തിരഞ്ഞെടുക്കാനുള്ള അവസരം അവർക്ക് ഇപ്പോൾ അവർ അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള സ്ഥലത്തായിരിക്കില്ല, ചിലപ്പോൾ അവർക്ക് ജോലി മാറ്റം കിട്ടാം, അങ്ങനെയുള്ള സാധ്യതകളൊക്കെ.
2: കേരളത്തിൽ 60-ൽ കൂടുതൽ എക്സാം സെന്റേഴ്സ് ഉണ്ട്. അവർ വർക്ക് ചെയ്യുന്നിടത്ത് രാവിലെ പോയി പരീക്ഷ എഴുതുന്ന രീതിയിലാണ് എക്സാം സെന്റർ അറേഞ്ച് ചെയ്തേക്കാം. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട്, ഞാൻ നേരത്തെ പറഞ്ഞത് ശരിക്കും ഒരു ലേണർ സെന്റർ യൂണിവേഴ്സിറ്റിയാണ്.
3: ഇപ്പോൾ ഇഗ്നോ പോലുള്ള സിസ്റ്റത്തിനകത്ത് പറയാറുണ്ട് അസൈൻമെന്റുകൾ സബ്മിറ്റ് ചെയ്യണം, അത് കഴിഞ്ഞാണ് പരീക്ഷ എഴുതാനുള്ള ഒരു സാഹചര്യം ഉള്ളത്. അപ്പോൾ അത്തരത്തിൽ അസൈൻമെന്റുകൾ
2: ഉണ്ട്. 30% ഇന്റേണൽ ഇവാലുവേഷനും 70% ഇന്റേണൽ. അപ്പോൾ ഫിസിക്കൽ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്, അതായത് ലേണർ സപ്പോർട്ട് സെന്ററിൽ സബ്മിറ്റ് ചെയ്ത് നമ്മൾ ഇപ്പോൾ ഓൺലൈനിൽ സബ്മിറ്റ് ചെയ്യാനുള്ള ആവശ്യമുണ്ട്. നമ്മൾ ഈ വർഷം പോലും അത് എല്ലാ അസൈൻമെന്റും ഓൺലൈൻ ആക്കുവാണ്, അവിടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. മൾട്ടിപ്പിൾ ചോയ്സോ അതുപോലെയൊക്കെയുള്ള ഒരു ഇന്നോവേറ്റീവ് മെത്തേഡ് കൊണ്ടുവരാനുള്ള സ്റ്റെപ്സ് ഈ അഡ്മിഷൻ തൊട്ട് ചെയ്യുന്നുണ്ട്.
3: അപ്പം
2: അസൈൻമെന്റ് ഓൺലൈനിൽ തന്നെ സബ്മിറ്റ് ചെയ്യാം. എല്ലാം ഓൺലൈൻ, നമ്മുടെ യൂണിവേഴ്സിറ്റി വരേണ്ട കാര്യമില്ല, ഫീസ് അടയ്ക്കാനായാലും എല്ലാം. അവരെ തൊട്ടടുത്ത ലേണിംഗ് സപ്പോർട്ട്സ് 5 റീജിയണൽ സെൻറ്റേഴ്സ് ഉണ്ട്. 10-60 ലേണിംഗ് സപ്പോർട്ട് സെന്റേഴ്സ് ഉണ്ട്, 60-ൽ കൂടുതൽ എക്സാം സെന്റേഴ്സ് ഉണ്ട്.
3: റീജിയണൽ സെന്റേഴ്സ് എവിടെയൊക്കെയാണ്?
2: 1 കൊല്ലത്തിന്റെ ഹെഡ് ഓഫീസറുണ്ട്, 1 എറണാകുളം, പട്ടാമ്പി, കോഴിക്കോട്, തലശ്ശേരി. അതിന്റെ കീഴിലാണ് വരുന്നത്. നമ്മളിപ്പം പുതുതായിട്ട് കുറെ റീജിയണൽ സപ്പോർട്ട് സെന്റർ, അല്ല റീജിയണൽ സെന്റർ തുടങ്ങാറുണ്ട്. ട്രിവാൻഡ്രം, കോട്ടയം, കഴിഞ്ഞ സിൻഡിക്കേറ്റ് തീരുമാനിച്ചത് ട്രിവാൻഡ്രം, കോട്ടയം, മലപ്പുറം. മലപ്പുറത്ത് നിന്നൊക്കെ ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട്. പിന്നെ കാസർഗോഡ് 4 റീജിയണൽ സെൻ്റർ കൂടെ തുടങ്ങാനുള്ള തീരുമാനം സിൻഡിക്കേറ്റ് എടുത്തിട്ടുണ്ട്. അത് ഗവൺമെൻറ് അപ്രൂവൽ കിട്ടുന്ന മുറയ്ക്ക് നമ്മളത് തുടങ്ങി.
3: നമുക്കൊരു ശ്രോതാവുണ്ട്. ഹലോ, കോൾ കട്ടായി പോയി. നമ്മൾ ഒരു ക്രെഡിറ്റ് സിസ്റ്റം. ആ, കേൾക്കാമോ? ഹലോ,
4: കേൾക്കാം കേൾക്കാം കേൾക്കാം.
3: പേര് പറഞ്ഞോളൂ.
4: ഋഷികേഷ് വിജയൻ.
3: സാറിനോട് ചോദിച്ചോളൂ. ഋഷികേഷ്
2: നമസ്കാരം.
4: നമസ്കാരം സാർ, ഞാൻ നിലവിൽ ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണ്. അപ്പം എനിക്ക് നിലവിൽ MEd കോഴ്സ് ചെയ്യാൻ കഴിയുമോ എന്നറിയാൻ വേണ്ടിയാണ് വിളിച്ചത്. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അതുണ്ടോ എന്നും കൂടി അറിയണം.
2: നമ്മൾ MEd-ഉം BEd-ഉം തുടങ്ങിയില്ല. അത് BEd തുടങ്ങണമെങ്കിൽ NCET-യുടെ നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ്റെ അപ്രൂവൽ വേണം. അത് അങ്ങനെ ഈ അപ്രൂവലുള്ള ഇപ്പോൾ AICT അങ്ങനെയുള്ള കോഴ്സ് നമ്മൾ തുടങ്ങിയിട്ടില്ല. നമ്മൾ BEd തുടങ്ങാൻ നമ്മൾ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഞാൻ റിക്വസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്, കിട്ടുന്ന മുറയ്ക്ക് തുടങ്ങും. അത് കഴിഞ്ഞിട്ട് MEd-ഉം തുടങ്ങും, അതിൻ്റെ അപ്രൂവൽ കിട്ടുന്ന മുറ തുടങ്ങും നമ്മൾ. പക്ഷേ അതിൻ്റെ ഒരു അപ്രൂവൽ പ്രോസസ്സ് ഉണ്ട്, അതിന് ഗവൺമെൻറ്റിൻ്റെ പോളിസിക്ക് അനുസരിച്ചായിരിക്കും നമുക്ക് അത് കിട്ടിയാലേ തുടങ്ങാൻ പറ്റും. നമ്മൾ വില്ലിംഗ് ആണ്, എല്ലാം റെഡിയാണ്. പക്ഷേ അപ്രൂവൽ കിട്ടുന്ന മുറയ്ക്ക് തുടങ്ങാൻ പരിപാടി ഉണ്ട്, നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അടുത്ത 2 ആഴ്ചയ്ക്കകം ഡൽഹിയിൽ എൻ്റെ രജിസ്ട്രാർത്ഥി ഞാൻ പറഞ്ഞേക്കുകയാണ്. NCET-യിലൊക്കെ ഒന്ന് പോയി എൻ്റെ അന്വേഷിക്കണമെന്നും പറഞ്ഞ് ഓൾറെഡി നമ്മൾ രജിസ്ട്രാർ ഇൻട്രസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ LLB തുടങ്ങാൻ പറ്റത്തില്ല, ബാർ കൗൺസിലിൻ്റെ അംഗീകാരം. പക്ഷേ LLM തുടങ്ങാം, നമ്മളെല്ലാം തുടങ്ങാൻ പരിപാടിയുണ്ട്. അങ്ങനെ ഈ ഇതിൻ്റെ അക്രഡിറ്റേഷൻ ഉള്ള നമുക്കിപ്പം തക്കാലം തുടങ്ങാൻ പറ്റത്തില്ല. അതൊക്കെ ഭാവിയിൽ ഇതെല്ലാം വരും. ഒരു 3-4-5 വർഷം കഴിയുമ്പോൾ ഇത് വന്നേ പറ്റും. ഇത് നീഡ് ഓഫ് ദ ഡേ ആണ്. ഇപ്പോഴത്തെ റെഗുലേഷൻസൊക്കെ മാറേണ്ടി വരും എന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് എനിക്ക് തോന്നുന്നത്. ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഇതുള്ള കോഴ്സുകളെല്ലാം തുടങ്ങാത്ത രീതിയിലുള്ള പെർമിഷൻ നമുക്ക് തരും. നമ്മൾ റിസർച്ച് തുടങ്ങുന്നുണ്ട്, അതിൻ്റെ റെഗുലേഷനെല്ലാം ആയിട്ടുണ്ട്. അത് നമുക്ക് പെർമനൻ്റ് അധ്യാപകരെ ഗവൺമെൻറ്

0: ഇതുവരെ അപ്രൂവൽ തന്നില്ല, അതിൻ്റെ പ്രോസസ്സ് നടക്കി, കിട്ടുന്ന മുറയ്ക്ക് പിറ്റേന്ന് പി എച്ച് ഡിക്ക് അഡ്മിഷൻ തുടങ്ങാനുള്ള രീതിയിൽ നമ്മൾ റെഡി ആയിട്ടിരിക്കുകയാണ്.
1: മറ്റെന്തെങ്കിലും സംശയമുണ്ടോ ഋഷികേഷ്?
2: ഇല്ല ഇല്ല ഇല്ല.
1: ശരി, വിളിച്ചത്.
0: ഓക്കെ, താങ്ക് യു.
1: നമ്മൾ ഇതൊരു ക്രെഡിറ്റ് സിസ്റ്റമാണ് എന്ന് പറയുന്നു, എന്താണ് ഈ ക്രെഡിറ്റ് സിസ്റ്റം എന്നൊന്ന് വ്യക്തമാക്കാം.
0: പണ്ടെന്ന് പറയുന്നത് നമ്മൾ ഒരു 3 വർഷം പഠിച്ചാലേ ഇതെന്ന് പറയുന്നത് ഇപ്പം ക്രെഡിറ്റ്, നിങ്ങളൊരു മിനിമം പീരീഡ് ഉണ്ട് ക്രെഡിറ്റ് അക്വയർ ചെയ്താൽ നമുക്ക് നിങ്ങൾക്ക് ഡിഗ്രി ആയിട്ട് പോകും. അതാണ് ഈ 3 ഇയർ സിസ്റ്റം ഒക്കെ വരുന്നത്. അപ്പോൾ N-1, N+2 എന്നൊക്കെ കേട്ടിട്ട് N-1, N+1 എന്നൊക്കെ കേട്ടിട്ടേ. ഇപ്പം ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ കോഴ്സിനും അത് 3 ക്രെഡിറ്റ് ഉണ്ട്, നമ്മൾ ഒരു വെയിറ്റേജ് കൊടുക്കുന്ന പോലെ 4 ക്രെഡിറ്റ് ഉണ്ട്, 2 ക്രെഡിറ്റ് ഉണ്ട്, അതിന് ഇത്ര അവേഴ്സ് വേണമെന്ന്, ഓരോ ക്രെഡിറ്റിന് ഇത്ര അവേഴ്സ് പഠിപ്പിക്കണമെന്ന്. അത് പഠിച്ചു കഴിഞ്ഞാൽ അതിന് ക്രെഡിറ്റ് കിട്ടും. ഇപ്പം പണ്ട് ഇപ്പം പണ്ടെന്ന് പറഞ്ഞാലേ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പഠിക്കണമെന്ന്, ഇപ്പം അങ്ങനെയല്ല. ഇതൊരു ഫ്ലെക്സിബിൾ എഡ്യൂക്കേഷൻ വരികയാണ്. ഇപ്പം നിങ്ങൾ ഓരോരുത്തർ നിന്ന് കുറച്ച് ക്രെഡിറ്റ് എടുത്തു, അത് വേണമെങ്കിൽ നമ്മളിപ്പോൾ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും,
1: ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും.
0: മനസ്സിലായി? ഇതൊരു ക്രെഡിറ്റ് എന്ന് പറഞ്ഞൊരു ഫിക്സഡ് ഡിപ്പോസിറ്റിലെ ABCയിൽ സ്റ്റോർ ചെയ്തിടുക. ഇപ്പം നമ്മളിപ്പോൾ ഒത്തിരി ഡിപ്ലോമ പ്രോഗ്രാം ചെയ്യുന്നു, അതെല്ലാം ക്രെഡിറ്റ് ബേസ്ഡ് സിസ്റ്റത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇട്ടിട്ട് ക്രെഡിറ്റ് ഇട്ട് നാളെ അല്ലെങ്കിൽ ഒരു 2-3 വർഷം കഴിഞ്ഞ് ഇന്ത്യയിൽ എവിടെ ഒരു കോഴ്സ് തുടങ്ങിയാലും ഇപ്പം മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ഡിപ്ലോമ അത് ക്രെഡിറ്റ് സിസ്റ്റത്തിൽ ഇട്ടേക്കുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ 2 വർഷം കഴിഞ്ഞിട്ട് കേരളത്തിൻ്റെ വെളിയിലൊക്കെ പോയി ഒരു BCA അല്ലെങ്കിൽ MCA ഒക്കെ ചെയ്യുമ്പോൾ ഈ കോഴ്സ് ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, അതിന് കുറച്ച് ചെയ്താൽ മതി. അപ്പം ക്രെഡിറ്റിനെ ബേസ് ചെയ്ത് ഇപ്പം ക്രെഡിറ്റ് അക്വയർ, മിനിമം ക്രെഡിറ്റ് അക്വയർ ചെയ്താൽ നിങ്ങൾക്ക് ഡിഗ്രി കിട്ടുന്ന രീതിയിൽ അത് ഒരിടത്ത് നിന്ന് വേണമെന്നുമില്ല.
1: ഞാനിപ്പോൾ ഒരു വിഷയത്തിന് അപ്ലൈ ചെയ്തു, ഇപ്പോൾ BA ഇംഗ്ലീഷിന് അപ്ലൈ ചെയ്തു, പിന്നീട് എനിക്ക് തോന്നുന്നു ഇതല്ല ഞാൻ പഠിക്കേണ്ടത്, BA സോഷ്യോളജിയാണ് എനിക്ക് പഠിക്കേണ്ടത് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ചേഞ്ച് ചെയ്യാനുള്ള ഒരു സാഹചര്യം എങ്ങനെയാണ്?
0: ഈ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തിട്ട്, അതായത് ഈ നമ്മൾ UGC സൈറ്റിൽ അപ്ലൈ, ഈ DEB ID ABC ID എടുക്കണം, അത് ഒരു ആധാറിനും ഒരു മൊബൈൽ നമ്പർ ഇമെയിലും വരുമ്പോൾ ഒരു DEB ID കിട്ടും. അപ്പം പിന്നെ ഒരു ഡിഗ്രിക്ക് ജോയിൻ ചെയ്തിട്ട് വേറെ ഡിഗ്രി എടുക്കുമ്പോൾ ഈ ആധാർ മിസ്മാച്ച് വരുന്നതുകൊണ്ട് ഇത് TC അപ്ലൈ ചെയ്ത് ക്യാൻസൽ ചെയ്തിട്ട് വേണമെങ്കിൽ ഏത് ഡിഗ്രിക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം.
1: നമുക്ക് മറ്റൊരു ശ്രോതാവുണ്ട്. ഹലോ ഹലോ
3: ഹലോ,
1: കേൾക്കാമോ?
3: കേൾക്കാം.
1: പേര് പറഞ്ഞോളൂ.
3: ബിന്ദു.
1: എവിടുന്നാ വിളിക്കുന്നത്?
0: നമസ്കാരം മാഡം.
3: പത്തനംതിട്ടയിൽ.
1: ശരി, സാറിനോട് ചോദിച്ചോളൂ.
3: സാറേ, എൻ്റെ മോന് വേണ്ടിയായിരുന്നേ.
0: ഓക്കെ മാഡം.
3: മോനിപ്പോ MG യൂണിവേഴ്സിറ്റിയുടെ BCA കോഴ്സ് കഴിഞ്ഞു, അപ്പൊ ഓപ്പൺ യൂണിവേഴ്സിറ്റി MBA കോഴ്സ് ഉണ്ടോ എന്ന് അറിയാൻ വിളിച്ചതായിരുന്നു.
0: മാഡം, MBA ഉണ്ട്, MCA ഉണ്ട്, ഇപ്പൊ അപ്ലൈ ചെയ്യാം മാഡം.
3: ഇപ്പോഴേ?
0: ഓ, നല്ല പ്രോഗ്രാമാണ്, നല്ല കോഴ്സാണ്, നമ്മൾ ഒരുവിധമുള്ള നല്ല സ്പെഷ്യലൈസേഷൻ എല്ലാം MCA MBA കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മതി. പിന്നെ മാഡം, ഫീസ് വളരെ കുറവ്, ഫീസ് കുറവെന്ന് വെച്ചാൽ ക്വാളിറ്റിയിലൊന്നുമില്ല. പെർ സെമസ്റ്റർ MBA ആദ്യത്തെ സെമസ്റ്റർ 11,000 11,000 രൂപയുള്ളു, പിന്നെ സെമസ്റ്ററിൽ 10,000 രൂപയുള്ളു, ഏകദേശം ഒരു 40,000-45,000 രൂപയുള്ളു ദ ടോട്ടൽ ഫീസ്. MCA എന്ന് പറയുമ്പോൾ MCA ഇത്രയേ ഉള്ളു. പത്തനംതിട്ട അവിടെ നമ്മുടെ ലേണിംഗ് സപ്പോർട്ട് സെന്റേഴ്സ് ഉണ്ട്, ലിസ്റ്റിലുണ്ട്, വെബ്സൈറ്റിലുണ്ട്. കോളേജിന്റെ പേര് ഗവൺമെന്റ് കോളേജ് പത്തനംതിട്ട, അവിടുത്തെ പേര് വിട്ടുപോയി ഞാൻ. ഗവൺമെന്റ് കോളേജ് ഉണ്ട്, അത് നല്ല പ്രോഗ്രാമാണ്, ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. ഓഗസ്റ്റ് 10 ലാസ്റ്റ് ഡേറ്റ്. MCA അല്ലെങ്കിൽ MCA വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. പിന്നെ നേരത്തെ ചോദിച്ചൊരു, ഓക്കെ ഓക്കെ, താങ്ക് യു മാഡം. നേരത്തെ പറഞ്ഞില്ല 2 ഡിഗ്രിയുടെ, 2 ഡിഗ്രി പറഞ്ഞില്ല, 2 ഡിഗ്രി. അപ്പം വേറൊരു യൂണിവേഴ്സിറ്റി റെഗുലർ കോളേജിൽ നമുക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ അറ്റ് എ ടൈം 2 എണ്ണം
1: ചെയ്യാൻ പറ്റില്ല,
0: എന്നുവെച്ചാൽ ഈ മിസ്മാച്ച് വരുന്നുണ്ട്.
1: മറ്റൊരു കോളേജ്, മറ്റൊരു സർവകലാശാലയിൽ പഠിക്കുന്ന ഒരാൾക്ക്
0: ഇവിടെ പാർലി വരെ ചെയ്യാൻ പറ്റും. UGC ID എടുക്കുമ്പോൾ ഉള്ള ഒരു ആധാർ ഒരെണ്ണമല്ലോ, അത് വെച്ചുള്ള മിസ്മാച്ച് വരുന്നതുകൊണ്ട് നമുക്ക് വേറൊരു ന്യൂ ID സൈമൾട്ടേനിയസ് എടുക്കാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ അത്രയ്ക്ക് സ്ട്രിഞ്ചന്റ് റൂൾസാണ് ഈ UGC ചെയ്യുന്നത്. എന്നുവെച്ചാൽ ഈ തട്ടിപ്പ് ഒന്നും നടക്കാതി.
1: നമ്മളിപ്പോൾ സാധാരണ ഒരു ഡിഗ്രി കോഴ്സ് എന്ന് പറയുന്നത് 3 വർഷം, PG കോഴ്സ് എന്ന് പറയുന്നത് 2 വർഷം, അങ്ങനെയാണല്ലോ. അപ്പോൾ ഇതിൽ മാക്സിമം നമുക്ക് എത്ര വരെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകാൻ പറ്റും?
0: ഒരു 2 വർഷം മറ്റേ അത് കഴിഞ്ഞിട്ട്,
1: അതായത് ഇപ്പോൾ ഡിഗ്രി 5 വർഷത്തിനകത്ത് പൂർത്തിയാക്കണം, PG ആണെങ്കിൽ 4 വർഷത്തിനകത്ത് പൂർത്തിയാക്കണം എന്നുള്ളതാണ്.
0: അത് പിന്നെ അഥവാ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇൻഡിവിജ്വൽ

0: ആയിട്ട് നമ്മൾ അത് റൂളല്ല, അതൊക്കെ സ്പെഷ്യൽ കൺസിഡറേഷനൊക്കെ ചെയ്ത് നമ്മൾ കൺസിഡർ ചെയ്യാറൊക്കെ ഉണ്ട്. എന്തെങ്കിലും നമ്മൾ റീസൺ അനുസരിച്ചിട്ട് വാലിഡ് റീസൺ ആണെങ്കിൽ നമ്മൾ ഈ മേഴ്സി ചാൻസൊക്കെ കൊടുക്കുന്നുണ്ട്.
1: ഈ പരീക്ഷ നടത്തിപ്പിൻ്റെ കാര്യം പറയും പോലെ തന്നെയാണ് റിസൾട്ടിൻ്റെ ഒരു റിസൾട്ട് കൃത്യസമയത്ത് വരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആ ഒരു റിസൾട്ടിൻ്റെ കാര്യം എങ്ങനെയാണ്?
0: അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ല 60 എക്സാം സെൻറ്റേഴ്സ് ഉണ്ട്, അത് നമ്മൾ കൂട്ടും കുട്ടികളുടെ എണ്ണം.

0: പരീക്ഷ എഴുതുമ്പോൾ അന്നേരം തന്നെ സ്കാൻ ചെയ്ത് എക്സാമിന് എടുത്തെത്തി. അപ്പം നമുക്കൊരു മാക്സിമം ഒരു മാസത്തിനകം നമുക്കത് പരീക്ഷ നടത്തി ചെയ്യാൻ പറ്റും.
1: മറ്റൊരു ശ്രോതാവുണ്ട്. ഹലോ,
2: ഹലോ,
0: നമസ്കാരം മാഡം.
2: മാഡം, എന്റെ സാർ, എന്റെ മോക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത്.
1: എവിടുന്നാണ് വിളിക്കുന്നത്? പേരൊന്ന് പറയാമോ?
2: പേര് മിനി തെരുക്കടേന്നാണ്.
1: ശരി, ചോദിച്ചോളൂ.
2: എന്റെ മോള് ബിടെക് കഴിഞ്ഞു സാർ, അപ്പൊ നിൽക്കുകയാണ്. അപ്പൊ അടുത്തത് എന്താ, എന്തോന്ന് ചെയ്യണമെന്ന് ഒരു നമുക്ക് പറഞ്ഞു തരാണ്.
1: റേഡിയോ ഓൺ ആണോ? റേഡിയോ ഒന്ന് ഓഫ് ചെയ്ത് വെക്കാമോ?
0: മാഡം, ഇപ്പൊ നല്ലൊരു ഓപ്ഷൻ ഉണ്ട്, നമ്മുടെ അവിടെ എം ബി എക്ക് ജോയിൻ ചെയ്യാം. ഇപ്പൊ അഡ്മിഷൻ വിളിച്ചിട്ടുണ്ട്, എൻട്രൻസ് ഇല്ല. നമ്മൾ ഓൺലൈൻ വഴിയാണ് ചെയ്യേണ്ടത്. erp.sgou.ac.in അത് സൈറ്റിൽ പോയി നോക്കിയാൽ മതി. ശ്രീനാരഗുരുവിൻ്റെ അഡ്മിഷൻ പോർട്ടൽ ഇപ്പോൾ അപ്ലൈ ചെയ്യാം. ഓഗസ്റ്റ് 10 ലാസ്റ്റ് ഡേറ്റ്.
2: അല്ല, നമ്മളിപ്പോ ബാങ്ക് ഈ ബിടെക് കഴിഞ്ഞ് ബാങ്ക് കോച്ചിങ്ങിന് പോകണതെന്ന് കുഴപ്പമുണ്ടോ സാർ?
1: ബാങ്ക് കോച്ചിങ്ങിന്
0: മാഡം, അതും ഇതാണ് മാഡം നമ്മുടെയൊക്കെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മളെല്ലാം ജോലിക്ക് വേണ്ടിയാണ് പഠിക്കുന്നത്. അതുകൊണ്ടാണ് പലർക്കും ജോലി കിട്ടാത്തത്. നമ്മൾ കരിയറിന് എന്താണ് ആ കുട്ടിയുടെ അടുത്ത് ചോദിക്കാതെ, എന്താണ് ആഗ്രഹം, എന്താണ് സ്വപ്നം, അതിനനുസരിച്ചിട്ട് തിരക്കാൻ പറയാം.
2: ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ് സാർ പാസ്സായത്.
0: ഇത്രയും മാഡം ഇത്രയൊക്കെ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് അടുത്ത ഈ ഇൻഡസ്ട്രി ഞാൻ മനസ്സിലാവുമെന്ന് അറിഞ്ഞൂടെ. ടെക്നിക്കൽ ടെം ഇൻഡസ്ട്രി 5.0 എന്ന് പറഞ്ഞു, ഇപ്പം ഇൻഡസ്ട്രി 4.0 ആണ്. അത് ഓട്ടോമേഷൻ ഇൻഡസ്ട്രി 5.0 ഒക്കെ വരുമ്പം ഈ ഇലക്ട്രോണിക്സ് പഠിച്ച കുട്ടികൾക്ക് ഒരുപാട് ജോലി സാധ്യത വരുന്നുണ്ട്. ഇപ്പം കേരള ഗവൺമെൻറ് അല്ല ഇന്ത്യൻ ഗവൺമെൻറ്റിൽ ഒരു സെമി

പോലെ ഇലക്ട്രോണിക്സിൽ ഇഷ്ടം പോലെ അവസരങ്ങളുണ്ട്. അത് പലർക്കും അറിയാ, നമ്മൾ ഇലക്ട്രോണിക്സ് ഇപ്പം കമ്പ്യൂട്ടർ സയൻസിനെ കാട്ടിയും നന്നായിട്ട് ഇലക്ട്രോണിക്സ് ബ്രാഞ്ചിൽ സ്കോപ്പ് വരാൻ പോവുകയാണ്. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള സ്കിൽ ജോബ്

0: അതിനുള്ള അവസരങ്ങളുണ്ട്.
1: ശരി, വിളിച്ചതിന് നന്ദി സർ. ഈ ഇനിയൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ജോലി തന്നെയാണ്. ഇത് ഇവിടെ പ്ലേസ്മെൻറ്റിനുള്ള സൗകര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളത് കൂടെ പറയാമോ?
0: മാഡം, ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ്, അത് ചിലർ തെറ്റാന്ന് പറയാം. നമ്മൾ ഈ ജോലിക്ക് വേണ്ടിയാണ് പഠിക്കുന്നത്, അതുകൊണ്ടാണ് ജോലി കിട്ടാത്തത്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ കരിയർ പ്ലാനിങ്ങാണ് പഠിപ്പിക്കേണ്ടത്, സ്കൂളിൽ തൊട്ടേ കരിയർ പ്ലാനിങ് പഠിപ്പിക്കണം. ഈ 10-ാം ക്ലാസ് ആകുമ്പോൾ അവർ സെറ്റായിരിക്കുന്നത്, അവരുടെ ആഗ്രഹം എന്താ, അവരുടെ സ്വപ്നം എന്താ, അതിനനുസരിച്ച് വേണം 10-ാം ക്ലാസ് കഴിഞ്ഞിട്ട് പഠിപ്പിക്കാൻ. മ്യൂസിക്കാണെങ്കിൽ മ്യൂസിക്, പിന്നെ സ്പോർട്സ് ആണെങ്കിൽ സ്പോർട്സ്, ബിസിനസ് ചെയ്യാനാണെങ്കിൽ ആ രീതിയിൽ വേണം അവരെ ട്രെയിൻ ചെയ്യാൻ. ഇത് അതല്ല ചെയ്യുന്നത്, ഇത് ചെയ്യാത്തതുകൊണ്ടാണ് നമ്മുടെ ഇവിടെ അൺഎംപ്ലോയ്മെൻ്റ് വരുന്നത്. അങ്ങനെ ചെയ്തു നോക്കേ, ഈ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും അവരുടേതായ സ്വപ്നത്തിനും ആഗ്രഹത്തിനും അനുസരിച്ചുള്ള എന്തെങ്കിലും ഒരു ജോലിയോ പ്രൊഫഷനോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് സ്കൂൾ തലത്തിലേ ചെയ്യണം, ഇത് ചെയ്യുന്നില്ല
1: പലരും. അഭിരുചി മനസ്സിലാക്കി
0: അവരെ ട്രെയിൻ ചെയ്താൽ മതി. ഇത് നമ്മൾ കുട്ടികൾ നമ്മളെല്ലാവരും പറയും സ്വപ്നം കാണണം കാണും. ഇപ്പം പറയുന്നത് എന്താ, അച്ഛനമ്മമാരെ സ്വപ്നം കാണുന്നത്, എന്നിട്ട് കുട്ടികളെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്നതിന് പകരം എന്നിട്ട് അവരെ അടിച്ചേൽപ്പിക്കുക ചെയ്യുന്നു. അതോ അതങ്ങനെ നല്ല ചെയ്യേണ്ടത്, കുട്ടികളെ ഇഷ്ടത്തിന് വിട്, എന്നിട്ട് നമ്മൾ ഓപ്ഷൻസ് പറഞ്ഞു കൊടുക്കുക, ഇന്ന ഇന്ന ഓപ്ഷൻസ് ഉണ്ട്, എന്നിട്ട് അവർ തീരുമാനിക്കട്ടെ. അങ്ങനെ വരുമ്പോൾ ഒരു കുട്ടിക്ക് പോലും പഠിച്ചു കഴിഞ്ഞാൽ ജോലി ഇല്ലാതെ നിൽക്കത്തില്ല.
1: നമുക്ക്
0: അത് എൻ്റെ ഞാനീ പറയുന്ന 101% കറക്റ്റാണ്.
1: ഒരു ശ്രോതാവ് കൂടിയിട്ട്. ഹലോ
2: ഹലോ,
1: ആരാണ്, പേര് പറയൂ. ശരി ശരി,
0: താങ്ക് യു, ഗുഡ്
1: മോർണിംഗ്. ചോദിച്ചോളൂ സാർ.
0: നമസ്കാരം മാഡം.
2: നമസ്കാരം സാർ. ഹലോ,
0: പറഞ്ഞോ മാഡം.
2: മോൻ സാറേ, എന്റെ മോന് വേണ്ടിയിട്ടാണ് കേൾക്കുന്നത്. മോൻ അങ്ങ് പി ജി കഴിഞ്ഞിട്ട് നിൽക്കുന്നത്, അടുത്ത് എന്ത് എടുത്ത് പഠിക്കണമെന്നാണ് അതറിയില്ല സാർ, അതാണ് കേൾക്കാൻ വേണ്ടിട്ട് വിളിച്ചത്.
1: പി ജി കഴിഞ്ഞ് നിൽക്കുകയാണ്, അടുത്തതായിട്ട് എന്താണ് ചെയ്യേണ്ടത്?
2: പി ജി മലയാളം
0: മാഡം. ഇപ്പം എന്ന് പറഞ്ഞാൽ എല്ലാ സ്കിൽ ബേസ്ഡ് ജോബാ, ഇപ്പം ഇഷ്ടം പോലെ സ്കില്ല് പഠിക്കാൻ പറ്റും. അതിന് ഇന്ന ഡിഗ്രി നമുക്ക് ഈ തവണ ഇപ്പം എന്ന് പറഞ്ഞാൽ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഈ ഡ്രൈവിങ് പഠിക്കുന്ന പോലെ ഈ ആർക്കും ഡ്രൈവിങ് പഠിക്കാം. അതെന്താണെന്നറിയോ, നമ്മൾ അതിൻ്റെ കുറച്ച് ബേസിക് ഓപ്പറേഷൻസ് പഠിച്ചാൽ മതി. സ്റ്റിയറിംഗ് എപ്പം തിരിക്കുകയാണ്, അങ്ങനെ ഇപ്പോഴത്തെ ടെക്നോളജി തന്നെ എല്ലാം സിംപ്ലിഫൈഡ്, കസ്റ്റമൈസ്ഡ്, ആർക്കും പഠിക്കാനുള്ള ഒരു കോമൺ സെൻസ് ഉള്ള എല്ലാവർക്കും പഠിക്കുന്ന രീതിയിലാണ് എല്ലാ ടെക്നോളജിയും വരുന്നത്. അതുകൊണ്ടല്ലേ നമ്മൾ ഈ പിന്നെ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നതും ഇ പേയ്മെൻ്റ് ഉപയോഗിക്കുന്നതും പിന്നെ നെറ്റ് ബാങ്കിങ് ഒക്കെ ഉപയോഗിക്കുന്നത്, ഇതെല്ലാം ടെക്നോളജിയാണ്. എന്തുകൊണ്ട് ഉപയോഗിക്കുന്നത്, അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിച്ചാൽ മതി. അതുകൊണ്ട് ഒരുപാട് സ്കിൽ മോൻ്റെ അടുത്ത് സ്കിൽ സർട്ടിഫിക്കറ്റ് ചെയ്യാൻ പറ, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ അവിടെ MBA പ്രോഗ്രാം തുടങ്ങുന്നുണ്ട്, MCA ഉണ്ട്, മനസ്സിലായില്ലേ? അതിന് നിങ്ങൾ പ്രീവിയസ് മാർക്കോ ഒന്നും ബാധ്യത, ജസ്റ്റ് പാസ്സായാൽ മതി. ഇല്ല ഇല്ല, ഇത് UG ഉണ്ടല്ലോ, UG വെച്ചിട്ട് നമ്മുടെ ഇവിടെ MBAക്കോ MCAക്കോ ഒക്കെ ജോയിൻ ചെയ്യാം, മനസ്സിലായില്ലേ? ആ കുട്ടിയുടെ അടുത്ത് ചോദിക്കുക, എന്താ ആഗ്രഹം എന്ന് ചോദിക്കുക. അതിന് അവരുടെ ആഗ്രഹം എന്തോ സ്വപ്നം ഉണ്ടോ അതിനനുസരിച്ചിട്ടുള്ള പഠിക്കാൻ പറ, നമ്മളെ ആഗ്രഹങ്ങൾ അടിച്ചേൽപ്പിക്കാതെ അവരുടെ ആഗ്രഹം എന്താണോ അതിനുള്ള എന്തും പഠിക്കാനുള്ള അവസരങ്ങൾ ഇപ്പോൾ ഉണ്ട്.
2: സാർ, മോൻ ആദ്യം പഠിക്കാൻ താല്പര്യമില്ല, ഇപ്പം 25 വയസ്സായി പഠിക്കുന്നത് ഭയങ്കര ആഗ്രഹം. ഇപ്പൊ യൂണിവേഴ്സിറ്റി മെമ്പർഷിപ്പ് എടുത്തിട്ട് രാവിലെ അവിടെ ക്ലാസ് പഠിക്കാൻ വേണ്ടി ലൈബ്രറി പോയിരിക്കാറുണ്ട്, പഠിക്കുന്നത് ഭയങ്കര ആഗ്രഹം.
0: മാഡം മാഡം മാഡം, 91 വയസ്സുള്ള ഒരാൾ ഇപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ അവിടെ, അതുകൊണ്ട് പ്രായം ഒരു പ്രശ്നമല്ല, മനസ്സിലായില്ലേ? ഇത് കണ്ടിന്യൂസ് ലൈഫ് ലോങ് ലേണിംഗ് ആണ് ഇപ്പോഴത്തെ, അതുണ്ടെങ്കിലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂ. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കുന്ന 2 വർഷം കഴിയുമ്പോൾ അതെല്ലാം ഔട്ട്ഡേറ്റഡ് ആവും. ഇപ്പം എന്ന് പറഞ്ഞാൽ ലേൺ അൺലേൺ റീലേൺ എന്ന് പറഞ്ഞ സ്ട്രാറ്റജിയാണ് പഠിക്കുന്നത്. പണ്ടത്തെ പോലെ ഒരു കാര്യം പഠിച്ചാൽ ജീവിതകാലം മൊത്തം നിൽക്കത്തില്ല മാഡം. അതുകൊണ്ട് സ്കിൽ മോൻ്റെ അടുത്ത് പറ, കുറേ സ്കിൽ സർട്ടിഫിക്കറ്റ് മോൻ്റെ ഇൻട്രസ്റ്റിനനുസരിച്ചുള്ള കുറേ സ്കിൽ സർട്ടിഫിക്കറ്റ് ചെയ്യാൻ പറ. ഡെഫിനിറ്റായിട്ട്

0: 43% ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സ് ഒറ്റയ്ക്ക് ക്യാറ്റർ ചെയ്യുന്നത് 4 വർഷം കൊണ്ട്. അതിപ്പം 50% എബോ ആയി. അപ്പൊ എന്ന് വെച്ചാൽ ഇത് ഇതൊരു മാറ്റമാണ്. കുട്ടികൾ ജോലി ചെയ്തുകൊണ്ട് പഠിക്കുക, മനസ്സിലായി? ഇപ്പൊ അമേരിക്കയിലൊക്കെ കേട്ടിട്ട്, പിന്നെ അമേരിക്കയിലൊക്കെ കണ്ടിട്ടില്ല, ഒരു പത്ത് കുറെ സ്കൂൾ കഴിഞ്ഞാൽ പിന്നെ അവർ സ്വന്തമായിട്ട് കണ്ട് പഠിക്കുന്നു. ആ സൃഷ്ടി ഇവിടെയും വരുന്നുണ്ട്. അത് അതൊരു എല്ലായിടത്തും ചേഞ്ചസ് വരുന്നുണ്ട്. ഈ എഡ്യൂക്കേഷൻ വരുന്ന ഒരു ചേഞ്ചസിന്റെ പാർട്ടാണ് അത്.
1: നമുക്ക് ഇന്നത്തെ അവസാനത്തെ കോള് വന്നിട്ടുണ്ട്.
0: ഞാൻ ഒരു രണ്ടു മൂന്ന് കാര്യങ്ങളൊന്ന് പറഞ്ഞു.
1: ഈ കോൾ ഒന്ന് എടുത്ത ശേഷം,
0: ഓക്കെ ഓക്കെ ഓക്കെ.
1: ഹലോ
2: ഹലോ ഹലോ.

0: ഇതെന്ന് പറഞ്ഞാൽ ഒരു ഹെറ്ററോജീനിയസ് ഗ്രൂപ്പ്. അവരുടെ ഒരു എൻജോയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അത് ഒരുപക്ഷെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അത് എത്രമാത്രം പക്ഷേ പോയി കണ്ടറിയണം, മനസ്സിലായാലും ഇതൊന്നും മനസ്സിലാക്കുക. എന്നാൽ ചെറിയ ചെറിയ കുറ്റങ്ങളുണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ, അത് പറഞ്ഞില്ലേ, തുടങ്ങിയതേ ഉള്ളൂ ഒരു സിസ്റ്റം കഴിയുമ്പോൾ നോക്കി. ഒരു 3-4 വർഷം കഴിയുമ്പം കേരളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ആയിരിക്കും ശ്രീനാരായണഗുരു. അപ്പോൾ എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയിലെ ലെവലിലോട്ട് നമ്മൾ കൊണ്ടുവരും. അതിനുള്ള എല്ലാ സ്റ്റെപ്സും എടുത്തിട്ടുണ്ട്.
1: തീർച്ചയായും ആ പാതയിലൂടെ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ.
0: ഒന്ന് ഇനിഷ്യേറ്റീവ് കൂടെ പറഞ്ഞു, നമ്മൾ ഈ എക്സാം ഓൺ ഡിമാൻഡ് എന്ന് പറഞ്ഞു, അപ്പം ഗൾഫിൽ അല്ലെങ്കിൽ കേരളത്തിന് വെളിയിലുള്ളവർ ഇപ്പം നമ്മൾ ഞായറാഴ്ച നടത്തുന്ന എക്സാമിന് വന്ന് എഴുതണം, അപ്പോൾ അവർക്ക് ഒത്തിരി ലീവ് എടുക്കണം. ഇതിപ്പോൾ അവർ ഒരു മിനിമം പീരീഡ് കഴിഞ്ഞിട്ട് അവർ വരുവാണ്, അപ്പം നമ്മൾ അവർ പരീക്ഷ നടത്തി കൊടുക്കും. ഒരാളായാലും 100 പേരായാലും പിന്നെ നമ്മൾ പിന്നെ റെക്കഗ്നേഷൻ ഓഫ് ഹയർ ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ഒരു പാരമ്പര്യ നോളജ് ഉണ്ട്, ഇപ്പം നാട്ടുവൈദ്യം ആയുർവേദം. അപ്പോൾ അവർ 50 വർഷം പ്രാക്ടീസ് ചെയ്ത അവരൊരു വ്യാജ ഡോക്ടറാണോ വ്യാജ വൈദ്യനാണോ ആർക്കും അറിയാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ അവരുടെ എക്സ്പീരിയൻസ് നമ്മളൊരു ഈ പ്രയർ കണ്ടിട്ട് നമ്മുടെ അക്കാഡമിക് ഫ്രെയിം കൊണ്ട് അവർക്ക് സ്കിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പോവാം. പിന്നെ നമ്മൾ ഈ NSS വോളണ്ടിയേഴ്സ് 300,000 NSS വോളണ്ടിയേഴ്സ് നമ്മളൊരു സ്കിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ
1: പോവാം,
0: മനസ്സിലായില്ല. അതുമല്ല ഈ ചെറിയ ചെറിയ ജോലികൾ, ഇപ്പം ഈ വിജ്ഞാന കേരളമായിട്ട് സഹകരിച്ചിട്ട് ഈ പ്ലംബിങ് ഇലക്ട്രീഷ്യൻ, അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അവർ വെളിയിൽ പോകുമ്പോൾ ജോലി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്.
1: തീർച്ചയായും ഒരുപാട് പദ്ധതികൾ,
0: ഒരുപാട് ഇന്നോവേറ്റീവ്. അതായത് നമ്മുടെ ഈ എന്ന് പറഞ്ഞാൽ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിനെ ഇൻ്റർനാഷണൽ അക്ലൈമഡ്, ഡിജിറ്റലി എനേബിൾഡ്, ലേണർ സെൻട്രിക്ക്, ഫ്ലെക്സിബിൾ ഡൈനാമിക് യൂണിവേഴ്സിറ്റിയാക്കി മാറ്റാനുള്ള സ്റ്റെപ്സ് എടുത്തേക്കുന്നത്, ഫുള്ളി ഡിജിറ്റലൈസ്ഡ് ചെയ്തിട്ടുള്ള എല്ലാം.
1: അപ്പോൾ ഉന്നത വിദ്യാഭ്യാസം സ്വപ്നം കാണുന്നവർക്ക്, തീർച്ചയായും നമുക്ക് പഠനം തുടരണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഈ പരിപാടി ഒരുപാട് ഉപകാരപ്രദമായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. സർ ഇവിടെ എത്തി കാര്യങ്ങളൊക്കെ വിശദീകരിച്ചതിന് ഒരുപാട് നന്ദി.
0: ആർക്ക് വേണമെങ്കിലും എന്നെ നേരിട്ട് വിളിക്കാം. എൻ്റെ നമ്പർ ഞാൻ ഓപ്പൺ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം, എൻ്റെ പേഴ്സണൽ നമ്പർ. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ വിളിക്കുക, ഇത് വെറുതെ പറയുന്നതല്ല. 9847220016 അഥവാ ഫോൺ എടുത്തില്ലേ തിരിച്ച് ഞാൻ വിളിച്ചു

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ചിത്രമഞ്ജുഷയിൽ മഴവില്ല എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ. ഈ ചിത്രത്തിലെ ഗാനങ്ങളുടെ രചന കൈതപ്രം. മോഹൻ സിത്താരയാണ് ഗാനങ്ങൾക്ക് സംഗീതം നൽകിയത്. യേശുദാസും ചിത്രയും ശ്രീനിവാസും ചേർന്നാണ് ഈ ചിത്രത്തിലെ ഗാനങ്ങൾ പാടിയിരിക്കുന്നത്. ആദ്യ ഗാനം യേശുദാസും ചിത്രയും പാടിയതാണ്.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ഈ കേക്ക് ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
3: എന്തോ പറ്റി?
2: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
4: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
5: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4,000 സ്വർണമോതിരങ്ങൾ.
4: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
5: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
6: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
7: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ചിത്രമഞ്ജുഷ, ഒരേ ചിത്രത്തിലെ ഗാനങ്ങൾ.
2: ഇന്നീ പരിപാടിയിൽ മഴവില്ല എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ. സംവിധായകൻ ദിനേശ് ബാബുവിന്റെ അമൃതവർഷിണി എന്ന കന്നഡ ചിത്രത്തിന്റെ മലയാളം റീമേക്കായിരുന്നു ഈ ചിത്രം. ചിത്രത്തിലെ കഥാസന്ദർഭങ്ങൾക്ക് സംഭാഷണം എഴുതിയത് ജെ പള്ളാശ്ശേരിയായിരുന്നു. കലാസംവിധാനം ബോബൻ, സഹസംവിധാനം സുൽഫി മേടയിൽ. ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിച്ചത് BS കെമ്പരാജു. അടുത്ത ഗാനം ചിത്ര പാടിയത്

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ ചിത്രമഞ്ജുഷ സമാപിക്കുന്നു. മഴവില്ല എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് ഇന്നീ പരിപാടിയിൽ കേട്ടത്.

ഇത് ആകാശവാണിയുടെ അനന്തപുരി എഫ് എം. ഇപ്പോൾ തിരയിപ്പൂക്കൾ, തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. എസ് പി ബാലസുബ്രഹ്മണ്യവും എസ് ജാനകിയും പാടിയത് ചിത്രം ചിന്നവീട്. രചന വൈരമുത്തു, സംഗീതം ഇളയരാജ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.

0: ഇത് ആകാശവാണിയുടെ അനന്തപുരി എഫ് എം. സമയം 12 മണി കഴിഞ്ഞ 40 മിനിറ്റ്.
1: പ്രായം കൂടുന്തോറും തലച്ചോറിനുണ്ടാകുന്ന വ്യതിയാനങ്ങളും അനുബന്ധ ആരോഗ്യ പ്രശ്നങ്ങളും. തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശ് സംസാരിക്കുന്നു.
2: ഇപ്പോൾ നിങ്ങൾ എന്റെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് വളരെ അത്ഭുതകരമായ ഒരു കർമ്മമാണ് ചെയ്യുന്നത്. എന്റെ ശബ്ദത്തെ വൈദ്യുത തരംഗങ്ങളാക്കി മാറ്റി നിങ്ങൾക്കത് മനസ്സിലാക്കി തരുന്നത് ഒരു Formula 1 car റേസിംഗിനേക്കാൾ വേഗത്തിലാണ്. 20-30 വർഷം മുൻപുള്ള നിങ്ങളുടെ അതേ തലച്ചോറല്ല ഇപ്പോൾ ഈ ശബ്ദം കേൾക്കുന്നത്. പണ്ടൊക്കെ കരുതിയിരുന്നത് കുട്ടിക്കാലത്ത് വളർച്ച പൂർത്തിയായാൽ പിന്നെ തലച്ചോറിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ലെന്നും പ്രായമാകുമ്പോൾ അത് നശിക്കും.

പഴയതുപോലെ സ്പീഡിൽ ചെയ്യാൻ കഴിയാതെ വരിക, കൈവിറയ്ക്കുക, കൈയുടെ വഴക്കം കുറയുക, ശബ്ദം കുറഞ്ഞു വരിക, നടക്കാൻ ബുദ്ധിമുട്ട് വരിക എന്നിവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. ഇനി സാധാരണ മറവിയും രോഗവും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങളുടെ വീട്ടിൽ ഉള്ള പ്രായമായവർക്കുള്ളത് സാധാരണ മറവിയാണോ അതോ രോഗമാണോ അതെങ്ങനെ തിരിച്ചറിയാം? ഉദാഹരണത്തിന്, വല്ലപ്പോഴും താക്കോൽ എവിടെയെങ്കിലും വെച്ച് മറക്കുക, അത് സാധാരണമാണ്. പക്ഷെ താക്കോൽ ഫ്രിഡ്ജിനുള്ളിലോ ഷൂസിനുള്ളിലോ വെക്കുക, അത് അവിടെ വെച്ച കാര്യം പൂർണ്ണമായി മറന്നു പോവുകയാണെങ്കിൽ അത് നോർമലായി കാണരുത്. പാചകം ചെയ്യുമ്പോൾ വല്ലപ്പോഴും ഉപ്പിന്റെ അളവ് തെറ്റിപ്പോകാം, പക്ഷെ ഇത് സ്ഥിരമായാലോ? വർഷങ്ങളായി നന്നായി ഉണ്ടാക്കിയിരുന്ന കറികൾ ഉണ്ടാക്കുന്നത് തെറ്റുന്നതും ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്യാൻ അടിക്കടി മറന്നു പോകുന്നതും ഒരു നല്ല ലക്ഷണമല്ല. സംസാരിക്കുമ്പോൾ കൃത്യമായ ഒരു വാക്ക് പെട്ടെന്ന് കിട്ടാതെ വരാം, അത് സാധാരണമാണ്. പക്ഷേ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എന്തിനെ കുറിച്ചാണ് സംസാരിച്ചതെന്ന് തന്നെ മറന്നു പോവുകയും സംസാരം പൂർത്തിയാക്കാൻ കഴിയാതെ വരികയുമാണെങ്കിൽ അതൊരു രോഗലക്ഷണമാണ്. സ്ഥിരമായി പോകാത്ത ഒരു സ്ഥലത്തേക്കുള്ള വഴിയിൽ നമുക്ക് ചെറിയ സംശയം തോന്നാം, അത് സാധാരണമാണ്. പക്ഷേ എന്നും പോകുന്ന കടയിലേക്കോ വഴിയിലേക്കോ ഉള്ള ആ വഴി തെറ്റിപ്പോവുകയാണെങ്കിൽ അതൊരു രോഗലക്ഷണമാണ്. ഇത്തരം ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഡോക്ടറെ കാണിക്കാൻ മടിക്കരുത്. പലപ്പോഴും തൈറോയിഡ് പ്രശ്നങ്ങൾ, വൈറ്റമിൻ B12 കുറവ് എന്നിവ കാരണവും ഇതുപോലെയുള്ള ലക്ഷണങ്ങൾ കാണാം. പക്ഷേ അവ കൃത്യമായ ചികിത്സയിലൂടെ മാറ്റാൻ കഴിയുന്നവയാണ്. അതുപോലെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട രോഗമാണ് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം. ഇതിന്റെ ലക്ഷണങ്ങളാണ് BFAST, B for balance, അതായത് നടക്കുമ്പോഴുള്ള ബാലൻസ് തെറ്റുക. E for eyes, അതായത് കാഴ്ചയ്ക്ക് പെട്ടെന്നുണ്ടാകുന്ന ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ രണ്ടായി കാണുക, അല്ലെങ്കിൽ പെട്ടെന്ന് കോങ്കണ്ണുണ്ടാകുക. F for face, അതായത് പെട്ടെന്ന് മുഖം കോണിപ്പോവുക. A for arms, അതായത് ഒരു കൈക്ക് പെട്ടെന്ന് ബലക്കുറവ് അനുഭവപ്പെടുക. S for speech, സംസാരത്തിനുള്ള കുഴച്ചിൽ, വാക്കുകൾ കിട്ടാനുള്ള ബുദ്ധിമുട്ട്, വാക്ക് കുഴഞ്ഞു പോവുക, ഇതെല്ലാമാണ്. ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും കണ്ടാൽ T for time, സമയം പാഴാക്കാതെ എത്രയും പെട്ടെന്ന് സ്ട്രോക്ക് ചികിത്സിക്കാൻ സജ്ജമായ ആശുപത്രിയിൽ എത്തിക്കുക. ഇനി വാർദ്ധക്യത്തിൽ ഈ തലച്ചോറിന്റെ ആരോഗ്യം നമുക്ക് എങ്ങനെ സംരക്ഷിക്കാം? പ്രായം കൂടുന്നത് തടയാൻ നമുക്ക് കഴിയില്ല, എന്നാൽ തലച്ചോറിന്റെ ആരോഗ്യം മികച്ചതായി നിലനിർത്താൻ നമുക്ക് സാധിക്കും. ഇതിനായി ദിവസവും ചെയ്യേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. 1, ശാരീരിക വ്യായാമം. ദിവസവും കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും നടക്കുകയോ മറ്റ് വ്യായാമങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യുക. ഇത് തലച്ചോറിലെ രക്തയോട്ടം കൂട്ടുകയും പുതിയ കോശങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിക്കുകയും ചെയ്യും. നല്ല ഉറക്കം. രാത്രിയിൽ 7 മുതൽ 8 മണിക്കൂർ വരെ നന്നായി ഉറങ്ങുക. നമ്മൾ ഉറങ്ങുമ്പോഴാണ് തലച്ചോർ അതിൽ അടിഞ്ഞുകൂടുന്ന അനാവശ്യ മാലിന്യങ്ങളെയും പ്രോട്ടീനുകളെയും പുറന്തള്ളുന്നത്.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: जरूर सुनिए शाम 4 बजे पिटारा। इस कार्यक्रम के प्रायोजक हैं AISSMS पुणे, अ प्रीमियर हेरिटेज ग्रुप ऑफ इंस्टीट्यूट्स।
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
3: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
4: എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത് ചിത്രം മനു അങ്കിൾ. ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് ശ്യാമന്റെ സംഗീതം.

0: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ. രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
1: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: MRT ലോണം, പൊന്നോണം, ഓഫറിൽ നിറയെ സമ്മാനം.
3: 2000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും സായി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ.
4: ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഒരു ഗോൾഡ് കോയിൻ. ഈ ഓഫർ July 25 to August 26 വരെ. MRT മെറ്റൽ മാർട്ട്, ചാലയിലും മാർക്കറ്റ് റോഡ്, വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
5: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും. ടാപ്പുകൾ കുറെ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
6: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
7: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.

0: भारत अभियान
1: निक्षय मित्र तो हम सबका साथ निभाते। टीबी रोगी व परिजन को पोषण, जांच, इलाज और आजीविका संबंधी सहायता पहुंचाते। जब मिल जाएगा सबको अपना निक्षय मित्र तैयार, तब पक्की हो जाएगी हमारी जी और टीबी की हार।
2: निक्षय मित्र, इस अभियान ने एक बड़े चैलेंज से निपटने में टीबी के मरीजों की बहुत मदद की है। आपको जानकर हैरानी होगी, हमारे देश में 10-12 साल के बच्चे भी निक्षय मित्र बनकर टीबी के खिलाफ लड़ाई को आगे बढ़ा रहे हैं।
0: जन-जन का रखे ध्यान, टीबी मुक्त भारत अभियान।
1: अधिक जानकारी के लिए नजदीकी आयुष्मान आरोग्य मंदिर जाएं। स्वास्थ्य एवं परिवार कल्याण मंत्रालय द्वारा जनहित में जारी।
3: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂലൈ 24 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂലൈ 24 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂലൈ 26 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
4: ഏകതാര തുടരുന്നു. '1989 ചിത്രയ്ക്ക് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിക്കൊടുത്ത ഒരു വടക്കൻ വീരഗാഥയിലെ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ രചന KJകുമാർ, സംഗീതം രവി ബോംബെ. ഈ വർഷം തന്നെ മഴവിൽ കാവടി എന്ന ചിത്രത്തിലെ തങ്കത്തോണി എന്ന ഗാനവും ചിത്രയ്ക്ക് പുരസ്കാരം നേടിക്കൊടുത്തു.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
3: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര,
4: ബുധൻ ഉച്ചയ്ക്ക് 12:40
3: എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ, സ്റ്റാച്യു ട്രിവാൻഡ്രം. ഫോൺ 9633863333.
5: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
6: പി എം ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗയി ഹേ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

ഇന്നത്തെ ഏകതാരയിൽ കേൾക്കുന്നത് കെ എസ് ചിത്രയ്ക്ക് മികച്ച പിന്നണി ഗായികയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിക്കൊടുത്ത ഗാനങ്ങൾ. ആയിരത്തി തൊള്ളായിരത്തി 1990 ഇന്നലെ എന്ന ചിത്രത്തിലെ കണ്ണിൽ നിന്മയിൽ, ഞാൻ ഗന്ധർവനിലെ പാലപ്പൂവേ എന്നീ ഗാനങ്ങളുടെ ആലാപനത്തിന് കെ എസ് ചിത്രയ്ക്ക് പുരസ്കാരം ലഭിച്ചു. ഇന്നലെ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന കൈതപ്രം, സംഗീതം പെരുമ്പാവൂർ ജി. രവീന്ദ്രനാഥ്.

ഇനി സാന്ത്വനം എന്ന ചിത്രത്തിലെ സ്വരകന്യകമാർ എന്ന ഗാനം കേൾപ്പിക്കുന്നു. കൈതപ്രത്തിൻ്റെ വരികൾക്ക് മോഹൻ സിതാരയുടെ സംഗീതം. 1991 ഈ ഗാനത്തെ കൂടാതെ കേളി എന്ന ചിത്രത്തിലെ താരം വാൽക്കണ്ണാടി നോക്കി എന്ന ഗാനത്തിൻ്റെ ആലാപനവും ചിത്രയ്ക്ക് പുരസ്കാരം നേടിക്കൊടുത്തു.

0: मन की बात।
1: ഇന്നത്തെ ഏകതാരയിൽ കേൾക്കുന്നത് കെ എസ് ചിത്രയ്ക്ക് മികച്ച പിന്നണി ഗായികയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിക്കൊടുത്ത ഗാനങ്ങൾ.

1993 സോപാനമെന്ന ചിത്രത്തിലെ പൊൻമേഘമേ, ഗസൽ എന്ന ചിത്രത്തിലെ സംഗീതമേ, ചമയത്തിലെ രാജഹംസമേ എന്നീ ഗാനങ്ങളും ചിത്രയ്ക്ക് പുരസ്കാരം നേടിക്കൊടുത്തു. ചമയത്തിലെ ഗാനം കേൾക്കാം. രചന കൈതപ്രം, സംഗീതം ജോൺസൺ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആയിരത്തി തൊള്ളായിരത്തി 1999 അങ്ങനെ ഒരു അവധിക്കാലത്ത് എന്ന ചിത്രത്തിലെ പുലർവെയിലും 2001 തീർത്ഥാടനം എന്ന ചിത്രത്തിലെ മൂളിമൂളി കാറ്റിനുണ്ടൊരു എന്നീ ഗാനങ്ങളുടെ ആലാപന മികവിനും പുരസ്കാരങ്ങൾ നേടിയിരുന്നു. 2002 നന്ദനം എന്ന ചിത്രത്തിലെ കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ എന്തുറങ്ങുന്ന ഗാനത്തിനും മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചിരുന്നു. ഇനി രവീന്ദ്രന്റെ സംഗീതത്തിൽ പാടിയത് ചിത്രം നന്ദനം, രചന ഗിരീഷ് പുത്തഞ്ചേരി.

0: ഈ ഗാനത്തോടെ ഏകധാര സമാപിക്കുന്നു. കെ എസ് ചിത്രയ്ക്ക് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിക്കൊടുത്ത ഗാനങ്ങളാണ് ഇന്ന് ഈ പരിപാടിയിൽ കേട്ടത്. സമയം 2 മണി. അനന്തപുരി ഫമിലിനി പ്രധാന വാർത്തകൾ.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് മാൾഡോവ പ്രസിഡന്റുമായി പ്രതിനിധിതല ചർച്ച നടത്തും. മാൾഡോവൻ പാർലമെന്റ് പ്രസിഡന്റുമായും രാഷ്ട്രപതി കൂടിക്കാഴ്ച നടത്തും. വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം സംബന്ധിച്ച ഭേദഗതി ബിൽ ലോക്സഭയും ദേശീയ ബഹുമതികളെ അവഹേളിക്കുന്നത് തടയൽ ഭേദഗതി ബിൽ രാജ്യസഭയും ഇന്ന് പരിഗണിക്കും. ഇറാനിലെ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് ഇന്ത്യൻ പൌരന്മാർക്ക് കേന്ദ്ര ഗവൺമെന്റ് ജാഗ്രതാ നിർദ്ദേശം നൽകി. നിലവിലെ സാഹചര്യം മെച്ചപ്പെടുന്നതുവരെ ഇറാനിലേക്ക് യാത്ര താൽക്കാലികമായി മാറ്റിവെക്കണമെന്ന് ഇന്ത്യൻ എംബസി മുന്നറിയിപ്പ് നൽകി. പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെ PSC യുടെ നിർണായക യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. ചോദ്യപേപ്പർ മാറിയതിനെ തുടർന്ന് പരീക്ഷ റദ്ദാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട നടപടികളും യോഗം ചർച്ച ചെയ്തു. വയനാട് വെള്ളമുണ്ട പഞ്ചായത്തിലെ വാളാരം കുന്ന് ഉന്നതിയിൽ പുനരധിവാസ പദ്ധതി പ്രകാരം പൂർത്തീകരിച്ച വീടുകൾ മന്ത്രി AP അനിൽകുമാർ ഇന്ന് കൈമാറും. റവന്യൂ ട്രൈബൽ വകുപ്പുകൾ ചേർന്ന് നടപ്പിലാക്കിയ പദ്ധതിയിൽ 27 വീടുകളാണ് ആദ്യഘട്ടത്തിൽ കൈമാറുന്നത്. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. അന്തിമ പട്ടിക അടുത്ത മാസം 19 സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കും. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയിൽ പങ്കെടുക്കാൻ പാക്കേജുമായി KSRTC. പഞ്ചപാണ്ഡവ ക്ഷേത്ര ദർശനത്തിനൊപ്പം വള്ളസദ്യ കഴിച്ച് മടങ്ങാൻ അവസരമുണ്ടാകും. സംസ്ഥാനത്ത് ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ വീണ്ടും വൈകുന്നേരം 5 മണിക്ക്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഹലോ ഡോക്ടർ,
2: നമസ്കാരം. പ്രിയ ശ്രോതാക്കളെ, ജൂലൈ 15 പ്രക്ഷേപണം ചെയ്ത ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ ഇപ്പോൾ കേൾക്കാം.

0: ചെവി, മൂക്ക്, തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ പ്രദേശ് MC മറുപടി നൽകുന്നു.
1: കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒരുപോലെ കണ്ടുവരുന്ന ഒന്നാണ്

0: കൂടെ വരുന്ന ചെവി വേദനയാണോ എങ്കിൽ കാണിച്ച് തന്നെ ട്രീറ്റ് ചെയ്യുക.
1: ഈ കുട്ടികൾക്ക് അടിക്കടി ചെവി വേദന വരാൻ കാരണം എന്താണ്?
0: കുട്ടികൾക്കാണ് അഡിനോയിഡ് പ്രശ്നം കൂടുതലായിട്ടുള്ളത്. നമുക്ക് മൂക്കിൽ നിന്ന് ചെവിയിലേക്ക് ഒരു ട്യൂബ് പോകുന്നുണ്ട്, അതിന് യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്നാ പറയുക. മുതിർന്നവർക്ക് ഇതൊരു ഒരു ആംഗുലേഷനിലായിരിക്കുന്നത്, ഒരു കുന്നിലോട്ട് കയറുന്ന പോലെ ആയിരിക്കുന്നത്. കുട്ടികൾക്ക് ഏകദേശം ഇത് ഒരേ ലെവലിലായിരിക്കുന്നത് ഈ ട്യൂബ് പോകുന്നത്. അപ്പോൾ മൂക്കിൽ നിന്നുള്ള ഈ ട്യൂബ് ഒരേ ലെവലിൽ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ജസ്റ്റ് വെള്ളം ഒഴുകി പോകുന്നത് പോലെ ഇൻഫെക്ഷന് പെട്ടെന്ന് ചെവിയിലോട്ട് എത്താൻ പറ്റും. അപ്പോൾ ചെവി ഇൻഫെക്ഷൻ പിടിക്കാനുള്ള സാധ്യത എപ്പോഴും കുഞ്ഞുങ്ങൾക്കാണ് കൂടുതൽ.
1: ഓക്കെ, നമുക്ക് ആദ്യത്തെ കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ആദ്യം പേര് സ്ഥലവും പറയാമോ?
2: എന്റെ പേര് വിജയൻ, മാരാടിക്കുളം എന്ന സ്ഥലത്ത്.
1: ഓക്കെ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഡോക്ടർ പ്രതീക്ഷയുണ്ട്, സംസാരിച്ചോളൂ.
2: ഒരിക്കലെ ആദ്യം ചെറിയൊരു വേദന പോലൊക്കെ വന്ന് ഞാനൊരു ഡോക്ടറെ കണ്ട്, അത് എൻ്റെ ഡോക്ടർ ഒന്നും അല്ലായിരുന്നു. അദ്ദേഹം വായിച്ച് അടിഞ്ഞിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സംഭവമൊക്കെ കുത്തി കളയുകയും മറ്റൊക്കെ ചെയ്ത് ഒരു മരുന്നൊക്കെ ചെയ്തു. പക്ഷെ അതിനുശേഷമാണ് എനിക്ക് കേൾവിയ സാരമായി ബാധിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായത്. അതുവരെ എനിക്ക് കേൾവി പ്രശ്നമില്ലായിരുന്നു.
0: നമുക്ക് കേൾവിക്കുറവ് തോന്നുവാണ് എങ്കിൽ നമുക്ക് ആദ്യം വാക്സും ഇൻഫെക്ഷനൊന്നും ഇല്ല എന്ന് ചെവി പരിശോധിച്ച് ഉറപ്പ് വരുത്തിയതിന് ശേഷം കാതിന്റെ കേൾവി ടെസ്റ്റ് ചെയ്ത് നോക്കിയാലേ നമുക്ക് എത്രത്തോളം കേൾവിക്കുറവുണ്ട് എന്നുള്ളതും എന്ത് രീതിയിലുള്ള കേൾവിക്കുറവാണ് എന്നുള്ളതും കണ്ടെത്താൻ പറ്റുള്ളൂ. നമ്മൾ ഈ കണ്ണൊക്കെ പവർ ടെസ്റ്റ് ചെയ്യുന്നത് പോലെ കാതിന്റെ കേൾവി ടെസ്റ്റ് ചെയ്യണം, ഓഡിയോളജി എന്ന് പറയും. കാതിന്റെ കേൾവി ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് മരുന്ന് കൊടുത്ത് ഗുണപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള കേൾവിക്കുറവുമുണ്ട്, എന്നാൽ ഞരമ്പ് സംബന്ധമായിട്ടുള്ള കേൾവിക്കുറവുമുണ്ട്. ഞരമ്പ് സംബന്ധമായ കേൾവിക്കുറവാണ് എങ്കിൽ നമുക്കതിന് ശ്രവണ സഹായി പോലെയുള്ള കാര്യങ്ങളിലേക്കായിരിക്കും പോകേണ്ടി വരിക. അപ്പോൾ ഇപ്പോൾ വാക്സ് ഉണ്ടെങ്കിൽ തന്നെ കേൾവിക്കുറവുണ്ടാക്കും, വാക്സ് ആണെങ്കിൽ വാക്സ് എടുത്തു കഴിഞ്ഞാൽ മതി. അതല്ല, നമുക്ക് ടെസ്റ്റ് ചെയ്താൽ, ഈ ഓഡിയോളജി എന്ന് പറയുന്ന കാതിൻ്റെ കേൾവി ടെസ്റ്റ് ചെയ്താലേ നമുക്ക് ഏത് രീതിയിലുള്ള കേൾവിക്കുറവാണെന്നുള്ളതും അതിന്റെ ട്രീറ്റ്മെന്റിലേക്കും പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ആദ്യം ചെവി ഒന്ന് പരിശോധിക്കണം, എന്നാലേ നമുക്ക് വാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് കേൾവി ടെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല.
1: ഡോക്ടർ, ഇപ്പോൾ ഈ ശ്രോതാവ് പറഞ്ഞ പോലെ ചെവിയിലെ കായം കളയാനായിട്ട് സാധാരണ വീടുകളിലെല്ലാം ബഡ്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ടല്ലോ, ചിലർ സേഫ്റ്റി പിൻ, സ്ലൈഡ്, അങ്ങനെ എന്ത് കൂർത്ത സാധനം എടുത്ത് ഇടുന്നതൊക്കെ കാണാറുണ്ടല്ലോ. ശരിക്കും എങ്ങനെയാണ് സുരക്ഷിതമായിട്ട് ചെവി വൃത്തിയാക്കേണ്ടത്? ഡോക്ടറിന്റെ സഹായത്തോടെ മാത്രം ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്?
0: 80% ആൾക്കാർക്കും ചെവിക്കായം തനിയാ പുറത്തു വരും, നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഈ ചെവിക്കായം അകത്ത് അടിഞ്ഞു പോകുമോ എന്നുള്ളത് രണ്ട് ഫാക്ടേഴ്സാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഒന്ന്, എത്രത്തോളം ചെവിക്കായം ഉണ്ടാകുന്നു എന്നുള്ളതും ഒന്ന്, എത്രത്തോളം ചെവിക്കായം പുറത്തോട്ട് പോകുന്നു എന്നുള്ളതും. എപ്പോഴും ഒരു 80% ആൾക്കാർക്കും അത് ബുദ്ധിമുട്ടിക്കില്ല. പക്ഷേ ചില ആൾക്കാർ അധികമായി വിയർക്കുന്നു എന്ന് പറയുന്ന പോലെ ഓയിലി സ്കിന്നുള്ള ആൾക്കാർക്കെല്ലാം കൂടുതൽ ചെവിക്കായം ഉണ്ടാകാനും, ചിലപ്പോൾ ഇപ്പോൾ കാതിൻ്റെ വെളിച്ചെവി വളഞ്ഞിരിക്കുന്നു എന്നൊക്കെ ഉണ്ട് എങ്കിൽ പുറത്തോട്ട് പുറന്തള്ളുന്നത് കുറയുകയും ചെയ്താൽ ഇങ്ങനെ സ്റ്റക്കപ്പായി പോകും. പക്ഷേ അതിന് ഹോം റെമഡീസ് അല്ല ചെയ്യേണ്ടത്. അതിന് പ്രത്യേകിച്ച് ഒരു കൂർത്ത ആയുധങ്ങളും ചെവിയിലോട്ട് ഇടാതിരിക്കുന്നതാണ് നല്ലത്. ബഡ്സ് പോലും ഇതിൽ സേഫ് അല്ല. ഒന്നേ തേങ്ങയെണ്ണ പോലെ ചൂടാക്കാതെ ഒഴിക്കുക ചെവിക്കായം അലിയാനായിട്ട്, ഇല്ലെങ്കിൽ ഡോക്ടറിനെ കണ്ട് വാക്സിൻ്റെ ഡ്രോപ്സ് ഒഴിച്ച് അലിയിച്ച് സേഫായിട്ട് എടുക്കുകയാണ് വേണ്ടത്. ഇതിൻ്റെ കർണപുടത്തിലൊക്കെ ഇഞ്ചുറി ആയിപ്പോവും നമ്മൾ എന്തെങ്കിലും ഇട്ട് കറക്കുകയാണ് എങ്കിൽ. അപ്പം വാക്സ് അടിഞ്ഞ് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആൾക്കാർക്ക് ഡോക്ടറിനെ കണ്ട് ഡ്രോപ്സ് ഒഴിച്ച് എടുക്കുക എന്നുള്ളതാണ്, അല്ലാതെ ഹോം റെമഡീസ് ഇതിനില്ല.
1: അപ്പോൾ നമ്മൾ കുട്ടികൾക്കാണെങ്കിലും ഈ ചെവി വൃത്തിയാക്കി കൊടുക്കണോ? അത് കുളിക്കുന്ന സമയത്ത് എങ്ങനെ എന്താണ് ചെയ്യേണ്ടത്?
0: ഇല്ല, കുഞ്ഞുങ്ങൾക്കാണെങ്കിലും നമുക്ക് കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വാക്സ് ഡ്രോപ്സ് ഉണ്ട്. നമുക്ക് ഈ കാതിലേക്ക് കുളിപ്പിച്ചിട്ട് ഊതുക, വെള്ള തുണി വെച്ച് ക്ലീൻ ചെയ്യുക, ഇതൊന്നും അഡ്വൈസബിൾ ആയിട്ടുള്ള പ്രാക്ടീസസ് അല്ല.
1: നമ്മുടെ നാട്ടിൽ ഇതെല്ലാം ചെയ്യുന്നുണ്ടല്ലോ,
0: പണ്ടേ ഉള്ള പ്രാക്ടീസ് ആണ്. നമുക്ക് അമ്മമാരോട് നമ്മൾ ചോദിച്ചാൽ അവർ പറയുന്നത് കാതിലുള്ള വെള്ളം കളയാനാണ് എന്നാണ്. അപ്പൊ ഉള്ളിലോട്ട് ഊതുമ്പോൾ വെളിയിലോട്ട് എങ്ങനെ വെള്ളം വരും എന്നുള്ളതിന് ഒരു ലോജിക്കൽ ക്വസ്റ്റ്യൻ ഉണ്ട്. പക്ഷെ അങ്ങനെ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു നോർമൽ ഇയറിലോട്ട് വെള്ളം കയറി എന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. നമ്മൾ ഡെയിലി മുങ്ങി കുളിക്കുന്ന ആൾക്കാരുണ്ട്, സ്വിമ്മിംഗ് പൂളിലും കായലിലും കടലിലും ഒക്കെ മുങ്ങി കുളിക്കുന്നവരുണ്ട്, അവർക്കൊന്നും ചെവിയിലൊന്നും സംഭവിക്കില്ല. പക്ഷെ ചെവിയിലൊരു ഇൻഫെക്ഷനോടെ വെള്ളം കയറാൻ പാടില്ല. ചെവിയിൽ ഹോൾ ഉള്ളവർക്കും വെള്ളം കയറാൻ പാടില്ല. അങ്ങനെയുള്ളവർ വെള്ളം കയറാതെ തന്നെ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ വെള്ളം കയറി എന്ന് പറഞ്ഞ് ചില ആൾക്കാർക്ക് വാക്സും കൂടെ ഉണ്ട് എങ്കിൽ വെള്ളം കയറി ബ്ലോക്ക് ആയിട്ടിരിക്കും കുറച്ചു നേരം. ആ വെള്ളം ഡ്രൈഡ് അപ്പ് ആകുമ്പോൾ തനിയെ ഓപ്പൺ ആവും. അതിനുവേണ്ടി പക്ഷെ ഒന്നും വിട്ട് കറക്കാതിരിക്കുന്നതാണ് സേഫ്.
1: പെട്ടെന്നുണ്ടാകുന്ന തലകറക്കം, പെട്ടെന്ന് കിടന്നിട്ട് എണീക്കുമ്പോൾ അതുവരെ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല, പക്ഷെ പെട്ടെന്ന് തലകറക്കം ഉണ്ടാകുന്നു, ഒരു സൈഡിലോട്ട് തിരിയുമ്പോൾ തലകറക്കം ഉണ്ടാകുന്നു, വെറ്റുകോ എന്നൊക്കെ സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ. അത് ചെവിയുടെ ആരോഗ്യവും, അത് എന്തെങ്കിലും ആരോഗ്യപരമായ പ്രശ്നമാണോ അതോ അത് താൽക്കാലികമായിട്ടുള്ള ഒരു അവസ്ഥയാണോ?
0: തലകറക്കം വലിയൊരു ടോപ്പിക്കാണ്. നമുക്കൊരു ചെറിയ കാരണങ്ങളായിട്ടുള്ള ഷുഗർ ലോ ആയാലും ബി പി ലോ ആയാലും തലകറക്കം വരാം. അങ്ങനെ വിരലിൽ എണ്ണാൻ പറ്റാത്ത രീതിയിലുള്ള കാരണങ്ങളുണ്ട് തലകറക്കത്തിന്. ഇ എൻ ഡിയുടെ കാരണം തന്നെ ഒരു 10-20 കാരണങ്ങളുണ്ട്.

0: ഉണ്ട്. അതിൽ കോമൺ ആണ് മാം ഈ പറഞ്ഞ പൊസിഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട്. അത് കാതിനുള്ളിലുള്ള ഓട്ടോലിറ്റ് എന്നുള്ള കല്ലിന് ഇളക്കം സംഭവിക്കുമ്പോൾ ഉണ്ടാവുന്ന തലകറക്കമാണ്. അതിനൊരു ടിപ്പിക്കൽ ഹിസ്റ്ററി ഉണ്ട്. അതായത് രാത്രി ഉറങ്ങാൻ പോയപ്പം കുഴപ്പമില്ല, കട്ടിലിൽ നിന്ന് രാവിലെ എണീക്കുമ്പോൾ അല്ലെങ്കിൽ കട്ടിലിൽ ഉറങ്ങിക്കിടന്നിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞപ്പോൾ തലകറക്കം തുടങ്ങി, എടുത്തടിച്ചതുപോലെ കറങ്ങി, മുറിയെല്ലാം ചുറ്റി, കട്ടിലെല്ലാം ചുറ്റി, പെട്ടെന്ന് വിയർക്കുന്നു, പെട്ടെന്ന് ഛർദ്ദിക്കാൻ തോന്നുന്നു, പെട്ടെന്ന് ബാത്റൂമിൽ പോകാൻ തോന്നുന്നു. തിരിച്ച് കിടന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല, ശാന്തമായി. രാവിലെ പിന്നെ എണീക്കാൻ ശ്രമിച്ചപ്പോൾ തലകറങ്ങുന്നു. അതിനെ നമ്മുടെ പൊസിഷണൽ വെർട്ടിഗോ എന്ന് പറയും. അതായത് നമ്മുടെ കാതിനുള്ളിലുള്ള കല്ലിന് ഇളക്കം സംഭവിച്ചുണ്ടാവുന്ന തലകറക്കമാണ്. ഇതിന് കേൾവിക്കുറവോ അങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ല. പക്ഷേ ഇത് വന്നു കഴിഞ്ഞാൽ ഒരു ഭൂരിഭാഗം ആൾക്കാർക്കും അതൊരു രണ്ടാഴ്ചയോളം അതിൻ്റെ ബുദ്ധിമുട്ട് ചിലപ്പം തുടരും. എപ്പോഴൊക്കെയാണോ നമ്മുടെ തല വലത്തോട്ടും ഇടത്തോട്ടും തിരിയുക, മുകളിലോട്ടും താഴോട്ടും തിരിയുക, കിടന്നിട്ടെണീക്കുക, ഇരുന്നിട്ടെണീക്കുക, ഈ സമയത്തെല്ലാം ഈ തലകറക്കം തോന്നാം. ഒരിക്കൽ തലകറക്കം തോന്നിയാൽ ആ ദിവസം മൊത്തം അതിൻ്റെ ഒരു ക്ഷീണവും തലപ്പെരുപ്പും ഒക്കെ ഉണ്ടാകും. പക്ഷെ അത് വന്നാൽ നമുക്കൊരു കറക്റ്റീവ് മാനുവർ ഉണ്ട്. അതായത് ആ കല്ലിനെ തിരിച്ച് പിടിച്ചിടാനുള്ള ഒരു പ്രൊസീജിയറുണ്ട്. അത് പക്ഷേ ഡോക്ടറിനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഡോക്ടറിനെ പോയി കണ്ട് ഇത് തന്നെയാണോ പ്രശ്നമെന്ന് തിരിച്ചറിഞ്ഞ് ഇതാണ് പ്രശ്നമെങ്കിൽ ആ കല്ല് തിരിച്ചിടാനുള്ള ആ പ്രൊസീജിയറും ചെയ്ത് ഒരു മൂന്നാല് ദിവസം ടാബ്ലറ്റും കൂടെ കഴിക്കുമ്പം ഇതിന് പൂർണ്ണ റിലീഫ് കിട്ടും. പക്ഷേ ഈ ഒരു അസുഖത്തിന് മാത്രം പെറോക്സിസ്മൽ എന്ന് പറയും, അതായത് പിന്നെയും പിന്നെയും വരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഉറക്കക്കുറവ്, സ്ട്രെസ്, പെട്ടെന്നുണ്ടാവുന്ന ഒരു ടെൻഷൻ, പെട്ടെന്നുണ്ടാവുന്ന ഒരു ഹെഡ് ഇഞ്ചുറി, ഇതൊക്കെ ഇത് ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതല്ലാതെ തന്നെ ഇ എൻ ടിയിൽ തലകറക്കത്തിൻ്റെ മറ്റ് കാരണങ്ങളുണ്ട്. കാതിൻ്റെ നെർവ്, വെസ്റ്റിബുലാർ നെർവ് എന്ന് പറയുന്ന നെർവിന് ഇൻഫെക്ഷൻ പിടിച്ചാലും ഒക്കെ തലകറക്കം വരാം. പക്ഷേ അത് ഈ പൊസിഷനുമായിട്ട് അതിന് ബന്ധമില്ല. ഈ കട്ടില്ലെന്ന് തിരിഞ്ഞു എന്ന് പറഞ്ഞോ കട്ടില്ലെന്ന് എണീറ്റു എന്ന് പറഞ്ഞോ അല്ല മറ്റ് കാരണങ്ങളിൽ തലകറക്കം ഉണ്ടാവുക. പക്ഷേ അതിനീ പറഞ്ഞ മറ്റ് പ്രശ്നങ്ങളെയും മാറ്റി നിർത്തണം. ബി പി, പ്രഷർ, അങ്ങനെയുള്ള നമുക്ക് ന്യൂറോ കോസസ് ഉണ്ടാവും. അതായത് തലച്ചോറുമായി സംബന്ധിച്ച കാരണങ്ങളിലും തലകറക്കം വരാം. അപ്പോൾ അത് തിരിച്ചറിയണം.
1: ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: ആലപ്പുഴ ജില്ലയിൽ നിന്ന് രാധാകൃഷ്ണൻ.
1: ഓക്കെ, സംസാരിച്ചു.
2: 80 വയസ്സുണ്ട്.
1: ഓക്കെ,
0: പറഞ്ഞോളൂ സാർ.
2: ഇടത്തെ ചെവിക്ക് കുറെ നാളായിട്ട് ചൊറിച്ചില്.
0: സാറിന് ചെവിയിൽ ഇതിനു മുമ്പ് പഴുപ്പായിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടോ?
2: ഇല്ല, പഴുപ്പായിട്ടൊന്നും വന്നിട്ടില്ല.
0: അടഞ്ഞിരിക്കുന്നുണ്ടോ?
2: അടഞ്ഞിട്ടൊന്നുമില്ല, കേൾവിക്കുറവുമില്ല, എപ്പോഴും ഭയങ്കര ചൊറിച്ചിലാണ്.
0: സാർ, ചെവി ക്ലീൻ ചെയ്യാൻ എന്തെങ്കിലും ഉള്ളിലോട്ട് ഇടാറുണ്ടോ? ബട്ട്സോ ചെവിത്തോണ്ടിയോ അങ്ങനെ എന്തെങ്കിലും ഇടാറുണ്ടോ? നമ്മുടെ ശരീരത്തിലുള്ള തൊലിപ്പുറത്ത് നിന്ന് എപ്പോഴും അഴുക്കുണ്ടായിക്കൊണ്ടിരിക്കും. നമ്മുടെ ചത്തുപോയ ശരീരത്തിന്റെ കോശങ്ങളെല്ലാം, ഈ തൊലിയിലുള്ള കോശങ്ങളെല്ലാം വെളിയിലോട്ട് വരും. ഈ അഴുക്കിനെയൊക്കെ നമ്മൾ കുളിക്കുന്ന സമയത്ത് നമ്മൾ സ്ക്രബ് ചെയ്ത് സോപ്പ് തേച്ച് കുളിക്കുന്നത് ആ തൊലിപ്പുറത്ത് ഒരു ഇറിറ്റേഷൻ ഉണ്ടാവാതിരിക്കാനാണ്. നമ്മളിപ്പോൾ ഒരു രണ്ട് ദിവസം കുളിക്കാതെ നടന്നാൽ തന്നെ നമ്മുടെ കക്ഷത്തൊക്കെ തോന്നുന്ന ചൊറിച്ചിലെന്ന് പറയുന്നത് ആ തൊലി വൃത്തിയാകുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ ഇതേ തൊലി തന്നെയാണ് നമ്മുടെ ചെവിക്ക് അകത്തോട്ടും പോകുന്നത്. അവിടെ ഈ പറയുന്ന ക്ലീനിങ് പ്രോസസ്സ് അതുപോലെ നടക്കുന്നില്ല. നമ്മളവിടെ

0: ഉള്ളിലോട്ടിട്ട് കറക്കുന്നത് തുടങ്ങിയാൽ ആ ചൊറിച്ചിൽ കൂടിക്കൊണ്ടേയിരിക്കും. അതിലൊരു ചെറിയ നനവ് പറ്റുമ്പോൾ ആ ചൊറിച്ചിൽ പിന്നെയും കൂടുകയാണ് ചെയ്യുക. അപ്പോൾ കുളിച്ചിട്ടൊക്കെ ഇറങ്ങുന്ന സമയത്ത് അസഹനീയ ചൊറിച്ചിലായിരിക്കും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ ചെവി ക്ലീൻ ചെയ്യുന്ന പ്രോസസ്സ് പൂർണ്ണമായും അങ്ങ് നിർത്തുക, ഒരു 5 ദിവസം സമാധാനത്തോടെ ചെവിയെ വിടുക. പക്ഷെ അതിനുശേഷവും ചൊറിച്ചിൽ നിൽക്കുന്നില്ല എങ്കിൽ ഡോക്ടറിനെ കണ്ട് പരിശോധിച്ചാലേ, കാരണം ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ട് എങ്കിലും ചൊറിച്ചിലാണ് അതിന്റെ പ്രധാന ലക്ഷണം. അത് നമുക്ക് കണ്ടാലേ പരിശോധിക്കാൻ പറ്റുള്ളൂ.
1: താങ്ക് യു.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി സാർ. നമ്മളിപ്പോൾ തലകറക്കത്തിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്.

0: പ്രശ്നം, ഞരമ്പുമായി സംബന്ധിച്ച പ്രശ്നങ്ങളെല്ലാം വരുന്നത് മുതിർന്നവർക്കാണ്. അതുകൊണ്ട് നമ്മുടെ ENT ക്ലിനിക്കിൽ എപ്പോൾ നോക്കിയാലും ഈ തലകറക്കവുമായി വരുന്നതിൽ ഒരു 60% ആൾക്കാരും 60 വയസ്സിന് മുകളിലുള്ളവരായിരിക്കും.
1: നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ,
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്? എവിടെ നിന്ന്?
2: 61 വയസ്സുകഴിഞ്ഞ് എനിക്ക് തൈറോയിഡ് തുടങ്ങിയിട്ട് ഏകദേശം 10 വർഷത്തോളമായി. അതിന് ഞാൻ ഗുളിക കഴിച്ചോണ്ടിരിക്കുന്നത്, 75 ഗുളികയാണ് ഇപ്പൊ ഞാൻ കഴിച്ചോണ്ടിരിക്കുന്നത്.

ഉള്ളൂ. സാധാരണ എൻഡോസ്കോപ്പിയിൽ നമുക്ക് സംസാരിക്കുന്ന പേശികളിൽ നീരുണ്ടോ, അതിൽ കളർ വ്യത്യാസമുണ്ടോ, ചതവളർച്ചയുണ്ടോ, അതിൽ അത് അനങ്ങുന്നുണ്ടോ എന്നുള്ളത് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ആ ഉണ്ടാക്കുന്ന അനക്കത്തിലുള്ള വൈബ്രേഷൻ, നമുക്ക് സംസാരം പുറത്തോട്ട് കൊണ്ടുവരാനുള്ള രീതിയിലുള്ള വൈബ്രേഷൻ അതിനുണ്ടോ എന്നുള്ളത്

0: വർക്ക് ഫ്രം ഹോമൊക്കെ ചെയ്യുന്ന ആൾക്കാരും ഒക്കെ ഇത് യൂസ് ചെയ്യുന്നതാണ്. അവർക്കും മാക്സിമം ഇതിൻ്റെ യൂസ് കുറയ്ക്കുക എന്നുള്ളതേ എൻ്റെ അഡ്വൈസ് ആയിട്ടുള്ളൂ. കാരണം ഇഷ്ടംപോലെ പേഷ്യൻസിന് ഇത് കാരണം ഉണ്ടാവുന്ന ചെവി ഇൻഫെക്ഷൻ പിടിക്കുന്നവരുണ്ട്, ഇത് വച്ച് വെച്ച് ചെവിയിലുള്ള തൊലി തുരിഞ്ഞു വരുന്നവരുണ്ട്, കേൾവിക്കുറവ് വരുന്നവരുണ്ട്, ടിനൈറ്റസ് വരുന്നവരുണ്ട്. അതുകൊണ്ട് ഇത് മാക്സിമം യൂസ് ചെയ്യാതിരിക്കുക. പക്ഷേ നമ്മുടെ ഡെയിലി ലൈഫിൻ്റെ പാർട്ട് ആൻഡ് പാർസലാണ്, സോ അത് ക്ലെവർലി യൂസ് ചെയ്യുക. ഈ റൂൾ ഓഫ് 60 പാലിക്കുക. എപ്പോഴൊക്കെയാണോ അവോയ്ഡ് ചെയ്ത് സാധാരണ ഒരു സ്പീക്കർ വെച്ച് കേൾക്കാൻ പറ്റുന്നത് അതിലേക്ക് യൂസ് ചെയ്യുക.
1: അടുത്ത കോളുണ്ട്. ഹലോ,
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാം പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം, ആരാണ്? ഓക്കെ, സംസാരിച്ചോളൂ,
0: പറഞ്ഞോളൂ.
2: എനിക്ക് ചെവി കേൾക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ നമ്മൾ അടുത്ത് ചെന്നാൽ മാത്രമേ തിരിയുള്ളൂ. എന്ത് പറയുന്നോ തിരിയുന്നില്ല, കേൾക്കുന്നുണ്ട്, പക്ഷെ ഞാൻ പറയാം, ഞാൻ അടുത്ത് വന്നിട്ടേ പറയാവൂന്ന്.
0: അതെ, നേരത്തെ ഒരു മാഡം പറഞ്ഞത് അതേ കാരണം തന്നെയാണ്. നമുക്ക് ഇതിന്റെ കേൾവി ടെസ്റ്റ് ചെയ്താലേ നമുക്കത് എത്ര ശതമാനം ആ നെർവിന് ഡാമേജ് ഉണ്ടോ, കേൾവി പെർഫെക്റ്റ് ആണോ, അതിന്റെ പവറും പ്രഷറും കറക്റ്റ് ആണോ എന്നുള്ളത് ഇതിനെ ബാധിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കണ്ണ് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ആ കാഴ്ച ടെസ്റ്റ് ചെയ്യണം. അത് എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത കാര്യമാണ്. നമുക്കൊരു ചെറിയൊരു ബ്ലറിംഗ് ഉണ്ടെങ്കിൽ പോലും, ചെറിയൊരു കാഴ്ചക്കുറവുണ്ടെങ്കിൽ പോലും നമുക്ക് കണ്ണ് ടെസ്റ്റ് ചെയ്യണം എന്നുള്ളത് എല്ലാ കുട്ടികൾക്കും വരെ അറിയാവുന്ന കാര്യമാണ്. പക്ഷെ അതുപോലെ കേൾവി കുറവുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അടുത്ത് നിന്ന് പറയുന്നതിനെ വ്യക്തത ഉള്ളൂ എന്നുണ്ട് എങ്കിൽ, ഈ കണ്ണ് ടെസ്റ്റ് ചെയ്യുന്നത് പോലെ കാത് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷനും നമുക്കുണ്ട്. വളരെ സർവ്വസാധാരണമായി ചെയ്യുന്നതാണ്, പക്ഷേ പലരും അതിലോട്ട് അങ്ങ് എത്തിപ്പെടുന്നില്ല. ഈ കാത് ടെസ്റ്റ് ചെയ്ത് കാതിൻ്റെ പവറും പ്രഷറും വെച്ച് മാത്രമേ നമുക്കിതിന് ഉത്തരം പറയാൻ സാധിക്കുകയുള്ളൂ എന്ത് രീതിയിലുള്ള മിസ്റ്റേക്ക് ആണ് കാതിന് വന്നേക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ചെവിക്കായം ഇൻഫെക്ഷൻസ് ഒന്നും ഇല്ല എങ്കിൽ ഈ ഓഡിയോളജി എന്ന് പറയുന്ന കാത് ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ടുമായി ഒരു ENT ഡോക്ടറിനെ സമീപിച്ചാൽ മാം പറയുന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ സാധിക്കും.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. ഇപ്പോൾ ഈ വായ്നാറ്റം എന്ന് പറയുന്നത് പല്ലിൻ്റെ പ്രശ്നം കൊണ്ട് മാത്രമല്ല, ENT പ്രശ്നങ്ങൾ കൊണ്ടും ഉണ്ടാകാം എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ വായ്നാറ്റം വരുമ്പോൾ ആദ്യം ചെയ്യുന്നത് ഒരുപാട് ടങ്ക് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും എന്താണ് അതിന് കാരണം?
0: ഈ വായ്നാറ്റം നമുക്ക് വായിലുള്ള മിസ്റ്റേക്കുകൾ കാരണവും വരാം, തൊണ്ടയിലുള്ള മിസ്റ്റേക്ക് കാരണവും വരാം, മൂക്കിൻ്റെ മിസ്റ്റേക്ക് കാരണവും വരാം. അപ്പോൾ പ്രശ്നത്തെ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. പുഴുപ്പല്ലുണ്ട് എങ്കിൽ വരാം, ഗംസ് ഹെൽത്തി അല്ല എങ്കിൽ വരാം, വായ്ക്കകത്ത് പുണ്ണുണ്ടെങ്കിൽ വരാം, നല്ല കഫം പിടിച്ചുള്ള ജലദോഷം സൈനസൈറ്റിസ് ഉണ്ട് എങ്കിൽ കിടക്കുന്ന സമയത്ത് മൂക്കിൽ നിന്ന് തൊണ്ടയിലേക്കായിരിക്കും കഫം ഇറങ്ങുക. ഈ തൊണ്ടയ്ക്കകത്ത് ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ വരാം. പിന്നെ ചില ആൾക്കാരുടെ ഇൻഹെറന്റ് നേച്ചറാണ്, അവരുടെ ശരീരത്തിൻ്റെ നേച്ചറാണത്. അതായത് എല്ലാവരുടെയും വിയർപ്പ് സ്മെല്ലുണ്ടാക്കില്ല, പക്ഷെ ചിലവരുടെ വിയർപ്പ് അങ്ങനെയല്ല, നല്ല സ്മെല്ലുണ്ടാക്കുന്ന വിയർപ്പുണ്ട്. അതുപോലെ വായിലുണ്ടാവുന്ന ഈ സലൈവയ്ക്കും ചില ആൾക്കാരുടെ സലൈവയ്ക്ക് സ്മെല്ലി ആയിട്ടുള്ള നേച്ചറുണ്ട്. മറ്റ് മിസ്റ്റേക്കുകളെല്ലാം റൂൾ ഔട്ട് ചെയ്താൽ പോലും നമുക്കൊരു കാരണം കണ്ടുപിടിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അതുകൊണ്ട് വായ്നാറ്റം ബുദ്ധിമുട്ടിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് കാരണങ്ങളെല്ലാം മാറ്റി നിർത്തിയാൽ പിന്നെ മൗത്ത് ഫ്രഷ്നേഴ്സും മൗത്ത് ഗാർഗിൾസുമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനും ടങ് ക്ലീനറിനും ഒരു ബന്ധവും ഇല്ല. നമ്മൾ ശരിക്കും മലയാളികൾ മിസ്യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ടങ് ക്ലീനർ എന്നുള്ളത്. നമ്മൾ ജനറേഷൻസായിട്ട് കൈമാറി വരുന്ന ഒരു ശീലമാണ്, പക്ഷെ നമുക്ക് മലയാളികൾക്ക് മാത്രമേ ഈ ദുശീലമുള്ളൂ. ഒരു മെഡിക്കൽ ഡോക്ടേഴ്സും ടങ് ക്ലീനർ യൂസ് ചെയ്യണം എന്ന് അഡ്വൈസ് ചെയ്യില്ല. നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആ ഭക്ഷണം നാക്കിലും അണ്ണാക്കിലും കവിളിൻ്റെ ഉൾവശത്തും ഒക്കെ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പം പേഷ്യൻസ് പറയുന്ന കാര്യം ഭക്ഷണം

0: ഉത്സവത്തിന് പോകുമ്പോൾ 10 രൂപ 20 രൂപ ഭയങ്കര കളർഫുൾ, നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അത് വാങ്ങാൻ തോന്നും, എക്സ്പെൻസീവ് അല്ല, നമ്മൾ വാങ്ങി കൊടുക്കുകയും ചെയ്യും. പക്ഷേ ഇതിനൊരു ഡ്യൂറബിലിറ്റി ഇല്ല, അത് ഒട്ടും സ്ട്രെങ്ത് ഇല്ലാത്ത മെറ്റീരിയൽ ഉണ്ടാക്കുന്നതാണ്. 2 വീക്സ് കഴിയുമ്പോൾ നമുക്കത് പീസ് പീസായിട്ട് കിടക്കും. ഇതിൻ്റെ അകത്തുള്ള ആ ബാറ്ററി ഇവർക്ക് കാണുമ്പം എടുത്ത് കളിക്കാൻ തോന്നും. അത് അറിയാതെ മൂക്കിലോ ചെവിയിലോ വെച്ചാൽ അതിൽ നിന്ന് ആൽക്കലി ലീക്കായി കെമിക്കൽ ബേൺസ് ഉണ്ടാവും. എവിടെയാണോ ഇരിക്കുന്നത് ആ ഏരിയ ഫുൾ അങ്ങ് കരിഞ്ഞു പോകും. നമുക്ക് ഇഷ്ടംപോലെ കേസസ് ആണ് നമുക്ക് കാഷ്വാലിറ്റിയിലും OP-യിലും ഒക്കെ ഇത് വെച്ച് വരിക. അതൊരു അരമണിക്കൂർ 1 മണിക്കൂറിനുള്ളിൽ എടുത്താൽ വലിയ കുഴപ്പമുണ്ടാവില്ല, പക്ഷെ ഒരു ദിവസമൊക്കെ ഇരുന്നാൽ ഇരിക്കുന്ന സ്ഥലം അങ്ങ് ചുരുങ്ങിപ്പോവും. അങ്ങനെ അന്നനാളമൊക്കെ ചുരുങ്ങിയ കുഞ്ഞുങ്ങളുണ്ട് ഇത് കാരണം. 3-4 പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്തിട്ട് പോലും അത് ശരിയായിട്ടില്ല ഇപ്പോഴും. അതുകൊണ്ട് ബട്ടൺ ബാറ്ററി കണ്ടു കഴിഞ്ഞാൽ സമയം നോക്കാതെ അടിയന്തരമായി കാഷ്വാലിറ്റിയിൽ പോവുക.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
2: നമസ്കാരം സാർ.
0: നമസ്കാരം,
1: പേര് പറയാമോ?
2: എന്റെ പേര് ബാബുരാജ്, ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ കരിക്കാത്തു നിന്ന് വിളിക്കുകയാണ് സാർ.
1: ഓക്കെ, സ്വാഗതം. ഡോക്ടറോട് ചോദിക്കാം, പരിപാടിയിലേക്ക് സംസാരിച്ചോളൂ.
2: 63 വയസ്സുണ്ട്.
0: പറഞ്ഞോളൂ.
2: എനിക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു മൂക്ക് നമ്മുടെ ചില സമയങ്ങളിൽ അടഞ്ഞു പോകുന്നുണ്ട്. അത് ഉറക്കത്തിലായാലും ശരി, പകലായാലും ഏതെങ്കിലും ഒരു സമയത്ത്. അപ്പൊ ഇത് വളരെ മുമ്പേ ഉള്ള ഒരു പ്രശ്നമായിരുന്നു. ഒരു 10-15 വർഷം മുമ്പ് അങ്ങനെ ആശുപത്രിയിൽ കാണിക്കുകയും അവരുടെ നിഗമനം അനുസരിച്ച് ഒരു സൈഡിന് ചത വളരുന്നു, അത് ഓപ്പൺ ചെയ്യുമ്പോൾ ശരിയാകുമെന്നും പറഞ്ഞു. അങ്ങനെ അത് ചെയ്തു. അത് ചെയ്തതിന് ശേഷവും എനിക്ക് വലിയ വ്യത്യാസമൊന്നും ഉണ്ടായില്ല. ഒരു 6 മാസം കഴിഞ്ഞാൽ പഴയതുപോലെയായി. അപ്പോൾ അത് പിന്നെ പല ഇങ്ങനെ ഡോക്ടർമാരുടെ അടുത്ത് പോകുമ്പോൾ അവരിങ്ങനെ അത് പറഞ്ഞു, അവരെന്തെങ്കിലും ഈ സ്പ്രേ അങ്ങനെയൊക്കെയുള്ള ഡ്രോപ്സുകളൊക്കെ ഉപയോഗിക്കാൻ പറഞ്ഞു. അതൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. എന്റെ സംശയം ഈ സൈനസൈറ്റിസിൽ വന്നിട്ട് ഉള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണോ ഈ കേസ്? ഇത് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ടോ എന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. ഇപ്പോഴും ഞാൻ ഈ സ്പ്രേ ഉപയോഗിക്കുകയായിരുന്നു. ചില തടസ്സങ്ങൾ വരുന്നുണ്ട് എനിക്ക് യാത്രയിലായാലും അങ്ങനെയൊക്കെ. അത് പീരിയോഡിക്കലി ഇല്ല, ചിലപ്പോൾ തോന്നുന്ന സമയത്ത് മൂക്കടഞ്ഞു പോകും, ആ സമയത്ത് ഞാൻ സ്പ്രേ അങ്ങനെ ഉപയോഗിക്കുന്നു.
0: ഈ അലർജി പരമായിട്ടുള്ള ചതവളർച്ചയാണ് എങ്കിൽ അത് സൈനസൈറ്റിസുമായി റിലേറ്റഡ് ആയിട്ടുള്ളത് തന്നെയാണ്. സൈനസിൽ കഫം കെട്ടിക്കിടക്കുന്നതൊക്കെ അതിൻ്റെ ഏറ്റവും ചെറിയ സ്റ്റേജസ് ആയിട്ടും ഈ കെട്ടിക്കിടക്കുന്ന കഫം അത് ഉറഞ്ഞ് അതിൻ്റെ തൊലിപ്പുറം കട്ടിപിടിച്ച് ആ കട്ടിപിടിക്കുന്ന ആ തൊലി പുറത്തോട്ട് വീർത്ത് വരുന്നതാണ് ചതയായി മാറുക. അപ്പം ഈ സാർ ഈ പറഞ്ഞ ഹിസ്റ്ററി അനുസരിച്ചാണ് എങ്കിൽ അത് 6 മാസം 1 വർഷമായപ്പോൾ തന്നെ പിന്നെയും മൂക്ക് അടഞ്ഞിട്ടുണ്ട് എങ്കിൽ ഈ അലർജി പരമായിട്ടുള്ള പോളിപ്പ് ചതയാണ് എങ്കിൽ അത് തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ സർജറിയിലൂടെ ആ ചതയെ എടുത്ത് കളയുന്നു എന്നല്ലാതെ ആ ചത ഉണ്ടാവാനുള്ള കാരണത്തെ അല്ല നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ചിലവർക്ക് അലർജിയാണ്, ചിലവർക്ക് ഈ എസ്നോഫിലിയ കൂടി നിൽക്കുന്നവർക്കും ഈ ഇതുപോലെ ചത വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ അലർജിക് ചതയുടെ ഒരു പ്രശ്നം, അത് നമുക്കൊരിക്കലും തിരിച്ച് വരാതിരിക്കാൻ നമുക്ക് പൂർണ്ണമായും നമുക്ക് മെഡിക്കേഷൻസ് ഇല്ല.
2: അപ്പോൾ ഇത് എന്താണ് ഇതിന്റെ കേസ് എന്ന് അറിയാൻ വയ്യാതെ ഞാൻ ഇങ്ങനെ നടക്കുകയാണ്.
0: എൻഡോസ്കോപ്പി ആണ് ഇതിന്റെ സൊല്യൂഷൻ. എൻഡോസ്കോപ്പിയിലെ ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം നമ്മൾ വളഞ്ഞു പോകുന്ന എൻഡോസ്കോപ്പിയാണ്. അപ്പോൾ മൂക്ക് മാത്രമല്ല, മൂക്കിന്റെ ഉള്ളിലോട്ട് നമുക്ക് തൊണ്ടയോടും കൂടെ കാണാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ പ്രശ്നത്തിന്റെ പരിഹാരവും നമുക്ക് എൻഡോസ്കോപ്പി ചെയ്താലേ കണ്ടെത്താൻ പറ്റുള്ളൂ.
2: അതെ സാർ, ശരി.
1: ഈ എന്റെ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ അല്ലെങ്കിൽ വന്നാൽ അത് മാനേജ് ചെയ്യാനായിട്ട് നമ്മൾക്ക് സാധാരണഗതിയിൽ എടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: നമുക്ക് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഓർഗൻസ് ആണ് ഈ ചെവി, മൂക്ക്, തൊണ്ട എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ചെവി വേദനയൊക്കെ നമുക്ക് ഒരിക്കലും

0: എന്റെ കൂടെ പഠിച്ചതാണ്.
1: വീട്ടിന്റെ അടുത്തുള്ള എല്ലാരും കൂടെ വാരി കൂട്ടി നേരെ മ്യൂസിയത്തേക്ക് വന്നതാണ്.
0: മ്യൂസിയത്തിൽ മാത്രമല്ല, അങ്ങനെ പല സ്ഥലത്തും നമ്മളിങ്ങനെ പോയി കാണും.
1: അങ്ങനെ എവിടെയൊക്കെ പോയി?
0: നമ്മള് കുറച്ചു നാള് ഒരു ഗ്യാപ് ഇട്ടിട്ട് ഇപ്പൊ വന്നത് കുതിരമാളികയിലും സൂയിലുമാണ്.
1: കുതിരമാളിക പോയി എന്തൊക്കെ കണ്ടു?
0: അവിടെ കൊട്ടാരം കണ്ടു, ശില്പശാല അങ്ങനെ എല്ലാം കണ്ടു. കുറച്ചു നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് വീണ്ടും ഇവിടെ വന്നു.
1: ഇവിടെ തിരുവനന്തപുരത്ത് വന്ന് കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതായിരുന്നു?
0: പൊന്മുടിയാണ്, നല്ല സ്ഥലം. നമ്മളടുത്ത് നെടുമ്പങ്ങാട് കൊട്ടാരമുണ്ട്. സത്യം പറഞ്ഞാൽ അവിടെ ഒന്നും പോയിട്ടില്ല, പണ്ടൊക്കെ പോയിട്ടുണ്ട്, ഇപ്പൊ ഫ്രണ്ട്സുകളായിട്ട് അങ്ങോട്ടൊന്നും പോയിട്ടില്ല. അങ്ങനെ ഇനി ഓരോ സ്ഥലത്തൊക്കെ പോകണം.
1: പിന്നല്ല, ജീവിതമേ യാത്രയാണ്. നമ്മൾ യാത്ര പോകാതിരുന്ന
0: പോയെന്ന് കണ്ട് എൻജോയ് ചെയ്യണം.
1: പിന്നല്ല, അല്ലെങ്കിൽ പിന്നെ നമ്മളോട് ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ?
0: മറ്റു
1: ഹോബീസ് എന്തൊക്കെയാ?
0: പ്രത്യേകിച്ച് ഹോബീസ് ഒന്നുമില്ല. എനിക്ക് പടം വരയ്ക്കുക ഇഷ്ടമാണ്, പാടാൻ ഇഷ്ടമാണ്.
1: പാട്ടുപാടും? ചുമ്മാ അങ്ങ് പാടിയൊക്കെ അല്ല, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. പാടൂല്ലണ്ണ, പാടൂല, നിർബന്ധം നിർബന്ധം.
0: പാടും, എനിക്ക് ഇപ്പൊ പാടില്ല.
1: നമ്മളിവിടെ നടക്കന്നാ?
0: വേണ്ട വേണ്ട വേണ്ട,
1: പാടൂല, കട്ടായം
0: പാടൂല.
1: പാട്ട് കേട്ടാലോ?
0: കേക്കാം.
1: ഏത് പാട്ട് കേക്കാം?
0: നിനക്കും നിലാവിൽ കുളിക്കും പുഴയ്ക്കുമേ, ആ ഒരു സോങ്.
1: എന്തുകൊണ്ടാ ഈ പാട്ടിനോട് ഒരു ഇഷ്ടം തോന്നിയത്?
0: എനിക്ക് കുഞ്ഞുങ്ങളൊന്നുമില്ല, അപ്പൊ എനിക്ക് ആ ഒരു പാട്ട് കേൾക്കുമ്പോ ഭയങ്കര ഒരു ഇമോഷണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട്. അമ്മ ഒരു കുഞ്ഞിന് വേണ്ടി ഇങ്ങനെ പാടുന്നത് അങ്ങനെ എനിക്കൊരു ഫീല് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട്.
1: പാട്ട് കേൾക്കുന്ന സമയങ്ങളൊക്കെ എപ്പോഴാ?
0: വിഷമം വരുമ്പോ കേൾക്കാറുണ്ട്, പിന്നെ സന്തോഷം വരുമ്പോഴും കേൾക്കാറുണ്ട്.
1: റേഡിയോ ഉണ്ടോ വീട്ടില്?
0: ഇല്ല ഇല്ല, ഫോണിലിട്ട് കേൾക്കും.
1: ഫോണിൽ ഒരു ആപ്പ് ഉണ്ട് ന്യൂസ് ഓൺ എയർ എന്ന് പറഞ്ഞിട്ട്. ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആകാശവാണിയുടെ എല്ലാ സ്റ്റേഷനുകളും കേൾക്കാൻ പറ്റും. അതാകുമ്പോഴത്തേക്ക് നമുക്ക് പാട്ട് കേൾക്കാം, ജോലി ചെയ്യാം, ഓരോ മണിക്കൂറുടെ വിട്ട് വാർത്തകളുണ്ട്. അപ്പൊ ലോക വിവരങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ നമുക്ക് ഇനി ഡൗൺലോഡ് ചെയ്യാം ആപ്പ്.
0: ചെയ്യാം.
1: എന്നിട്ട് നമുക്ക് പാട്ടും കേൾക്കാം, വാർത്തയും കേൾക്കാം, ജോലിയും ചെയ്യാം. ഹിയടെ ഹിയ.
0: ചെയ്യാം.
1: അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. നന്ദി.

0: നമ്മോടൊപ്പം അടുത്ത സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
1: ആതിര.
0: എന്ത് ചെയ്യുന്നു?
1: ഹൗസ്വൈഫ്.
0: ആരൊക്കെ ഉണ്ട് വീട്ടിലപ്പോ?
1: വീട്ടില് ഹസ്ബൻഡ്, ഹസ്ബൻഡിന്റെ അമ്മ, അച്ഛൻ, രണ്ട് കുട്ടികള്.
0: കുട്ടികളൊക്കെ എന്താ ചെയ്യുന്നത്?
1: മോള് ഫോർത്തി പഠിക്കുന്നത്, മോ ഐ ടി പഠിക്കുന്നു.
0: എവിടെയാ വീട്?
1: നെടുമങ്ങാടിയാണ്.
0: ഇപ്പൊ തിരുവനന്തപുരത്ത് എന്താ ആവശ്യമായിട്ട് വന്നതാ?
1: ഫ്രണ്ട്സുമായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നതാണ്.
0: ഫ്രണ്ട്സുമായിട്ട് കറങ്ങി അടിക്കാൻ വേണ്ടി വന്നതാണ്.
1: അതെ.
0: എന്നിട്ട് കറങ്ങി അടിച്ചോ?
1: ചെറുതായിട്ടൊക്കെ ഒരു കറക്കം കറങ്ങി.
0: കഴിക്കാനൊക്കെ പോയോ?
1: ആ കഴിച്ചായിരുന്നു.
0: എന്തോ കഴിച്ചു?
1: ഫുഡ് കൊണ്ടുവന്നു, പിന്നെ ഒരു ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു കഴിച്ചായിരുന്നു, പിന്നെ കുറച്ച്

0: സ്നാക്സ് ഒക്കെ വെച്ച് കഴിച്ചായിരുന്നു.
1: ഇങ്ങനെ കറങ്ങാൻ പോകുമ്പോഴൊക്കെ നമ്മൾ ഫുഡും കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ? നമ്മൾ ഹോട്ടലിലൊക്കെ കയറി
0: ഹോട്ടൽ ഫുഡ് അത്ര ഒരു താല്പര്യമില്ല, അതുകൊണ്ട് വീട്ടിൽ തന്നെ കൊണ്ടുവന്നു.
1: നല്ല കാര്യം. ഇവിടുത്തെ കാറ്റും ഏറ്റ് ഇവിടെ ഇരുന്ന് കഴിച്ചു?
0: ആ കഴിച്ചായിരുന്നു.
1: ഇനി അടുത്ത് എന്തൊക്കെയാ പരിപാടി?
0: കുറച്ചു നേരം ഇവിടെ ഇരിക്കുക,
1: പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ ചെയ്ത് വീഡിയോസ് ഒക്കെ എടുക്കത്തില്ലേ?
0: പാട്ട് പാടും, ചെറുതായിട്ടൊക്കെ കളിക്കും.
1: പാട്ട് പാടുന്ന ആളാണ്?
0: പാട്ടൊക്കെ പാട്ട് പാടും.
1: നമുക്ക് ചെറുതായിട്ടൊരു പാട്ട് പാടിയാലോ?
0: നാടോടി പൂന്തിങ്കൽ മുടിയിൽ ചൂടി നവരാത്രി പുല്ലോർക്കുടമുള്ളിൽ നീട്ടി കണിക്കൊന്ന പൂ മണിക്കമ്മലണിഞ്ഞും പുളീനത്തറ കസവും കൊണ്ടുകൊടുത്തും തുഴയുന്നൊരു നാടൻ പെണ്ണായോ. കണിക്കൊന്ന പൂ മണിക്കമ്മലണിഞ്ഞും പുളീനക്കറ കസവും കൊണ്ടുകൊടുത്തും തുഴയുന്നൊരു നാടൻ പെണ്ണായോ. കണ്ണാടി ചെല്ലകൾ തോൽക്കും ഇളനീരൻ തീരാ മധുരം എല്ലോളം നുള്ളിയെടുത്തോട്ടേ, ഞാൻ മാറോടൊന്നൊന്നു നിവർന്നോട്ടേ.
1: ഹോയ് ഹോയ്, നന്നായിട്ട് പാടി. അപ്പൊ നമ്മുടെ ശ്രോതാക്കളുടെ വകയൊരു കൈയടി. അപ്പൊ നമ്മുടെ ഈ പ്രോഗ്രാമിലൂടെ ഒരു പാട്ട് കേട്ടാലോ?
0: ഓക്കെ,
1: ഏത് പാട്ട് കേൾക്കാം?
0: ഈ പാട്ടിനെ മതി.
1: എന്തുകൊണ്ടാ ഈ പാട്ടിനോട് ഇഷ്ടം തോന്നിയേ?
0: പ്രത്യേക ഒരു ഇഷ്ടം തോന്നി, അതൊരു പാട്ടിനോട് ഒരു ഇഷ്ടം തോന്നൂല, അങ്ങനെ തോന്നി.
1: പാട്ട് കേൾക്കുമ്പോ ചാഞ്ചാടാൻ തോന്നും?
0: ചെറുതായിട്ട്
1: ചാഞ്ചാടുള്ളൂ. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. നന്ദി.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
2: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്. കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും
1: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
2: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3x ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: നമ്മോടൊപ്പം അടുത്ത സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
2: ആസിയ.
1: എന്ത് ചെയ്യുന്നു ആസിയ?
2: ഞാൻ പഠിക്കുന്നു.
1: എന്താ പഠിക്കുന്നു?
2: ഇപ്പൊ ഡിഗ്രി ഫസ്റ്റ് ഇയർ.
1: ഏതാ സബ്ജക്ട്?
2: ബി എ മലയാളം.
1: എന്തുകൊണ്ടാ സാഹിത്യത്തിനോട് ഇഷ്ടം തോന്നിയത്?
2: സബ്ജക്ട് കിട്ടിയോണ്ട് അങ്ങനെ കയറിയത്, വേറെ സബ്ജക്റ്റിലോട്ട് മാറണമെന്നുണ്ട്.
1: ഏത് സബ്ജക്റ്റ് പഠിക്കാൻ ഇഷ്ടം?
2: ബി എ ഇംഗ്ലീഷ്.
1: ഇംഗ്ലീഷ് പഠിച്ചിട്ട്
2: ടീച്ചിങ് പ്രൊഫഷൻ ആണ് ഇഷ്ടം.
1: നല്ലത്. എവിടെയാ വീട്?
2: കാച്ചാണി.
1: ആരൊക്കെ ഉണ്ട് വീട്ടില്?
2: ഉമ്മ, വാപ്പ, ഞാൻ, സിസ്റ്റർ.
1: എന്ത് ചെയ്യുന്നു അവരൊക്കെ?
2: ഉമ്മ ഹൗസ് വൈഫ് ആണ്, വാപ്പക്ക് ജോബുണ്ട്, ടീച്ചർ ആണ്, ഇപ്പം കാരിങ് ആയോണ്ട് വീട്ടിലുണ്ട്.
1: എന്ത് ജോലിയാ ചെയ്യുന്നത്? അച്ഛൻ
2: പ്രൊഡക്ഷൻ മാനേജർ ആയിരുന്നു, ഇപ്പം വീട്ടിലുണ്ട്.
1: പഠനം കഴിഞ്ഞുള്ള ഒഴിവ് സമയങ്ങളൊക്കെ എങ്ങനെ ചിലവാക്കും?
2: പഠനം കഴിഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് ഡാൻസ് കൂടുതൽ ഇഷ്ടമാണ്. ഡാൻസിലോട്ട് അല്ലെങ്കിൽ ടീച്ചിങ് ട്രെയിനിങ്ങിലോട്ട് പോകും.
1: ചെറുതായിട്ട് ഡാൻസ് കളിക്കാവോ?
2: കുഴപ്പമില്ല, കളിക്കാം.
1: റേഡിയോ കൂടെ?
2: റേഡിയോ കൂടെ പറ്റില്ല, അല്ലാതെ കളിക്കാം.
1: പാട്ട് പാടുവോ?
2: ചെറുതായിട്ട് പാടും, പക്ഷെ വലുതായിട്ട് പാടില്ല.
1: ചെറുതായിട്ട് പാടും.
2: മാപ്പിള പാട്ടാണെങ്കിൽ നോക്കാം.
1: ഏതായാലും മതി, നമുക്ക് പാട്ട് കേട്ടാ മതി.
2: വലി തൈബത്ത് സറഫ താഷ്ക.

0: നന്നായിട്ട് പാടി,
1: താങ്ക് യു.
0: എന്നിട്ടാണ് ചെറുതായിട്ടേ പാടത്തുള്ളൂ എന്നോ?
1: അത്രയ്ക്കൊന്നും പാടില്ലേ, ചെറുതായിട്ട്.
0: അങ്ങനെയൊക്കെ കള്ളം പറയാമോ? എന്നിട്ട് നന്നായിട്ട് പാടിയില്ലേ? ഇപ്പൊ നമ്മുടെ ശ്രോതാക്കളുടെ വക ഒരു കയ്യടിയുണ്ട്.
1: താങ്ക് യു.
0: വീട്ടില് ഒഴിവ് സമയമൊക്കെ എങ്ങനെ ചെലവാക്കും?
1: ടിവി ആണ്, ഫോണിൽ കളിക്കും, വായിക്കും, അത്രയുള്ള വലിയ വായന ഇല്ല.
0: അമ്മ സഹായിക്കത്തില്ലേ?
1: അമ്മ സഹായിക്കും.
0: ചോറുണ്ണാൻ
1: ഇടയ്ക്കൊക്കെ
0: ഇടയ്ക്കൊക്കെ ചോറുണ്ണാൻ സഹായിക്കും?
1: അല്ല അല്ല, ഫുഡ് ഉണ്ടാക്കാനും ക്ലീനിങ്ങിനും ഒക്കെ സഹായിക്കും.
0: എന്താ നന്നായിട്ട് ഉണ്ടാക്കുന്നത്?
1: ചോറൻ കറിയൊക്കെ ഉണ്ടാക്കും,
0: പപ്പട പുള്ളിക്കും,
1: മാഗി ഉണ്ടാക്കും.
0: അതാണ് അമ്മ സഹായിച്ച വലിയ വാചകം.
1: അത്രയ്ക്കൊന്നുമില്ല, എന്നാലും സഹായിക്കും, പറ്റണ പോലെ വീട്ടിലുള്ളപ്പോഴൊക്കെ സഹായിക്കും.
0: നല്ല കാര്യം,
1: താങ്ക് യു.
0: അപ്പൊ നമ്മുടെ ഈ പ്രോഗ്രാമിലൂടെ ഒരു പാട്ട് ചോദിച്ചാൽ ഏത് പാട്ട് പറയും?
1: ഫ്രണ്ട്സില് ഫ്രണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള സോങ്സ്.
0: ഫ്രണ്ട്സിനോടാണ് ഇഷ്ടം?
1: അത്യാവശ്യം കൂട്ടുള്ളതുകൊണ്ട് അങ്ങനെയാണ് ഇഷ്ടം.
0: കുറെ കൂട്ടുണ്ടോ?
1: ഓ, അത്യാവശ്യത്തിൽ ഏറെ ഉണ്ട്.
0: ഈ കൂട്ടുകാരുമായിട്ട് എന്തൊക്കെയാ പ്രോഗ്രാംസ് ഒക്കെ?
1: അവരുടെ അടുത്ത് കൂടുതലായിട്ട് മിംഗിൾ ആവുകയും നമ്മളെ ഓരോ ഫീലിംഗ്സും ഇമോഷൻസ് എല്ലാം ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്.
0: കൂട്ടുകാരോടൊപ്പം യാത്രയൊക്കെ പോകില്ലേ?
1: യാത്ര പോവും, വലുതായിട്ട് പോയിട്ടില്ല, ഇനി പോകണമെന്നാണ് ആഗ്രഹം.
0: സിനിമയ്ക്കൊക്കെ പോകത്തില്ലേ?
1: സിനിമയ്ക്ക് വലുതായിട്ട് പോവില്ല, വീട്ടിലങ്ങനെ താല്പര്യമില്ല.
0: സിനിമയ്ക്ക് പോകണം, ചാടി ചാടി പോകണം, നടന്നു പോരുത്.
1: ഇനി സമയമുണ്ടല്ലോ.
0: അതെ, ഇഷ്ടം പോലെ സമയം കിടക്കല്ലേ, നമ്മൾ പോയിരിക്കും.
1: അതെ,
0: നമുക്ക് എന്തായാലും പാട്ട് കേൾക്കാം. നന്ദി.

0: നമ്മോടൊപ്പം ഒരു സുഹൃത്ത് കൂടി ചേരുകയാണ്. എന്താണ് പേര്?
1: ആബിദ.
0: എന്ത് ചെയ്യുന്നു?
1: ഡിഗ്രി സ്റ്റുഡന്റ് ആണ്, ഫസ്റ്റ് ഇയർ.
0: ഞാൻ കണ്ടപ്പോ ചോദിച്ച ഒരു കുഞ്ഞു കൊച്ചായിരിക്കുന്നു.
1: ഇല്ല, ഡിഗ്രി സ്റ്റുഡന്റ് ആണ്.
0: ഞാൻ വലിയ കൊച്ചാണ്.
1: വലിയ കൊച്ചാണ്.
0: ഏതാ സബ്ജക്ട്?
1: ബി എ മലയാളം.
0: എല്ലാരും മലയാളമാണ്?
1: മലയാളം.
0: ഇഷ്ടപ്പെട്ടെടുത്തതാണോ കഷ്ടപ്പെട്ട് കിട്ടിയതാണോ?
1: ഇഷ്ടപ്പെട്ടെടുത്തതാണ്, എന്നാ പോലും വേറെ ഇതിന് താല്പര്യം ഉണ്ടായിരുന്നു.
0: ഏത് പഠിക്കാനായിരുന്നു ഇഷ്ടം?
1: എനിക്ക് സുവോളജി പഠിക്കാനായിരുന്നു ഇഷ്ടം, പക്ഷേ മലയാളം കിട്ടി. പക്ഷെ എനിക്ക് മലയാളം ഇഷ്ടമാണ്.
0: വേണമെങ്കിൽ നമുക്ക് പിന്നീട് മാറ്റിയെടുക്കാം.
1: മാറ്റിയെടുക്കാം, പക്ഷെ ഇത് തുടരാൻ എനിക്ക് ഇപ്പൊ താല്പര്യമുണ്ട്. ഫ്രണ്ട്സ് ഒക്കെ ആയപ്പോ ഇത് തന്നെ തുടരാൻ.
0: പഠിച്ചില്ലെങ്കിലും ഈ സബ്ജക്ട് തന്നെ മതിയല്ലേ?
1: സെറ്റ് ആവാൻ സമയം എടുക്കില്ലേ? സ്കൂൾ ലൈഫിൽ നിന്ന് പെട്ടെന്ന് കോളേജിലോട്ട് വരുമ്പോ അഡ്ജസ്റ്റ് ആവാൻ ടൈം എടുക്കും.
0: അതെ, ആ സമയം നമ്മൾ മലയാളം പഠിക്കും.
1: മലയാളം പഠിക്കും.
0: മലയാളം പഠിക്കുമ്പോൾ ഒരുപാട് വായിക്കൊക്കെ വേണ്ടേ?
1: ഒരുപാട് വായിക്കണം.
0: ഒരുപാട് വായിക്കും.
1: ഒരുപാട് വായിക്കും വെച്ചാൽ എനിക്ക് വായന എഴുത്തും ഒക്കെ ഒരുപാട് ഇഷ്ടമാണ്.
0: എന്താ എഴുതുന്നത്?
1: അത് എന്റെ മനസ്സിലിരുന്ന ചിന്തകള് അതിലൊക്കെ സാഹിത്യമൊക്കെ മിക്സ് ആക്കി അങ്ങ് എഴുതും.
0: എന്നിട്ട് ഈ എഴുത്തുകളൊക്കെ എവിടെ കൊണ്ട് പതിപ്പിക്കും?
1: ഈ എഴുത്തുകളൊക്കെ ഡയറിയിൽ പതിപ്പിച്ച് സൂക്ഷിച്ചു വെക്കും. എനിക്ക് അത്രയും പ്രിയപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വായിക്കാനൊക്കെ കൊടുക്കും.
0: ഇതാണ് എല്ലാവരുടെയും കുഴപ്പം. എഴുതുക, ഡയറിയിൽ വെക്കുക, എന്നിട്ട് അലമാരയിൽ വെച്ച് പൂട്ടുക, താക്കോലും കൊണ്ട് നടക്കുക.
1: അങ്ങനെയല്ല, ഞാൻ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, റൈറ്റിംഗ് കോമ്പറ്റീഷൻസിലൊക്കെ പേ ഗ്രേഡ് ഒക്കെ കിട്ടിയിട്ടുണ്ട്.
0: മിടുക്കി, എന്നിട്ടാണ് അലമാരയിൽ പൂട്ടി വെക്കുന്നത്?
1: കുറച്ചുകൂടെ ആയിട്ടൊരു സാഹിത്യകാരി ആവാം.
0: എഴുത്തുകളെല്ലാം കൂടെ എടുത്ത് നമുക്കൊരു പുസ്തകം ഉണ്ടാക്കണം.
1: ഉണ്ടാക്കണം.
0: എന്നിട്ട് കുറെ ആൾക്കാരെ കൊണ്ട് വായിപ്പിക്കണം.
1: കുറെ ആൾക്കാരെ കൊണ്ട് വായിപ്പിക്കണം, അറിയപ്പെടണം.
0: ഉറപ്പായിട്ടും.
1: നമ്മള് പിന്നെ മരിച്ചു പോയാലും എന്തെങ്കിലും അവശേഷിപ്പിച്ചിട്ട് പോകണ്ടേ?
0: പിന്നെ ഉറപ്പായിട്ടും. നമ്മളിവിടെ ജീവിച്ചിരുന്നു എന്നതിന് എന്തെങ്കിലും ഒക്കെ തെളിവ് കാണും.
1: തെളിവുകളായത് അത് കിടക്കട്ടെ.
0: അതെ, ഉറപ്പായിട്ടും. അപ്പൊ ഇനി ഒരു 5 വർഷം കഴിഞ്ഞ് നമ്മള് കാണുമ്പോഴത്തേക്ക് 2 പുസ്തകമൊക്കെ എഴുതി പ്രസിദ്ധീകരിച്ച് തലയെടുപ്പോടുകൂടി ഇതുവഴി നടക്കണം.
1: നടക്കാം.
0: ആരൊക്കെ എന്റെ വീട്ടില്?
1: എന്റെ വീട്ടില് ഉമ്മ, വാപ്പ, വാപ്പുമ്മ.
0: എന്ത് ചെയ്യുന്നു അവരൊക്കെ?
1: എന്റെ വാപ്പ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. ഉമ്മ ഹൗസ് വൈഫാണ്.
0: ഒറ്റമോളാണ്?
1: ഒറ്റമോളാണ്.
0: കുസൃതി ഉള്ള കുട്ടിയാണോ കുസൃതി ഇല്ലാത്ത കുട്ടിയാണോ?
1: ഞാൻ പാവമാണ്.
0: ആരാ വീട്ടിൽ കുസൃതി? അമ്മയാണോ അതോ അച്ഛനോ?
1: അത് ഞാനാണ്.
0: പാവം കുസൃതിക്കാരിയാണ് നമ്മള്.
1: ആണ്.
0: എന്നിട്ട് ഉമ്മയുടെ ഒന്ന് അടിയും ഇടിയൊക്കെ വാങ്ങിക്കോ.
1: ഇല്ല ഇല്ല, എന്നെ അടിക്കാറൊന്നും ഇല്ല.
0: ഇല്ല, അന്നേരം നമ്മൾ തൊഴുത് കരഞ്ഞു കാല് പിടിക്കും.
1: ഇല്ല ഇല്ല, അങ്ങനൊന്നും പറയാറില്ല. ആ വീട്ടില് ഞാൻ ഉണ്ടെങ്കിലല്ലേ ബഹളമുള്ളൂ.
0: അല്ല, ആരാ നമ്മള്? അല്ലേ,
1: അതാണ്.
0: എന്തൊക്കെ ഹോബീസ് ഒക്കെ?
1: എഴുതും, വായിക്കും, മുന്നേ സ്കേറ്റിംഗ് പഠിച്ചിട്ടുണ്ട്, അതൊക്കെ
0: തന്നെയാണ്.
1: അങ്ങനൊന്നും ഇല്ല.
0: പാട്ടുകളോടൊക്കെ എങ്ങനെയാ ഇഷ്ടം?
1: എനിക്ക് പാട്ടുകളൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്.
0: പാടോ?
1: പാടില്ല, പക്ഷെ കേൾക്കും.
0: എത്തരത്തിലുള്ള പാട്ടുകളൊക്കെ കേൾക്കാൻ ഏറ്റവും ഇഷ്ടം?
1: ടൂണിനെ കാട്ടി എനിക്ക് വരികളോടാണ് കുറച്ചുകൂടെ ഇഷ്ടം. അതായത് എല്ലാ കാര്യങ്ങളെയും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇങ്ങനെ വർണ്ണിക്കുന്ന പാട്ടുകളുണ്ട്. അതിപ്പോ പ്രണയമായാലും സൗഹൃദമായാലും അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എസ്പെഷ്യലി മലയാളം സോങ്സ് എനിക്ക് കുറച്ചുകൂടെ ഫേവറേറ്റ് ആണ്.
0: അപ്പൊ നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഒരു പാട്ട് ചോദിച്ചാൽ ഏത് പാട്ട് പറയും?
1: ഞാൻ അമ്പിളി സിനിമയിലെ ആരാധികയെ പറയും.
0: ആരുടെ ആരാധിക?

0: അങ്ങനെയല്ല പറയും.
1: കുറച്ചു കാലം കഴിയുമ്പോ എന്റെ തന്നെ ആരാധിക സ്വന്തം ആരാധിക പുസ്തകങ്ങളൊക്കെ നമ്മൾ എഴുതി കഴിയുമ്പോ
0: അത്രക്കൊന്നും ഇല്ല, എന്നാലും നോക്കാം.
1: പിന്നല്ല നോക്കാന്നല്ല നോക്കണം, ആവും. അപ്പൊ നമുക്ക് ആ സന്തോഷത്തിൽ പാട്ട് കേൾക്കാം.

0: വിനോദ് കല്ലറ നടത്തിയ മാതിൽപ്പുറ അഭിമുഖങ്ങളാണ് ഇന്ന് വെള്ളി വെളിച്ചത്തിൽ കേട്ടത്.
1: ചേട്ടൻ, ഇത് എന്ത് ഭാവിച്ച?
2: എന്തോ
1: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
3: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
4: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിനേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
3: ഒപ്പം സെപ്റ്റംബർ 30 വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
4: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിള, കൊല്ലം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എൽ ജി ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ.
1: കൂടാതെ എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: ഇനി ചലച്ചിത്ര ഗാനങ്ങൾ. തരംഗമെന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്, രചന ചിറയൻകീഴ് രാമകൃഷ്ണൻ നായർ, സംഗീതം KJ ജോയ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ഈ കേക്കൻ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
2: എന്തോറ്റി?
1: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളിപ്പോവല്ലേ.
3: ഓണം ആഘോഷമാക്കാൻ ഹമാറ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
4: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിനേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
3: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
4: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാറ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിള, കൊല്ലം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
2: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്. കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും
1: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ് ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
2: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3 ഇരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: ഹരിനാരായണന്റെ വരികൾക്ക് ഔസേപ്പച്ചന്റെ സംഗീതം, കെ എസ് ഹരിശങ്കർ പാടിയ ചിത്രം എല്ലാം ശരിയാകും.

0: സ്വാധീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ലഹരി ഉപയോഗം ഇന്ന് ഗുരുതരമായ ഒരു സാമൂഹ്യ വിപത്തായി തീർന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. ഇത് നമ്മുടെ യുവതലമുറയെ ആരോഗ്യപരവും സാമൂഹ്യപരവുമായ അധപ്പതനത്തിലേക്കാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രവണതയെ തടഞ്ഞേ മതിയാകൂ. അതിനായി സംസ്ഥാനത്തുടനീളം വിപുലമായ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളാണ് നമ്മുടെ സർക്കാർ നടത്തിവരുന്നത്. ലഹരിയെ എന്നേക്കുമായി സമൂഹത്തിൽ നിന്നും വേരോടെ പിഴുതുമാറ്റുവാനായി ഓപ്പറേഷൻ തൂഫാൻ പോലെയുള്ള കർമ്മപദ്ധതികൾ സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരികയാണ്. സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടൊപ്പം നിങ്ങൾ ഓരോരുത്തരുടെയും പരിപൂർണ പിന്തുണ ഇതിന് അത്യാവശ്യമാണ്. ആരോഗ്യകരമായ ഒരു ജനതയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിക്കാം, പ്രവർത്തിക്കാം. ലഹരിയെ എന്നേക്കുമായി ഒഴിവാക്കാം. ലഹരി അടിമത്തവും അതിന്റെ ഗുരുതരമായ പ്രത്യാഘാതങ്ങളും പ്രതിവിധിയും എന്ന വിഷയത്തെ ആസ്പദമാക്കി തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സൈക്യാട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അരുൺ ബി നായർ നടത്തുന്ന പ്രഭാഷണം കേൾക്കാം.
2: ചെറുപ്പക്കാരായ ആളുകളുടെ ഇടയിൽ ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്നതായി കണ്ടുവരുന്നുണ്ട്. ലഹരി ഉപയോഗത്തെ തുടർന്ന് പെരുമാറ്റത്തിൽ പ്രശ്നങ്ങൾ സംഭവിക്കുന്ന വ്യക്തികൾ കുറ്റകൃത്യങ്ങളിൽ ഇടപെടുന്നത് മൂലം നാടിന്റെ ക്രമസമാധാനം തകരുന്ന സാഹചര്യം പല രാഷ്ട്രങ്ങളിലും ഉയർന്നു വരുന്നുണ്ട്. ഇഞ്ചക്ഷൻ രൂപത്തിലുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തെ തുടർന്ന് HIV പോലെയുള്ള ലൈംഗിക ജന്യ രോഗങ്ങൾ പടരുന്ന സാഹചര്യവും നിലവിലുണ്ട്. കഞ്ചാവും സിന്തറ്റിക് ലഹരികളും വ്യാപകമായി ഉപയോഗിക്കുന്ന വ്യക്തികളിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതായും ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും പഠനങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. കൗമാരപ്രായത്തിൽ തന്നെ ലഹരി ഉപയോഗം ആരംഭിക്കുന്നു എന്നാണ് ലോകവ്യാപകമായി പുറത്തുവരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പലപ്പോഴും സിഗരറ്റും പുകയില ഉൽപ്പന്നങ്ങളുമാണ് ലഹരിയുടെ മായാലോകത്തേക്കുള്ള ആദ്യ പടിയായി മാറുന്നത്. അതുകൊണ്ട് തന്നെ സിഗരറ്റിനെ അഥവാ പുകയില ഉൽപ്പന്നങ്ങളെ ഗേറ്റ് വേ ഡ്രഗ്സ് എന്ന് വിശേഷിപ്പിക്കുന്നു. കേരളത്തിൽ കുറച്ചുനാൾ മുൻപ് നടന്നൊരു പഠനം സൂചിപ്പിച്ചത് ശരാശരി 12 വയസ്സിൽ സിഗരറ്റിന്റെ ഉപയോഗം കേരളത്തിലെ കൗമാരപ്രായക്കാരിൽ ആരംഭിക്കുന്നു എന്നുള്ളതാണ്. വളരെ ചെറുപ്രായത്തിൽ തന്നെ സിഗരറ്റിന്റെ ഉപയോഗം തുടങ്ങുന്ന കുട്ടികൾ അധികം വൈകാതെ മദ്യത്തിലേക്കും പിന്നീട് കഞ്ചാവിലേക്കും തുടർന്ന് കൗമാരം അവസാനിക്കുന്നതിന് മുമ്പേ തന്നെ രാസലഹരികളുടെ ഉപയോഗത്തിലേക്കും പോകുന്നു എന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു കണ്ടെത്തൽ തന്നെയാണ്. പഠനത്തിലും പെരുമാറ്റത്തിലും ഗൗരവ സ്വഭാവമുള്ള പ്രശ്നങ്ങൾ ഇത്തരം കുട്ടികളിൽ കണ്ടുവരുന്നു എന്നുള്ളതും വളരെ ശ്രദ്ധയോടെ നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ഏതൊക്കെ വിഭാഗം വ്യക്തികളാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിലേക്ക് അടിമത്തത്തിലേക്കും പോകാൻ സാധ്യത കൂടുതലുള്ളത്? ഇവരെ തിരിച്ചറിഞ്ഞാൽ എങ്ങനെ ഇവർ ലഹരി ഉപയോഗത്തിലേക്ക് പോകാതെ പ്രതിരോധിക്കാൻ കഴിയും? അഥവാ ലഹരിക്ക് അടിമപ്പെട്ടു പോയ ഒരു വ്യക്തിയെ നാം കാണാനിടയായാൽ അദ്ദേഹത്തെ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? അദ്ദേഹത്തെ ലഹരി വിമോചനത്തിന്റെ പാതയിലേക്ക് എങ്ങനെ നയിക്കാൻ സാധിക്കും? തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് നാം പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ലഹരി ദുരുപയോഗത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള വൾണറബിൾ ഗ്രൂപ്സ് അഥവാ സാധ്യത കൂടുതലുള്ള വിഭാഗങ്ങളെ നാം പരിശോധിക്കുമ്പോൾ കുട്ടിക്കാലത്ത് തന്നെ ആരംഭിക്കുന്ന ചില പഠന പെരുമാറ്റ പ്രശ്നങ്ങളൊക്കെ ഇക്കൂട്ടത്തിൽ ഉള്ളതായി നാം മനസ്സിലാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കുട്ടിക്കാലത്ത് വളരെ പ്രകടമായി കാണുന്ന പിരിവിരിപ്പും അമിത വികൃതിയും എടുത്തുചാട്ട സ്വഭാവവും അടക്കമുള്ള ലക്ഷണങ്ങളുള്ള ADHD അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന പ്രശ്നമുള്ള കുട്ടികളിൽ ഭാവിയിൽ ലഹരി അടിമത്തത്തിനുള്ള സാധ്യത കൂടുതലാണ് എന്ന് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. കാരണം ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന ഡോപ്പമിൻ എന്ന രാസവസ്തുവിന്റെ പ്രവർത്തനങ്ങൾ ഈ കുട്ടികളുടെ തലച്ചോറിൽ തകരാറിലാണ് എന്നതാണ് ഇതിന്റെ അടിസ്ഥാന കാരണം. തലച്ചോറിന്റെ മുൻഭാഗത്തുള്ള നമ്മുടെ ആത്മനിയന്ത്രണത്തിന്റെ കേന്ദ്രമായ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന ഭാഗത്തെ ഡോപ്പമിന്റെ അളവ് കുറയുന്നതാണ് ഈ കുട്ടികളിൽ ശ്രദ്ധക്കുറവിനും പിരിവിരിപ്പിനും ഒക്കെ കാരണമായി മാറുന്നത്. ഈ ഡോപ്പമിൻ തന്നെയാണ് ലഹരി അടിമത്തത്തിനുള്ള അടിസ്ഥാന കാരണമായി മാറുന്ന ഒരു സംഗതിയും. തലച്ചോറിലെ ഡോപ്പമിന്റെ അളവ് സാവധാനമായി കൂടി പാരമ്യത്തിലെത്തി കുറെ നേരം അങ്ങനെ നിന്ന് വളരെ കുറഞ്ഞു വരുന്ന ഒരു സ്വാഭാവികമായ അവസ്ഥയുണ്ട്. ഈ ഒരു അവസ്ഥയാണ് ഫേസിക് ഇൻക്രീസ് ഓഫ് ഡോപ്പമിൻ അഥവാ ഡോപ്പമിന്റെ ക്രമമായുള്ള വർദ്ധനവ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇതിനെ സഹായിക്കുന്ന ഒട്ടേറെ സ്വാഭാവികമായ ആരോഗ്യകരമായ കാര്യങ്ങൾ നിലവിലുണ്ട്. ചിട്ടയായ വ്യായാമം, സർഗാത്മകമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, താല്പര്യമുള്ള വ്യക്തികളുമായി സംസാരിക്കുക, യാത്രകൾ പോവുക, കലാരൂപങ്ങൾ ആസ്വദിക്കുക, കായിക വിനോദങ്ങളിൽ ഏർപ്പെടുക എന്നിവയൊക്കെ ഡോപ്പമിൻ ക്രമമായി വർദ്ധിച്ച് പാരമ്യത്തിലെത്തുന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കുന്നു. ഇതിലൂടെ ആരോഗ്യകരമായ ഒരു ആഹ്ലാദവും സുഖവും ആ വ്യക്തികൾക്ക് ലഭിക്കുകയും ചെയ്യുന്നു. എന്നാൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ഈ ഡോപ്പമിന്റെ അളവ് കുത്തനെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. സ്വാഭാവികമായും അതിനെ തുടർന്ന് പൊടുന്നനെ വല്ലാത്ത ഒരു സുഖവും സന്തോഷവും സംതൃപ്തിയും ഒക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യം സംജാതമാകുന്നു. ലൈംഗിക ആസക്തി വർദ്ധിക്കുന്നതടക്കമുള്ള മാറ്റങ്ങൾ ശരീരത്തിൽ ഉണ്ടാകുന്നു. ഇത്തരം അനുഭവങ്ങൾ പെട്ടെന്ന് ഡോപ്പമിൻ വർദ്ധിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ തലച്ചോറിൽ സംഭവിക്കുന്നത്. എന്നാൽ ഡോപ്പമിന്റെ അളവ് കുത്തനെ കൂടുമ്പോൾ, ആ ലഹരി ഉപയോഗത്തിന്റെ സമയം കഴിയുമ്പോൾ പൊടുന്നനെ ഡോപ്പമിന്റെ അളവ് താഴേക്ക് പോകാനും സാധ്യതയുണ്ട്. പെട്ടെന്ന് തന്നെ ഡോപ്പമിന്റെ അളവ് താഴേക്ക് പോകുമ്പോൾ അതുവരെ ലഭിച്ച സുഖവും സന്തോഷവും സംതൃപ്തിയൊക്കെ മാറി വല്ലാത്തൊരു സങ്കടവും ദേഷ്യവും ഉത്കണ്ഠയും അസ്വസ്ഥതയും ഒക്കെ മനസ്സിലേക്ക് കടന്നു വരുന്നു. ഈ അസ്വസ്ഥത തീവ്രമാകുമ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി വീണ്ടും ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് തലച്ചോറിലെ ഡോപ്പമിൻ വർദ്ധിപ്പിക്കാനുള്ള പ്രവണത അവരിൽ ഉണ്ടാകുന്നു. അങ്ങനെയാണ് ലഹരി വസ്തുക്കളോടുള്ള അടിമത്തം സംഭവിക്കുന്നത്. ADHD എന്ന അവസ്ഥ കുട്ടിക്കാലത്ത് തന്നെ തിരിച്ചറിഞ്ഞ് ചികിത്സിച്ചാൽ ആ കുട്ടികൾ ലഹരി വസ്തുക്കളിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. തലച്ചോറിലെ ഡോപ്പമിന്റെ അളവ് ക്രമീകരിക്കാൻ സഹായിക്കുന്ന മരുന്നുകളും മനഃശാസ്ത്ര ചികിത്സാ രീതികളും മാതാപിതാക്കൾക്കുള്ള പരിശീലനവും ഒരുമിച്ച് ഉപയോഗിച്ചാൽ ബഹുഭൂരിപക്ഷം ADHD കുട്ടികളെയും ചികിത്സയിലൂടെ രക്ഷപ്പെടുത്താൻ സാധിക്കും. എന്നാൽ ചികിത്സിക്കപ്പെടാതെ പോകുന്ന ADHD കുട്ടികൾക്ക് ഒരു ഹൈസ്കൂൾ കാലഘട്ടം എത്തുമ്പോൾ പഠനം ബുദ്ധിമുട്ടാകും. അവർ പഠനം അവസാനിപ്പിച്ചേക്കും. എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ പഠിക്കാം എന്ന് കരുതി ഏതെങ്കിലും തൊഴിൽശാലകളിൽ പരിശീലനത്തിന് ചേർന്നാലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്തതുമൂലം അവിടെയും അവർ പരാജയമായി പോയേക്കും. അങ്ങനെ അത്തരം തൊഴിൽ പരിശീലന കേന്ദ്രങ്ങളിൽ നിന്നും പുറത്താകുന്നതോടെ തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഇവർ ലഹരി വസ്തുക്കൾ വിപണനം ചെയ്യുന്ന വ്യക്തികളുടെ ശ്രദ്ധയിൽപ്പെടാനും ക്രമേണ ലഹരി വിപണനത്തിലെ കണ്ണികളായി മാറാനും സാധ്യതയുണ്ട്. പലപ്പോഴും ഈ കുട്ടികൾ ലഹരി ഉപയോഗിക്കുക വഴി അവരുടെ തലച്ചോറിലെ ഡോപ്പമിന്റെ അളവ് വർദ്ധിപ്പിച്ച് ആഹ്ലാദം കണ്ടെത്താൻ ശ്രമിക്കുകയും അതുവഴി ലഹരി അടിമകളായി മാറുകയും ചെയ്യും. അതേപോലെ തന്നെ വരുമാനത്തിന് വേണ്ടി ലഹരി വിപണന ശൃംഖലയിലെ കണ്ണികളാകാനും ഇവർ വിധിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് തന്നെ കുട്ടിക്കാലത്ത് തന്നെ ഈ ADHD എന്ന അവസ്ഥ തിരിച്ചറിഞ്ഞ് ചികിത്സിക്കേണ്ടത് ഭാവിയിൽ ലഹരി അടിമകൾ ഉണ്ടാകുന്നത് തടയാൻ ആവശ്യമായ ഒരു സാമൂഹിക നിക്ഷേപമാണ്. ADHD പോലെ തന്നെ ലഹരി അടിമത്വത്തിനുള്ള സാധ്യത കൂട്ടുന്ന മറ്റു ചില മാനസിക ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ട്. കുട്ടിക്കാലത്ത് കാണപ്പെടുന്ന പഠന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് പഠനത്തിലെ പിന്നാക്കാവസ്ഥ, ഇത്തരം കുട്ടികളെ നമ്മുടെ സമൂഹം വളരെ മോശമായ കണ്ണുകളോടെയാണ് കാണുന്നത്. മാതാപിതാക്കളും സഹപാഠികളും അധ്യാപകരും ഒക്കെ ഇവരെ പരിഹസിക്കുമ്പോൾ പലപ്പോഴും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇവർ ലഹരി പരീക്ഷണങ്ങളിലേക്ക് പോവുകയും ക്രമേണ അതിന് അടിമപ്പെട്ടു പോവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടാകാം. കുട്ടിക്കാലത്ത് തന്നെ തീവ്രമായ ഉത്കണ്ഠയും വളരെ ചെറിയ കാര്യങ്ങൾക്ക് വിഷാദവും ഒക്കെ അനുഭവിക്കുന്ന കുട്ടികളും കൗമാരത്തിലേക്ക് എത്തുമ്പോൾ അവരുടെ പ്രയാസങ്ങൾ മറികടക്കാനുള്ള ഒരു ഔഷധം എന്നുള്ള നിലയിൽ ലഹരി വസ്തുക്കളെ പരീക്ഷിക്കുന്നതായി കണ്ടുവരുന്നുണ്ട്. അപ്പം മേൽ സൂചിപ്പിച്ച പെരുമാറ്റ പ്രശ്നങ്ങളുള്ള കുട്ടികളെ കുട്ടിക്കാലത്ത് തന്നെ കണ്ടെത്തി ആ പെരുമാറ്റ പ്രശ്നങ്ങൾക്കുള്ള കൃത്യമായ ചികിത്സ കൊടുക്കുക വഴി അവർ ഭാവിയിൽ ലഹരി അടിമകളായി മാറുന്നത് നമുക്ക് ഫലപ്രദമായി തടയാൻ സാധിക്കും. കഞ്ചാവും രാസലഹരികളും അടക്കമുള്ള പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തികളിൽ തലച്ചോറിലെ ഡോപ്പമിന്റെ അളവ് ഒരു പരിധിക്ക് മുകളിലേക്ക് പോകുന്നത് ചിത്തഭ്രമ ലക്ഷണങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്നു. ചെവിയിൽ അശരീര ശബ്ദങ്ങൾ മുഴങ്ങുന്നത് പോലെയുള്ള മിഥ്യാ അനുഭവങ്ങളും ആരൊക്കെയോ തങ്ങളെ കൊല്ലാൻ വരുന്നു അഥവാ ഉപദ്രവിക്കാൻ വരുന്നു എന്ന മട്ടിലുള്ള മിഥ്യാവിശ്വാസങ്ങളും ഇവരിൽ ശക്തമാകുന്നതോടെ ഇവർ പലപ്പോഴും അക്രമാസക്തരായി മാറുന്നതായും കണ്ടുവരുന്നുണ്ട്. ഈ അവസ്ഥയ്ക്കാണ് ലഹരി വസ്തു ജന്യ ചിത്തഭ്രമം അഥവാ സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് സൈക്കോസിസ് എന്ന് പറയുന്നത്. ഈ ചിത്തഭ്രമത്തിന്റെ പാരമ്യത്തിൽ വീട്ടിലുള്ള വ്യക്തികളെ പോലും അപായപ്പെടുത്താൻ ഇവർ തയ്യാറാകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ലഹരി ഉപയോഗിച്ച് അക്രമ സ്വഭാവം കാണിക്കുന്ന വ്യക്തികളെ എത്രയും പെട്ടെന്ന് കൃത്യമായ ഒരു മാനസികാരോഗ്യ ചികിത്സയ്ക്ക് വിധേയമാക്കേണ്ടത് അത്യാവശ്യമാണ്. എങ്ങനെയാണ് ഒരു വ്യക്തി ലഹരി വസ്തുവിന് അടിമപ്പെട്ടിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുക? ലഹരി അടിമത്വത്തിന് പ്രധാനമായിട്ട് 6 ലക്ഷണങ്ങളാണ്. 1, രാവിലെ തൊട്ട് വൈകിട്ട് വരെ സദാസമയം ലഹരി വസ്തുക്കളെ കുറിച്ച് തീവ്രമായ ആസക്തി മനസ്സിൽ ഉണ്ടാകുക. രാവിലെ ഉറക്കത്തിൽ നുണരുമ്പോൾ തന്നെ ഇന്ന് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാമല്ലോ എന്ന പ്രതീക്ഷയാണ് അദ്ദേഹത്തെ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ തന്നെ പ്രേരിപ്പിക്കുന്നത്. ക്ലാസ്സിലിരിക്കുമ്പോഴും ജോലി സ്ഥലത്തിരിക്കുമ്പോഴും ഒക്കെ ലഹരി ഉപയോഗിക്കാനുള്ള സാഹചര്യങ്ങളെക്കുറിച്ചും ലഹരി ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന സംതൃപ്തിയെക്കുറിച്ചുമുള്ള ചിന്തകൾ മാത്രമായിരിക്കും മനസ്സ് നിറയെ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ലക്ഷണം, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിൻ്റെ സമയവും അളവും നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. 15 മിനിറ്റ് കൊണ്ട് ഇത് ഉപയോഗിച്ച് അവസാനിപ്പിക്കാമെന്ന് കരുതി തുടങ്ങി പലപ്പോഴും മണിക്കൂറുകളോളം തുടർച്ചയായി ഉപയോഗിച്ച് ബോധരഹിതനായി വീഴുന്ന അവസ്ഥ ആണ് ഈ നിയന്ത്രണമില്ലായ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ലക്ഷണം, ക്രമേണ ആഹ്ലാദ അനുഭവങ്ങൾ കിട്ടാൻ ഉപയോഗിക്കുന്ന ലഹരി വസ്തുവിന്റെ അളവ് കൂടിക്കൂടി വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. ആദ്യം വളരെ ചെറിയ അളവ് ലഹരി ഉപയോഗിക്കുമ്പോൾ തന്നെ ഒരു സുഖവും സന്തോഷവും അവർക്ക് കിട്ടുന്നുവെങ്കിൽ മാസങ്ങൾ കഴിയുമ്പോൾ ആ അളവ് തികയാതെ വരുന്നു. കൂടുതൽ അളവ് ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം സംജാതമാകുന്നു. പൊടുന്നനെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം നിർത്തുമ്പോൾ ഉണ്ടാകുന്ന പിൻവാങ്ങൽ ലക്ഷണങ്ങൾ അഥവാ വിഡ്രോവൽ സിംറ്റംസ് ആണ് നാലാമത്തെ പ്രധാന ലക്ഷണം. പ്രധാനമായിട്ടും മദ്യവും ഇഞ്ചക്ഷൻ രൂപത്തിലുള്ള ബ്രൗൺ ഷുഗർ പോലെയുള്ള മയക്കുമരുന്നുകളും ഉപയോഗിക്കുന്ന വ്യക്തികളിലാണ് ഈ പിൻവാങ്ങൽ ലക്ഷണങ്ങൾ ഏറ്റവും തീവ്രമായി ഉണ്ടാകുന്നത്. ഉറക്കക്കുറവും വിറയലും അമിതമായ ഉത്കണ്ഠയും തൊട്ട് അപസ്മാരവും സ്ഥലകാല ബോധമില്ലായ്മയും അക്രമവാസനയും ശരീരമാസകലമുണ്ടാകുന്ന തീവ്രമായ വേദനയും ഒക്കെ ഈ പിൻവാങ്ങൽ ലക്ഷണങ്ങളിൽ പെടുന്ന കാര്യങ്ങളാണ്. അഞ്ചാമത്തെ പ്രധാനപ്പെട്ട ലക്ഷണം, ജീവിതത്തിൽ ലഹരി വസ്തുവിന്റെ ഉപയോഗമല്ലാതെ മറ്റൊന്നും ഇവർക്ക് ഒട്ടും സന്തോഷം പകരുന്നില്ല എന്ന അവസ്ഥയാണ്. കായിക വ്യായാമമോ സൗഹൃദങ്ങളോ കലാരൂപങ്ങൾ ആസ്വദിക്കലോ ഒന്നും ഇവർക്ക് ഒട്ടും സന്തോഷം പകരില്ല. സന്തോഷം കിട്ടണമെങ്കിൽ ലഹരിയെ തന്നെ അഭയം പ്രാപിച്ച് പറ്റൂ എന്ന അവസ്ഥയുണ്ടാകും. ആറാമത്തേതായിട്ട്, മിക്കവാറും ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്കൊക്കെ അറിയാം ഈ പോക്ക് ശരിയല്ല, തന്റെ ആരോഗ്യത്തെ ഇത് തകർക്കുകയാണെന്ന്. എന്നാലും ഇത് ഒഴിവാക്കാൻ അവർക്ക് സാധിക്കാതെ വരുന്നു. ഈ ഒരു സ്ഥിതിവിശേഷമാണ് ഈ അടിമത്വത്തിന്റെ പരിപൂർണതയായി കരുതപ്പെടുന്നത്. ഈ 6 ലക്ഷണങ്ങളിൽ 3 എണ്ണമെങ്കിലും കഴിഞ്ഞ 1 വർഷമായി ഒരു വ്യക്തി പ്രദർശിപ്പിക്കുന്നുവെങ്കിൽ അദ്ദേഹം ലഹരിക്ക് അടിമപ്പെട്ട വ്യക്തിയാണ് എന്ന് കരുതാം. ലഹരി അടിമത്വത്തിലേക്ക് പോയൊരു വ്യക്തിയെ ശാസ്ത്രീയമായ ചികിത്സയിലൂടെ നമുക്ക് മുഖ്യധാരയിലേക്ക് മടക്കി കൊണ്ടുവരാം. 2 ഘട്ടങ്ങളിലായാണ് ഈ ചികിത്സ മുന്നോട്ട് പോകുന്നത്. ആദ്യ ഘട്ടം വിഷവിമോചന ചികിത്സ അഥവാ ഡീടോക്സിഫിക്കേഷൻ ട്രീറ്റ്മെന്റ് എന്ന് വിളിക്കുന്നു. ലഹരി വസ്തുക്കൾ മൂലമുണ്ടായ ശാരീരികവും മാനസികവുമായ ആരോഗ്യ പ്രശ്നങ്ങളെ ചികിത്സിക്കുകയും പിൻവാങ്ങൽ ലക്ഷണങ്ങളെ ഫലപ്രദമായി നിയന്ത്രിക്കുകയുമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. സാധാരണഗതിയിൽ 7 മുതൽ 10 ദിവസം സമയം കൊണ്ട് ഈ ചികിത്സാഘട്ടം പൂർത്തിയാകും. എന്നാലും ഇത് കഴിഞ്ഞ് വീണ്ടും ലഹരി സുലഭമായി ലഭിക്കുന്ന അന്തരീക്ഷത്തിലേക്ക് തന്നെയാണ് ഈ വ്യക്തി മടങ്ങുന്നത് എന്നത് മനസ്സിൽ കണ്ടുകൊണ്ട് 2ാം ഘട്ട ചികിത്സ വിഭാവനം ചെയ്തിരിക്കുന്നു. ഇതിനെയാണ് പുനഃപതന പ്രതിരോധ ചികിത്സ അഥവാ റിലാപ്സ് പ്രിവെൻഷൻ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. 6 മുതൽ 9 മാസം നീണ്ടു നിൽക്കുന്ന ഈ ചികിത്സാഘട്ടത്തിൽ മരുന്നുകളും മനഃശാസ്ത്ര ചികിത്സകളും കുടുംബ ചികിത്സയും ഉൾപ്പെടുത്തിയിരിക്കുന്നു. തലച്ചോറിലെ ഡോപ്പമിന്റെ അളവ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ പൊടുന്നനെ വർദ്ധിക്കുന്നത് തടയാൻ സഹായിക്കുന്ന മരുന്നുകളാണ് ഇതിലെ പ്രധാന ചികിത്സ. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം 6 മാസം തൊട്ട് 9 മാസം വരെ ഈ മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വരും പൂർണ്ണമായ ഒരു ഫലം ലഭിക്കാൻ. ഇതിനോടൊപ്പം ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിലേക്ക് പോകുന്നത് തടയാൻ സഹായിക്കുന്ന മോട്ടിവേഷൻ എൻഹാൻസ്മെന്റ് തെറാപ്പി പോലെയുള്ള മനഃശാസ്ത്ര ചികിത്സകൾക്കും കുടുംബ ജീവിതത്തിൽ കുടുംബ ബന്ധങ്ങളിലുള്ള ശൈഥില്യം പരിഹരിക്കാൻ ആവശ്യമായ ഫാമിലി തെറാപ്പിയും ഒത്തുചേരുമ്പോൾ മിക്കവാറും ലഹരി അടിമത്തത്തിലേക്ക് പോയ ആളുകളെ നമുക്ക് ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് മടക്കി കൊണ്ടുവരാം.
3: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ് ജനറൽ ആശുപത്രി ജംഗ്ഷൻ തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
4: ഇതുവരെ കേട്ടത് റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. ഇനി മുംബൈയിൽ നിന്നും പിഡാര സ്പോൺസേഡ്.

ഇപ്പോൾ വിവിധ ഭാഷാ ഗാനങ്ങളുമായി മഴവില്ല. ആദ്യ ഗാനം ബേട്ട എന്ന ഹിന്ദി ചിത്രത്തിനു വേണ്ടി അനുരാധ പൗഡ്വാളും വിപിൻ സച്ദേവയും പാടിയത്, സമീറിന്റെ വരികൾക്ക് ആനന്ദ് മിലിന്ദിന്റെ സംഗീതം.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി നാളെ രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി വെങ്കോട് വട്ടപ്പാറ.
2: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
3: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45. തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ. സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം നാളെ രാവിലെ 9:00. പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ് കുന്നുകുഴി പള്ളിപ്പുറം കണ്ണാശുപത്രിക്ക് സമീപം.
4: മഴവില്ല തുടരുന്നു. മലയാള ആൽബം ഗാനങ്ങളിൽ നിന്നും സുജാത പാടിയത്. ഈ ഗാനത്തിന്റെ രചന വിജയൻ, ഈസ്റ്റ് കോസ്റ്റ്, സംഗീതം ബാലഭാസ്കർ.

0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര,
2: ബുധൻ ഉച്ചയ്ക്ക് 12:40
1: എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ സ്റ്റാച്യു ട്രിവാൻഡ്രം. ഫോൺ 9633863333.
3: തമിഴ് ചലച്ചിത്രകാരങ്ങളിൽ നിന്നും വൈരമുത്തുവിന്റെ വരികൾക്ക് ശങ്കർ ഗണേഷ് സംഗീതം നൽകി, യേശുദാസും SP ശൈലജയും പാടിയത് ചിത്രം അൻപുള്ള അപ്പ

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി നാളെ രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വെങ്കോട്, വട്ടപ്പാറ.
3: മഴവില്ല തുടരുന്നു. 1947 എർത്ത് എന്ന ഹിന്ദി ചിത്രത്തിനു വേണ്ടി ശ്രീനിവാസും സുജാത ത്രിവേദിയും പാടിയതാണ്.

മഴവില്ലിൽ അവസാനമായി യേശുദാസ് പാടിയ മലയാള ആൽബം ഗാനം, രചന യൂസഫിലെ കച്ചേരി, സംഗീതം MS വിശ്വനാഥൻ.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു മോൾഡോവൻ പ്രസിഡന്റ് മയ സണ്ടുവുമായി കൂടിക്കാഴ്ച നടത്തി. വാണിജ്യം, കൃഷി, ആരോഗ്യം, AI തുടങ്ങിയ വിവിധ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തി.

ഉൾപ്പെടുത്താൻ രാജ്യങ്ങൾ തമ്മിൽ ധാരണ. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭയിലും രാജ്യസഭയിലും നടപടികൾ പലതവണ തടസ്സപ്പെട്ടിരുന്നു. കോറോ ഹെൽത്ത് കമ്പനിയുടെ കൊച്ചി കോഴിക്കോട് ഓഫീസുകളിൽ നിന്ന് കൂട്ടപ്പിരിച്ചുവിടലിന് വിധേയമാക്കപ്പെട്ട ജീവനക്കാർക്ക് 5 മാസത്തെ ശമ്പളം കൂടി നൽകാൻ തൊഴിൽ വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ നടത്തിയ ചർച്ചയിൽ ധാരണ. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷയും 20 ലക്ഷം രൂപ പിഴയും വിധിച്ച് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. മനുഷ്യ വന്യജീവി സംഘർഷ നിവാരണത്തിന്റെ ഭാഗമായി നാളെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് ചേരും. മന്ത്രി ഷിവു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യും. 2026 കേരള ബാലസാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സന്തോഷ് ചിക്കാനം, കെ സച്ചിദാനന്ദൻ, ശ്രീജിത്ത് പെരുന്തച്ഛൻ എന്നിവർ വിവിധ പുരസ്കാരങ്ങൾ സ്വന്തമാക്കി. തൃശൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ അധ്യാപകൻ എം കെ റാമിനെ തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി റിമാൻഡ് ചെയ്തു. ബീഹാറിൽ നിന്ന് പെരുമ്പാവൂരിലേക്ക് ബാലവേലയ്ക്കായി എത്തിച്ച 9 കുട്ടികളെ റെയിൽ സുരക്ഷാ സേന രക്ഷപ്പെടുത്തി. 2 പേരെ അറസ്റ്റ് ചെയ്തു. മലയാളി ഏജന്റിനായി അന്വേഷണം ശക്തം. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ വയനാട് വരെയുള്ള 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള അക്വാട്ടിക് അസോസിയേഷൻ സംഘടിപ്പിച്ച സംസ്ഥാന അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പ് ജൂനിയർ വിഭാഗത്തിൽ തിരുവനന്തപുരത്തിനും സബ് ജൂനിയറിന് എറണാകുളത്തിനും ഓവറോൾ കിരീടം. പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം സന്തോഷ് വർമ്മയുടെ രചന, ബിജുബാലിന്റെ സംഗീതം, ഗായകർ ശ്രേയ ഘോഷാലും രഞ്ജിത്തും. ചിത്രം സോൾട്ട് ആൻഡ് പേപ്പർ.

ഇനി വൈക്കം വിജയലക്ഷ്മി പാടിയൊരു ഗാനം കേൾക്കാം. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് വിനീത് ശ്രീനിവാസൻ, സംഗീതം ഷാൻ റഹ്മാൻ. ചിത്രം ഒരു വടക്കൻ സെൽഫി.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
3: ചേട്ടൻ, ഇത് എന്ത് ഭാവിച്ച?
4: എന്തോ
3: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
5: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
6: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണ്ണ മോതിരങ്ങൾ.
7: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണാവസരവും.
6: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
8: ഇനി ശബരീഷ് വർമ്മയുടെ ഗാനരചന, രാജേഷ് മുരുകേശന്റെ സംഗീതം. ശബരീഷ് വർമ്മ പാടിയത് ചിത്രം പ്രേമം.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ് ആരിശാല.
2: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി സുഹൈൽ കോയയുടെ രചന, ജസ്റ്റിൻ വർഗീസിന്റെ സംഗീതം, വിദ്യാധരൻ പാടിയത്, ചിത്രം തണ്ണീർമത്തൻ ദിനങ്ങൾ.

0: ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറെ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെയൊക്കെ സ്പെയർ കിട്ടുമോ എന്തോ.
4: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
5: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
6: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
7: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
6: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
8: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
9: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
8: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

അനന്തപുരി എഫ് എമ്മിൽ ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. മാനു മഞ്ജിത്തിന്റെ രചന, ജസ്റ്റിൻ പ്രഭാകരന്റെ സംഗീതം, മസാല കോഫി ബാൻഡിറ്റ് ഗായകർ, ചിത്രം കുഞ്ഞിരാമായണം.

0: സ്വിംഗറിൽ സെയിൽസ് ആൻഡ് സർവീസസ്,
1: എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
2: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
0: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246971 9.
3: पीएम जय अब गरीबों की जय बन गई है.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.

അനന്തപുരി എഫ് എമ്മിൽ ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. സന്തോഷ് വർമ്മയുടെ രചന, വിജി ബാലിന്റെ സംഗീതം, നജീം അർഷാദും സൗമ്യ ടി ആറും പാടിയത് ചിത്രം വിക്രമാദിത്യൻ.

ഇനി ചിത്ര അരുൺ പാടിയ ഗാനം. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് റഫീഖ് അഹമ്മദ്, സംഗീതം ബിജി ബാൽ. ചിത്രം റാണി പത്മിനി.

0: ഈ കെ കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ചാ?
1: എന്തു പറ്റി?
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിങ് പർച്ചേസിലേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണാവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
4: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളിൽ ഏജൻസീസ്.
5: LED ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ.
4: കൂടാതെ എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
5: പിട്ടാപ്പള്ളിൽ ഏജൻസീസ്.
6: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
7: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
6: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

0: ഒരെണ്ണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ഇനി ശ്രേയാ ഘോഷാൽ പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം രാമന്റെ ഏദൻ തോട്ടം. ഈ ഗാനത്തിന്റെ വരികൾ സന്തോഷ് വർമ്മ, സംഗീതം ബി ജി പാൽ.

ഇനി സൗമ്യ രാമകൃഷ്ണൻ പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം പകിട. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് റഫീഖ് അഹമ്മദ്, സംഗീതം ബിജി ബാൽ.

0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ഞാറ്റുവേല.
0: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം എന്ന പരമ്പരയുടെ 6-ാം അധ്യായത്തിലേക്ക് സ്വാഗതം.

0: വിളവിന്റെ വിസ്മയത്തിന് തിരിതെളിയിച്ച് കടന്നുപോയ അഞ്ചാഴ്ചകൾ കൊണ്ട് കേരളത്തിലെ തരിശു പ്രദേശങ്ങളും പുരയിടങ്ങളും വീട്ടുമുറ്റങ്ങളും മട്ടുപ്പാവുകളുമൊക്കെ വിവിധ പച്ചക്കറികളാൽ നിറയുന്ന കാഴ്ച മലയാളക്കരയ്ക്ക് കൂടുതൽ ആവേശം പകരുന്നു. ഇവിടെ കൃഷിക്കാരായി എത്തുന്നത് ഉയർന്ന തൊഴിലും വിദ്യാഭ്യാസവും ഉള്ളവർ മുതൽ പ്രൊഫഷണലിസ്റ്റുകൾ, ഐടി മേഖലയിലെ വനിതകൾ, ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ വിദ്യാർത്ഥികൾ, വിദ്യാസമ്പന്നരായ വീട്ടമ്മമാർ, കുടുംബശ്രീ പ്രവർത്തകർ, യുവാക്കൾ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ ശ്രേണിയിലുള്ളവരാണ്. ഈ കാതലായ മാറ്റത്തിന് കാരണം കൃഷി ഉപജീവനത്തേക്കാൾ നിലനിൽപ്പിന്റെയും ആരോഗ്യത്തിന്റെയും പ്രശ്നമാണ് എന്ന തിരിച്ചറിവാണ്. എത്ര പണം കൊടുത്താലും വിഷം വാങ്ങിക്കഴിച്ച് ജീവിതമാകെ താളം തെറ്റുന്ന അവസ്ഥ പലരും മനസ്സിലാക്കിയതാണ് ഈ മാറ്റങ്ങൾക്ക് കാരണം. കൃഷി ഇന്ന് നല്ല വരുമാനം ലഭിക്കുന്ന മേഖലയായി മാറുന്നതിന്റെ പ്രധാന കാരണവും വിഷമില്ലാത്ത വിഭവങ്ങൾക്കുള്ള ഡിമാൻഡ് ഒന്നുകൊണ്ട് തന്നെയാണ്. ഉത്സവകാല മാർക്കറ്റുകളിലെ അമിത വിലക്കയറ്റം പിടിച്ചുനിർത്തി യഥാർത്ഥ കർഷകന് മികച്ച വരുമാനം ലഭിക്കുന്നതിന് ഇന്ന് ഓരോ പറമ്പും കൃഷിയിടമായപ്പോൾ സാധിക്കുന്നു. ഇന്നത്തെ അധ്യായത്തിൽ നമുക്ക് കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടത്തെ കാർഷിക അനുഭവ സമ്പത്തുള്ള ഒരു വീട്ടമ്മയെ പരിചയപ്പെടാം. ഓണവിപണി ലക്ഷ്യമാക്കി ഓരോ ചുവടുവയ്പിലും ശ്രദ്ധാപൂർവ്വം മുന്നേറുന്ന ഈ വീട്ടമ്മ 100 മേനി വിളവ് പ്രതീക്ഷിച്ചാണ് കൃഷിയിറക്കിയത്. ദീർഘനാളത്തെ പച്ചക്കറി കൃഷിയിലെ അനുഭവ സമ്പത്ത് കൂടിയാകുമ്പോൾ വിജയം സുനിശ്ചിതം. തിരുവനന്തപുരം ശ്രീകാര്യം കൃഷിഭവൻ പരിധിയിലെ കരിയത്തിന് സമീപം തിരുവാതിരയിൽ താമസിക്കുന്ന ശ്രീമതി സരിത സൂരജിന്റെ വീട്ടുവളപ്പിലെ കൃഷിവിശേഷങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം.
1: ഈ വർഷത്തെ ഓണം പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. ഈ ഓണക്കാലത്ത് വിഷമില്ലാത്ത നല്ല സദ്യ ഒരുക്കാൻ, മലയാള തനിമയുള്ള സദ്യ ഒരുക്കാൻ എല്ലാ വീട്ടമ്മമാരും ഒരുങ്ങിക്കഴിഞ്ഞു. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം എന്ന പരമ്പരയിൽ വീട്ടമ്മമാരെ പരിചയപ്പെട്ടു, കൃഷി രീതികൾ പരിചയപ്പെട്ടു. ഇന്ന് നമ്മൾ 15 വർഷത്തോളമായി കൃഷി ചെയ്യുന്ന ഒരു വീട്ടമ്മയെ പരിചയപ്പെടാം. ഓണത്തിനായി വിവിധ വിഭവങ്ങൾ തയ്യാറായി കഴിഞ്ഞു. ഇവിടെ വിളവെടുക്കാൻ പാകമാകാറായി. അതിവിപുലമായ കൃഷിയാണ് സരിത സൂരജ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമുക്ക് സരിതയെ പരിചയപ്പെടാം. നമസ്കാരം.
2: നമസ്കാരം.
1: സരിത, കഴിഞ്ഞ 15 വർഷത്തോളമായി ഇവിടെ ഈ വീട്ടുവളപ്പിലും ചുറ്റുമുള്ള സ്ഥലത്തുമൊക്കെ അതിവിപുലമായ കൃഷി ചെയ്തു വരികയാണ്. അപ്പൊ ഈ കൃഷിയിലോട്ട് കടന്നു വരാനുണ്ടായ ഒരു സാഹചര്യം എന്താണ്?
2: ഹസ്ബൻഡിന് കൃഷിയോടുള്ള താല്പര്യം കൊണ്ടാണ് ഞാൻ ഈ കൃഷിയിലോട്ട് വരാനുള്ള പ്രധാന കാരണം. 15 വർഷത്തോളമായി കൃഷി ചെയ്യുന്നു. പൂർണ്ണമായും ജൈവ കൃഷിയാണ് ചെയ്യുന്നത്. എന്റെ വീട്ടിലെ ഒട്ടുമിക്ക പച്ചക്കറികളും ഞാൻ കൃഷി ചെയ്ത് വരുന്നു.
1: ഇപ്പൊ ഈ ഹസ്ബൻഡിന്റെ താല്പര്യത്തിലാണ് കൃഷി എന്ന് പറഞ്ഞു. തരിത കുട്ടിക്കാലം മുതൽ കൃഷി കണ്ടു വളർന്ന ഒരാളാണോ?
2: എന്റെ അച്ഛൻ ഒരു കൃഷിക്കാരനാണ്. അതിലുപരി എന്റെ ഹസ്ബൻഡിന്റെ അച്ഛൻ അപ്പൂപ്പന്മാര് നല്ല കൃഷിക്കാരാണ്. അപ്പോ ഹസ്ബൻഡിന്റെ അച്ഛൻ ചെയ്യുന്നത് കണ്ടാണ് ഹസ്ബൻഡും നല്ലൊരു കൃഷിക്കാരനായത്.
1: സരിത ഇപ്പൊ പൂർണ്ണ സമയം കൃഷിയിലാണ്. രാവിലത്തെ നമ്മുടെ വീട്ടു ജോലി കഴിഞ്ഞാല് പൂർണ്ണ സമയം കൃഷിയിലാണല്ലേ?
2: അത് രാവിലെ എന്റെ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനും ഹസ്ബൻഡും

0: കൂടിയാണ് കൃഷിയിലോട്ട് ഇറങ്ങുന്നത്. രാവിലെ ഒരു 2 മണിക്കൂറോളം ഞങ്ങൾ കൃഷിയിൽ ഏർപ്പെടും. പിന്നെ അതുപോലെ തന്നെ വൈകുന്നേരം നമുക്ക് വേറൊരു കൃഷിസ്ഥലമുണ്ട്, അവിടെ ഒരു 2-3 മണിക്കൂർ ഞങ്ങൾ കൃഷിയിൽ സമയം കണ്ടെത്തും.
1: ഇപ്പൊ ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം എന്ന് പറഞ്ഞ ഒരു പദ്ധതി സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുകയാണ്. അപ്പോ ഓണക്കാല പച്ചക്കറികൾക്കായി ഏതൊക്കെ തരത്തിലാണ് സരിത തയ്യാറെടുത്തത്?
0: ഓണത്തിന് ഞങ്ങള് മത്തന്, വെള്ളരി, പാവല്, പടവലം, കത്തിരി, വെണ്ടയ്ക്ക, അങ്ങനെ ഒട്ടുമിക്ക പച്ചക്കറികളും നമ്മൾ ഓണത്തിന് വേണ്ടി തയ്യാറാക്കി കഴിഞ്ഞു.
1: ഓണക്കാല പച്ചക്കറികൾ ഇപ്പൊ ഏകദേശമൊക്കെ തയ്യാറായി കഴിഞ്ഞു. അപ്പൊ ഇതിന്റെ ഒരു നടിയിലും അതിന്റെ ഈ വളപ്രയോഗവും പോട്ടിംഗ് മിശ്രം തയ്യാറാക്കുന്നതും ഒക്കെ നമ്മൾ എവിടെ നിന്നാണ് ഇതൊക്കെ പഠിച്ചത്?
0: ഇത് ഞങ്ങൾ പഠിച്ചത് ശ്രീകാര്യം കൃഷിഭവന്റെ പരിധിയിലാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. അവിടെ ഹരിത ഓർഗാനിക് ഗ്രൂപ്പ് എന്ന് പറയുന്ന അതിശക്തിയായിട്ടുള്ള ഒരു കൃഷിക്കൂട്ടമുണ്ട് നമുക്ക്. അവിടെ നിന്നും എല്ലാ മാസവും നമുക്ക് ക്ലാസ്സുകൾ തരാറുണ്ട്. അവിടെ നല്ല കൃഷിയിൽ വിദഗ്ധരായ ഓഫീസർമാർ വന്ന് നമുക്ക് ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. വളപ്രയോഗങ്ങളെല്ലാം പഠിപ്പിച്ചു തരാറുണ്ട്. പിന്നെ ഒട്ടുമിക്ക വളങ്ങളും നമ്മൾ വീട്ടിൽ തന്നെയാണ് തയ്യാറാക്കുന്നത്.
1: അപ്പൊ ഇത് അവിടെ നിന്ന് പഠിച്ചു വന്ന രീതി നമ്മൾ പ്രാവർത്തികമാക്കിയിട്ടാണ് ഇപ്പൊ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലേ?
0: അവിടെ നിന്ന് പഠിപ്പിച്ചിരുന്ന കൃഷിയും പിന്നെ നമ്മള് സ്വയമായിട്ട് നമുക്ക് പഠിച്ചതും എല്ലാം കൂടി ആണ് നമ്മൾ കൊണ്ടുവരുന്നത്.
1: പൂർണ്ണമായിട്ടും ജൈവ കൃഷിയിലല്ലേ ഇവിടെ കൃഷി ചെയ്യുന്നത്?
0: പൂർണ്ണമായും ജൈവ കൃഷിയിലാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ കൃഷി ഇടയ്ക്കിടയ്ക്ക് കൃഷി ഓഫീസിൽ നിന്ന് നോക്കാറുണ്ട്. പിന്നെ ഞങ്ങൾ മണ്ണെടുത്ത് ടെസ്റ്റ് ചെയ്യാറുണ്ട്.
1: ജൈവ രീതിയിൽ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ഇതിന് അടിസ്ഥാന വളമായിട്ട് എന്തൊക്കെയാണ് കൊടുക്കുന്നത്?
0: നമ്മള് ചാണകം, കുമ്മായം എല്ലാം ഇട്ട് 15 ദിവസം കഴിഞ്ഞ് നല്ല സമ്പുഷ്ടീകരിച്ച മണ്ണാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ തൈകൾ നടുമ്പോൾ എല്ലാം വാം ഉപയോഗിച്ചാണ് നടുന്നത്.
1: പിന്നെ നട്ടതിന് ശേഷം എത്ര നാള് കഴിഞ്ഞിട്ടാണ് അടുത്ത് ഇപ്പൊ ഈ ഇവിടെ ഇപ്പൊ എല്ലാം വെണ്ടയും മറ്റു പച്ചക്കറികളും ഒക്കെ നന്നായിട്ട് നിൽക്കുന്നുണ്ടല്ലോ, പച്ചമുളകും ഒക്കെ കോവലൊക്കെ നന്നായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ അടുത്ത ഒരു നട്ട് കഴിഞ്ഞാൽ അടുത്ത ഒരു സ്റ്റെപ്പ് എപ്പോഴാണ് നമ്മൾ വളം കൊടുക്കുന്നത്?
0: ഞാൻ ചെയ്യുന്നത് നാലിലെ പരുവാകുമ്പോൾ 10 ദിവസം കൂടുമ്പോൾ സൂഡോമോണസ് കലക്കി ഒഴിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചാണകം, വേപ്പം പിണ്ണാക്ക്, എല്ലുപൊടി അതെല്ലാം കൂടി അതിന്റെ സ്ലറി ആക്കിയിട്ട് ഞാൻ അത് ഡൈലൂട്ട് ചെയ്ത് ഒഴിക്കാറുണ്ട്. അപ്പൊ എനിക്ക് കോഴിവളം ഉള്ളതുകൊണ്ട് കോഴിവളം കൊടുക്കാറുണ്ട്. പച്ചക്കറിയുടെ വേസ്റ്റ് എടുത്ത് അതിനെ സ്ലറിയാക്കി അതിനെ ഡൈലൂട്ട് ചെയ്ത് അതും കൊടുക്കാറുണ്ട്. ഇത്തരം വളങ്ങളാണ്. പിന്നെ ഈ ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കും, ഹൃദയാമൃതം, അങ്ങനെയുള്ള വളങ്ങളെല്ലാം സ്വയം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്.
1: നന്നായിട്ട് വളരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത്രയും പച്ചക്കറികളുണ്ട്, ധാരാളമുണ്ട്. പൊതുവെ കീടശല്യവും സാധാരണ നിലയിൽ നമുക്ക് മിക്ക കൃഷി സ്ഥലത്തും ഉണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെ ഇവിടെ നമുക്ക് കീടങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനെ പ്രതിരോധിക്കാൻ എന്താണ് ചെയ്യുന്നത്?
0: നമ്മൾ ഫിഷ് അമിനോ ആസിഡ് നല്ലൊരു വളമായിട്ടും നമ്മളത് ഒരു കീടനാശിനിയായിട്ട് ഉപയോഗിക്കാം. കാര്യം അതിന്റെ ഒരു സ്മെല്ല് കീടങ്ങളെ അകറ്റി നിർത്തും. പിന്നെ നമ്മൾ കെണികളൊക്കെ മേടിച്ച് കെട്ടി തൂക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേപ്പ് മിശ്രിതം ഇലയുടെ അടിയിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. പയറിലൊക്കെ വരുന്ന മുഞ്ഞ അതൊക്കെ നീരിനെ കയറ്റി വിടേണ്ട ചെയ്യുന്നത്. വെളുത്തുള്ളി മിശ്രിതം ഇതെല്ലാം കൂടെ ഡൈലൂട്ട് ചെയ്ത് ഇലയുടെ അടിയിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. പ്രധാനമായും നമ്മൾ രണ്ടു ദിവസം നമ്മൾ ഇലയുടെ അടിയിലും നമ്മൾ മൊത്തം നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഒട്ടുമിക്ക കീടങ്ങളും നമ്മളിൽ വരത്തില്ല. നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കും അത്രത്തോളം കീടങ്ങളും ഒഴിഞ്ഞു നിൽക്കും.
1: ഇപ്പൊ ഓണത്തിന് 2-3 വിപണികളിലേക്ക് എത്തിക്കാനുള്ള പച്ചക്കറികളാണ് ഇവിടെ നട്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ നമ്മൾ വിളവെടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ വിപണി, നമ്മൾ ഓണത്തിന് പല വിപണികൾ നമ്മളെ കൃഷിഭവനിൽ കാണും, റെസിഡൻസിന്റെ വിപണി കാണും, നാട്ടുകാരുടെ ഒരു വിപണി കാണും, ഇത് വിൽക്കാൻ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് സാധാരണ അനുഭവപ്പെടാറുണ്ടോ ഓണക്കാലങ്ങളിലൊക്കെ?
0: ഞങ്ങൾക്കിത് വിറ്റ് പോകുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാര്യം ഞങ്ങൾക്ക് കൃഷിഭവനിൽ തന്നെ ഞങ്ങൾക്കൊരു വിപണിയുണ്ട്. ഓണത്തിന് 3 ദിവസം ഓണച്ചന്തയുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ റെസിഡൻസിൽ ചന്തയുണ്ട്. വീട്ടില് ആവശ്യക്കാർ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിത് വിറ്റ് പോകുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല.
1: പൊതുവേ പുറത്തുനിന്ന് വരുന്ന പച്ചക്കറികളെക്കാൾ നാടൻ പച്ചക്കറികൾക്കാണ് ഡിമാൻഡ് കൂടുതൽ, ഒപ്പം തന്നെ നമുക്ക് നല്ല വിലയും കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ഓണച്ചന്തകളിലും റെസിഡൻസിന്റെ കൂട്ടായ്മയിലും ഒക്കെ കൊടുക്കുമ്പോൾ നല്ല വില ലഭിക്കുന്നുണ്ടോ?
0: ഞങ്ങൾക്ക് ഒരു വില കൃഷിഭവനിൽ തന്നെ ഒരു വില നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മൾ ആ വില അനുസരിച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. ഞങ്ങളെ വീട്ടിലും എല്ലാം ആ വിലയിലാണ് നമ്മളെല്ലാം സെയിൽ ചെയ്യുന്നത്.
1: സ്വാഭാവികമായിട്ട് നല്ല വില കിട്ടുന്നില്ലേ?
0: ജൈവ ആയതുകൊണ്ട് നല്ല വിലയാണ് കിട്ടുന്നത്.
1: ശ്രീമതി സരിത, നമ്മുടെ ഈ ഓണക്കാല പച്ചക്കറികൾ സ്വന്തം നിലയിൽ തന്നെ ധാരാളം ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ നിങ്ങൾ 4 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പായി തിരിഞ്ഞ് 50% നിങ്ങൾ ധാരാളം പച്ചക്കറികൾ ഓണത്തിനായി കൃഷി ചെയ്ത് അതിന്റെ തയ്യാറെടുപ്പിലാണ്. അതിനെ കുറിച്ചുകൂടെ ഒന്ന് പറയാമോ?
0: അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ റെസിഡൻസില് ശ്രീഭദ്ര റെസിഡൻസ് ആണ് കരിയും. അതില് ഞങ്ങൾക്കൊരു ആഴ്ച ചന്ത അവിടെയും ഉണ്ട്. എല്ലാ സൺഡേയും ആണ്. അവിടെയും നമ്മൾ എന്നെ പോലെ വേറെ മറ്റു കർഷകരും ജൈവ രീതിയിലാണ് കൃഷി ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ സാധനങ്ങളുടെ കുറവ് മൂലം റെസിഡൻസുകാർ തന്നെ നമുക്കൊരു 50 സെന്റ് സ്ഥലം എടുത്ത് തരികയും നമ്മൾ അതിലൊരു 4 പേര് ചേർന്ന് അതിൽ കൃഷി ചെയ്ത് വരികയും ചെയ്യുന്നു. അതിൽ നമ്മൾ ഓണക്കാല കൃഷി ചെയ്തിട്ടുണ്ട്. 1 മാസം മുന്നേ ഓണക്കാല കൃഷി തുടങ്ങി.
1: അപ്പൊ റെസിഡൻസ് ആണ് നമുക്ക് ഈ സ്ഥലം റെഡിയാക്കി തന്നത്. അപ്പൊ അതിനകത്ത് ഇപ്പൊ നിങ്ങൾ കൂട്ടായ്മയായിട്ട് ഏതൊക്കെ കൃഷികളാണ് ചെയ്തിരിക്കുന്നത്?
0: അതിൽ നമ്മൾ പാവല്, പയറ്, വെണ്ട, മത്തൻ, വെള്ളരി, അതുകൂടാതെ നമുക്ക് ബന്ധിത്തൈകളും കൃഷിഭവനിൽ നിന്ന് തന്നിട്ടുണ്ട് കൃഷി ചെയ്യാൻ വേണ്ടി.
1: കൂട്ടായ്മ ചെയ്യുമ്പോൾ അതിപ്പോ ഒരു മാസം കഴിഞ്ഞാൽ നമുക്ക് വിളവെടുക്കാനുള്ള പാകത്തിനായി അല്ലേ?
0: കൃഷി ഓഫീസർ വന്ന് നമുക്ക് ഇന്ന ദിവസം തുടങ്ങിയാലേ ഓണത്തിന് ഇങ്ങനെ വിളവെടുക്കാൻ പറ്റുള്ളൂന്നും പറഞ്ഞ് ഞങ്ങൾക്ക് എല്ലാ നിർദ്ദേശങ്ങൾ തരികയും അതനുസരിച്ച് നമ്മൾ കൃഷി ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഓണത്തിന് തീർച്ചയായും ഞങ്ങളെ പച്ചക്കറികൾ പാകാവും.
1: കൃഷിഭവനിൽ നിന്ന് നമുക്ക് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട് അല്ലേ ഇതിന്?
0: കൃഷിഭവനിൽ നിന്ന് നമുക്ക് ഫുൾ സപ്പോർട്ടാണ് നൽകുന്നത്. എന്നെ പോലെ തന്നെ ഒത്തിരി കർഷകര്, ചെറിയ രീതിയിൽ ചെയ്യുന്ന കർഷകരെ വലിയ കർഷകരാക്കുന്ന ഒരു കൃഷിഭവനാണ് ശ്രീകാര്യം കൃഷിഭവൻ. ഒട്ടനവധി കർഷകര് നല്ലതുപോലെ കൃഷി ചെയ്യുന്നുണ്ട്. കൃഷിഭവനിൽ വന്ന് വീടുകളിൽ വന്ന് വേണ്ട നിർദ്ദേശം തരികയും ചെയ്യുന്നുണ്ട്.
1: വീട്ടിൽ പച്ചക്കറി സ്വന്തം നിലയിലുണ്ട്. അത് ഭർത്താവിന്റെ കൂടെ സഹകരണത്തോടെ നന്നായിട്ട് കൊണ്ടുപോകുന്നു. ഓണക്കാലത്തേക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് കുറെ കൃഷി ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞ പോലെ കൂട്ടായ്മയിൽ നമ്മുടെ റെസിഡൻസുമായി ബന്ധപ്പെട്ട് കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ ഇതുകൂടാതെ മുട്ടക്കോഴിയുണ്ട്, അതുപോലെ തന്നെ കൂൺ കൃഷിയുണ്ട്. അതിന്റെ കൂടെ വിശേഷങ്ങളോട് ഒന്ന് ചുരുക്കി പറഞ്ഞാൽ നന്നായിരുന്നു.
0: ആദ്യം ഒരു 500 കോഴി കിടക്കുന്ന ഒരു കോഴി ഫാമായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ സ്ഥലപരിമിതികൾ മൂലം ഞാനത് ചുരുക്കി ഒരു 100 കോഴിക്കകത്താക്കി. അതുപോലെ തന്നെ എനിക്ക് കൂൺ കൃഷിയുണ്ട്. അത് ഞാൻ ചിപ്പിക്കൂണും പാൽക്കൂണും ചെയ്യുന്നുണ്ട്. അതും ഞാൻ കൃഷിഭവന്റെ സഹായത്തോടെ കൂൺ കൃഷി പഠിച്ചതാണ്. അതും നമ്മൾ സെയിൽ ചെയ്യുന്നത് വിപണിയിൽ കൊണ്ടുപോയാണ് സെയിൽ ചെയ്യുന്നത്.
1: വീട്ടമ്മ എന്നുള്ള നിലയിൽ വീട്ടിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ബാക്കി സമയമാണ് നമ്മൾ കൃഷി ചെയ്യുന്നതിനായി കണ്ടെത്തിയിരിക്കുന്നത്. എത്ര രൂപ നമുക്ക് ഈ കൃഷിയിൽ നിന്ന് വരുമാനം ലഭിക്കും?
0: 20,000 രൂപ അടുപ്പിച്ച് നമുക്ക് ഒരു മാസം ഇതിൽ നിന്ന് വരുമാനം കിട്ടും.
1: നമ്മള് വീട്ടിൽ നിന്നുകൊണ്ട് വീട്ടുകാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ഒരു 20,000 രൂപയോളം വരുമാനം കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മളൊരു മറ്റ് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്ക് പോകുന്നതിനേക്കാൾ എത്രയോ മികച്ചതാണ്. ഒപ്പം തന്നെ നമ്മുടെ വീട്ടിൽ ശുദ്ധമായ പച്ചക്കറികൾ കൊണ്ട് ഭക്ഷണം പാചകം ചെയ്യാം, കുട്ടികൾക്ക് വിഷമില്ലാത്ത ഭക്ഷണം കൊടുക്കാം, കുടുംബത്തിന് ഭക്ഷണം കൊടുക്കാം. അപ്പം നമുക്കിത് മനസ്സിന് സന്തോഷം, നമുക്ക് ആരോഗ്യം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നോക്കിയാൽ വരുമാനം ഉൾപ്പെടെ നമുക്ക് ഈ കൃഷി കൊണ്ട് വളരെ സന്തോഷം തരുന്നുണ്ട് അല്ലേ?
0: തീർച്ചയായും. കാര്യം കൃഷിയിലൂടെ നമുക്ക് നല്ല ഒരു എനർജി കിട്ടും. ഞങ്ങൾ പച്ചക്കറിയൊന്നും പുറത്തുനിന്ന് മേടിക്കാറില്ല. പിന്നെ നമ്മൾ ഇത് കൃഷി ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നല്ലൊരു എനർജിയും ഒപ്പം സന്തോഷവും പിന്നെ നമുക്ക് ആരോഗ്യവും കിട്ടും. പിന്നെ നമ്മൾ എപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കും.
1: സരിത, ഇപ്പോൾ ഓണത്തിന് പച്ചക്കറി തയ്യാറാക്കി, അതുപോലെ സ്ഥിരമായിട്ട് വീട്ടിൽ തന്നെ ഒരു പച്ചക്കറി തോട്ടമുണ്ട്, സ്ഥിരമായി വിപണിയുണ്ട്, വീട്ടിൽ ധാരാളം ആളുകൾ വന്ന് വാങ്ങിക്കുന്നു. സരിതയെ സംബന്ധിച്ച് 365 ദിവസം കൃഷി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന, കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കി അതിന് ശേഷം വെറുതെ ഇരിക്കുന്ന വീട്ടമ്മമാർക്ക് കൊടുക്കാനുള്ള ഒരു സന്ദേശം എന്താണ്?
0: എനിക്ക് കൃഷിയെക്കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു. എൻ്റെ ഹസ്ബൻഡിന്റെ താല്പര്യം കൊണ്ടാണ് ഞാൻ കൃഷിയിലോട്ട് വന്നത്. പക്ഷെ ചെയ്ത് വന്നപ്പോൾ കൃഷി എൻ്റെ ജീവനായിട്ടാണ് മാറിയത്. ഒപ്പം നല്ലൊരു വരുമാനവും കിട്ടുന്നുണ്ട്. പിന്നെ കൃഷിയിലൂടെ നമുക്ക് നല്ലൊരു എനർജിയും കിട്ടും, നല്ല സന്തോഷം കിട്ടും, നല്ല ആരോഗ്യം കിട്ടും. അതുകൊണ്ട് എല്ലാവരും കൃഷിയിലോട്ട് കടന്നു വരണമെന്നാണ് എന്റെ അഭിപ്രായം.
1: ഓണക്കാലത്ത് ഏറ്റവും നല്ല വിളവ് കിട്ടി നല്ല ലാഭം ഈ കൃഷിയിൽ നിന്നുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. സരിതയെ പോലെ കൃഷി ചെയ്യുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് നിർത്താം. നന്ദി, നമസ്കാരം.
2: ഒരു മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ ഓണമെത്തുകയാണ്. വിളവിന്റെ വിജയ പ്രതീക്ഷകളിലാണ് ഓരോ കൃഷിമുറ്റങ്ങളും. സദ്യ ഒരുക്കാനുള്ള പച്ചക്കറിയും ബാക്കിയുള്ളത് ഓണത്തിനുള്ള പോക്കറ്റ് മണിക്കുള്ള സമ്പാദ്യവുമാണ്. കേരളമുണർന്നു ആർപ്പുവിളികളുമായെത്തുന്ന ഉത്സവ മാമാങ്കത്തെ വരവേൽക്കാൻ പൂക്കളും പച്ചക്കറികളുമായി നാടൊരുങ്ങുകയാണ്. ശ്രീമതി സരിതാ സൂരജിനെ പോലുള്ള വീട്ടമ്മമാരുടെ കരുത്താണ് നാളെയുടെ ആരോഗ്യ കേരളത്തിന്റെ പ്രതീക്ഷ.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഇപ്പോൾ കേട്ടത് ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6 മണി.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: നീറ്റ് പരീക്ഷ ക്രമക്കേടിൽ പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭയിലും രാജ്യസഭയിലും നടപടികൾ പലതവണ തടസ്സപ്പെട്ടിരുന്നു. പെട്രോളിൽ കലർത്തുന്ന എഥനോളിന്റെ അളവ് 20% കൂടുതലാക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. വിശദമായ ശാസ്ത്രീയ പഠനങ്ങൾക്കും കൂടിയാലോചനകൾക്കും ശേഷം മാത്രമേ ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊള്ളൂ എന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. പുതിയ കാലഘട്ടത്തിലെ വെല്ലുവിളികളെ നേരിടാൻ വിവിധ രാജ്യങ്ങളിലെ നാവികസേനകളെ പര്യാപ്തമാക്കുകയാണ് കംബൈൻഡ് മാരിടൈം ഫോഴ്സിന്റെ പ്രധാന ലക്ഷ്യമെന്ന് റിയർ അഡ്മിറൽ ദീപക് സിൻഹാൾ. കോറോ ഹെൽത്ത് കമ്പനിയുടെ കൊച്ചി കോഴിക്കോട് ഓഫീസുകളിൽ നിന്ന് കൂട്ടപ്പിരിച്ചുവിടലിന് വിധേയമാക്കപ്പെട്ട ജീവനക്കാർക്ക് 5 മാസത്തെ ശമ്പളം കൂടി നൽകാൻ തൊഴിൽ വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ നടത്തിയ ചർച്ചയിൽ ധാരണ. മനുഷ്യ വന്യജീവി സംഘർഷ നിവാരണത്തിന്റെ ഭാഗമായി നാളെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് ചേരും. മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ അധ്യാപകൻ എം കെ റാമിനെ തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി റിമാൻഡ് ചെയ്തു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 123 കേസുകളിലായി 141 പേർ കൂടി അറസ്റ്റിൽ. ബീഹാറിൽ നിന്ന് പെരുമ്പാവൂരിലേക്ക് ബാലവേലയ്ക്കായി എത്തിച്ച 9 കുട്ടികളെ റെയിൽവേ സുരക്ഷാസേന രക്ഷപ്പെടുത്തി. 2 പേരെ അറസ്റ്റ് ചെയ്തു. മലയാളി ഏജന്റിനായി അന്വേഷണം ശക്തം. റബ്ബർ ബോർഡിലെ നിയമനങ്ങളെ സംബന്ധിച്ച് വ്യാജ വാർത്തകൾ പ്രചരിക്കുന്ന സാഹചര്യത്തിൽ ആധികാരിക വിവരങ്ങൾക്കായി ബോർഡിന്റെ വെബ്സൈറ്റോ ഔദ്യോഗിക റിക്രൂട്ട്മെന്റ് പോർട്ടലോ സന്ദർശിക്കണമെന്ന് റബ്ബർ ബോർഡ്. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ വയനാട് വരെയുള്ള 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. പ്രധാന വാർത്തകൾ ഇനി രാത്രി 8 മണിക്ക്.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9 അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 6:20 അധ്യാത്മ രാമായണ പാരായണം, 4-ാം ദിവസം കാവാലം ശ്രീകുമാർ പാരായണം ചെയ്തത്. 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 സന്ധ്യാഗീതം, 6:50 വയലും വീടും, വിളകളിൽ കള നിയന്ത്രണത്തിന്റെ പ്രാധാന്യം, ഡോക്ടർ ബിന്ദു ജെയസുമായി അഭിമുഖം, 7:20 ചലച്ചിത്രഗാനങ്ങൾ, 7:30 രാഗരസം, രാഗം ശങ്കരാഭരണം, 8:20 ചലച്ചിത്രഗാനങ്ങൾ, 9:30 സംഗീതസുധ, ആറ്റുകാൽ ബാലസുബ്രഹ്മണ്യം വയലിനിൽ വായിച്ച കൃതികൾ, ശ്രീകാന്ത് കെ പുളിക്കൻ മൃദംഗം, വാഴപ്പള്ളി ആർ കൃഷ്ണകുമാർ ഘടം, 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, ഡോക്ടർ കായംകുളം യുനസ് അവതരിപ്പിച്ചത്, 11:05 മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ. ഇനി നാളത്തെ പരിപാടികളിൽ രാവിലെ 5:55 സുഭാഷിതം സുരേന്ദ്രൻ ചുനക്കര അവതരിപ്പിക്കുന്നു. 6:02 അറിയിപ്പിനെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരിയിൽ ഓൻ വി കുറുപ്പിന്റെ കവിത വീടുകൾ ആലാപനം പനയമുട്ടം ശ്രീകുമാർ. തുടർന്ന് അധ്യാത്മ രാമായണ പാരായണം, 5-ാം ദിവസം ഡോക്ടർ കെ ഓമനക്കുട്ടി പാരായണം ചെയ്തത്. ഉദയഗീതം പി ഉണ്ണികൃഷ്ണൻ പാടിയത്. പ്രഭാതഭേരി 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം രാമായണപ്പൊരുൾ ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴി അവതരിപ്പിച്ചത്. കാർഷിക മേഖലാ വാർത്തകൾ. ചരിത്രത്തിൽ ഇന്ന് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, ഗാന്ധി സ്മൃതി, ആരണ്യകം, ആയുരാരോഗ്യം.

തൊഴിൽ ദർശനം ചുമട് താങ്ങി ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം കാലം സാക്ഷി നമുക്ക് ചുറ്റും ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 8:30 ബാലരാമപുരം സുബയ്യ ജൂവലേഴ്സ് നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 85-ാം ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജൂവലേഴ്സ് സ്മൃതി മധുരം. 8:45 യോഗ സൗഖ്യം തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം. 12 മുതൽ 11 മണി വരെ ഗാനോപഹാരം. 1971 മുതൽ 1980 വരെയുള്ള കാലഘട്ടത്തിൽ പുറത്തിറങ്ങിയ ചിത്രത്തിലെ ഗാനങ്ങൾ കേൾക്കാം. 10:30 റീഗൽ ജൂവലേഴ്സ് ഇന്നത്തെ സ്വർണവില. 11:00 ചലച്ചിത്ര ഗാനങ്ങൾ. 11:30 തിരൈ പൂക്കൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 12:00 ഹരിതവാണി കിളിക്കൊഞ്ചൽ പ്രക്ഷേപണ പരമ്പര 10-ാം ഭാഗം തുന്നാരൻ രചന സി റഹീം. 12:20, 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 12:40 പ്രകാശധാര ഗർഭകാല പരിചരണം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ അജിഷ ഡി എം സംസാരിക്കുന്നു. 1:20 ക്യാമ്പസ് കളേഴ്സ്. 2:20 മായാമുദ്രകൾ ആന്റൺ ചെക്കോവ് എഴുതിയ നോവൽ പെണ്ണിന്റെ സാമ്രാജ്യം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 തിരേ പൂക്കൾ. 3:00 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ പുനഃപ്രക്ഷേപണം. അധ്യാപികയും വിദ്യാഭ്യാസ വിചക്ഷണയുമായ ജോളി സക്രിയ പങ്കെടുത്തത്. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 4:00 തിരൈ പൂക്കൾ. 5:02 ചലച്ചിത്ര ഗാനങ്ങൾ. 5:40 കർമ്മധര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 അധ്യാത്മ രാമായണ പാരായണം. 5-ാം ദിവസം ഡോക്ടർ കെ ഓമനക്കുട്ടി പാരായണം ചെയ്തത്. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 വയലും വീടും കർഷകർക്കായി ഫസൽ ഭീമ യോജന. കെ എം സൂരജുമായി അഭിമുഖം. 7:20, 8:02 ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സംഗീത സുധ ഗായത്രി വെങ്കിട്ടരാഘവൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:05 മുതൽ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകളിൽ ഇനി കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-ോ 2-ോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33°C. കുറഞ്ഞ താപനില 24.4°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.2°C. കുറഞ്ഞ താപനില 24.7°C. അറിയിപ്പുകൾ പൂർണ്ണമാകുന്നു.

ആകാശവാണി അനന്തപുരി FM 101.9-ൽ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ രചന, വിദ്യാസാഗറിന്റെ സംഗീതം, ചിത്രയും ശങ്കർ മഹാദേവനും പാടിയത് ചിത്രം പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും.

0: 2000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും സായി കുക്ക്വെയർ ഡിന്നർ സെറ്റ് തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ.
1: ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഒരു ഗോൾഡ് കോയിൻ. ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. MRT മെറ്റൽ മാർട്ട് ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
2: ഇനി റഫീഖ് അഹമ്മദിന്റെ രചന, ശ്രീവത്സൻ ജയമേനോന്റെ സംഗീതം, മൈഥിലി പാടിയത് ചിത്രം ലോഹം.

0: ആകാശവാണി അനന്തപുരി FM 101.9.
1: രാമായണ പാരായണം നാലാം ദിവസം.
2: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
1: അഹല്യാമോക്ഷം, അഹല്യാസ്തുതി എന്നീ ഭാഗങ്ങളാണ് ഇന്നത്തെ പാരായണത്തിന് തെരഞ്ഞെടുത്തിട്ടുള്ളത്. പാരായണം ചെയ്യുന്നത് ശ്രീ കാവാലം ശ്രീകുമാർ.

0: അഹല്യയും.
1: രാമായണ പാരായണം നാലാം ദിവസം സമാപിക്കുകയാണ്. പാരായണം ചെയ്തത് ശ്രീ കാവാലം ശ്രീകുമാർ.
2: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. കേരള ബാലസാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സന്തോഷ് ഏച്ചിക്കാനത്തിനും കെ സച്ചിദാനന്ദനും ശ്രീജിത്ത് പെരുന്തച്ചനും പുരസ്കാരം. സ്വകാര്യ കമ്പനിയായ കോറോ ഹെൽത്തിൽ നിന്ന് പിരിച്ചുവിട്ട ജീവനക്കാർക്ക് 5 മാസത്തെ ശമ്പളം കൂടി നൽകാൻ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിൽ നടത്തിയ യോഗത്തിൽ തീരുമാനം. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ.

0: കണ്ണൂരിൽ ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ അറസ്റ്റിലായ ഡോക്ടർ എം കെ റാമിനെ റിമാൻഡ് ചെയ്തു. മനുഷ്യ വന്യജീവി സംഘർഷ നിവാരണത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ വിശദമായി. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം നീറ്റ് ചോദ്യപേപ്പർ ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാവിലെ സമ്മേളിച്ച ലോക്സഭ അന്തരിച്ച മുൻ അംഗങ്ങൾക്കും ഖത്തർ മുൻ അമീറിനും ആദരാഞ്ജലികൾ അർപ്പിച്ചു. ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉന്നയിച്ച് പ്രതിഷേധിച്ചു. തുടർന്ന് നിരവധി തവണ സഭാ നടപടികൾ തടസ്സപ്പെട്ടു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം സംബന്ധിച്ച ഭേദഗതി ബിൽ 2026 കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ സഭയിൽ അവതരിപ്പിച്ചു. രാജ്യസഭയിലും സമാന സ്ഥിതിയായിരുന്നു. രാജ്യസഭയിൽ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. പെട്രോളിലെ എഥനോളിന്റെ അളവ് 20% കൂടുതലാക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. ഇത് സംബന്ധിച്ച തീരുമാനം വിശദമായ ശാസ്ത്രീയ പഠനങ്ങൾക്കും കൂടിയാലോചനകൾക്കും ശേഷം മാത്രമേ കൈക്കൊള്ളൂവെന്ന് കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി രാജ്യസഭയിൽ വ്യക്തമാക്കി. കേരള ബാലസാഹിത്യ അക്കാദമി 2026 പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഉല്ലല ബാബു സ്മാരക ബാലസാഹിത്യ പുരസ്കാരത്തിന് സന്തോഷ് ഏച്ചിക്കാനവും പി എ ശങ്കരനാരായണൻ സ്മാരക ബാലസാഹിത്യ പുരസ്കാരം കെ സച്ചിദാനന്ദനും കെ വി രാമനാഥൻ മാസ്റ്റർ സ്മാരക പുരസ്കാരം ശ്രീജിത് പെരുന്തച്ചനും നേടി. 20,001 രൂപയും പ്രശംസാപത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഓഗസ്റ്റ് 8 തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ കവി കെ ജി ശങ്കരപിള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. കണ്ണൂർ ശ്രീകണ്ഠപുരത്തെ നിർദ്ദിഷ്ട ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തി മന്ത്രി സണ്ണി ജോസഫ് വിലയിരുത്തി. പകൽ സമയം സൌരോർജ്ജം ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് രാത്രി പീക്ക് സമയങ്ങളിൽ വിതരണം ചെയ്യുന്നതാണ് ഈ പദ്ധതി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: 40 MW ശ്രീകണ്ഠപുരം പദ്ധതിയുടെ ശേഷി. രാത്രി 4 മണിക്കൂർ വിതരണം ചെയ്യാനുള്ള വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിക്കുക. ഗവൺമെന്റ് സ്ഥലം മാത്രം വിട്ടു നൽകി സ്വകാര്യ കമ്പനി സൌരോർജ്ജം സംഭരിച്ച് രാത്രിയിൽ വിതരണം ചെയ്യുന്ന പദ്ധതിയാണിത്. ഇതുമൂലം ഗവൺമെന്റിന് യൂണിറ്റിന് 7 രൂപയോളമേ ചെലവ് വരുന്നുള്ളൂ. NTPC ഗ്രീൻ എനർജി ലിമിറ്റഡാണ് നിർമ്മാണ പ്രവൃത്തിക്ക് മേൽനോട്ടം വഹിക്കുന്നത്. ഇത്തരത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ പദ്ധതി കാസർഗോഡ് മൈലാട്ടിയിലാണ് നിർമ്മിക്കുന്നത്. കാസർഗോഡ് മുള്ളിയേരിയയിൽ മറ്റൊരു പദ്ധതിയും നിർമ്മാണ പാതയിലാണ്.
0: സ്വകാര്യ കമ്പനിയായ കോറോ ഹെൽത്തിലെ കൊച്ചി, കോഴിക്കോട് ഓഫീസുകളിൽ നിന്ന് കൂട്ട പിരിച്ചുവിടലിന് വിധേയമാക്കപ്പെട്ട ജീവനക്കാർക്ക് 5 മാസത്തെ ശമ്പളം കൂടി നൽകാൻ തീരുമാനം. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് നടന്ന ചർച്ചയിലാണ് ധാരണയായത്. ഇതോടെ നേരത്തെ നൽകിയ 2 മാസത്തേതുൾപ്പെടെ 7 മാസത്തെ ശമ്പളം ജീവനക്കാർക്ക് ലഭിക്കും. ഈ മാസം 26 മുൻപ് തന്നെ ഉറപ്പ് നൽകിയ തുക കമ്പനി കൈമാറുമെന്ന് മന്ത്രി അറിയിച്ചു. തൊഴിൽ നഷ്ടപ്പെട്ട ജീവനക്കാർക്ക് മറ്റിടങ്ങളിൽ ജോലിയിൽ പ്രവേശിക്കുന്നതിന് വേണ്ട എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, റിലീവിംഗ് ലെറ്റർ ഉൾപ്പെടെയുള്ള രേഖകളും നൽകുമെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഡോക്ടർ എം കെ റാമിനെ തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി റിമാൻഡ് ചെയ്തു. കർണാടകയിലെ കുടകിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീംകോടതി നേരത്തെ തള്ളിയിരുന്നു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ച് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. 20 ലക്ഷം പിഴയടക്കണമെന്നും ഈ തുക കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾക്ക് നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. 2025 ജനുവരിയിൽ പോത്തുണ്ടി സ്വദേശികളായ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് വിധി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: മനുഷ്യ വന്യജീവി സംഘർഷ നിവാരണത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. വനമന്ത്രി ഷിബു ബേബി ജോൺ യോഗം ഉദ്ഘാടനം ചെയ്യും. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ വന അതിർത്തി പങ്കിടുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, മുനിസിപ്പൽ ചെയർപേഴ്സൺമാർ, കോർപ്പറേഷൻ മേയർമാർ തുടങ്ങിയവർ പങ്കെടുക്കും. പാലക്കാട് ജില്ലയിലെ 2ാം വിള നെല്ല് സംഭരണത്തിലെ PRS നടപടികൾ വേഗത്തിലാക്കാൻ കൂടുതൽ പാഡി മാർക്കറ്റിംഗ് ഓഫീസർമാർക്ക് അധിക ചുമതല നൽകി സപ്ലൈകോ. ഈ മാസം 31 മുമ്പ് നടപടികൾ പൂർത്തിയാക്കേണ്ട സാഹചര്യത്തിലാണ് തീരുമാനം. വിശദാംശങ്ങളുമായി ആകാശവാണി.

0: പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: പാലക്കാട് ജില്ലയിലെ രണ്ട് പാഡി മാർക്കറ്റിംഗ് ഓഫീസർമാർക്ക് പുറമെ കോട്ടയം, മലപ്പുറം, ആലപ്പുഴ ജില്ലകളിലെ ഓഫീസർമാർക്ക് കൂടിയാണ് അധിക ചുമതല നൽകിയിരിക്കുന്നത്. അടുത്ത മാസം 1 മുതൽ ഈ വർഷത്തെ നെല്ലെടുപ്പ് സീസൺ ആരംഭിക്കും. ഇതിനു മുൻപ് നെല്ലെടുപ്പ് സംബന്ധമായ മുഴുവൻ നടപടികളും പൂർത്തിയാക്കി കേന്ദ്ര പോർട്ടലിൽ രേഖപ്പെടുത്തണം. ജില്ലയിൽ ഇനിയും 10,000 കർഷകരുടെ PRS നടപടികൾ പൂർത്തിയാക്കാനുണ്ട്. June 20 വരെ അംഗീകരിച്ച PRSകളിലാണ് നിലവിൽ വില നൽകുന്നത്. ഇത് July 15 വരെ ആക്കണമെന്ന് കർഷകർ ആവശ്യപ്പെടുന്നുണ്ട്.
0: സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. എറണാകുളത്തും തൃശൂർ മുതൽ വയനാട് വരെയുള്ള ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. പാലാ നഗരസഭയിൽ നാളെ നടക്കാനിരിക്കുന്ന അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് മുൻപായി തർക്കങ്ങൾ പരിഹരിക്കാൻ DCC നേതൃത്വം നടത്തിയ അനുരഞ്ജന ചർച്ചകൾ പരാജയപ്പെട്ടു. സ്വതന്ത്ര മുന്നണിയെ പിന്തുണയ്ക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് കോൺഗ്രസ് കൌൺസിലർമാർ. വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
2: LDF കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഔദ്യോഗികമായി വിപ്പ് നൽകിയാൽ പോലും നിലവിലെ ചെയർപേഴ്സണെതിരെ വോട്ട് ചെയ്യുമെന്ന നിലപാടിൽ തന്നെയാണ് വിമത കൌൺസിലർമാർ. അതേസമയം കോൺഗ്രസിന്റെ ഏകപക്ഷീയമായ നിലപാടിൽ അതൃപ്തി പ്രകടിപ്പിച്ച് UDFലെ മറ്റു ഘടകകക്ഷികളും രംഗത്തെത്തിയിട്ടുണ്ട്. മുന്നണികളിലെ ഭിന്നത രൂക്ഷമായി തുടരുമ്പോഴും നാളെ തന്നെ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാനാണ് നഗരസഭാ അധികൃതരുടെ തീരുമാനം. നാളത്തെ വോട്ടെടുപ്പ് പാലാ നഗരസഭയുടെ ഭരണ തുടർച്ചയിൽ നിർണായകമാകും.
0: സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകളുടെ പ്രഖ്യാപനം മറ്റന്നാൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. ചടങ്ങിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തൂഫാൻ വാരിയേഴ്സായും പോൾ ബ്ലഡ് അംബാസഡർമാരായും സൈബർ വാരിയേഴ്സായും മന്ത്രി പ്രഖ്യാപിക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ സമഗ്രവും ഏകീകൃതവുമായ വിവരങ്ങൾ അടങ്ങിയ വെബ് പോർട്ടലിന്റെ പ്രകാശനം പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ നിർവഹിക്കും. ബീഹാറിൽ നിന്ന് ബാലവേലയ്ക്കായി പെരുമ്പാവൂരിലെത്തിച്ച 9 കുട്ടികളെ RPF മോചിപ്പിച്ചു. പട്ന എറണാകുളം എക്സ്പ്രസിൽ എത്തിച്ച കുട്ടികളെയാണ് RPF ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ബീഹാർ ഗോപാൽഗഞ്ച് സ്വദേശിയായ സുനിൽ മുണ്ടേൽ, സരൺ സ്വദേശിയായ ഡബ്ലുനാഥ് എന്നിവരെ RPF അറസ്റ്റ് ചെയ്തു. കേസിലുൾപ്പെട്ട മലയാളി ഏജന്റിനു വേണ്ടിയുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. അയോധ്യ ശ്രീരാമക്ഷേത്ര സംഭാവന ക്രമക്കേട് സംബന്ധിച്ച് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാനാകുമോ എന്ന കാര്യത്തിൽ നിർദ്ദേശം തേടാൻ സുപ്രീംകോടതി സോളിസിറ്റർ ജനറലോട് ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. കേരള ബാലസാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സന്തോഷ് ഏച്ചിക്കാനത്തിനും കെ സച്ചിദാനന്ദനും ശ്രീജിത്ത് പെരുന്തച്ചനും പുരസ്കാരം. സ്വകാര്യ കമ്പനിയായ കോറോ ഹെൽത്തിൽ നിന്ന് പിരിച്ചുവിട്ട ജീവനക്കാർക്ക് 5 മാസത്തെ ശമ്പളം കൂടി നൽകാൻ മന്ത്രി ബിന്ദുകൃഷ്ണയുടെ നേതൃത്വത്തിൽ നടത്തിയ യോഗത്തിൽ തീരുമാനം. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ. കണ്ണൂരിൽ ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ അറസ്റ്റിലായ ഡോക്ടർ MK റാമിനെ റിമാൻഡ് ചെയ്തു. മനുഷ്യ വന്യജീവി സംഘർഷ നിവാരണത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

സന്ധ്യാഗീതത്തിൽ ഇനി യേശുദാസും സംഘവും പാടിയ ഗാനം കേൾക്കാം. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജന്റെ സംഗീതം. ചിത്രം നദി.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.
1: വയനും വേടും
0: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, എല്ലായ്പ്പോഴും ശരിയായ കാര്യം തിരഞ്ഞെടുക്കുക. അതത്ര എളുപ്പമല്ലെങ്കിലും അതാണ് നിങ്ങളെ ശക്തനാക്കുന്നത്. പ്രലോഭനങ്ങളും വെല്ലുവിളികളും വരും, പക്ഷേ സത്യസന്ധതയും നന്മയും പിന്തുടരുമ്പോൾ ജീവിതം ശരിയായ ദിശയിൽ മുന്നോട്ടു പോകും. ഈ വാക്കുകളോടെ ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോയാലോ? വിളകളിൽ കളനിയന്ത്രണത്തിന്റെ പ്രാധാന്യം എന്ന വിഷയത്തിൽ ഒരഭിമുഖം, ഗാനം, മത്സ്യസമ്പദാ യോജന, വിളപരിപാലന നിർദ്ദേശങ്ങൾ എന്നിവയാണ് ഇന്ന് വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: നിയന്ത്രിത പരിസ്ഥിതി കൃഷി അഥവാ കൺട്രോൾഡ് എൻവയോൺമെന്റ് അഗ്രികൾച്ചർ എന്നാൽ എന്താണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം. കാലാവസ്ഥ വലിയ വെല്ലുവിളിയായി കർഷകരുടെ മുന്നിൽ ഇപ്പോഴും നിൽക്കുകയാണ്. കൃത്യമായ മഴ ലഭിക്കാത്തത് കാരണം ഓണവിപണി തന്നെ അവതാളത്തിലാകുന്ന അവസ്ഥയാണ്. ഓണം മുന്നിൽ കണ്ടുന്ന

0: നട്ട വിളകളിൽ പലതും മഴ ലഭിക്കാതെ നാശത്തിന്റെ വക്കിൽ എത്തി നിൽക്കുന്നു. രൂക്ഷമാകുന്ന ജലദൌർലഭ്യവും കടുത്ത വേനലുമൊക്കെ വെല്ലുവിളിയായി കർഷകരുടെ മുന്നിൽ ഇപ്പോഴും നിൽക്കുന്നു. ഇന്ന് വയലും വീടും പരിപാടിയിൽ ചർച്ച ചെയ്യുന്നതും കർഷകർ നേരിടുന്ന ഒരു വെല്ലുവിളിയെക്കുറിച്ചാണ്. വിളകളിലെ കളകളാണത്. വിളകളുടെ വളർച്ചയെയും ഉൽപാദനത്തെയും പ്രതികൂലമായി ബാധിക്കുന്ന അനാവശ്യ സസ്യങ്ങളാണ് കളകൾ. അതിനാൽ കള നിയന്ത്രണം കാർഷിക രംഗത്ത് വളരെ പ്രധാനമാണ്. പലതരത്തിലാണ് കളകൾ വിളകൾക്ക് വെല്ലുവിളിയാകുന്നത്. കളകളെക്കുറിച്ചും വിളകളിലെ കള നിയന്ത്രണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഇന്ന് നമുക്ക് പറഞ്ഞു തരുന്നത് ഡോക്ടർ ബിന്ദു ജെ എസ് ആണ്. ഡോക്ടർ ബിന്ദുവുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: ഡോക്ടർ ബിന്ദു, കളകളെന്ന് പറഞ്ഞാൽ എന്തുവാണ്? എല്ലാ വേണ്ടാത്ത ചെടികളും കളകളാണോ?
2: നമ്മുടെ കൃഷിഭൂമിയിൽ വിളയ്ക്കൊപ്പം വളരുന്ന അനാവശ്യ ചെടികളെയാണ് കളകൾ എന്ന് വിളിക്കുന്നത്. സാധാരണക്കാരന്റെ ഭാഷയിൽ പറഞ്ഞാൽ കളയേണ്ടവയാണ് കളകൾ. മിക്ക കളകളും വിളകളെ അപേക്ഷിച്ച് പെട്ടെന്ന് വളരുകയും എണ്ണത്തിൽ കൂടുകയും ചെയ്യുന്നതാണ്. ഇവ വിളകളുമായി സൂര്യപ്രകാശം, ജലം, പോഷകങ്ങൾ, സ്ഥലം എന്നിവയ്ക്ക് വേണ്ടി മത്സരിക്കുന്നു. ചില കളകളാണെങ്കിൽ വിളകളെ ആക്രമിക്കുന്ന കീടങ്ങളെയും രോഗാണുക്കളെയും പാർപ്പിക്കുന്നു. എന്നാൽ മറ്റു ചിലവയാണെങ്കിൽ, പ്രത്യേകിച്ച് പുറനാട്ടിൽ നിന്ന് വന്നവയാണെങ്കിൽ, ഉദാഹരണത്തിന് കുളവാഴ, ആഫ്രിക്കൻ പായൽ തുടങ്ങിയവ പ്രാദേശിക ആവാസ വ്യവസ്ഥയെയും നശിപ്പിക്കുന്നു.
1: നമുക്ക് പ്രത്യക്ഷമായിട്ട് കാണാത്തതുകൊണ്ട് നമ്മൾ വിചാരിക്കും അത് നിലത്ത് കുറച്ച് നിന്നാലും പ്രശ്നമില്ലെന്നാണ് നമ്മൾ പൊതുവെ വിചാരിക്കുന്നത്. പക്ഷെ അത് തെറ്റാണല്ലേ?
2: അതെ. പ്രധാനമായും നമുക്ക് കളകളെ പുല്ലുവർഗ്ഗങ്ങൾ, മുത്തങ്ങാവർഗ്ഗങ്ങൾ, വീതി ഇലയുള്ള കളകൾ എന്നിങ്ങനെ മൂന്നായി തരം തിരിക്കാം. പുല്ലുവർഗ്ഗത്തിൽ പെടുന്നവയാണ് നമ്മുടെ കറുകപ്പുല്ല്, പലയിനം കവടകൾ, വരിനെല്ല് തുടങ്ങിയവ. മുത്തങ്ങാവർഗ്ഗത്തിലാണെങ്കിൽ മഞ്ഞക്കോര, തലേക്കെട്ടൻ എന്നൊക്കെ ഉദാഹരണങ്ങളാണ്. വീതിയില ഉള്ളയാണെങ്കിൽ പലതരം ചീരകൾ, നീർഗ്രാമ്പു, കയ്യുന്നി എന്നിവയൊക്കെ ഉൾപ്പെടുത്താം.
1: ഇതിന്റെയൊക്കെ നിയന്ത്രണ മാർഗങ്ങളും വ്യത്യസ്തമായിരിക്കും.
2: അതെ.
1: ഇപ്പൊ കള നിയന്ത്രണത്തിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്?
2: നമ്മൾ കള നിയന്ത്രണം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഉന്മൂലനാശമല്ല കളകളുടെ, മറിച്ച് വിളനാശം കാര്യമായി ഉണ്ടാകാത്തക്ക രീതിയിൽ കളകളെ നിയന്ത്രിച്ചു നിർത്തേണ്ടതാണ്. ഉദാഹരണത്തിന്, നെൽകൃഷിയിൽ കള നിയന്ത്രണം ഏറ്റവും ആവശ്യമായ ഘട്ടം വിതച്ച് അല്ലെങ്കിൽ ഞാറ് നട്ട് 45 ദിവസം വരെയാണ്. ആ കാലയളവിൽ കളശല്യം ഉണ്ടാകാതെ ശ്രദ്ധിക്കുവാൻ സാധിച്ചാൽ നമുക്ക് നല്ല വിളവ് കിട്ടും എന്നതിൽ സംശയമില്ല. വ്യത്യസ്തമായ പരസ്പര പൂരകങ്ങളായ മാർഗങ്ങൾ ഉപയോഗിച്ച് കളങ്ങളെ നിയന്ത്രിക്കുന്ന രീതിയാണ് നമ്മൾ അനുവർത്തിക്കേണ്ടത്. ഏതെങ്കിലും കള നിയന്ത്രണ പരിപാടി വികസിപ്പിക്കുന്നത് കളകളുടെ ജീവശാസ്ത്രവും പരിസ്ഥിതി ശാസ്ത്രവും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അത്തരം ധാരണയുടെ അടിസ്ഥാനത്തിൽ കളവിത്ത് മുളയ്ക്കുന്നതിൽ സ്വാധീനം ചെലുത്തി കളവിത്ത് ബാങ്കുകൾ ഇല്ലാതാക്കാനുള്ള തന്ത്രങ്ങൾ കള നിയന്ത്രണ മാർഗത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്.
1: നിയന്ത്രണത്തിനെക്കാട്ടിലും എപ്പോഴും നല്ലത് നിരോധനമല്ലേ? പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദൻ ക്യൂർ നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പൊ ഈ കള നിരോധനത്തിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
2: എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പുതിയതായി ഒരു കള നമ്മുടെ പുരയിടത്തിൽ എത്താതിരിക്കാനായിട്ട് നമ്മൾ ചില മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഒന്നാമതായി, കളവിത്തുകൾ കലരാത്ത വിത്തുകൾ മാത്രം കൃഷിക്ക് ഉപയോഗിക്കുക. ഉദാഹരണത്തിന്, നെൽകൃഷി വിത്ത് ശേഖരിക്കുമ്പോൾ ആ വിത്ത് ശേഖരിക്കുന്ന പാടത്തിൽ കൊയ്യുമ്പോഴും ഉണക്കുമ്പോഴും കളവിത്തുകൾ കലരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ടാമത് വേറൊരു സ്രോതസ്സാണ് നമ്മുടെ ജൈവവളങ്ങൾ. പുരയിടങ്ങളിലെ നമ്മുടെ ചാണക കുഴിയിൽ വിളകളിലെ അവശിഷ്ടങ്ങളും കൃഷിയിടങ്ങളിലെ കളകൾ ഉൾപ്പെടുന്ന ജൈവ വസ്തുക്കളും ഒക്കെ ശേഖരിക്കുന്ന ഇടം കൂടിയാണ്. ആയതിനാൽ കൃഷിക്ക് പച്ചച്ചാണകത്തിന്റെ ഉപയോഗം കഴിവതും ഒഴിവാക്കണം. അതുപോലെ തന്നെ നമ്മൾ കളകൾ നേരിട്ട് പച്ചിലവളമായി ഉപയോഗിക്കുന്നുവെങ്കിൽ അവ പൂവിടുന്നതിന് മുമ്പോ കമ്പോസ്റ്റ് ചെയ്തതിന് ശേഷമോ ഉപയോഗിക്കേണ്ടതാണ്. അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കൃഷി ഉപകരണങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക. ഉപകരണങ്ങൾ ഒരു കൃഷിയിടത്തിൽ നിന്നും മറ്റൊരിടത്തേക്ക് മാറ്റുന്നതിന് മുമ്പ് മണ്ണും മറ്റു ജൈവ അവശിഷ്ടങ്ങളും കഴുകി വൃത്തിയാക്കണം. പിന്നെ എപ്പോഴും നമ്മുടെ ജലസേചന തോടുകളും ചാലുകളും വൃത്തിയാക്കി സൂക്ഷിക്കുക. നമുക്ക് ഇപ്പോൾ കള നിയമങ്ങളും അത് പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കണം. അതായത് സസ്യങ്ങളുടെയും സസ്യ ഉൽപ്പന്നങ്ങളുടെയും ഇറക്കുമതി, കയറ്റുമതി എന്നിവയ്ക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കൃത്യമായി പാലിക്കുക വഴി കളകൾ പുതിയ പ്രദേശത്തേക്ക് വ്യാപിക്കുന്നത് നമുക്ക് തടയാൻ കഴിയും. പിന്നെ ഏതെങ്കിലും ഒരു കള വളരെ ഗുരുതരമാണെങ്കിൽ അതിനെ നമ്മൾ നിർമാർജനം ചെയ്യേണ്ടതാണ്. അതായത് ഒരു പരിസ്ഥിതിയെ കംപ്ലീറ്റ് അത്
1: ബാധിക്കുകയാണെങ്കിൽ
2: അപ്പൊ നമുക്ക് കർശനമായ ചിലവേറിയമായ മാർഗങ്ങൾ അവലംബിച്ച് ആ കളയുടെ പൂർണ്ണ നിർമാർജനം സാധ്യമാക്കണം.
1: ഈ കള നിയന്ത്രണത്തിന് അല്ലെങ്കിൽ നിരോധനത്തിന് വേണ്ടി മുന്നൊരുക്ക മാർഗങ്ങൾ എന്തൊക്കെയാണ്?
2: സോയിൽ സോളറൈസേഷൻ അല്ലെങ്കിൽ സൂര്യതാപീകരണം വഴി നമുക്ക് കളകളുടെ വിത്ത് നശിപ്പിക്കുവാൻ കഴിയും. നമ്മൾ മണ്ണ് നനച്ചതിന് ശേഷം സുതാര്യമായ പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ച് മണ്ണ് മൂടിയിട്ടിരുന്നാൽ ചൂട് കൂടുമ്പോഴത്തേക്കും കളവിത്തുകൾ നശിക്കുന്നു. ഹ്രസ്വകാല കളകളെ നിയന്ത്രിക്കാൻ ഇത് ഫലപ്രദമായ ഒരു മാർഗമാണ്. വേറൊരു മാർഗം കളയ്ക്ക് കിളിപ്പിക്കൽ എന്ന് പറയും, സ്റ്റേൽ സീഡ് ബെഡ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അത് ആദ്യ മഴയ്ക്ക് നമ്മൾ നിലം ഉഴുതിട്ടാൽ ധാരാളം കളവിത്തുകൾ മുളയ്ക്കും. രണ്ടാഴ്ചയ്ക്ക് ശേഷം ഇവ വീണ്ടും ഉഴുത് നശിപ്പിച്ചിട്ട് വിത്തിട്ടാൽ താരതമ്യേന കളശല്യം കുറവായിരിക്കും.
1: കള നിയന്ത്രണത്തിന് വേണ്ടി നമ്മൾ മികച്ച കൃഷി രീതികൾ അവലംബിക്കാൻ പറ്റുമോ?
2: തീർച്ചയായും. വിളകളുടെ കരുത്തും മത്സരശേഷിയും വർദ്ധിക്കുന്നതും കളകളുടെ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുന്നതുമായ ഏത് കൃഷി രീതികളും നമുക്ക് അനുവർത്തിക്കാവുന്നതാണ്. ഒന്നാമതായി നമ്മൾ നിലവൊരുക്കുന്നത്, കൃഷിയിടങ്ങൾ ഉഴുതോ കിളച്ചോ പരുവപ്പെടുത്തിയെടുക്കുന്നത് നമ്മുടെ നടീൽ വസ്തുക്കൾക്കുള്ള വളർച്ച എളുപ്പമാക്കും. വിളകൾ കരുത്തോടെ വളരുകയും അതേസമയം കളകൾ പതുക്കെ മുളയ്ക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ എപ്പോഴും വിത്ത് തിരഞ്ഞെടുക്കുന്നത് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല അങ്കുരണശേഷിയും കുറഞ്ഞത് 80% ആരോഗ്യവും ശുദ്ധിയുമുള്ള വിത്തുകൾ പെട്ടെന്ന് മുളച്ചു വരികയും കളകളുമായി മത്സരിച്ച് കരുത്തോടെ വളരുകയും ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് നടീൽ സമയവും വിള സാന്ദ്രതയും ശരിയായ സമയത്ത് തന്നെ വിളയിറക്കുകയും ശുപാർശ ചെയ്ത രീതിയിൽ തന്നെ വിത്ത് നിരക്ക് അനുവർത്തിക്കുകയും ചെയ്താൽ വിളകൾ നന്നായി
1: വളരും.
2: പിന്നെ നമ്മുടെ ജലപരിപാലനം, നമ്മുടെ പാടത്ത് നമുക്കറിയാം വെള്ളം കെട്ടി നിന്ന പല കളകളും നശിച്ചു പോകുന്നതാണ്. അതുപോലെ വളപ്രയോഗം, എപ്പോഴും വിളകളിൽ ഉപയോഗിക്കുന്ന ജൈവ വളങ്ങൾ കമ്പോസ്റ്റ് ചെയ്ത് ഉപയോഗിക്കുന്നത് കളകൾ കുറയ്ക്കുന്നതിന് സഹായിക്കും. പിന്നെ നമുക്കറിയാം വിളപരിക്രമം, അതായത് ഒരു വിള തന്നെ കൃഷി ചെയ്തുകൊണ്ടിരുന്നാൽ അതുമായി ബന്ധപ്പെട്ട കളകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കും. നമുക്കറിയാം നെൽവയലി തുടർച്ചയായ നെല്ല് ചെയ്യുന്നതിന് പകരം മൂന്നാം വിളയായി നമുക്ക് പയറ് വർഗ്ഗവിളകളോ പച്ചില വർഗ്ഗവിളകളോ പച്ചക്കറികളോ മുതലായ മാറി മാറി ചെയ്താൽ നെല്ലുമായി ബന്ധപ്പെട്ട് വളരുന്ന കളകളുടെ തീവ്രത കുറയ്ക്കുവാൻ സാധിക്കും. പിന്നെ വേറൊരു മാനേജ്മെന്റാണ് നമ്മുടെ ആവരണ വിളകൾ പുരയിടങ്ങളിൽ, പിന്നെ അതുപോലെ പുതയിടുന്നത്, ഇതെല്ലാം നമ്മുടെ കളകളുടെ എണ്ണം കുറയ്ക്കാൻ സഹായിക്കും.
1: അതുപോലെ നേരിട്ടുള്ള നിയന്ത്രണ മാർഗങ്ങൾ അല്ലേ?
2: അതെ അതെ. പിന്നെ നമുക്ക് ഇടവിള കൃഷി ചെയ്യാൻ പറ്റും. സ്ഥലമുള്ളിടത്തെല്ലാം ഇടവിളകൾക്ക് മുഖ്യ വിളയുമായിട്ട് മത്സരം വരാത്ത രീതിയിൽ ഇടവിള കൃഷി ചെയ്യുന്നതും കളകളുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കും.
1: മാഡം, നേരിട്ടുള്ള കള നിയന്ത്രണ മാർഗങ്ങളിൽ ഭൗതിക രീതികൾ ഏതൊക്കെയാണ്?
2: ഏറ്റവും എളുപ്പവും പ്രധാനമുള്ളതും കൈകൊണ്ട് നമ്മൾ കള പറിച്ചു കളയുന്നത് തന്നെയാണ്. നെൽകൃഷി ആണെങ്കിൽ നമ്മൾ ഹ്രസ്വകാല ഇനങ്ങളിൽ സാധാരണ പറിച്ചു നട്ട് 20-25 ദിവസത്തിലും 40-45 ദിവസത്തിലുമാണ് 2 പ്രാവശ്യമാണ് നമ്മൾ കളയെടുക്കുന്നത്. തെങ്ങിൻ പുരയിടങ്ങളിലാണെങ്കിൽ വളമിടുന്നതിന് മുമ്പ് തടം തുറക്കുകയും അതുവഴി കളകളെ മണ്ണിലോട്ട് ചേർക്കുകയും ചെയ്യും. ഇത് മണ്ണിന്റെ ജൈവാംശം കൂടുവാനും സാധിക്കും.
1: കള നിയന്ത്രണത്തിന് യാന്ത്രിക മാർഗങ്ങളും കാണുമല്ലോ, ഇതിനെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ?
2: തീർച്ചയായും. നെൽപ്പാടത്ത് നമുക്ക് വരിയായി വിത്തിടുന്ന രീതിയിലും പറിച്ചു നടുന്ന പാടത്തും കൈകൊണ്ട് പ്രവർത്തിക്കാവുന്ന കോണോ വീഡർ എന്ന കള ഇളക്കി യന്ത്രം ഉപയോഗിച്ച് കള പിഴുത് മണ്ണിൽ ചേർക്കാം. ഇത് നട്ട് 20-25 ദിവസത്തിനുള്ളിലാണ് ഇത് ചെയ്യുന്നത്. ഇതുമൂലം മണ്ണിലെ വായു സഞ്ചാരം കൂടുകയും നെല്ലിന്റെ വളർച്ച കൂടുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ പുരയിടങ്ങളിൽ ഇപ്പോൾ സാധാരണ ഗാർഡൻ ടില്ലർ, ബ്രഷ് കട്ടർ എന്നിവയൊക്കെ ഉപയോഗിച്ച് കള നിയന്ത്രിക്കാം. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന വിളകളുടെ ഇടയിലൂടെ കളകളെ നിയന്ത്രണം ചെയ്യുന്ന റോബോട്ടിക് യന്ത്രങ്ങൾ വരെ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ലഭ്യമാണ്.
1: ഇത് പ്രായോഗികമായിട്ട് കർഷകർ ഉപയോഗിക്കുന്നുണ്ടോ?
2: കേരളത്തിലല്ല, ഇന്ത്യയിൽ ഇത് ഉപയോഗിച്ച്
1: തുടങ്ങിയിട്ടുണ്ട്. ഭാവി സാധ്യതകൾ നിരവധി ഉണ്ട്.
2: അതെ അതെ.
1: ഇതെല്ലാം കൂടിയ കള നിയന്ത്രണം പോസിബിൾ അല്ലെങ്കിൽ അവസാന മാർഗമായിട്ട് നമ്മൾ കള നിയന്ത്രണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കളനാശിനികളാണല്ലോ, അപ്പൊ ഇതിനെ കുറിച്ചൊന്ന് പറയാമോ?
2: കളനാശിനിയുടെ ഉപയോഗം എപ്പോഴും ഒരു സംയോജിത കള നിയന്ത്രണത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് വരുന്നത്. നമുക്ക് പ്രധാനമായും 3 തരം കളനാശിനിയാണ് ഉപയോഗിക്കുന്നത്. 1, കൃഷി ചെയ്യുന്നതിന് മുമ്പ് നിലവിലുള്ള കളകളെ നശിപ്പിക്കുന്നത്. ഇത് എല്ലാതരം സസ്യങ്ങളെ നശിപ്പിക്കുന്ന കളനാശിനികളാണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പം ഗ്ലൈഫോസേറ്റ് എന്ന കളനാശിനി, ഗ്ലൂഫോസിനേറ്റ് അമോണിയ എന്നിവ നമുക്ക് ലഭ്യമാണ്. അതുപോലെ തന്നെ അടുത്ത് നമ്മൾ നിലമെല്ലാം ഒഴുകി വിത്ത് നട്ട ശേഷം കളകൾ മുളയ്ക്കുന്നത് തടയുന്നത്, ഇവ മുളച്ചു വരുന്ന കളകളെ 2-3 ആഴ്ചയോളം കളശല്യം നിയന്ത്രിക്കുന്നു. നെൽകൃഷിയിൽ ഉപയോഗിക്കുന്ന ഓക്സി ഫ്ലൂർഫെൻ എന്ന കളനാശിനി ഇതിന് ഒരു ഉദാഹരണമാണ്. വിതച്ച് നമ്മൾ 3 ദിവസത്തിനകം ഇത് തളിക്കാൻ ശ്രദ്ധിക്കണം. മൂന്നാമത്തെ ആണെങ്കിൽ കളകൾ മുളച്ചതിന് ശേഷം ഉപയോഗിക്കുന്നതാണ്. അതിലാണ് നമ്മുടെ കളകൾക്ക് ഒരു 2-3 ഇല പ്രായമാകുമ്പോൾ ഉപയോഗിക്കുന്നവയാണിവ. ഇത് പാടത്തെ പ്രധാന കളകൾ ഏതൊക്കെയായി എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ഇത് തെരഞ്ഞെടുക്കാൻ.
1: എല്ലാ കളനാശിനിയും എല്ലാ കളയ്ക്ക് വേണ്ടിയും
2: ഉപയോഗിക്കാൻ
1: പാടില്ല. കളനാശിനികൾ ഉപയോഗിക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?

0: പ്രധാനമായും നമ്മൾ കൃഷി ചെയ്യുന്ന രീതി, ചെടികളുടെ പ്രായം, കളകളുടെ ഇനം എന്നിവ അനുസരിച്ച് കളനാശിനി തിരഞ്ഞെടുക്കണം. കളനാശിനി തളിക്കുവാൻ പുറത്ത് തൂക്കിയിട്ട് മരുന്ന് തളിക്കുന്നതിനൊപ്പം ഇടത് കൈകൊണ്ട് നമുക്ക് പമ്പ് ചെയ്യുന്ന സ്ഥലം സ്പ്രേയറാണ് ഉപയോഗിക്കുന്നത്. ഒരേ മർദ്ദത്തിൽ മരുന്ന് തളിക്കുവാൻ സഹായിക്കും. എപ്പോഴും നമ്മൾ ശുപാർശ ചെയ്തിരിക്കുന്ന അളവിൽ തന്നെ കളനാശിനി തളിക്കണം. ഏക്കറിന് ശരാശരി 200 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ ഉപയോഗിക്കണം. അതും ശുദ്ധമായ വെള്ളം ഉപയോഗിക്കണം, തെളിഞ്ഞ വെള്ളം. പിന്നെ തളിക്കുന്ന ആളിന്റെ വേഗത, നോസിലിന്റെയും പമ്പിന്റെയും കാര്യക്ഷമത തുടങ്ങിയവ അനുസരിച്ചായിരിക്കും കളനാശിനി പ്രയോഗത്തിന്റെ ഫലം. ഒരിക്കലും പവർ സ്പ്രേയറുകൾ ഉപയോഗിക്കരുത് നമ്മൾ ഇത് ചെയ്യാൻ. കളനാശിനി തളിക്കാൻ എപ്പോഴും ഫ്ലഡ് ജെറ്റ് അഥവാ ഫ്ലാറ്റ് ഫാൻ നോസിലാണ് നല്ലത്. ഇടമുറിയാതെ എളുപ്പത്തിൽ തളിക്കുവാൻ ഇത് സഹായിക്കും. കളനാശിനിയിൽ പുതിയ തലമുറ കളനാശിനികൾ പഴയവയെ അപേക്ഷിച്ച് വളരെ അളവ് കുറവ് മതി. ഇതിന്റെ പ്രവർത്തനക്ഷമത 50 മുതൽ 100 ഇരട്ടി വരെ കൂടുതലുമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് കളനാശിനി മിക്സ്ചറുകളുണ്ട്. പല തരത്തിലുള്ള കളകളെ ഒന്നിച്ച് നിയന്ത്രിക്കാൻ ഇവയ്ക്ക് പറ്റും. അതുപോലെ അളവും കുറവും മതി. ഇപ്പോൾ അതുപോലെ തന്നെ നാനോ കളനാശിനികളും അവൈലബിൾ ആണ്. ഇതിന്റെ അളവും വളരെ കുറവും, നമ്മുടെ നാനോ വളങ്ങൾ പോലെ പരിസ്ഥിതി സൗഹൃദങ്ങളുമാണ്.
1: പിന്നെ കളനാശിനികൾ എന്തു പറഞ്ഞാലും വിഷം തന്നെയാണല്ലോ, ഉപയോഗിക്കുമ്പം
0: അതിന്റേതായ നമ്മൾ സുരക്ഷാ മാർഗങ്ങൾ തീർച്ചയായും സ്വീകരിക്കണം. നമ്മൾ എല്ലാ മാർഗങ്ങളും സംയോജിപ്പിച്ച് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഒരൊറ്റ രീതിയെ ആശ്രയിക്കുന്നത് കളകളുടെ വ്യതിയാനം, കളനാശിനിക്കുള്ള പ്രതിരോധം, ആവാസ വ്യവസ്ഥയെ പ്രതികൂലമായൊക്കെ ബാധിക്കും. ആയതിനാൽ നമുക്ക് സംയോജിതമായി കള നിയന്ത്രിക്കുന്നതാണ് എപ്പോഴും ഉത്തമം.
1: പിന്നെ ആദ്യം സൂചിപ്പിച്ച മാതിരി നമ്മൾക്ക് നിർമാർജനമല്ല നമ്മുടെ ഉദ്ദേശ്യം, മാനേജ്മെന്റ് ആണ്.
0: അതെ അതെ അതെ. കള എന്നാൽ ഉപയോഗശൂന്യമായ ചെടികൾ എന്ന് അർത്ഥമില്ല എന്ന് നമ്മൾ ഓർക്കുക തന്നെ വേണം. ഇവയിൽ പലതും നമ്മുടെ പച്ചമരുന്നായും പച്ചക്കറിയായും കാലിത്തീറ്റയായും ആവരണ വിളകളുമായൊക്കെ പ്രയോജനപ്പെടുത്താവുന്നതാണ്. അതുകൊണ്ട് കളസസ്യങ്ങളെ ഉന്മൂലം ചെയ്യുന്നതിന് പകരം അവയെ നിയന്ത്രിച്ചു നിർത്തുകയാണ് വേണ്ടത്. ഇങ്ങനെ കളകളെ മണ്ണിൽ ചേർക്കുന്നത് മൂലം നമ്മുടെ ജൈവസമ്പത്ത് വർദ്ധിക്കുകയും സുസ്ഥിര കൃഷി നിലനിൽക്കുകയും ചെയ്യും.
1: ഡോക്ടർ ബിന്ദു തങ്ങൾ പരിപാടിയിലേക്ക് വന്ന് കള നിയന്ത്രണ മാർഗങ്ങളും ഇതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരിച്ചു തന്ന് വളരെ നന്ദി.
0: നന്ദി.
2: വിളകളിൽ കളനിയന്ത്രണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഡോക്ടർ ബിന്ദു ജെയസുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന. ഇന്ത്യയിലെ മത്സ്യമേഖല ഭക്ഷ്യസുരക്ഷയ്ക്കും പോഷക സമൃദ്ധിക്കും ഗ്രാമീണ തൊഴിൽ സൃഷ്ടിക്കും വലിയ പങ്കുവഹിക്കുന്ന മേഖലയാണ്. ഈ മേഖലയെ ശാസ്ത്രീയമായും സുസ്ഥിരമായും വികസിപ്പിക്കാനുള്ള ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന. ഈ പദ്ധതിയുടെ മുഖ്യ ദർശനം ബ്ലൂ റവല്യൂഷൻ ആണ്. മത്സ്യോൽപാദനം വർദ്ധിപ്പിക്കുക, മത്സ്യത്തൊഴിലാളികളുടെ വരുമാനം കൂട്ടുക, ആധുനിക സാങ്കേതിക വിദ്യകൾ കൊണ്ടുവരിക, കൂടാതെ പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കുക, ഇവയൊക്കെയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. പദ്ധതിയുടെ ഭാഗമായി ഇൻലാൻഡ് ഫിഷറീസ്, അക്വാകൾച്ചർ, സമുദ്ര മത്സ്യബന്ധനം എന്നീ മേഖലകൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകുന്നു. മത്സ്യക്കുളങ്ങൾ, കേജ് കൾച്ചർ, ഹാച്ചറികൾ, ബയോഫ്ലോക്ക് സംവിധാനങ്ങൾ തുടങ്ങിയവ സ്ഥാപിക്കാൻ സഹായം ലഭ്യമാണ്. സമുദ്ര മത്സ്യബന്ധനത്തിൽ സുരക്ഷാ ഉപകരണങ്ങൾ, ആധുനിക വള്ളങ്ങൾ, ഉത്തരവാദിത്വപരമായ മത്സ്യബന്ധന രീതികൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നു. മത്സ്യം പിടിച്ചതിന് ശേഷം നഷ്ടം കുറയ്ക്കാൻ ഫിഷ് ലാൻഡിംഗ് സെന്ററുകൾ, കോൾഡ് സ്റ്റോറേജ്, ഐസ് പ്ലാന്റുകൾ, ശീതീകരിച്ച ഗതാഗത സൗകര്യങ്ങൾ എന്നിവയും പദ്ധതി പിന്തുണയ്ക്കുന്നു. ഇതിലൂടെ മത്സ്യത്തിന്റെ ഗുണനിലവാരം നിലനിർത്താനും നല്ല വില ലഭിക്കാനും സാധിക്കുന്നു. മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമവും സുരക്ഷയും പദ്ധതിയുടെ പ്രധാന ഭാഗമാണ്. പരിശീലനം, നൈപുണ്യ വികസനം, വനിതാ സംരംഭകത്വം, ഇൻഷുറൻസ് പരിരക്ഷ എന്നിവയിലൂടെ അവരുടെ ജീവിത നിലവാരം ഉയർത്തുകയാണ് ലക്ഷ്യം. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന മത്സ്യോൽപാദനം മാത്രമല്ല, സുസ്ഥിര വികസനവും സാമൂഹിക ക്ഷേമവും ഒരുമിച്ച് ലക്ഷ്യമിടുന്ന ഒരു സമഗ്ര പദ്ധതിയാണ്. ഇത് മത്സ്യത്തൊഴിലാളികൾക്ക് ശക്തിയും രാജ്യത്തിന് പോഷക സമൃദ്ധിയും നൽകുന്നു.
1: ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വിളപരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം.
2: കുരുമുളകിന്റെ കൊടുത്തലകൾ ഇളകി വീണിട്ടുള്ളവ പിടിച്ചു കെട്ടണം. തണൽ കൂടിയാൽ പൊള്ളുവണ്ടിന്റെ ആക്രമണവും കുമിൾ രോഗങ്ങളും കൂടും. തന്മൂലം കായ്പിടുത്തം കുറയും. അതുകൊണ്ട് താങ്ങുമരത്തിന്റെ ചില്ലകൾ മുറിച്ചുമാറ്റി കഴിയുന്നത്ര സൂര്യപ്രകാശം കൊടിയിൽ പതിക്കാൻ ആവശ്യമായ സൌകര്യം ചെയ്യണം. കുരുമുളക് തോട്ടങ്ങളിൽ ദ്രുതവാട്ടത്തിനെതിരെ മുൻകരുതലുകൾ എടുക്കണം. ദ്രുതവാട്ടം വന്ന് ഉണങ്ങിയതും കേടുവന്നതുമായ വള്ളികൾ മുറിച്ചുമാറ്റി തീയിട്ട് നശിപ്പിക്കണം. ദ്രുതവാട്ടത്തിനെതിരെ ട്രൈക്കോഡെർമ എന്ന കുമിളിന്റെ കൾച്ചർ ഉപയോഗിക്കുന്നത് ഫലപ്രദമായിരിക്കും. 1 കിലോഗ്രാം ട്രൈക്കോഡെർമ, 10 കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്ക്, 90 കിലോഗ്രാം ഉണക്കിപ്പൊടിച്ച ചാണകം എന്നിവ ചേർത്ത് നല്ല തണലുള്ളതും വെള്ളം കയറാത്തതുമായ സ്ഥലത്ത് കൂട്ടിക്കലർത്തി ചാക്കുകൊണ്ടോ ന്യൂസ് പേപ്പർ കൊണ്ടോ പൊതിഞ്ഞ് 2 ആഴ്ച ഇടുക. ഇടയ്ക്ക് ഇളക്കിക്കൊടുക്കുകയും ചെറിയ ഈർപ്പം നിലനിർത്താൻ വെള്ളം തളിക്കുകയും വേണം. ഈ മിശ്രിതം കുരുമുളക് ചെടിയുടെ ചുവട്ടിൽ ചേർത്ത് കൊടുത്താൽ ദ്രുതവാട്ട രോഗം വരാതിരിക്കുന്നതിന് ഒരു പരിധിവരെ സഹായിക്കും. അല്ലെങ്കിൽ സ്യൂഡോമോണസ് 1 കിലോഗ്രാം 20 കിലോഗ്രാം ചാണകപ്പൊടിയുമായി കൂട്ടിക്കലർത്തി ഇട്ടുകൊടുക്കുന്നതും രോഗം നിയന്ത്രിക്കാൻ നല്ലതാണ്. വാഴയിൽ പിണ്ടിപ്പുഴുവിന്റെ ആക്രമണം തടയുന്നതിനായി പ്രതിരോധ നടപടികൾ സ്വീകരിക്കണം. വണ്ടുകൾ ചെടിയുടെ അവശിഷ്ട ഭാഗങ്ങളിലും അഴുകിയ വസ്തുക്കളിലുമാണ് ഒളിച്ചിരിക്കുന്നത്. ഇവയുടെ ആക്രമണം തടയുന്നതിന് ആദ്യമായി ചെയ്യേണ്ടത് കൃഷിയിടം വൃത്തിയാക്കി വയ്ക്കുക എന്നതാണ്. വേപ്പിൻ സത്തടങ്ങിയ കീടനാശിനി രൂപികകൾ 4 മില്ലി ലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി വാഴയുടെ തടഭാഗത്തും ഇലക്കവിളുകളിലും തളിക്കുന്നത് നല്ലതാണ്. ആക്രമണം രൂക്ഷമാകുമ്പോൾ ക്ലോർപൈറിഫോസ് എന്ന കീടനാശിനി 2.5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ഇലക്കവിളിലും വാഴത്തടയിലും ഒഴിക്കുക. നേന്ത്രവാഴയ്ക്ക് ചിലയിടങ്ങളിൽ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന മാണമഴുകൽ രോഗം കാണുന്നുണ്ട്. വാഴയുടെ ഇലകൾ മഞ്ഞളിക്കുകയും വാഴക്കൈകൾ ഒടിയുകയും ക്രമേണ വാഴ കടയോടെ മറിഞ്ഞു വീഴുകയും ചെയ്യും. വാഴയുടെ മാണം ചീഞ്ഞഴുകിയതായും കാണാം. മണ്ണിലൂടെയാണ് രോഗം പകരുന്നത് എന്നതുകൊണ്ട് ഇത് നിയന്ത്രിക്കുന്നതിനായി നീർവാർച്ച ഉറപ്പുവരുത്തണം. സ്ട്രെപ്റ്റോസൈക്ലിൻ ആന്റിബയോട്ടിക് 2 ഗ്രാം, കോപ്പർ ഹൈഡ്രോക്സൈഡ് 20 ഗ്രാം ഇവയിലേതെങ്കിലും ഒന്ന് 10 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി രോഗം വന്ന വാഴയുടെയും ചുറ്റുനിൽക്കുന്നവയുടെയും കടക്കൽ മണ്ണ് കുതിരുന്ന വിധത്തിൽ ഒഴിച്ചുകൊടുക്കുകയും ചെയ്യുക.
3: ഇതാ കാർഷിക വിജ്ഞാനം വീട്ടുപഠിക്കൽ. എല്ലാ ദിവസവും രാവിലെ കാർഷിക മേഖലാ വാർത്തകൾ.
4: കർഷകരും കൃഷിയെ സ്നേഹിക്കുന്നവരും ദൈനംദിനം അറിയേണ്ട വാർത്തകളും അറിയിപ്പുകളും സന്ദേശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കാർഷിക മേഖലാ വാർത്തകൾ.
2: കന്നുകാലികളുടെ പോഷണത്തിൽ വെള്ളത്തിന്റെ പങ്ക്. കന്നുകാലികളുടെ പോഷണത്തെക്കുറിച്ചുള്ള ചർച്ചകളിൽ വെള്ളത്തെ പലപ്പോഴും അവഗണിക്കാറുണ്ട്. എന്നാൽ കന്നുകാലികളുടെ ആരോഗ്യവും ഉൽപാദനക്ഷമതയും നിലനിർത്തുന്നതിൽ വെള്ളത്തിന് അത്യന്തം നിർണായകമായ പങ്കുണ്ട്. പ്രത്യേകിച്ച് പശുക്കളിൽ വെള്ളം വെറും ദാഹശമനത്തിനുള്ള ഘടകമല്ല. ദഹനപ്രക്രിയ മുതൽ പോഷകങ്ങളുടെ ഗതാഗതം വരെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വെള്ളം അത്യാവശ്യമാണ്. കന്നുകാലികൾക്ക് ആവശ്യമായ വെള്ളത്തിന്റെ അളവ്, അവയുടെ പ്രായം, ശരീരഭാരം, പാലുൽപാദനഘട്ടം, തീറ്റയുടെ സ്വഭാവം, കാലാവസ്ഥ തുടങ്ങിയ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. സാധാരണയായി കന്നുകാലികൾ ദിവസേന 50 മുതൽ 100 ലിറ്റർ വരെ വെള്ളം ഉപയോഗിക്കുന്നു. ചൂടുള്ള കാലാവസ്ഥ, ഉയർന്ന പാലുൽപാദനം, വരണ്ട തീറ്റ എന്നിവ വെള്ളത്തിന്റെ ആവശ്യം കൂടുതൽ വർദ്ധിപ്പിക്കുന്നു. വെള്ളക്കുറവുണ്ടായാൽ ദഹനപ്രക്രിയ മന്ദഗതിയിലാക്കുകയും പോഷകങ്ങളുടെ ആഗിരണം കുറയുകയും പാലുൽപാദനം താഴുകയും ചെയ്യാം. കന്നുകാലികളുടെ ജല ഉപഭോഗം തീറ്റയുടെ ഉപയോഗത്തോടും ശരീരത്തിന്റെ പ്രവർത്തനക്ഷമതയോടും ബന്ധപ്പെട്ടിരിക്കുന്നു. തീറ്റ വിഘടിപ്പിച്ച് നാരുകൾ ദഹിപ്പിക്കാനും പോഷകങ്ങൾ ശരിയായി ലഭിക്കാനും വെള്ളം അനിവാര്യമാണ്. മതിയായ വെള്ളമില്ലെങ്കിൽ ദഹനപ്രക്രിയ മന്ദഗതിയിലാവുകയും തീറ്റയുടെ ഫലപ്രാപ്തി കുറയുകയും ചെയ്യും. ഇതുമൂലം ശരീരത്തിൽ ജലക്ഷയം, പാലുൽപാദനക്കുറവ്, വളർച്ചാ മന്ദഗതി എന്നിവ ഉണ്ടാകാം. കന്നുകാലികൾക്ക് എല്ലായ്പ്പോഴും ശുദ്ധവും ശീതളവുമായ വെള്ളം ലഭ്യമാക്കുന്നത് വളരെ പ്രധാനമാണ്. മലിനജലം രോഗാണുക്കൾക്ക് ആവാസ കേന്ദ്രമാവുകയും വയറിളക്കം പോലുള്ള രോഗങ്ങൾക്കും പ്രതിരോധശേഷി കുറയുന്നതിനും കാരണമാവുകയും ചെയ്യാം. വെള്ളം വയ്ക്കുന്ന പാത്രങ്ങളും ടാങ്കുകളും സ്ഥിരമായി വൃത്തിയാക്കുകയും വെള്ളത്തിൽ രാസവസ്തുക്കളോ ആൽഗകളോ അമിത ധാതുക്കളോ ഇല്ലെന്ന് ഉറപ്പാക്കുകയും വേണം. വെള്ളം അത്യാവശ്യമാണെങ്കിലും ശരിയായ തീറ്റക്രമത്തിനൊപ്പം മാത്രമേ അതിന്റെ പൂർണ്ണ ഗുണം ലഭ്യമാകൂ. ധാതുക്കൾ, വിറ്റാമിനുകൾ, പ്രോട്ടീൻ എന്നിവ അടങ്ങിയ ശാസ്ത്രീയമായി രൂപകൽപ്പന ചെയ്ത തീറ്റകൾ കന്നുകാലികളുടെ പ്രതിരോധശേഷിയും പ്രജനനാരോഗ്യവും പാലുൽപാദനവും മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. വെള്ളത്തിന്റെ ഉപയോഗവും പാലുൽപാദനവും തമ്മിൽ നേരിട്ട് ബന്ധമുണ്ട്. മതിയായ വെള്ളം ലഭിക്കുന്ന കന്നുകാലികൾ അളവിൽ കൂടുതലും ഗുണമേന്മയുള്ളതുമായ പാൽ ഉൽപ്പാദിപ്പിക്കുന്നു. ജലക്ഷയം സംഭവിക്കുമ്പോൾ തീറ്റയുടെ ഉപയോഗം കുറയുകയും അതുവഴി പാലുൽപാദനത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നു.
1: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, നിയന്ത്രിത പരിസ്ഥിതി കൃഷി അഥവാ കൺട്രോൾഡ് എൻവയോൺമെന്റ് അഗ്രികൾച്ചർ എന്നാൽ എന്താണ്? ഉത്തരം, നിയന്ത്രിത പരിസ്ഥിതി കൃഷി എന്നാൽ സംരക്ഷിതവും അടച്ചിട്ടതുമായ ഇടങ്ങളിൽ വിളകൾ വളർത്തുന്ന ഒരു കാർഷിക രീതിയാണ്. ഹരിതഗൃഹങ്ങൾ, വെർട്ടിക്കൽ ഫാമുകൾ എന്നിവ ഉദാഹരണങ്ങളാണ്. ഇവിടെ വെളിച്ചം, താപനില, വെള്ളം, പോഷകങ്ങൾ തുടങ്ങിയ ഘടകങ്ങൾ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൃത്യമായി നൽകുന്നു. വളർച്ച നിരീക്ഷിക്കുന്നതിനും വിളവ് വർദ്ധിപ്പിക്കുന്നതിനും വർഷം മുഴുവൻ ഉൽപാദനം അനുവദിക്കുന്നതിനും കീടനാശിനി ഉപയോഗം കുറയ്ക്കുന്നതിനും നഗരപ്രദേശങ്ങളിലോ വെല്ലുവിളികൾ നിറഞ്ഞ കാലാവസ്ഥയിലോ ഒക്കെ കൃഷി ചെയ്യുന്നതിനും ഈ രീതി വളരെ സഹായകരമാണ്.
4: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 695014 എന്ന മേൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം M. നിസാമുദ്ദീൻ.
5: വയലും വീടും

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ. ആദ്യം ഷറഫിന്റെ രചന, ശ്രീഹരി കെ നായരുടെ സംഗീതം. ചിത്രം അഭിലാഷം, പാടിയത് ശ്രീഹരി കെ നായർ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം നാളെ രാവിലെ 9 മണിക്ക് പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ് കുന്നുകുഴി പള്ളിപ്പുറം കണ്ണാശുപത്രിക്ക് സമീപം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി നീല രാജ് പി എൻ പാടിയ ഗാനം കേൾക്കാം. ചിത്രം ബാലൻ ദ ബോയ്. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് അൻവർ അലി, സംഗീതം സുഷിൻ ശ്യാം.

ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 8 മണിക്ക് പ്രധാന വാർത്തകൾക്ക് ശേഷം കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, രാഗരസത്തിൽ ഇന്ന് പരിചയപ്പെടുത്തുന്ന രാഗം ശങ്കരാഭരണം. രാഗം പരിചയപ്പെടുത്തുന്നത് എസ് ആർ മഹാദേവ ശർമ്മ.
1: രാഗരസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നാം പരിചയപ്പെടുവാൻ പോകുന്ന രാഗം ധീരശങ്കരാഭരണമാണ്. കടപയാതി സംഖ്യാ നിർണയത്തിനു വേണ്ടി ഈ രാഗത്തിന് ധീര എന്ന ആരംഭ അക്ഷരം കൊടുത്തിട്ടുണ്ട്. ഇത് 29-ാമത്തെ മേളകർത്താ രാഗമാണ്. പൂർവമേളത്തിൽ 5-ാമത്തെ ബാണചക്രത്തിൽ 5-ാമത്തെ രാഗം. ബാണമ കർണാടക സംഗീതത്തിലെ രാജതുല്യമായ ഒരു രാഗമാണ് ധീരശങ്കരാഭരണം. ആരോഹണം അവരോഹണം

ഇത് രാഗലക്ഷണത്തോടു കൂടി വരുന്ന ആരോഹണം അവരോഹണമാണ്. ഈ രാഗത്തിൽ ഗമകം കൊടുക്കാതെ തന്നെ ആരോഹണം അവരോഹണം വായിക്കാവുന്നതാണ്.

പാശ്ചാത്യ സംഗീതത്തിൽ ഇത് പ്രാരംഭ രാഗമായിട്ട് അവർ സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹിന്ദുസ്ഥാനി സംഗീതത്തിലും ഇത് പ്രാരംഭ രാഗമായിട്ട് അവർ സ്വീകരിച്ചിട്ടുണ്ട്. ബിലാവൽ ഥാട്ട് എന്ന് പറയും ഹിന്ദുസ്ഥാനിയിൽ. പാശ്ചാത്യരുടെ മേജർ സ്കെയിൽ. ഈ രാഗത്തിലെ സ്വരസ്ഥാനങ്ങളെ പരിചയപ്പെടാം. ഷഡ്ജ പഞ്ചമ സ്വരങ്ങൾക്ക് പുറമേ ചതുർശ്രുതി ഋഷഭം, അന്തരഗാന്ധാരം, ശുദ്ധമധ്യമം, ചതുർശ്രുതി ധൈവതം, കാക്കലി നിഷാദം എന്നിവ ഈ രാഗത്തിലെ സ്വരസ്ഥാനങ്ങളാണ്. ഇത് ഒരു സമ്പൂർണ്ണ രാഗവും ഒരു മൂർച്ഛനാകാരക രാഗവുമാണ്. ഇതിലെ ഋഷഭം, ഗാന്ധാരം, മധ്യമം, പഞ്ചമം, ദൈവതം എന്നീ സ്വരങ്ങളെ ഓരോന്നിനെയും ആധാരഷഡ്ജമായി അവലംബിച്ചുകൊണ്ട് ഗ്രഹസ്വരഭേദം ചെയ്താൽ വഴിക്ക് വഴിയെ ഖരഹരപ്രിയ, ഹനുമത്തോടി, മേജകല്യാണി, ഹരികാംബോജി, നഠഭൈരവി തുടങ്ങിയ രാഗങ്ങൾ ജനിക്കും. ഇതൊരു രക്തിരാഗമാണ്. ആരോഹണ അവരോഹണങ്ങളിൽ എല്ലാ സ്വരങ്ങളും രാഗഛായാസ്വരങ്ങളാണ്. വിസ്തരിച്ച് ആലപിക്കുവാൻ സൗകര്യമുള്ള മേജർ രാഗങ്ങളിൽ പെട്ട ഒരു രാഗമാണ്. തഞ്ചാവൂരിലെ സരസയ്യ എന്ന സംഗീത വിദ്വാൻ ഈ രാഗത്തെ ആലപിക്കുന്നതിൽ പ്രസിദ്ധി നേടിയ ഒരു വിദ്വാനായിരുന്നു. ഈ രാഗത്തിലെ ചില പ്രയോഗങ്ങൾ വയലിനിൽ വായിക്കാം.

ഗാന്ധാരം. ഗാന്ധാരത്തിനെ ന്യാസസ്വരമായി സ്വീകരിച്ച് ആലാപന ചെയ്യുന്നതിന് സൗകര്യപ്രദമായ രാഗമാണ്. അതുപോലെ പഞ്ചമം ഈ രാഗത്തിലെ പ്രധാന സ്വരമാണ്.

അതിനുശേഷം ഷഡ്ജം, താരസ്ഥായി ഷഡ്ജം, അതുപോലെ താരസ്ഥായി ഗാന്ധാരം തുടങ്ങിയവ ന്യാസമായിട്ട് സ്വീകരിച്ച് രാഗാലാപന ചെയ്യുവാൻ സൗകര്യമുള്ള ഒരു മേജർ രാഗമാണ്. ഈ രാഗത്തിൽ ഒട്ടനവധി ചലച്ചിത്ര ഗാനങ്ങളും രചിച്ചിട്ടുണ്ട്. ഈ രാഗത്തെ വയലിനിൽ വായിച്ച് മനസ്സിലാക്കാം.

ശങ്കരാഭരണം രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഏതാനും ചലച്ചിത്ര ഗാനങ്ങൾ ഇനി കേൾക്കാം. ആദ്യമായി ശാലിനി എന്റെ കൂട്ടുകാരി എന്ന ചിത്രത്തിനുവേണ്ടി പി മാധുരി ആലപിച്ചത്. രചന എം ഡി രാജേന്ദ്രൻ, സംഗീതം ജി ദേവരാജൻ.

രാഗരസം തുടരുന്നു. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശങ്കരാഭരണം എന്ന രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ചലച്ചിത്ര ഗാനങ്ങൾ. അടുത്തതായി കൈതപ്രം ദാമോദരൻ നമ്പൂതിരി എഴുതി എം ജി രാധാകൃഷ്ണൻ ഈണം പകർന്ന ഗാനം ചിത്രം അദ്വൈതം. പാടിയത് എം ജി ശ്രീകുമാർ, കെ എസ് ചിത്ര എന്നിവർ.

യാത്രാമൊഴി എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് ഇളയരാജ സംഗീതം പകർന്ന ഗാനം. ആലാപനം എസ് പി ബാലസുബ്രഹ്മണ്യവും എം ജി ശ്രീകുമാറും ചേർന്ന്.

0: രാഗരസത്തിൽ ഇതുവരെ കേട്ടത് ശങ്കരാഭരണം എന്ന രാഗത്തെക്കുറിച്ചുള്ള വിശേഷണങ്ങളായിരുന്നു. രാഗം പരിചയപ്പെടുത്തിയത് എസ് ആർ മഹാദേവശർമ്മ.
1: രാഗരസം സമാപിക്കുന്നു. രാഗപരിചയം എസ് ആർ മഹാദേവ ശർമ്മ. നിർവഹണ സഹായം പുഞ്ചിരി രാജേന്ദ്രൻ. അവതരണം ആകാശവാണി തിരുവനന്തപുരം.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു മോൾഡോവൻ പ്രസിഡന്റ് മയ സാണ്ടുവുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ മോൾഡോവൻ കമ്പനികളെ സ്വാഗതം ചെയ്ത് രാഷ്ട്രപതി. വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പെട്രോളിൽ കലർത്തുന്ന എഥനോളിന്റെ അളവ് 20% കൂടുതലാക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. റബ്ബറിന്റെ താങ്ങുവില കിലോഗ്രാമിന് 250 രൂപയായി വർദ്ധിപ്പിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി. ഈ മാസം 3 മുതൽ തീരുമാനം ബാധകമാണ്. ഓണം വാരാഘോഷത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് 30 തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന ഘോഷയാത്ര മുൻ വർഷത്തേക്കാൾ ആകർഷകമാക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. അഭിഭാഷക നിയമ ഭേദഗതിയുടെ കരട് പുറത്തിറക്കി കേന്ദ്ര നിയമ മന്ത്രാലയം. ഭേദഗതി സംബന്ധിച്ച അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ മാസം 31 വരെ രേഖപ്പെടുത്താം. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായിട്ടുള്ള കർഷക തൊഴിലാളികളുടെ കുട്ടികൾക്ക് 2025-26 അധ്യയന വർഷത്തെ വിദ്യാഭ്യാസ ധനസഹായത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു. കോടികൾ വിലമതിക്കുന്ന ആംബർ ഗ്രീസുമായി പത്തനംതിട്ടയിൽ 2 അറസ്റ്റിൽ. ഓടനാവട്ടം സ്വദേശി രാജീവ്, കൊട്ടാരക്കര സ്വദേശി സോമൻ എന്നിവരെയാണ് 6 കിലോയോളം ആംബർ ഗ്രീസുമായി പിടികൂടിയത്. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ വയനാട് വരെയുള്ള 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി ലേബർ പാർട്ടി നേതാവ് ആന്റി ബെൻഹാം ചുമതലയേറ്റു. പ്രധാന വാർത്തകൾ ഇനി നാളെ രാവിലെ 6 മണിക്ക്.

ശ്രോതാക്കളെ ഇപ്പോൾ ചലച്ചിത്രഗാനം കേൾക്കാം. ആദ്യം മേപ്പള്ളി ബാലൻ്റെ രചനയ്ക്ക് ഷഹബാസ് അമൻ പാടിയത്, ചിത്രം അന്നയും റസൂലും.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി റഫീഖ് അഹമ്മദിന്റെ രചന, ബിജുബാലിന്റെ സംഗീതം, ഗണേഷ് സുന്ദരവും സൌമ്യ രാമകൃഷ്ണനും പാടിയത്. ചിത്രം തൊണ്ടി മുതലും ദൃക്സാക്ഷിയും.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണിയുടെ ആനന്ദപുരി FM 101.9. ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. റഫീഖ് അഹമ്മദിന്റെ രചന, രഘു ദീക്ഷിതിന്റെ സംഗീതം. ആനി ആമി പാടിയത് ചിത്രം കൂടെ.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കാം. റേഡിയോ പ്രോഗ്രാം തയ്യാറാക്കി നൽകാൻ താൽപര്യമുള്ളവരിൽ നിന്നും പ്രസാർഭാരതി അപേക്ഷ ക്ഷണിക്കുന്നു. ആകർഷകമായ സംഗീതാധിഷ്ഠിത പരിപാടികൾ, റേഡിയോ നാടകങ്ങൾ, ഡോക്യുമെന്ററികൾ, കഥാവതരണം, ക്വിസ്, വിവിധ പോഡ്കാസ്റ്റ് സീരീസുകൾ എന്നിവ തയ്യാറാക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ അവസരം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. 14 അല്ലെങ്കിൽ 28 മിനിറ്റ് ദൈർഘ്യമുള്ള പരിപാടികൾ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ സമർപ്പിക്കാം. പരമ്പരകളായും സമർപ്പിക്കാം. ഇതിന് ചില പ്രത്യേക വ്യവസ്ഥകളുണ്ട്. റവന്യൂ ഷെയറിംഗ്, സ്പോൺസേഡ് അല്ലെങ്കിൽ ഗ്രാറ്റിസ് മോഡുകളിലാണ് പ്രപ്പോസലുകൾ സ്വീകരിക്കുന്നത്. അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി 2026 ജൂലൈ 31 ആണ്. അപേക്ഷിക്കുന്നതിന് മുമ്പായി പൂർണ്ണമായ മാർഗനിർദ്ദേശങ്ങൾ, ആവശ്യമായ രേഖകൾ, പ്രത്യേക ഇമെയിൽ വിലാസങ്ങൾ എന്നിവയും അറിയിക്കുന്നതിനായി പ്രസാർഭാരതിയുടെയും ആകാശവാണിയുടെയും വെബ്സൈറ്റുകളിലെ ഔദ്യോഗിക കണ്ടന്റ് സോഴ്സ് പോളിസി 2024 പരിശോധിക്കുക. വെബ്സൈറ്റ് വിലാസങ്ങൾ പ്രസാർഭാരതി .gov.in/NIPP അല്ലെങ്കിൽ ആകാശവാണി .gov.in/files/NIPP. അറിയിപ്പ് കഴിഞ്ഞു.

0: ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കിസ്മത്ത് എന്ന ചിത്രത്തിനു വേണ്ടി മധു ശ്രീനാരായണനും സംഘവും പാടിയത്. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് അൻവർ അലി, സംഗീതം ഷമീജ് ശ്രീധർ.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

ഈ അറിയിപ്പ് കേൾക്കാം, ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ മുൻ പ്രൊഫസർ ഡോക്ടർ എസ് ജയശ്രീ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, അടുത്ത നമ്പർ 9495565321, മറ്റൊരു നമ്പർ 9496593321. ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ.

ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. ശ്രേയ ഘോഷാൽ പാടിയത്. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് റഫീഖ് അഹമ്മദ്, സംഗീതം ഗോപി സുന്ദർ, ചിത്രം ചാർലി.

റക്സ് വിജയനും രശ്മി സതീഷും പാടിയ ഗാനം ചിത്രം ചാപ്പാ കുരിശ്. ഈ ഗാനത്തിന്റെ വരികൾ രംഗൻ ഡിയൂർ ചന്ദ്രശേഖരൻ, സംഗീതം റക്സ് വിജയൻ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണിയുടെ അനന്തപുരി എഫ്എം 101.9. ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഹരിചരൺ പാടിയ ഗാനം ചിത്രം വരനെ ആവശ്യമുണ്ട്. ഈ ഗാനത്തിന്റെ രചന സന്തോഷ് വർമ്മ, അനൂപ് സത്യൻ, സംഗീതം അൽഫോൺസ് ജോസഫ്.

ഇനി പാച്ചുവും അത്ഭുത വിളക്കും എന്ന ചിത്രത്തിന് വേണ്ടി ഹിഷാം അബ്ദുൾ വഹാബ് പാടിയത്, ഈ ഗാനത്തിന് വരികൾ എഴുതിയത് മനു മഞ്ജിത്തും രാജശേഖറും, സംഗീതം ജസ്റ്റിൻ പ്രഭാകരൻ.

ഇനി കോക്ടെയിൽ എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസും തുളസി യതീന്ദ്രനും പാടിയത്. ഈ ഗാനത്തിന്റെ വരികൾ അനിൽ പനച്ചൂരാൻ, സംഗീതം രതീഷ് വേഗ.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി രാജേഷ് കൃഷ്ണൻ പാടിയ ഗാനം, ചിത്രം ട്രിവാൻഡ്രം ലോഡ്ജ്. ഈ ഗാനത്തിൻ്റെ വരികൾ റഫീഖ് അഹമ്മദ്, സംഗീതം എം ജയചന്ദ്രൻ.

ഹോട്ടൽ കാലിഫോർണിയ എന്ന ചിത്രത്തിന് വേണ്ടി വിജയ് യേശുദാസ് പാടിയ ഗാനം. ഈ ഗാനത്തിൻ്റെ വരികൾ അനൂപ് മേനോൻ, സംഗീതം ഷാൻ റഹ്മാൻ.

ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനം ഒരു ഗാനം. അരുൺ ആലാട്ടിൻ്റെ വരികൾക്ക് ഹിഷാം അബ്ദുൾ വഹാബിൻ്റെ ഈണത്തിൽ ഹിഷാം അബ്ദുൾ വഹാബും ദർശന രാജേന്ദ്രനും പാടിയ ഗാനം, ചിത്രം ഹൃദയം.

ശ്രോതാക്കളെ ഈ അറിയിപ്പ് ശ്രദ്ധിക്കാം. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ. ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ മുൻ പ്രൊഫസർ ഡോക്ടർ എസ് ജയശ്രീ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, അടുത്ത നമ്പർ 9496556321, മറ്റൊരു നമ്പർ 9496569321. ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോൺ ഇൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ.

0: ആകാശവാണി അനന്തപുരി FM 101.9.
1: ശ്രീ ആറ്റുകാൽ കെ ബാലസുബ്രഹ്മണ്യത്തിന്റെ വയലിൻ കച്ചേരി ഇപ്പോൾ കേൾക്കാം. ശ്രീ ശ്രീകാന്ത് പുളിക്കൻ മൃദംഗം, ശ്രീ വാഴപ്പള്ളി ആർ കൃഷ്ണകുമാർ ഘടം. അഠാണരാഗത്തിൽ ശ്രീ മഹാഗണപതിം ഭജേ എന്നാരംഭിക്കുന്നു ആദിതാളം, ജയമഹാരാജ വോടയാർ രചിച്ചത്.

ശ്രീ ആറ്റുകാൽ കെ ബാലസുബ്രഹ്മണ്യത്തിന്റെ വയലിൻ കച്ചേരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീ ശ്രീകാന്ത് പുളിക്കൻ മൃദംഗം, ശ്രീ വാഴപ്പള്ളി ആർ കൃഷ്ണകുമാർ ഖടം. രാമരാമ ഗുണസീമ എന്നാരംഭിക്കുന്ന സ്വാതിതിരുനാൾ കൃതിയാണ് ഇനി. രാഗം സിംഹേന്ദ്ര മധ്യമം, ആദിതാളം.

അവസാനമായി പാരുക്കുള്ളെ നല്ല നാട്, രാഗം ജോൺപുരി, ആദിതാളം മഹാകവി സുബ്രഹ്മണ്യ ഭാരതിയാർ രചിച്ചത്.

ശ്രീ ആറ്റുകാൽ കെ ബാലസുബ്രഹ്മണ്യത്തിന്റെ വയലിൻ കച്ചേരിയാണ് ഇതുവരെ കേട്ടത്. ശ്രീ ശ്രീകാന്ത് പുളിക്കൻ മൃദംഗം, ശ്രീ വാഴപ്പള്ളി ആർ കൃഷ്ണകുമാർ ഘടം.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ നിശാസുരഭി. നിശാസുരഭിയിൽ ആദ്യഗാനം കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ രചന, രവി ബോംബെയുടെ സംഗീതം. യേശുദാസ് പാടിയത് ചിത്രം വിദ്യാരംഭം.

ഇനി ബോംബെ ജയശ്രീ പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം ഒരേ കടൽ. ഈ ഗാനത്തിന്റെ വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഔസിപ്പച്ചൻ.

നിശാസുരഭിയിൽ അവസാനമായി ഒരു ഗാനം കൂടി. ശ്രീകുമാരൻ തമ്പിയുടെ രചനയ്ക്ക് ഔസേപ്പച്ചന്റെ സംഗീതം. ചിത്രപാടിയത് ചിത്രം മഹായാനം.

0: ഇന്നത്തെ നിശാസുരഭി ഇവിടെ പൂർണ്ണമാകുന്നു. നിശാസുരഭി ഇനി നാളെ രാത്രി 10:30 കേൾക്കാം. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് മീര. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 11:00. ഇപ്പോൾ സുഭാഷിതം, ഡോക്ടർ കായംകുളം യൂനസ് അവതരിപ്പിച്ചത്.
1: ഭൂമിയും ഇതര ഗോളങ്ങളുമടങ്ങുന്ന പ്രപഞ്ചത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അനേകം പ്രതിഭാസങ്ങളുടെ നിയന്ത്രണത്തിലാണ് മനുഷ്യനും അതുൾക്കൊള്ളുന്ന ആവാസ വ്യവസ്ഥയും. സൂര്യനും ഭൂമിയും മറ്റനേകം ഗ്രഹങ്ങളും നക്ഷത്രങ്ങളുമൊക്കെയുള്ള മനുഷ്യന് ലോകത്തുണ്ടാകുന്ന ചെറുചലനം പോലും അനുഭവവേദ്യമാകുന്നത് അതുകൊണ്ടാണ്. ഇന്തോനേഷ്യയിൽ കടലിനടിയിൽ സുനാമി രൂപം കൊണ്ട് തിരമാലകൾ ശക്തിയാർജിച്ച് ആഫ്രിക്കൻ തീരം വരെ നാശങ്ങൾ വിതച്ചത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ചൈനയിൽ തുടക്കം കുറിച്ച കോവിഡ് രോഗാണുക്കൾ ലോകം മുഴുവൻ വ്യാപിച്ച് ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിയ സംഭവവും നമ്മുടെ മുന്നിലുണ്ട്. പ്രകൃതിയുടെ അത്യന്തം ഭീകരമായ ചൂഷണം പ്രകൃതിയെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഫ്രിക്കൻ കാടുകൾ മുതൽ കൊച്ചു സഹ്യപർവ്വതത്തിലെ കാടുകൾ വരെ മനുഷ്യർ തന്നെ വെട്ടിവെളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഫലമോ, കാട്ടിലെ ജീവികൾ നാട്ടിലേക്ക് കടന്ന് മനുഷ്യന് കടുത്ത ഭീഷണിയായി മാറിയിരിക്കുന്നു. കൃഷിയും മനുഷ്യജീവനും ഇല്ലായ്മ ചെയ്യാൻ വന്യജീവികൾ ഒരുമ്പെടുന്ന അവസ്ഥയാണ്. അതുപോലെ ജലത്തിൻ്റെ ദൗർലഭ്യവും നമ്മെ തുറച്ചു നോക്കുകയാണ്. എപ്പോഴും വികസനത്തിൻ്റെ പേരിൽ നടത്തപ്പെടുന്ന പ്രകൃതി വിഭവങ്ങളുടെ വൻതോതിലുള്ള ചൂഷണം വലിയ പ്രത്യാഘാതമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ കടന്നാക്രമണം കണക്കെ പാറയും മണലും മരവും ഉപയോഗിച്ചുള്ള നിർമ്മാണം അനേക ലക്ഷം വർഷം കൊണ്ട് പ്രകൃതി മനുഷ്യജീവിതത്തിന് വേണ്ടി ഒരുക്കിയ ആവാസ വ്യവസ്ഥയെ തന്നെ ഇല്ലായ്മ ചെയ്യുകയാണ്. അനേകം ജന്തുജാലങ്ങളുടെ സ്പീഷീസുകൾ ഭൂമുഖത്തുനിന്ന് തന്നെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇക്കണക്കിന് പോയാൽ മാനവരാശി അതിൻ്റെ നിലനിൽപ്പിന് തന്നെ പോരാട്ടം നടത്തേണ്ടി വരുമെന്ന സംശയമുണ്ടോ? മനുഷ്യനും പ്രകൃതിയും ഒരേ ചരടിൽ കോർത്തിണക്കപ്പെട്ടതുപോലെ തന്നെയാണ് മറ്റു ജീവജാലങ്ങളും വിഭവങ്ങളും. ഇവയെല്ലാം പരസ്പര സഹവർത്തിത്വത്തിലൂടെ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ മനുഷ്യജീവിതം ഈ ഗ്രഹത്തിൽ സാധ്യമാകൂ. വിവേകവും ബുദ്ധിയുമുള്ള ഏകജീവി മനുഷ്യനാണെന്ന നിലയ്ക്ക് നമ്മുടെ ഭൂഗോളത്തെ സംരക്ഷിച്ചു നിർത്തേണ്ടത് മനുഷ്യരുടെ മാത്രം ചുമതലയാണ്. അതിന് നാം എന്തു ചെയ്യണം? June 5 ലോക പരിസ്ഥിതി ദിനമായി എല്ലാ വർഷവും നാം കൊണ്ടാടുന്നുണ്ടല്ലോ. നമ്മുടെ വിദ്യാലയങ്ങളിലും പൊതുസ്ഥലങ്ങളിലും വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിച്ചുകൊണ്ട് നാം പ്രകൃതിയെ സംരക്ഷിക്കുമെന്ന പ്രതിജ്ഞ പുതുക്കുന്നു. ഓരോ വർഷവും കൂടുതൽ ഫലവൃക്ഷങ്ങളും മറ്റും വെച്ചുപിടിപ്പിക്കാനും സംരക്ഷിക്കാനും കാടുകൾ വളർത്തിയെടുക്കാനും നാം ഒരു സമൂഹം എന്ന നിലയിൽ തന്നെ പ്രവർത്തിക്കണം. പ്ലാസ്റ്റിക് പോലുള്ള മാലിന്യങ്ങളും മറ്റും നമ്മുടെ നീരൊഴുക്കുകളെയും മണ്ണിനെയും നശിപ്പിക്കുകയും അതിൻ്റെ ജൈവികതയെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതാണ്. ഓരോ ദിവസവും നമ്മുടെ വീട്ടിലും വിദ്യാലയങ്ങളിലും പരിസരത്തും ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് പ്രകൃതി സംരക്ഷണത്തിനായി ചെയ്യാനുണ്ട്. മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സംഘർഷങ്ങൾ നമ്മുടെ നാട്ടിലൊരു ദൈനംദിന പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആഹാരവും വെള്ളവും പോലെ വാസസ്ഥലവും ഇരു കൂട്ടർക്കും അനിവാര്യമാണ്. ബുദ്ധിയുള്ള മനുഷ്യൻ വന്യജീവികൾക്ക് അധിവാസത്തിനുള്ള ആവാസ വ്യവസ്ഥ സൃഷ്ടിച്ച് സംരക്ഷിക്കുക തന്നെ വേണം. അല്ലെങ്കിൽ മനുഷ്യർ അവരോട് മല്ലടിക്കുവാനും പരാജയപ്പെടാനുമാണ് ഇടവരുത്തുക. ജലാശയങ്ങളെയും നീരൊഴുക്കുകളെയും പൂർണ്ണമായും സംരക്ഷിക്കുകയും തണ്ണീർത്തടങ്ങളെ പരിപോഷിപ്പിച്ച് നിലനിർത്തുകയും ചെയ്യുക എല്ലാ മനുഷ്യരും ഏറ്റെടുക്കേണ്ട പ്രകൃതി സംരക്ഷണ ദൗത്യമാണ്. ചുരുക്കത്തിൽ, നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുവാൻ നാം ചെയ്യുന്ന പരിശ്രമങ്ങൾ നമ്മുടെ ഭൂമിയെയും നാം മനുഷ്യരെ തന്നെയും ജീവജാലങ്ങളെയും നിലനിർത്തും.

0: നിലനിർത്താൻ ഏറ്റെടുക്കേണ്ട ചുമതലകളാണ്. ആർക്കും ഇതിലൊഴിഞ്ഞു നിൽക്കാനാവില്ല. നമുക്ക് കൂട്ടായി അതിനുവേണ്ടി പരിശ്രമിക്കാം.
1: ഡോക്ടർ കായംകുളം യൂനസ് അവതരിപ്പിച്ച സുഭാഷിതമാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 4:40. കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. കാലാവസ്ഥ അറിയിപ്പ് കഴിഞ്ഞു. ഇനി കേൾക്കാം വിവിധ ഭാരതി റിലേ.

0: 21 जुलाई गीतकार आनंद बख्शी की याद का दिन।
1: वो तेरे प्यार का।
0: 22 जुलाई

आपसे बहुत प्यार करता है। इस गीत के गायक कलाकारों के नाम बताइए।